ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 16, കൊല്ലവർഷം 1201 മിഥുനം 23, 2026 ജൂലൈ 7 ചൊവ്വാഴ്ച, സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം അവതരിപ്പിക്കുന്നത് തോംസൺ ആന്റണി.
1: മനസ്സിലെ വൈരാഗ്യവും ദേഷ്യവും ഒഴിവാക്കി പുതിയൊരു തുടക്കത്തിന് തയ്യാറെടുക്കുന്ന ദിവസമാണ് ഗ്ലോബൽ ഫോർഗിവ്നെസ് ഡേ അഥവാ ആഗോള ക്ഷമാദിനം. എല്ലാ വർഷവും ജൂലൈ 7-നാണ് ഇത് ആചരിക്കുന്നത്. ക്ഷമിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു സമ്മാനം മാത്രമല്ല, അത് നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന വലിയ സമാധാനമാണ്. മുൻകാലങ്ങളിലെ തെറ്റുകൾ പൊറുക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് മുന്നോട്ടു പോകാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ക്ഷമ വളരെ അത്യാവശ്യമാണ്. ദേഷ്യവും പ്രതികാര ചിന്തയും നമ്മുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്നു. എന്നാൽ ക്ഷമിക്കുന്നതിലൂടെ നാം ആ ഭാരത്തിൽ നിന്ന് മോചിതരാകുന്നു. തെറ്റ് മനുഷ്യ സഹജമാണ്, ക്ഷമിക്കുന്നത് ദൈവികമാണ്. ടു എറർ ഈസ് ഹ്യൂമൻ, ടു ഫോർഗീവ് ഡിവൈൻ എന്ന് ഇംഗ്ലീഷ് കവി അലക്സാണ്ടർ പോപ്പ് എഴുതി. ക്ഷമ ഒരു ബലഹീനതയല്ല, മറിച്ച് അത് ഒരാളുടെ ഏറ്റവും വലിയ കരുത്താണ്. മഹാത്മാഗാന്ധി ക്ഷമയെക്കുറിച്ച് പറഞ്ഞത്, ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, ക്ഷമ ശക്തരുടെ ഗുണമാണ് എന്നാണ്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ തന്റെ ബന്ധുക്കളായ കൗരവർ തന്നോടും സഹോദരന്മാരോടും ദ്രൗപദിയോടും കാണിച്ച കോപത്തിന് ക്ഷമിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നു. ഹോമറിന്റെ ഇലിയഡിന്റെ ക്ലൈമാക്സിൽ ട്രോയിലെ രാജാവായ പ്രിയാം തന്റെ മകൻ ഹെക്ടറിനെ വധിച്ച അക്കിലീസിനോട് ക്ഷമിക്കുന്നത് കാണാം. ഭഗവത്ഗീത 16-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ ക്ഷമയെ മുക്തിയിലേക്ക് നയിക്കുന്ന ഒരു ദിവ്യ ഗുണമായി പട്ടികപ്പെടുത്തുന്നു. കോപം അഥവാ ക്രോധം വിനാശകരമാണെന്നും ഒരു വ്യക്തിയെ ഭൗതിക മിഥ്യാധാരണയിലേക്ക് ബന്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു. ഒരിക്കൽ മുഹമ്മദ് നബിയുടെ പ്രമുഖ ശിഷ്യനായ അലിയെ ഒരാൾ നിശിതമായി വിമർശിക്കുകയുണ്ടായി.

0: അയാളുടെ ആക്ഷേപം കേട്ട് കേട്ട് അലി സഹി കെട്ടു. അപമാനഭാരം താങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ അലി തിരിച്ചടിച്ചു. തൻ്റെ നേരെ തൊടുത്തുവിട്ട ആക്ഷേപ ശരങ്ങളെ ദുർബലമാക്കുന്ന അതിശക്തമായ ശരങ്ങൾ തന്നെ അലി പ്രയോഗിച്ചു. അലി പ്രത്യാരോപണങ്ങൾ തൊടുത്തുവിടാൻ ആരംഭിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്ന മുഹമ്മദ് നബി സ്ഥലം വിട്ടു. അന്ന് വൈകുന്നേരം നബിയെ കണ്ടപ്പോൾ അലി ചോദിച്ചു, എന്നെ അയാൾ കണ്ടമാനം അപമാനിച്ചത് കണ്ടിട്ടും അങ്ങൊന്നും പറയാതെ എഴുന്നേറ്റു പോയല്ലോ. ഉടനെ നബി പ്രശാന്തനായി ഇങ്ങനെ പറഞ്ഞു, സ്നേഹിത, താങ്കളെ അതിശയിപ്പിച്ച ആ മനുഷ്യൻ തികച്ചും പരുഷമായും ക്രൂരമായുമാണ് താങ്കളോട് പെരുമാറിയത്. താങ്കൾ അതിനു മറുപടിയൊന്നും പറയാതെ നിശബ്ദനായിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ 10 മാലാഹമാർ താങ്കളുടെ ചുറ്റും കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ താങ്കൾ അയാളോട് തിരിച്ചടിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർ സ്ഥലം വിട്ടു. ഞാനും അവിടെ നിന്നില്ല. ക്ഷമയെക്കുറിച്ച് എന്തൊരു ഉദാത്തമായ പ്രബോധനം! ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണേ എന്നാണ് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. കണ്ണിനു പകരം കണ്ണ്, പല്ലിനു പകരം പല്ല് എന്ന പ്രതികാരത്തിനു പകരം ശിഷ്യരോട് ഒരു കവിള തടിച്ചതിന് മറ്റേ കവിൾ കാണിച്ചു കൊടുക്കാൻ പഠിപ്പിച്ചു. 770 പ്രാവശ്യം ക്ഷമിക്കണമെന്നാണ് യേശു പഠിപ്പിച്ചത്. ജൈനമതത്തിൽ ക്ഷമ എന്നത് ഒരാളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗമാണ്. ജൈനമതത്തിലെ ഒരു പ്രധാന മൂല്യമായ അഹിംസയുടെ ഒരു വശമാണ് ക്ഷമ. എല്ലാ വർഷവും ജൈനന്മാർ ക്ഷമ ചോദിക്കുന്ന ദിവസമായ ക്ഷമാവാണി ദിവസ് എന്നറിയപ്പെടുന്ന ഉത്സവം ആഘോഷിക്കുന്നു. ഷേക്സ്പിയറിന്റെ ദ ടെംപസ്റ്റ് എന്ന നാടകത്തിലെ പ്രധാന വിഷയം തന്നെ ക്ഷമയും അനുരഞ്ജനവുമാണ്. തന്റെ പ്രഭുത്വം തട്ടിയെടുത്ത കൊള്ളക്കാരോട് പ്രതികാരം ചെയ്യാൻ പ്രോസ്പെറോ 12 വർഷം പദ്ധതിയിട്ടു. ഒടുവിൽ അവൻ അവരോട് ക്ഷമിക്കാൻ തീരുമാനിച്ചു എന്നതാണ് കഥാതന്തു. കൊല്ലപ്പെട്ട ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിന്റെ ഭാര്യ ഗ്ലാഡീസ് സ്റ്റെയിൻസ് 1999 തന്റെ ഭർത്താവിനെയും പ്രായപൂർത്തിയാകാത്ത 2 ആൺമക്കളെയും കൊലപ്പെടുത്തിയ കുറ്റവാളികളോട് പരസ്യമായി ക്ഷമിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതകഥ പറയുന്ന സിനിമ ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് കുറച്ചുനാൾ മുമ്പ് കാണാനിടയായി. ആ സിസ്റ്ററിന്റെ ദാരുണ മരണത്തിനിടയാക്കിയ സമുന്ദർ സിംഗ് എന്ന ഘാതകനോട് അവരുടെ കുടുംബം ക്ഷമിക്കുകയും സിസ്റ്ററിന്റെ അനുജത്തി സിസ്റ്റർ സെൽമി അയാളെ ജയിലിൽ ചെന്ന് കണ്ട് ഭായി എന്ന് വിളിച്ച് അയാളുടെ കൈകളിൽ സാഹോദര്യത്തിന്റെ രാഖി കെട്ടിക്കൊടുത്തു. ഈ പറഞ്ഞതെല്ലാം ക്ഷമയുടെ വലിയ പാഠങ്ങളാണ്. മാനസിക സമാധാനവും ബന്ധങ്ങളുടെ ദൃഢതയും ആരോഗ്യവും ഇതുവഴിയായി നമ്മൾ നേടുന്നു. നമുക്ക് ഹൃദയത്തിൽ ക്ഷമയുടെ വിത്തുകൾ പാകാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദർശകനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് നരേന്ദ്രമോദി ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുൾപ്പെടെ കാര്യങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കോഴിക്കോട് ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KCB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഇന്നുച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെയും നഷാമുക് ഭാരത് അഭിയാൻ ക്യാമ്പയിന്റെയും ആഭിമുഖ്യത്തിൽ തൃശൂർ പാറമേക്കാവ് കോളേജ് ഓഫ് ആർട്സ് ആന്റ് സയൻസ് വിദ്യാർത്ഥികൾക്കും നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർക്കും ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി

ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോട്ടുളി സെൻട്രൽ ജംഗ്ഷന് സമീപം 4 ഗ്രാമിലധികം MDMA ഒരാൾ പിടിയിൽ. കുറ്റിക്കാട്ടൂർ സ്വദേശി അബ്ദുൾ ജബ്ബാറിനെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ. എതിരില്ലാത്ത ഒരു ഗോളിനാണ് സ്പെയിന്റെ ജയം. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. ഈ അറിയിപ്പുകളെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷ മലരെ, ഡോക്ടർ കെ അയ്യപ്പ പണികരുടെ പോവുക പ്രഭാതമേ എന്ന കവിത ആലാപനം ഖാലിദ്, ഉദയഗീതം മഞ്ജു തോമസ് പാടിയത്, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി, തൊഴിൽ ദർശനം, ചുമട് താങ്ങി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 71. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9 മണിക്ക് സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം, 10:02 ഗാനോപഹാരം, 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം ഗാനോപഹാരം തുടരും. 11:02 ചലച്ചിത്രഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:02 ഹരിതവാണി, കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര, ഭാഗം 8 ഇന്ന് പ്രാവ്, 12:20 12:50 ചലച്ചിത്രഗാനങ്ങൾ, 12:40 പ്രകാശധാര, കൌമാരക്കാരിലെ ആർത്തവം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ രജനി പി സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്, 2:02 മായാമുദ്രകൾ, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരൈപ്പൂക്കൾ. മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് തിരൈപ്പൂക്കൾ. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധിസ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, വെൺമണിയിലെ നാട്ടുചന്ത, ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പ്രത്യേക പരിപാടി. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ, ചങ്ങനാശ്ശേരി CP മാധവൻ നമ്പൂതിരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.6 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് സമാപിച്ചു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പരിപാടിയിൽ ആദ്യം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത ആലാപനം ഖാലിദ്.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത. ആലപിച്ചത് ഖാലിദ്.

ഇഷ്ടഗാനങ്ങൾ ഇടയ്ക്കയിലുണർത്തി എന്ന് തുടങ്ങുന്നു.

സമയം 6:30. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. പ്രതിശീർഷ ദേശീയ വരുമാനമനുസരിച്ചുള്ള ലോകബാങ്കിന്റെ തരംതിരിവിൽ ഉയർന്ന മധ്യവർഗ വിഭാഗത്തിൽ ഇന്ത്യയിൽ നിന്ന് 4 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ഉൾപ്പെട്ടു. ഡൽഹി, കർണാടക, തെലങ്കാന, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവയാണ് ഈ പട്ടികയിൽ ഇടം നേടിയത്. കേരളത്തിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ ഫാർമസികളിൽ നിന്ന് ഡോക്ടറെ കാണാതെ തന്നെ 6 മാസം വരെ മരുന്നുകൾ നൽകാമെന്ന് ആരോഗ്യവകുപ്പ് സർക്കുലർ പുറത്തിറക്കി. ഇതുകൂടാതെ ഒപി സമയം കഴിഞ്ഞാലും ടോക്കൺ എടുത്ത എല്ലാ രോഗികളെയും ഡോക്ടർ പരിശോധിക്കണമെന്ന് സർക്കുലറിൽ പറയുന്നു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യയിലെത്തി. ഇന്ന് ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന അദ്ദേഹം ഇന്തോനേഷ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ഇതോടൊപ്പം വിവിധ രംഗങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും. ഓണത്തോടനുബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും കേരളത്തിലെ വിവിധ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലും 100 പ്രത്യേക തീവണ്ടി സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. സഞ്ചാര സാധ്യത, ജീവിത ഗുണനിലവാരം, നിക്ഷേപ സാധ്യത തുടങ്ങിയ ഘടകങ്ങൾ പരിഗണിച്ച് ഗ്ലോബൽ സിറ്റിസൺ സൊല്യൂഷൻസ് എന്ന സംഘടന തയ്യാറാക്കുന്ന ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് 125 സ്ഥാനം ലഭിച്ചു. ഈ സൂചികയിൽ സ്വീഡന്റെ പാസ്പോർട്ടിനാണ് 1 സ്ഥാനം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിന്ദ് സോനിപത് റൂട്ടിലാണ് നമോ ഗ്രീൻ റെയിൽ എന്ന് പേര് നൽകിയ ഈ ട്രെയിൻ സർവീസ് നടത്തുക. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിക്ക് 10,000 അന്ത്യാഞ്ജലി അർപ്പിച്ചു.

0: അദ്ദേഹത്തിന്റെ ജന്മദേശമായ മഷ്ഹദിൽ മറ്റന്നാളാണ് ഖബറടക്കം നടക്കുക. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലെ പ്രീ ക്വാർട്ടറിൽ നോർവേയോട് 1-2 എന്ന നിലയിൽ ബ്രസീൽ പരാജയപ്പെട്ടതോടെ ബ്രസീൽ താരം നെയ്മർ ജൂനിയർ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്നലെ നടന്ന മത്സരത്തിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു.
1: തെങ്ങ് എന്ന കൽപ്പവൃക്ഷത്തിന്റെ നാരി മുതൽ വേരുവരെ കേരളീയർക്ക് അനുഗ്രഹമായിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെങ്ങിലും തേങ്ങയിലും നടക്കാത്ത പരീക്ഷണങ്ങളില്ല. അതിൽ വളരെ പ്രതീക്ഷയോടെ നാളികേര കർഷകരുടെ വരുമാനം കൂട്ടാൻ കഴിയുന്ന ഒരു മൂല്യവർദ്ധിത മദ്യരഹിത ആരോഗ്യ പാനീയമായി വിഭാവനം ചെയ്ത നീര പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ കാർഷിക സംസ്കരണ സംരംഭങ്ങളിലൊന്നായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഒരു ദശാബ്ദത്തിലേറെയായി ഈ പദ്ധതി സാമ്പത്തികമായി നേട്ടമുണ്ടായിരുന്ന നാളികേര കർഷകരെ പോലും കടത്തിലാക്കുന്ന കെണിയായി.
2: പാലക്കാട് തന്നെ ഒരു ദിവസം 1000 ലിറ്റർ നീര ഡെയിലി ഉൽപ്പാദിപ്പിച്ചിരുന്ന സമയമുണ്ട്.
1: പാലക്കാട് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി മുൻ CEO വിനോദ് കുമാർ:
2: നല്ല നീര കുടിച്ചിട്ടുണ്ടെങ്കിൽ തേനിന്റെ നിറമാണ്, തെങ്ങിന്റെ പൂക്കളുടെ സുഗന്ധമാണ് അതിനുള്ളത്, അലിയിപ്പിക്കുന്ന ഒരു മധുരം. അപ്പോൾ അങ്ങനെ മധുരവും സുഗന്ധവും നിറവും മണവും ഒക്കെ ഉള്ള ഒരു അപൂർവമായ പ്രകൃതി പാനീയമാണ് നീര. നീരയുടെ പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതാണ്, നമുക്ക് നീര എല്ലാ കാലത്തും ആവശ്യം വരുന്നില്ല. ചൂടുള്ള കാലത്താണ് ആൾക്കാർ ഇത്തരം പാനീയങ്ങൾ ഉപയോഗിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്നത് മഴക്കാലത്താണ്. അപ്പൊ മഴക്കാലത്ത് ഉണ്ടാകുന്ന നീരയെ പ്രോസസ് ചെയ്ത് സൂക്ഷിച്ച് വെച്ച് വേനൽക്കാലത്ത് വിൽക്കുക എന്നുള്ളതാണ് അതിന്റെ വെല്ലുവിളി. കള്ളായിട്ട് മാറാതെ വേനൽക്കാലത്ത് വിൽക്കാൻ കഴിയണം. നമ്മൾ തുടങ്ങിയ സമയത്ത് നീര എടുത്ത് ഒന്ന് പാസ്ചറൈസ് ചെയ്ത് സാധാരണ പെറ്റ് ബോട്ടിലുകളിലാക്കി വിൽക്കാനാണ് ശ്രമിച്ചത്. അതാണ് ഇതിന്റെ പരാജയത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണം. നാളികേര ഉൽപ്പാദക കമ്പനികൾ, ഏതാണ്ട് 12 കമ്പനികൾ ചേർന്നൊരു 40 കോടി രൂപയോളം മുടക്കിയിട്ടാണ് നീര പ്രോസസ് ചെയ്ത് പെറ്റ് ബോട്ടിലാക്കുന്ന പ്ലാന്റുകൾ തുടങ്ങിയത്. ഈ പ്ലാന്റുകളെല്ലാം തന്നെ പരാജയപ്പെട്ടു. ഈ കമ്പനികളെല്ലാം തന്നെ കടുത്ത കടക്കണിയിലാണ്. 14.5% പലിശയ്ക്ക് പണം വാങ്ങിയിട്ടാണ് ഇവരിതെല്ലാം തുടങ്ങിയത്. അതിനുശേഷമാണ് സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള കോക്കനട്ട് നോളജ് സെന്റർ എന്ന് പറയും, അവരുടെ സഹായത്തോടു കൂടി നമ്മൾ നീരയെ കേടാവാതെ 9 മാസത്തോളം പ്രോസസ് ചെയ്യാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുത്തു. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം വന്നത് ടെട്രാപാക്ക് ചെയ്യാനുള്ള പ്ലാന്റുകൾ കേരളത്തിൽ ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ പ്ലാന്റ് തുടങ്ങണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 30 കോടി രൂപയോളം ചെലവുണ്ട്. അതിന് ഈ കടക്കണിപ്പെട്ടേക്കുന്ന കർഷകർക്ക് ചെയ്യാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ 2019 പ്രൊജക്ട് ആർകെവി വേയിൽ അപ്രൂവ് തന്നെങ്കിലും അതിന് വേണ്ടത്ര സഹായങ്ങൾ ബാക്കിയുള്ള മേഖലകളിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് പ്രൊജക്ട് പോയി. ജൂൺ മാസത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസസ് ചെയ്ത നീര നമുക്ക് വിൽക്കാൻ പറ്റുന്ന മിക്കവാറും ഫെബ്രുവരി മാസത്തിലാണ്. 6 മാസത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ വലിയൊരു വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യം. ഇതും സർക്കാർ ഇടപെടണം.
1: നീര ഉൽപാദനത്തിൽ ചില സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിലും പൊളിച്ചു പോകാതെ കൂടുതൽ കാലം പുതുമ നിലനിർത്തുന്നതിനോ വേഗത്തിലുള്ള വിതരണത്തിനോ ഉള്ള സൌകര്യങ്ങൾ വിഭാവനം ചെയ്ത് നടപ്പാക്കുന്നതിൽ അധികാരികൾ പരാജയപ്പെട്ടു. ഇതോടെ നിലവിൽ തന്നെ വിപുലമായ മാർക്കറ്റിംഗ് വിതരണ ശൃംഖലയും അടിസ്ഥാന സൌകര്യങ്ങളുമുള്ള കോർപ്പറേറ്റ് പാനീയങ്ങളുമായി മത്സരിക്കാൻ സംരംഭകർ ബുദ്ധിമുട്ടി.
3: നീര ഉൽപാദനം നടത്തി ഏതാണ്ട് 20 കാപ്പിംഗ് തൊഴിലാളികൾ ഉണ്ടായിരുന്നു.
1: കേരകർഷകനും സംരംഭകനുമായ KP രാജൻ:
3: ഏതാണ്ട് 1.5 കോടി രൂപയോളം മെഷീനറി ഉപയോഗിച്ചിട്ടാണ് നീര പ്രോസസിംഗ് യൂണിറ്റ് തുടങ്ങിയത്. 1 കോടി രൂപയോളം ഇപ്പം കടത്തിലാണുള്ളത്. 15-20 ദിവസം മാത്രമേ ഇതിന്റെ ഷെൽഫ് നിലനിൽക്കുന്നുള്ളൂ. CDV ആണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. ആ ടെക്നോളജി നല്ല രീതിയിൽ അത് ഒരു സ്റ്റഡി നടത്താണ്ടായിട്ടാണ് നീര പരാജയത്തിന് കാരണം. ചുരുങ്ങിയത് 6 മാസമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നീര കമ്പനികളും മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് എടുത്തുകയാടി ഒരു സംവിധാനം ആയിപ്പോയി. കൃഷിക്കാരും വഞ്ചിതരായി, കമ്പനികളും വഞ്ചിതരായി.
1: വിരോധാഭാസം എന്ന് പറയട്ടെ, കേരളം നീരയുടെ വാണിജ്യവൽക്കരണത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ തമിഴ്നാട്ടിലെ നാളികേര കർഷകർ ഇപ്പോൾ സർക്കാരിനോട് നീര ഉൽപാദനം കൂടുതൽ ഉദാരവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ പിഴവ് ആശയത്തിലല്ല, നടപ്പാക്കലിലാണ്.
4: പ്രതീക്ഷിച്ച രീതിയിലേക്കൊന്നും നീര പ്രോജക്ട് വളർത്തിക്കൊണ്ട് പോകാൻ ആർക്കും സാധിച്ചില്ല. പക്ഷേ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എന്റെ അറിവ്.
1: സംരംഭകനായ സണ്ണി ജോർജ്:
4: നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളി പുതിയ തലമുറ തെങ്ങില്ല എന്നുള്ളതായിരുന്നു. വലിയ 40-50 അടി 60 അടി പൊക്കമുള്ള തെങ്ങും അതുപോലെ ആരോഗ്യമില്ലാത്ത തെങ്ങ്, അതിന്റെ മണ്ടയ്ക്ക് എറിയുന്നുണ്ട്. തൊഴിലാളികൾക്ക് പണിയെടുക്കാനുള്ള സൗകര്യം ഇല്ലാതെ ചെറിയ പൊക്കം കുറഞ്ഞ നല്ല തെങ്ങുകളുണ്ടെങ്കിൽ പുതിയ ആൾക്കാർക്ക് നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുത്തു, അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്നിട്ടായാലും ട്രെയിനിങ് കൊടുത്തൊക്കെ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പറ്റുമായിരുന്നു. നമ്മൾ 10-500 ലിറ്റർ വരെയൊക്കെ ഉൽപ്പാദിപ്പിച്ചു. പക്ഷേ ശരിക്കും അതിന്റെ വിപണി വലിയ വിഷയം തന്നെയാണ്, പോയവരൊക്കെ പ്രതിസന്ധി നേരിട്ടു. അപ്പൊ ഒരു ദിവസം ഒരു ഹർത്താലോ ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ 2 ദിവസത്തിൽ കൂടുതൽ ഷെൽഫ് ലൈഫ് ഇല്ല.
1: സംരംഭകനായ സച്ചിദാനന്ദൻ:
5: 1.5 വർഷത്തോളം നമ്മൾ നീര പ്രൊഡക്ഷൻ വരെ മുമ്പോട്ട് പോയി, അത് നിർത്തേണ്ടി വന്നു. കാരണം നമ്മളെ നാട്ടിലാരും തന്നെ തൊഴിലിന് തയ്യാറാവുന്നില്ല. പക്ഷെ അവർ പെട്ടെന്ന് ദിവസം പോയതിൽ എല്ലാവരും കൊണ്ടുപോയി. ആ സമയത്ത് തെങ്ങ് നശിച്ചു പോവാണ്. നീര എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നിർത്താൻ കഴിയില്ല, അത് നിർത്തണമെങ്കിൽ അതിന്റേതായ ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ തെങ്ങ് നശിച്ചു പോകും. നമ്മളെ നാട്ടിൻ പ്രദേശത്തുള്ള ആൾക്കാരെ ഈ തൊഴിലിന് കിട്ടാത്തൊരവസ്ഥ വന്നു. അതുകൊണ്ടാണ് നീര ഈ രീതിയിൽ ഇന്ന് അർപ്പിക്കാൻ കാരണം. കടക്കെണിയിലാണ് പലർക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം കർഷകരിൽ നിന്ന് 1000 ആയാലും 2000 ആയാലും നമ്മൾ ഷെയർ വാങ്ങിയിട്ട് ചെയ്തിട്ടുള്ളത്.
1: നീര പദ്ധതിയുടെ സ്തംഭനാവസ്ഥയിൽ അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഭാഗം പരിശീലനം ലഭിച്ച നീര ടെക്നീഷ്യന്മാരാണ്. നൈപുണ്യമുള്ള നീര ടാപ്പിംഗിന് കൃത്യതയും കർശനമായ ഗുണനിലവാര മാനദണ്ഡങ്ങളും പാലിക്കേണ്ടതിനാൽ ഈ തൊഴിലാളികൾക്ക് താരതമ്യേന ആകർഷകമായ പ്രതിഫലം ലഭിച്ചു. പക്ഷേ സംസ്കരണ യൂണിറ്റുകൾ നിഷ്ക്രിയമാവുകയും വാണിജ്യ ഉൽപാദനം മന്ദഗതിയിലാവുകയും ചെയ്തതോടെ പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു.
6: നന്നായിട്ട് പണിയെടുത്ത് 2000 രൂപ വരെ ഒരു ദിവസം എനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതാണ്.
1: നീര ടെക്നീഷ്യൻ ശശീന്ദ്രൻ:
6: കർഷകർക്കും ഒരു ദിവസം ആ നീര കിട്ടുന്ന അളവിനനുസരിച്ചാണ് അവർക്ക് അതിന്റെ തെങ്ങുപാട്ടം എന്ന് പറയുന്ന ഒരു സംഭവം കിട്ടിക്കൊണ്ടിരുന്നത്. എനിക്ക് അതിനകത്തുനിന്ന് പണിയെടുത്തതില് ഇതിന്റെ ശമ്പളം ഇപ്പോഴും കിട്ടാനുമുണ്ട്. അതായത് നമ്മൾ 1 ലിറ്റർ നീര നമുക്ക് അളന്ന് കൊടുക്കുമ്പോൾ നമുക്ക് 30 രൂപ നമുക്ക് കിട്ടുമായിരുന്നു.
1: നീരയുടെ നവീകരണത്തിനായി സർവകലാശാലകളും ഗവേഷണ പഠന കേന്ദ്രങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അവയുണ്ടാക്കുന്ന യന്ത്രങ്ങളും വിപണിക്കായി തയ്യാറാക്കിയിട്ടുണ്ട്.
7: നീരയുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അത് എന്റെ ഷെൽഫ് ലൈഫ് തന്നെയാണ്.
1: കാസർഗോഡ് CPCRIയിൽ ശാസ്ത്രജ്ഞയായ ഡോക്ടർ ഹിമ ജോൺ:
7: തെങ്ങിൽ നിന്ന് ചെത്തിയെടുത്ത നീര 1-2 മണിക്കൂറിൽ കൂടുതൽ പുറത്തു വെച്ചിരുന്നാൽ അത് പുളിക്കാൻ തുടങ്ങുകയും അത് കള്ളായിട്ട് മാറുകയും ചെയ്യും. ICR CPCRI കാസർഗോഡ് ഈ ഒരു നീര പ്രോസസ്സിംഗിന് വേണ്ടിയിട്ട് ഒരു പ്രോസസ്സിംഗ് ലൈൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. തെങ്ങിന്റെ പൂമ്പുല ചെത്തിയിട്ടാണ് നമുക്ക് അതിനകത്ത് നിന്ന് നീര വരുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യാനെടുക്കുന്ന കളക്ഷൻ ടൂള് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്നത് കൊക്കോസ ചില്ലർ എന്നാണ്. നമ്മൾ അതിനകത്ത് ഐസ് ക്യൂബ് ഇട്ട് ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇതൊരു ഇൻസുലേറ്റഡ് വോൾ ആണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നീര ആംബിയന്റ് ടെമ്പറേച്ചറുമായിട്ട് കോൺടാക്ടിൽ വരികയില്ല. നീര കളക്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കുകയും അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള പുളിച്ചു പോകൽ ഒഴിവായി കിട്ടുകയും ചെയ്യും. നമ്മൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന നീര ഫ്രീസറിൽ വെച്ചാൽ 3 മാസം വരെയൊക്കെ നമുക്ക് അതിന്റെ ടേസ്റ്റ് ഒട്ടും മാറാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. അതിനും ഉപരിയായിട്ട് നീരയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഷുഗർ എന്ന് പറയുന്നത് ചൂടാക്കി നീരയെ കുറുക്കിയെടുത്തിട്ടാണ് കോക്കനട്ട് ഷുഗർ ഉണ്ടാക്കുന്നത്. നമ്മുടെ വൈറ്റ് ഷുഗറിനേക്കാളും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതാണ് നമ്മുടെ നീരയിൽ നിന്നുണ്ടാക്കുന്ന ഷുഗർ എന്ന് പറയുന്നത്. ചായ കാപ്പി മുതൽ നമ്മൾ ഉണ്ടാക്കുന്ന പായസം പല കാര്യങ്ങളിലും നമുക്ക് ഈ ഒരു കോക്കനട്ട് ഷുഗർ ഉപയോഗിക്കാനായിട്ട് പറ്റും.
1: പടന്നക്കാട് കാർഷിക സർവകലാശാല കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം അധ്യാപിക ഡോക്ടർ കൃഷ്ണശ്രീ വി:
8: കാർഷിക കോളേജ് പടന്നക്കാട് നീര ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈലറ്റ് പ്ലാന്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം 40 ലിറ്റർ ഓൺ ആൻ ആവറേജ് നീര പ്രോസസ്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നീര ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റ് ഉപ ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ കാർഷിക കോളേജിന്റെ കീഴിൽ പൈലറ്റ് പ്ലാന്റിൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലായിട്ടും നമുക്ക് ധാതു ലവണങ്ങൾ അതുപോലെ വൈറ്റമിനുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു പാനീയമാണ് നീര. നീര എല്ലാവിധ ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം തന്നെയാണ്. നീരയിൽ നിന്ന് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നീര പഞ്ചസാര, നീര ശർക്കര, നീര സിറപ്പ് ഉപയോഗിച്ചിട്ടുള്ള കുക്കീസ് ആണ്. നമ്മൾ നീര ഉപയോഗിച്ചുകൊണ്ടുള്ള പുഡിംഗ്, ന്യൂട്രി സ്പ്രെഡ്, പിന്നെ നമുക്ക് സാധാരണയായിട്ടുള്ള പലഹാരങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹൽവ.
1: നാളികേര വികസന ബോർഡ് നീരയുടെ സംഭരണ കാലാവധിയും സ്റ്റാൻഡർഡൈസേഷനും പുതിയ നീരാധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്.
9: നീരയുടെ ഭാഗത്ത് നാളികേര വികസന ബോർഡ് കഴിഞ്ഞ കാലങ്ങളിൽ നടപടി ചില കാര്യങ്ങൾ എടുത്തെങ്കിലും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല.
1: നാളികേര വികസന ബോർഡ് സെക്രട്ടറി പ്രമോദ് പി കുര്യൻ:
9: പ്രോഡക്റ്റ് ഏറ്റവും ഭംഗിയായ രീതിയിൽ എത്തിച്ചാൽ അതിന് നല്ല മാർക്കറ്റിംഗ് ഉണ്ട്. ഏറ്റവും പ്രതിസന്ധിയായിട്ട് നിന്നത് റൗണ്ട് ദി ഇയർ നീര ടാപ്പ് ചെയ്യാനായിട്ടുള്ള വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ അഭാവമായിരുന്നു. അതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ഓട്ടോമൈസേഷനാണ്. അതിനുള്ള ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ആ ശൃംഖല വർദ്ധിപ്പിച്ചാൽ കേരളത്തിലെ നാളികേര മേഖലയിലെ നീര ടാപ്പിംഗ് വ്യാപിപ്പിക്കാനും കർഷകർക്ക് നല്ല ഒരു ഇൻകം ഡെയിലി ഇൻകത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു നല്ല ഹെൽത്ത് ഡ്രിങ്ക് അല്ലെങ്കിൽ സ്പോർട് ഡ്രിങ്ക് ആയി നിലവിൽ നീരയെ പ്ലേസ് ചെയ്യുവാൻ സാധിക്കും.
1: കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്:
10: നീര കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം ഉണർവാകുന്ന ഒരു പ്രോജക്റ്റ് ആയാണ് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നു. അത് സാറ് വിദേശത്തും മറ്റുമുള്ള ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളും അവിടെ നടക്കുന്ന പ്രൊഡക്ഷനും സെയിൽസും ബിസിനസ്സും എല്ലാം കണ്ടാണ് കേരളത്തിലെ നാളികേര കർഷകർക്ക് ഒരു പുനരുജ്ജീവനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പദ്ധതി ആവിഷ്കരിച്ചത്. നിരവധി FPOകൾ FPC ഇതൊക്കെ ആരംഭിച്ചു. നിർഭാഗ്യവശാൽ നീരയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന എല്ലാ FPOകളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലും അതിന് ബാക്കപ്പ് നൽകി വേണ്ട രീതിയിൽ സ്ട്രീം ലൈൻ ചെയ്യാതെ സർക്കാർ തലത്തിൽ ഇടപെടൽ വേണ്ടത്രയുണ്ടാകാതെ അത് മുഴുവൻ താഴോട്ട് പോകുന്ന ഗുരുതരമായ സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീര ഉൽപാദന സ്ഥാപനം ഉണ്ടായിരുന്നത് കുറ്റ്യാടിയിലാണ്, പൂർണ്ണമായും അടച്ചുപൂട്ടി. അപ്പോ അതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പരാതി കിട്ടിയതിനു ശേഷം പ്രാഥമികമായി അതിനെ കുറിച്ച് പഠിച്ചു. ഇനി നീര സ്ഥാപനങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക

0: കർമ്മപദ്ധതി, അത് ഏതൊക്കെ തലത്തിൽ ചെയ്യണം എന്നുള്ളത് സർക്കാർ ഗൗരവമായി ആലോചിക്കുകയാണ്.
1: നീര പദ്ധതിയുടെ പരാജയം വെറുമൊരു പാനീയത്തിന്റെ വിപണന പരാജയമല്ല, അത് നാളികേര സമ്പദ്വ്യവസ്ഥയെ പുനർനിർവചിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തലാണ്. കേരളത്തിൽ നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം നീര വെറുമൊരു പാനീയം മാത്രമായിരുന്നില്ല, അത് മികച്ച വരുമാനത്തിന്റെയും പരമ്പരാഗത വിപണികളുടെ ചാഞ്ചാട്ടങ്ങളിൽ നിന്നുള്ള മോചനത്തിന്റെയും വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനം പുനരുജ്ജീവിപ്പിക്കുന്നതിന് പുതിയ പ്രഖ്യാപനങ്ങളെക്കാൾ നിർണായകമായ നയപരിഷ്കാരങ്ങളും വിപണിയും അചഞ്ചലമായ ഭരണപ്രതിബദ്ധതയും ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരിക്കൽ വാഗ്ദാനം ചെയ്യപ്പെട്ടതും കർഷകരെയും സംരംഭകരെയും കടക്കെണിയിൽപ്പെടുത്തിയതുമായ ഒരു സംരംഭം അവരുടെ മരണമണി മുഴക്കിയേക്കാം.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ
0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സന്ദർശനത്തിന്റെ 2-ാം ദിവസമായ ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ധാരണാപത്രങ്ങളുടെ കൈമാറ്റത്തിനും ഇരുനേതാക്കളും സാക്ഷ്യം വഹിക്കും. തുടർന്ന് പ്രതിനിധി സംഘതല ചർച്ചകൾ നടത്തും. ഇന്തോനേഷ്യയിലെ കോംപ്ലക്സ് പാർലമെന്റ് റിപ്പബ്ലിക്കിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ പ്രവാസികളുമായി അദ്ദേഹം സംവദിക്കും. ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ ദീർഘകാല സൌഹൃദം ശക്തിപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി മഹാനായ ദേശസ്നേഹിയും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കായി സമർപ്പിതനായ ദാർശനികനുമായിരുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഡോക്ടർ മുഖർജിയുടെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച വീഡിയോ സന്ദേശത്തിലാണ് ആധുനിക ഇന്ത്യയെ നയിക്കുന്നതിൽ ഡോക്ടർ മുഖർജിയുടെ പങ്കിനെക്കുറിച്ച് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. സ്വതന്ത്രഭാരതത്തിലെ ആദ്യത്തെ വ്യവസായ മന്ത്രിയായിരുന്ന ഡോക്ടർ മുഖർജിയുടെ സാമ്പത്തിക ദീർഘവീക്ഷണം രാജ്യത്തിന്റെ റെയിൽവേ, കാർഷിക, ഊർജ്ജ സാമ്പത്തിക മേഖലകളെ വിജയകരമായി ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷികം 2 വർഷത്തെ പരിപാടികളോടെയാണ് ഗവൺമെന്റ് ആഘോഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടേതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മവാർഷിക പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.

0: വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബഹ്റൈനിൽ രാജാവ് ഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ഉൾപ്പെടെ ഇരുരാജ്യങ്ങളും ചർച്ച ചെയ്തു. കുവൈത്തും ഒമാനും ഉൾപ്പെടുന്ന നാല് രാഷ്ട്ര ഗൾഫ് സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിലാണ് ജയശങ്കർ ബഹ്റൈനിൽ എത്തിയത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആശംസ ജയശങ്കർ രാജാവിനെ അറിയിച്ചു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹവുമായും വിദേശകാര്യമന്ത്രി സംവദിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച മന്ത്രാലയം സഹകരണ മേഖലയെ ആധുനികവും സുതാര്യവും സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതവും മത്സരക്ഷമവുമായ ഒന്നാക്കി മാറ്റിയെന്നും അമിത്ഷാ പറഞ്ഞു. സഹകരണ മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ തിരിച്ചറിയുകയും അവ പരിഗണിക്കുന്നതിനും മേഖലയുടെ വികസനത്തിനുമായി സമഗ്ര കർമ്മപദ്ധതി തയ്യാറാക്കുകയും മുഴുവൻ സംവിധാനത്തെയും ആധുനികവൽക്കരിക്കുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തതായി അദ്ദേഹം വ്യക്തമാക്കി. ഏകദേശം 4.5 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തുകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്സ് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില മെഡിക്കൽ സ്റ്റോറുകൾ വഴി വിവിധ രൂപങ്ങളിൽ മയക്കുമരുന്നുകൾ അനധികൃതമായി വിതരണം ചെയ്യുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പരിശോധനയും കർശന നിയമ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി വ്യാപനത്തിന് വഴിയൊരുക്കുന്ന ഒരു സ്ഥാപനത്തോടും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ പരമാവധി ശിക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡെമോക്രാറ്റിക് സോഷ്യൽ മൂവ്മെന്റ് തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ അനുസ്മരണത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ ജനകീയ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വൈദ്യുതി പ്രതിസന്ധി മറികടക്കുന്നതിന് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസരണ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും നടപടി ഊർജ്ജിതമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കോഴിക്കോട് ചേർന്ന ജില്ലയിലെ ജനപ്രതിനിധികളുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുകൾ നടന്നതായ ആക്ഷേപങ്ങൾ അന്വേഷിക്കാൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മാർച്ച് 11 മെയ് 6 ഇടയിലെ ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവ് ഉണ്ടായെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ആരോഗ്യവകുപ്പിലെ പർച്ചേസ് സംബന്ധിച്ച് 10 വർഷത്തെ ഇടപാടുകളിൽ വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ക്രമക്കേട് കണ്ടെത്തിയാൽ വിജിലൻസ് അന്വേഷണം നടത്തുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ പോരായ്മകൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചതായും 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൊല്ലത്ത് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ കോഴിക്കോട് പറഞ്ഞു. സമാശ്വാസ തുകയുടെ ആദ്യഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി അറിയിച്ചു. പിഎം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് പറഞ്ഞു. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഇതോടെ 7,000-ത്തോളം അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് നാളെ വരെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ റാമ്പ് പദ്ധതിക്ക് കീഴിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പിന്തുണയ്ക്കുന്നതിന് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും എറണാകുളത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റും ധാരണാപത്രം ഒപ്പുവച്ചു. മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂറിന്റെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം കൈമാറിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്പെയിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ആരാധകരുടെ ആവേശതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന CR7 നിറം മങ്ങിയ മത്സരത്തിൽ 90 മിനിറ്റും കഴിഞ്ഞുള്ള

0: യും നിരന്തരമായ സ്പാനിഷ് ആക്രമണങ്ങൾക്ക് ഇടം നൽകുകയും ചെയ്തു. മത്സരശേഷം വികാരാധീനനായ സൂപ്പർ താരം റൊണാൾഡോ മൈതാനത്ത് പൊട്ടിക്കരയുന്ന കാഴ്ച ആരാധകർക്ക് നോവായി മാറി. ഈ ലോകകപ്പിന് ശേഷം താൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്നും ഇത് തന്റെ അവസാന ലോകകപ്പായിരിക്കുമെന്നും റൊണാൾഡോ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു.
1: യുഎസ്എ ബെൽജിയം മത്സരം പുരോഗമിക്കുകയാണ്. രാത്രി 9:00 അർജന്റീന ഈജിപ്തിനെ നേരിടും. 2026-27 അധ്യയന വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകാൻ അവസാന സമയം ഉച്ചയ്ക്ക് 12 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനം പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ വെബ്സൈറ്റായ www.cee.kerala.gov.in ലഭ്യമാണ്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് എൻസിസി ഡയറക്ടറേറ്റ് അഡീഷണൽ ജനറൽ മേജർ ജനറൽ അരുൺ സി ജി മുഖ്യാതിഥിയായി. കുടുംബശ്രീ പുനർജ്വല സംസ്ഥാനതല ക്യാമ്പയിന് തുടക്കമായി. കുടുംബശ്രീയുടെ കീഴിലെ സൂക്ഷ്മ സംരംഭങ്ങളെ കൂടുതൽ മത്സരക്ഷമവും സാമ്പത്തിക സുസ്ഥിരതയുമുള്ള ബിസിനസ് സംരംഭങ്ങളാക്കി വളർത്തുന്നതിനും സംരംഭകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും നയങ്ങൾക്കുമെതിരെ അടിസ്ഥാനരഹിതമായ എതിർപ്പുകൾ ഉയർത്തുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ 125-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ബിജെപി കോഴിക്കോട് സിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവോ സുബിയാന്റോയുമായി കൂടിക്കാഴ്ച നടത്തും. 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. അനധികൃതമായി മയക്കുമരുന്നുകൾ വിതരണം ചെയ്യുന്ന മെഡിക്കൽ സ്റ്റോറുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തി സ്പെയിൻ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9.

ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ. സമയം 7 മണി.

0: നമസ്തേ അനന്തപുരയിലിനി, ഇന്നത്തെ ചോദ്യമാണ്: അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സിന്റെ ബഹിരാകാശ രംഗത്തെ ഉന്നത ബഹുമതിയായ ഗോദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യൻ ബഹിരാകാശ ദൌത്യം ഏതാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം: അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സിന്റെ ബഹിരാകാശ രംഗത്തെ ഉന്നത ബഹുമതിയായ ഗോദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യൻ ബഹിരാകാശ ദൌത്യം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ മണമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ തെഞ്ചേരിക്കോണം പാടശേഖരത്തിൽ കഴിഞ്ഞ 5 വർഷമായി തരിച്ചുകിടക്കുന്ന വയൽ കൃഷിയോഗ്യമാക്കി നെൽകൃഷി ഇറക്കുന്നു. മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, തെഞ്ചേരിക്കോണം പാടശേഖര സമിതി എന്നിവയുടെ സംയുക്ത ശ്രമഫലമായി 13 ഏക്കർ തരിശു നിലത്തിലാണ് ആദ്യഘട്ടം കൃഷിയിറക്കുന്നത്. MLA OS അംബികയുടെ അധ്യക്ഷതയിൽ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നാളെ വൈകുന്നേരം 4 മണിക്ക് തെഞ്ചേരിക്കോണം അമുന്തിരത്ത് മഠത്തിന് സമീപം വെച്ച് വിത്തുണര് 2026 ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഇതോടനുബന്ധിച്ച് രാവിലെ 9 മണി മുതൽ മരമണി മഹോത്സവം, കന്നുപൂട്ട്, കാർഷികോൽപ്പന്ന പ്രദർശനം, സെമിനാർ എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ ചടയമംഗലം, വെളിനെല്ലൂർ, ഇളമാട്, ഇട്ടിവ, കടയ്ക്കൽ, ചിതറ, കുമിൾ, നിലമേൽ എന്നീ

0: കൃഷിഭവനുകളിൽ ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്യുന്നു. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടണമെന്ന് ചടയമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീം എം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കേണ്ട ഫോൺ നമ്പർ 9496371409. കേരളത്തിലെ കാർഷിക വിജ്ഞാന വ്യാപനം ശക്തിപ്പെടുത്തുന്നതിനായി കർഷക സഭകളും ഞാറ്റുവേല ചന്തകളും സംഘടിപ്പിക്കുന്നു. കാർഷിക സേവനങ്ങൾ താഴെത്തട്ടിൽ ഫലപ്രദമായി എത്തിക്കാനും പരമ്പരാഗത കാർഷിക രീതികളെ പ്രോത്സാഹിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, വെള്ളനാട് ബ്ലോക്ക്തല കർഷകസഭയും ഞാറ്റുവേല ചന്തയും വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ചെറുവക്കോണം സത്യൻ ഇന്ന് രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നു. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിൽ സൌജന്യ കൂൺകൃഷി പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10 ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കും. പ്രായപരിധി 18-നും 50-നും മധ്യേ. അഭിമുഖം ഈ മാസം 10-ന് സ്റ്റാച്യു ഉപ്പളം റോഡിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 8891-228-788. കോട്ടയം ജില്ലയിലെ കോഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ മികച്ച ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ 250 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്കായി ലഭ്യമാണ്. സമയം രാവിലെ 10 മണി മുതൽ 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383-470-721. സംസ്ഥാന കർഷക കടാശ്വാസ കമ്മീഷൻ ഇന്നും നാളെയും മറ്റന്നാളുമായി ഇടുക്കി ജില്ലയിലെ കർഷകരുടെ അപേക്ഷ സംബന്ധിച്ച് സിറ്റിംഗ് നടത്തും. ചെറുതോണി ജില്ലാ വ്യാപാര ഭവനിൽ വെച്ച് നടത്തുന്ന സിറ്റിംഗിൽ ചെയർമാൻ റിട്ടയർഡ് ജസ്റ്റിസ് കെ എബ്രഹാം മാത്യുവും കമ്മീഷൻ അംഗങ്ങളും പങ്കെടുക്കും. ഈ ദിവസങ്ങളിൽ രാവിലെ 9-ന് ആരംഭിക്കുന്ന സിറ്റിംഗിൽ ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചവർ മതിയായ രേഖകൾ സഹിതം കൃത്യസമയത്ത് എത്തിച്ചേരേണ്ടതാണെന്ന് കമ്മീഷൻ സെക്രട്ടറി അറിയിച്ചു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ സെന്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നവേഷൻസ് ആന്റ് ടെക്നോളജി ട്രാൻസ്ഫർ വെള്ളായനി ശാസ്ത്രീയ പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഈ മാസം 9-ന് രാവിലെ 9:30 മുതൽ 4 മണി വരെ വെള്ളായനി കാർഷിക കോളേജിൽ വെച്ച് പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 500 രൂപ. താൽപര്യമുള്ളവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 8891-540-778. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 35 പേർക്ക് മാത്രമാണ് പ്രവേശനം ലഭിക്കുക. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495-964321, 9496-55631, 9496-59631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാധാനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണി വരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: നമുക്കിനി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. മയിൽപേലി എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം എഴുതിയത് ONV കുറുപ്പ്. സംഗീതം നൽകിയത് KP ഉദയഭാനു.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: നമുക്കിനി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതകൾ അറിയാം.
3: ചരിത്രത്തിൽ ഇന്ന്
2: 1937 ജൂലൈ 7 നടന്ന മാർക്കോ പോളോ ബ്രിഡ്ജ് സംഭവമാണ് 2 ചൈന-ജപ്പാൻ യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന കാരണം. ചൈനയിലെ ബീജിംഗിനടുത്തുള്ള ലുഗൌ പാലത്തിന് സമീപമാണ് ഈ സംഭവം നടന്നത്. ജാപ്പനീസ് സൈന്യത്തിലെ ഒരു സൈനികനെ രാത്രിയിലെ പരിശീലനത്തിന് ശേഷം കാണാതാവുകയും അയാൾ ചൈനീസ് കോട്ടയ്ക്കുള്ളിലുണ്ടെന്ന് ജപ്പാൻ സംശയിക്കുകയും ചെയ്തു. കോട്ടയ്ക്കുള്ളിൽ തിരച്ചിൽ നടത്തണമെന്ന ജപ്പാന്റെ ആവശ്യം ചൈനീസ് സൈന്യം നിരസിച്ചു. ഇതേ തുടർന്ന് ഇരു വിഭാഗവും തമ്മിൽ വെടിവെപ്പ് ആരംഭിക്കുകയും ഇത് ഒരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. ഈ സംഭവം ഏഷ്യയിൽ 2-ാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമായി പല ചരിത്രകാരന്മാരും കണക്കാക്കുന്നു. പ്രശസ്ത ഡിറ്റക്റ്റീവ് കഥാപാത്രമായ ഷെർലക് ഹോംസിന്റെ സൃഷ്ടാവ് സർ ആർതർ കോനൻ ഡോയൽ 1930 ജൂലൈ 7 അന്തരിച്ചത്. ഒരു നേത്രരോഗ വിദഗ്ധനായ ഡോക്ടറായിരുന്നു അദ്ദേഹം. രോഗികളെ കാത്തിരിക്കുന്ന ഒഴിവു സമയങ്ങളിലാണ് അദ്ദേഹം കഥകൾ എഴുതി തുടങ്ങിയത്. 1887 പുറത്തിറങ്ങിയ എ സ്റ്റഡി ഇൻ സ്കാർലെറ്റ് എന്ന നോവലിലൂടെയാണ് ലോകപ്രശസ്തനായ ഷെർലക് ഹോംസ് ജനിക്കുന്നത്. ഷെർലക് ഹോംസിന് പുറമെ പ്രൊഫസർ ചലഞ്ചർ എന്ന സയൻസ് ഫിക്ഷൻ കഥാപാത്രത്തെയും അദ്ദേഹം സൃഷ്ടിച്ചു. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് സമൂഹമായ സോളമൺ ദ്വീപുകൾ 1978 ജൂലൈ 7 യുണൈറ്റഡ് കിംഗ്ഡത്തിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത്. 1893 ബ്രിട്ടൻ ഈ ദ്വീപുകളുടെ മേൽ അധികാരം സ്ഥാപിച്ചത്.

0: ബ്രിട്ടീഷ് സോളമൻ ഐലൻഡ്സ് പ്രൊട്ടക്ടറേറ്റ് എന്ന് നാമകരണം ചെയ്തതും. ഗ്വാഡൽ കനാൽ ദ്വീപിലുള്ള ഹോണിയാര ആണ് സോളമൻ ദ്വീപുകളുടെ തലസ്ഥാനം. സ്വാതന്ത്ര്യം നേടിയെങ്കിലും ഈ രാജ്യം കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിൽ അംഗമായി തുടർന്നു. ബ്രിട്ടീഷ് രാജാവാണ് ഇവിടുത്തെ ഭരണത്തലവൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോളമൻ ദ്വീപുകൾ അമേരിക്കയും ജപ്പാനും തമ്മിലുള്ള കടുത്ത പോരാട്ടങ്ങൾക്ക് വേദിയായിരുന്നു. പ്രശസ്ത റോക്ക് ബാൻഡായ പിങ്ക് ഫ്ലോയിഡിന്റെ സ്ഥാപക അംഗവും ഗിറ്റാറിസ്റ്റുമായ സിഡ് ബാരറ്റ് 2006 ജൂലൈ 7 അന്തരിച്ചത്. ബാൻഡിന്റെ ആദ്യകാലത്തെ ഹിറ്റ് ആൽബമായ ദി പൈപ്പർ അറ്റ് ദി ഗേറ്റ്സ് ഓഫ് ഡോൺ എന്ന ആൽബത്തിലെ ഭൂരിഭാഗം ഗാനങ്ങളും അദ്ദേഹമാണ് രചിച്ചതും പാടിയതും. മാനസികാരോഗ്യ പ്രശ്നങ്ങളും അമിതമായ മയക്കുമരുന്ന് ഉപയോഗവും കാരണം 1968 അദ്ദേഹം പിങ്ക് ഫ്ലോയിഡ് ബാൻഡിൽ നിന്നും പുറത്തായി. പിന്നീട് റോജർ വാട്ടേഴ്സ്, ഡേവിഡ് ഗിൽമോർ എന്നിവരാണ് ബാൻഡിനെ മുന്നോട്ട് നയിച്ചത്. പിങ്ക് ഫ്ലോയിഡിന്റെ ലോക പ്രശസ്ത ഗാനങ്ങളായ ഷൈൻ ഓൺ യു ക്രേസി ഡയമണ്ട്, വിഷ് യു വെയർ ഹിയർ എന്നിവ സിഡ് ബാരറ്റിനോടുള്ള ആദരസൂചകമായി ബാൻഡ് അംഗങ്ങൾ പിന്നീട് സമർപ്പിച്ചവയാണ്.
1: ചരിത്രത്തിൽ ഇന്ന്.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ, പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ ഇന്ന് കുട്ടികൾക്കുണ്ടാകുന്ന മോണരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സൈമൺ മോറിസൺ സംസാരിക്കുന്നു.
4: മോണരോഗങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആരോഗ്യമുള്ള മോണകൾക്ക് നല്ല കോറൽ പിങ്ക് നിറമാണ്. ചുറ്റും ചില കറുത്ത പിഗ്മെന്റ്സും കാണാം. മോണയുടെ അഗ്രഭാഗം വളരെ നന്നായി പല്ലിനു ചുറ്റും പറ്റിച്ചേർന്നിരിക്കുന്നതായി കാണാം. സാധാരണ ടൂത്ത് ബ്രഷിംഗിൽ ഒരിക്കലും അവയിൽ നിന്ന് രക്തം പൊടിക്കുകയില്ല. മോണയിൽ നിന്നുള്ള രക്തസ്രാവം അഥവാ ബ്ലീഡിംഗ് ഗം. അടയാളങ്ങൾ: മോണയുടെ കോറൽ പിങ്കിൽ നിന്നും ചുവപ്പ് നിറത്തിലേക്കുള്ള നിറവ്യത്യാസം. പല്ല് ബ്രഷ് കൊണ്ട് വൃത്തിയാക്കുമ്പോൾ മോണയുടെ മാർജിനിൽ നിന്നും രക്തം പൊടിക്കുന്നു. തടിച്ചു വീങ്ങിയ മോണയിൽ ഒന്ന് തൊടുമ്പോഴേ രക്തം പൊടിക്കും. വെറുതെ ഇരിക്കുമ്പോൾ തന്നെ മോണയിൽ നിന്നും രക്തം വരാം. ഈ ഘട്ടത്തിൽ പോലും വേദന കാണണമെന്നില്ല. വായിൽ നിന്നും ദുർഗന്ധം വരാം. പല്ലുകൾക്ക് ക്രമമില്ലാതെ സ്ഥാനഭ്രവശം സംഭവിക്കാം. വേരുകളുടെ പ്രതലം വെളിയിൽ വരാം. രോഗലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. മോണയുടെ രക്തസ്രാവം: മോണയിൽ അകാരണമായുള്ള ചൊറിച്ചിൽ, തുടർച്ചയായ അരണ്ട മോണവേദന, ഭക്ഷണം മോണയിൽ തറഞ്ഞു കയറൽ, പല്ലിന്റെ ഇളക്കം. ചികിത്സിക്കാതിരുന്നാൽ പല്ലുകൾ നഷ്ടപ്പെടാം. ചികിത്സ ലഭിക്കാതിരുന്നാൽ മോണരോഗം മോണയുടെ തരണാസ്ഥിയെ ബാധിക്കുകയും മോണയ്ക്കും പല്ലിനുമിടയിൽ നല്ല വിടവ് സംഭവിക്കുകയും ഇത് പെരിയോഡോണ്ടൈറ്റിസ് എന്ന കടുത്ത മോണരോഗമായി മാറുകയും ചെയ്യുന്നു. മോണരോഗങ്ങളായ ജിഞ്ചിവൈറ്റിസും പെരിയോഡോണ്ടൈറ്റിസിനും നിദാനങ്ങളായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് മോണരോഗങ്ങൾക്ക് കാരണമാകുന്നു. മോണയുടെ പരിസരങ്ങളിലും പോക്കറ്റിലും അടിഞ്ഞുകൂടുന്ന ബാക്ടീരിയ ചില ദോഷകരമായ വിഷപദാർത്ഥങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും അത് മോണരോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഡെന്റൽ പ്ലാക്ക് നിരന്തരം നീക്കം ചെയ്യാതിരുന്നാൽ അത് കട്ടിയായി ഡെന്റൽ കാൽക്കുലസായി രൂപാന്തരപ്പെടാം. ഡെന്റൽ കാൽക്കുലസിന്റെ ഉപരിതലം പരുപരുത്തതാകയാൽ ഇവിടം കൂടുതൽ പ്ലാക്കും ബാക്ടീരിയയും അടിഞ്ഞുകൂടുകയും മോണരോഗ പ്രവർത്തനത്തിന്റെ തീവ്രത കൂടുകയും അത് പല്ലിനു ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ച് തകർത്ത് കളയുകയും ചെയ്യുന്നു. പല്ലിൽ ധാരാളം കാൽക്കുലസ് അടിഞ്ഞുകൂടിയാൽ ഡെന്റിസ്റ്റ് എന്തു ചെയ്യും? ചില പ്രത്യേകം രൂപപ്പെടുത്തിയ ഉപകരണങ്ങളായ സ്കെയിലേഴ്സിന്റെ സഹായത്താൽ ഡെന്റിസ്റ്റ് പല്ലിനു ചുറ്റുമുള്ള കട്ടികൂടിയ മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. ഈ പ്രക്രിയയെ സ്കെയിലിംഗ് എന്ന് പറയുന്നു. ഈ അടുത്ത കാലത്തെ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ദന്തവദന മോണരോഗങ്ങൾ, പ്രമേഹവും ഹൃദ്രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളും ചർമ്മരോഗങ്ങളും ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഗർഭിണികളുടെ ദന്താരോഗ്യം മോശമാണെങ്കിൽ തൂക്കം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെയും മാസം തികയാതുള്ള കുഞ്ഞുങ്ങളുടെയും ജനനത്തിനും അത് കാരണമാക്കുന്നു. ഏതുതരം ദന്ത പ്രശ്നവും നേരത്തെ തന്നെ തിരിച്ചറിയാനുള്ള ജാഗ്രത ഉണ്ടാകണം. രോഗിയും ഒപ്പമുള്ളവരും പ്രതിരോധ മാർഗങ്ങൾ മനസ്സിലാക്കി കുട്ടിക്കാലം മുതൽ ജീവിതശൈലി

0: ശൈലി ചിട്ടപ്പെടുത്തുക. പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഒട്ടും വൈകാതെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുക. സ്കൂൾ മുതൽ തൊഴിലിടങ്ങൾ വരെ വചനാരോഗ്യ വർക്ക്ഷോപ്പുകൾ നടത്തി മാറ്റങ്ങൾ വരുത്താൻ അതാത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇക്കാര്യത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് സർക്കാർ സംവിധാനങ്ങളുടെ സഹായം തേടാം. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും തിരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും അധ്യാപകരും ദന്ത അവബോധ പ്രവർത്തനങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അവസരങ്ങൾ നന്നായി പ്രയോജനപ്പെടുത്തിയാൽ കേരളീയരിൽ മനോഹരമായ പുഞ്ചിരി വിരിയിക്കാൻ കഴിയും എന്ന് നിസ്സംശയം പറയാം.
1: ആയുരാരോഗ്യത്തിൽ ഇന്ന് കുട്ടികൾക്കുണ്ടാകുന്ന മോണരോഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സൈമൺ മോറിസൺ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഈ കേക്കൻ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
6: എന്തോറ്റി
5: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
7: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
8: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
8: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിള, കൊല്ലം.

0: ആരണ്യകം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രഘുനാഥ് ജേറ്റ്.
1: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ഗാന്ധിജി കൽക്കത്തയിൽ 1 മാസം താമസിച്ചു. ഇന്ത്യ ക്ലബിലാണ് അന്ന് അദ്ദേഹം പാർത്തിരുന്നത്. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ സംബന്ധിച്ച് കൽക്കത്തയിൽ അദ്ദേഹത്തിന് പലരെയും കാണുവാനുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം താമസിച്ചിരുന്ന കാലത്തായിരുന്നു ഗോഖലെയുമായി അടുത്തറിയുന്നതിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. ബില്ല്യാർഡ്സ് കളിക്കുവാനായി ദിവസേന ഇന്ത്യ ക്ലബിൽ ഗോഖലെ പോവുക പതിവായിരുന്നു. അക്കാലത്ത് അദ്ദേഹം കേന്ദ്ര നിയമസഭയിലെ ഒരംഗമാണ്. സഭ കൂടിയിരുന്നത് കൽക്കത്തയിലായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടെ ഗോഖലെ കൽക്കത്തയിൽ പോയി വളരെ ദിവസം പാർത്തിരുന്നു. ഇന്ത്യ ക്ലബിൽ വെച്ച് ഗാന്ധിയെ കണ്ടപ്പോൾ തന്നോടൊപ്പം പാർക്കുവാനായി ഗോഖലെ അദ്ദേഹത്തെ ക്ഷണിച്ചു. ഗാന്ധി ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യ ക്ലബിൽ നിന്ന് ഗാന്ധി ഗോഖലെയുടെ വസതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ലബിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തെപ്പറ്റി പറയേണ്ടതുണ്ട്. അക്കാലത്ത് വൈസ്രോയി കഴ്സൺ പ്രഭു കൽക്കത്തയിൽ വെച്ച് ഒരു ദർബാർ നടത്തി. ആ ദർബാറിൽ സന്നിഹിതരാകുവാനായി പല മഹാരാജാക്കന്മാരും അവിടെ എത്തിയിരുന്നു. അവരിൽ ചിലർ പാർത്തിരുന്നത് ഇന്ത്യ ക്ലബിലായിരുന്നു. ക്ലബിനകത്ത് സാധാരണ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. എന്നാൽ ദർബാറിൽ പങ്കെടുക്കുവാനായി പുറപ്പെട്ടപ്പോൾ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അണിഞ്ഞിരുന്ന ആഭരണങ്ങളും ഗാന്ധിജിയെ വിസ്മയിപ്പിച്ചു. നീണ്ട വില്ലിസ് കുപ്പായവും കാലുറയും മിന്നുന്ന ബൂട്ട്സും ആഭരണങ്ങളും മുത്തും രത്നവും തൂക്കിയ വലിയ തലക്കെട്ടും കണ്ടപ്പോൾ നാടകത്തിന് വേഷം കെട്ടിയ പോലെയാണ് ഗാന്ധിജിക്ക് തോന്നിയത്. എന്തിനാണ് ഇങ്ങനെയെല്ലാം വേഷം കെട്ടുന്നത് എന്ന് ഒരു മഹാരാജാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഇതായിരുന്നു: നിങ്ങൾക്ക് ഞങ്ങളുടെ ശരിയായ സ്ഥിതി ഇനിയും മനസ്സിലായിട്ടില്ല. ദർബാർ സമയം ഇന്ന വസ്ത്രം ധരിക്കണമെന്നും ഈ വിധത്തിൽ പെരുമാറണമെന്നും നിശ്ചയിച്ചിരിക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങളുടെ യജമാനന്മാരാണ്. ദർബാറിന് പോയില്ലെങ്കിൽ അതൊരു കുറ്റമാണ്. അവർ നിശ്ചയിച്ച പ്രകാരത്തിലുള്ള ഉടുപ്പ് ധരിച്ചില്ലെങ്കിൽ അതും കുറ്റം. ഇങ്ങനെയെല്ലാം വേഷം കെട്ടിപ്പോയാലും വൈസ്രോയിയോട് ഒന്ന് സംസാരിക്കാൻ കൂടി കഴിഞ്ഞെന്ന് വരില്ല. ഈ കഥ കേട്ടപ്പോൾ ഗാന്ധിജിക്ക് മഹാരാജാക്കന്മാരുടെ സ്ഥിതി ഓർത്ത് സഹതാപം തോന്നി. സ്വാഭിപ്രായ പ്രകാരം പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത പാവങ്ങൾ.
5: ഗാന്ധി സ്മൃതി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വൃത്തം.
2: ിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്കും ഡ്രയറുകൾക്കും കിടിലൻ ഓഫറുകൾ.
3: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനൊപ്പവും അയൺ ബോക്സ് തികച്ചും സൗജന്യം.
2: തുണികൾ 100% ഉണക്കാനായി ഡ്രയറുകൾ, ഒപ്പം ഫ്രീ അയൺ ബോക്സും.
3: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
4: നമുക്കിനി ശ്യാമിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം നാടോടിക്കാറ്റ്, രചന യൂസഫലി കേച്ചേരി.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: തൊഴിൽ ദർശനം.

0: കോട്ടയത്തുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഫാക്കൽറ്റി തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ് ലേണിംഗ്, ബിഗ് ഡേറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, NLP, സൈബർ സെക്യൂരിറ്റി, സൈബർ ഫോറൻസിക് ഉൾപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലുള്ള PhD. PhD തീസിസ് സമർപ്പിച്ച് ഫലം കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പ്രായം 35 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി July 8. അഭിമുഖ തീയതി July 10. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iiitkottayam.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iiitkottayam.ac.in. മുംബൈ ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡിൽ 32 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. തസ്തികകളും ഒഴിവും. ഓഫീസർ 9, ഫിനാൻസ് 5, HR 1, മെഡിക്കൽ 2, ലീഗൽ 1, സീനിയർ മാനേജർ CC ലാബ് 1, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 5, എഞ്ചിനീയർ 7, ഇലക്ട്രിക്കൽ 5, സിവിൽ 2, സീനിയർ എഞ്ചിനീയർ 7, ഇലക്ട്രിക്കൽ 5, സിവിൽ 2, ഡെപ്യൂട്ടി മാനേജർ ഇലക്ട്രിക്കൽ 3. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.rcfltd.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.rcfltd.com. മ്യൂണീഷ്യസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ ബീഹാറിലുള്ള ഓർഡിനൻസ് ഫാക്ടറിയിൽ സൂപ്പർവൈസർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 12 ഒഴിവുണ്ട്. ഓഫ്ലൈനായാണ് അപേക്ഷിക്കേണ്ടത്. യോഗ്യത, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://munitiousindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://munitiousindia.in. ഡൽഹി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ NTPC ലിമിറ്റഡിൽ അസിസ്റ്റന്റ് കെമിസ്റ്റ് ട്രെയിനികളെ തിരഞ്ഞെടുക്കുന്നു. 40 ഒഴിവുണ്ട്. പ്രായം 27 വയസ്സ് കവിയരുത്. യോഗ്യത, റെഗുലർ ഫുൾ ടൈം കോഴ്സിൽ പഠിച്ച് കുറഞ്ഞത് 60% മാർക്കോടെ നേടിയ MSc കെമിസ്ട്രിയാണ് യോഗ്യത. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും പാസ് മാർക്ക് മതിയാവും. 31/7/2026 പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്ന അവസാന വർഷ സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും SC ST വിഭാഗക്കാർക്കും ഫീസില്ല. മറ്റുള്ളവർ 500 രൂപ ഓൺലൈനായോ SBI ബ്രാഞ്ചുകൾ മുഖേന ഓഫ്ലൈനായോ അടയ്ക്കണം. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 10. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ntpc.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ntpc.co.in. മുംബൈ ആസ്ഥാനമായുള്ള നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 8 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും. ETL ഡിസൈനർ 1, സീനിയർ ഡേറ്റ സയന്റിസ്റ്റ് 1, ഡേറ്റ സയന്റിസ്റ്റ് 1, ഡോക്യുമെന്റ് ഡിസൈനർ 1, AI എഞ്ചിനീയർ 3, ഡേറ്റ എഞ്ചിനീയർ 1. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 150 രൂപ, മറ്റുള്ളവർക്ക് 850 രൂപ. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nabard.org. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nabard.org. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 13.
1: തൊഴിൽ ദർശനം.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തു പറ്റി?
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
4: ഇനി കാർത്തികും കല്യാണിയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം മേക്കപ്പ് മാൻ. ഗാനരചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: അനാമിക,
1: ആ
0: നീ ഫാദറിന്റെയും കൗണ്ടറിന്റെയും മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും പെരുമാറിയത് ഒട്ടും ശരിയായില്ല കേട്ടോ.
1: എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ എവിടെയും പറയും. അച്ഛൻ എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അഭിചേച്ചി അഭിപ്രായം തുറന്നു പറയണ്ട, അത്രയല്ലേ ഉള്ളൂ.
0: അനു, അച്ഛൻ മാത്രമല്ല അമ്മയും ചിലത് പഠിപ്പിച്ചിട്ടുണ്ട്. വിവേകം വേണം സംസാരത്തിലും പെരുമാറ്റത്തിലും എന്ന്.
1: ആ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല എന്ന് കരുതിയാ മതി.
0: എന്താ അനു, നീ എന്തിനാണ് ഇങ്ങനെ തർക്കുത്തരം പറയുന്നത്?
1: ഞാൻ ഉത്തരം മാത്രമാണ് പറഞ്ഞത്, തർക്കമില്ലാത്ത കാര്യം.
0: അതെ, എന്താ നിന്നെ അലട്ടുന്ന പ്രശ്നം? നിന്റെ ഉള്ളിൽ എന്തോ അസ്വസ്ഥതയുണ്ട് അനു.
1: എനിക്കൊരു പ്രശ്നവുമില്ല, അഭിചേച്ചി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരുന്നാൽ മതി.
0: അനു, നിന്റെ ഫ്രസ്ട്രേഷൻ എന്നോട് തീർക്കുന്ന എന്തിനാ? ഞാനിവിടെ അച്ഛൻ ഏൽപ്പിച്ച് ജോലി ചെയ്യാൻ വന്നതാണ്, നിന്നോട് കലഹിക്കാനല്ല.
2: ചേച്ചി, ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കും. അനുചേച്ചി, മതി സംസാരം.
1: ഓ, നീയും ഭരണപക്ഷത്താണല്ലോ. ഞാൻ നിർത്തിയാൽ മതി, എല്ലാം ശരിയാവും. കുട്ടപ്പായി നിന്ന് ഇത് തന്നെ പ്രതീക്ഷിച്ചാ മതി.
0: മോളെ അനു, നീ എന്താണ് ഇങ്ങനെ? ഞാൻ നിന്റെ ചേച്ചിയല്ലേ, അല്ലാതെ ശത്രുവല്ലോ. നീ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു റൈറ്ററാണ്, എന്നിട്ടും.
2: അതാണ് ഞാനും പറഞ്ഞത്. സത്യം പറഞ്ഞ ഞാനറിയ ഒരു കാര്യവുമില്ല. പിന്നെ എന്നെ കുറിച്ച് പറഞ്ഞത്? അനുചേച്ചിക്ക് അറിയാമല്ലോ ഞാൻ ചേച്ചി എങ്ങനെയാ കാണുന്നതെന്ന്.
1: ഈ റൈറ്റർ എന്നത് എന്റെ ചിന്തയ്ക്കും മനസ്സിനുള്ള പേരാണ് അനാമിക. അത് മാത്രമല്ല, അത്ര വലിയ അലങ്കാരങ്ങളൊന്നുമില്ലാത്ത പണിക്കർ സാറിന്റെ മകളുമാണ്.
0: നിനക്ക് നന്നായി സംസാരിക്കാനറിയാം, എനിക്ക് അതത്ര വശമില്ല. പിന്നെ നിന്നെ പിടികൂടിയിരിക്കുന്ന തോന്നലോ ധാരണയോ അതെന്തായാലും ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്.
2: അഭിചേച്ചി, അനുചേച്ചി, രണ്ടുപേരെ ഉപദേശിക്കാനൊന്നും കുട്ടപ്പായി ആയിട്ടില്ല. പക്ഷേ ഒരു

0: മുതലെടുത്തു. പ്രകാശ് കാര്യങ്ങൾ നന്നായി നോക്കിയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് പ്രകാശ് ഒരു കൊച്ചു പയ്യനായിരുന്നു. അയാളും അത് വകവച്ചു തന്നു. അഭിരാമി ഇനവും തരവും വേറെയാണ്.
1: ഏത് തരമായാലും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന താപ്പാനകൾ അവിടെയുണ്ട്. കൂടുതൽ ചട്ടവും നിയമവും പറഞ്ഞാൽ അവർ സംഘടിക്കും. നടന്ന് നടന്ന് നമ്മൾ പള്ളിമേടയിലെത്തി. ദേ ഫാദർ പുറത്ത് തന്നെ ഉണ്ട്.
2: അല്ല, എന്താ മാതൃകാ ദമ്പതികൾ ഇങ്ങോട്ട് പോന്നത്? എന്തോ കാര്യമുണ്ടല്ലോ.
0: ഇവളെന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ ഫാദർ. ആ, നീ തന്നെ പറഞ്ഞോളൂ.
1: ഓ, ഒരു ചെറിയ കാര്യമാണ് ഫാദർ. അഭിരാമി സ്കൂളിൽ ഒരു ഓഫീസ് തുറന്നു. അതൊന്ന് പറയാനാ.
2: അതിനെന്താ ടീച്ചറെ, അത് നല്ലതല്ലേ?
0: ഞാനും അത് തന്നെയാണ് ഫാദർ പറഞ്ഞത്.
1: അല്ല ഫാദർ, സ്കൂളിൽ ഒരു ശ്വാസം മുട്ടലാവും അഭിരാമിയുടെ വരവ്.
2: ഒരിക്കലുമില്ല ടീച്ചർ. ഒരു മേൽനോട്ടം സ്കൂളിനെ നന്നാക്കും. പിന്നെ ഞാനതിൽ ഇടപെടുകയുമില്ല ടീച്ചർ. കാരണം അഭിരാമി ഭരണപരമായി എടുത്ത തീരുമാനമാണത്.
0: ശരിയായ നിലപാടാണ് ഫാദർ. ഇനി നമുക്ക് പോയാലോ ബേബി?
1: പോവാം ഗംഗരേട്ടാ. ശരി ഫാദർ. എന്നാലും ഫാദർ അറുത്തു മുറിച്ച് പറഞ്ഞു.
3: മാർഗരറ്റിനെ എനിക്ക് അടുത്തറിയില്ല. ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടേ ഉള്ളൂ. എങ്കിലും ഇന്ന് എനിക്കൊന്ന് സംസാരിച്ചേ മതിയാവൂ എന്ന് തോന്നി.
4: മാഡം, മാഡത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു. എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്?
3: ഇത്രയും ഉപചാരം വേണ്ട മാർഗരറ്റ്. അനുവിന്റെ പ്രായമല്ലേ ഉള്ളൂ മാർഗരറ്റിന്. എന്നെ അഭിയെന്നോ അഭിചേച്ചി എന്നോ വിളിച്ചോളൂ.
4: അഭി എന്ന് വേണ്ട, അഭിചേച്ചി എന്ന് വിളിക്കാം. എനിക്കുണ്ട് കേട്ടോ ഒരു നിർദ്ദേശം. എന്നെ മാഗി എന്ന് വിളിച്ചാ മതി.
3: എഗ്രീഡ്, അതാവാം. അതാണ് വിളിക്കാനും സുഖം. അല്ല, മാഗി എവിടെയാ താമസിക്കുന്നത്?
4: ഞാനിപ്പോ ടൗണിലാ. ബസ് ധാരാളമുണ്ടല്ലോ, ബസ്സിലാണ് വരാറ്.
3: ഇവിടെ സ്ഥിരതാമസമാക്കിക്കൂടെ? നമ്മുടെ ഔട്ട് ഹൗസ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോ. അത് റിപ്പയർ ചെയ്യാൻ കുട്ടപ്പായോട് പറയാം. അവിടെ പേഷ്യൻസിനെ നോക്കാനുള്ള സൗകര്യമുണ്ട്.
4: ഞാൻ പറയാം മാഡം. അല്ല ചേച്ചി, എനിക്കിഷ്ടമാണ് ഈ നാട്. പിന്നെ അനുവുണ്ട്, ഫാദറുണ്ട്, ഇപ്പതേ ചേച്ചിയും ഉണ്ട്.
3: പിന്നെ ഞാൻ മാഗിയെ കാണണമെന്ന് പറഞ്ഞതേ സീരിയസ് ആയി ഒരു കാര്യം സംസാരിക്കാനാണ്.
4: എന്താ മാഡം? അല്ല ചേച്ചി, വിളിയുറച്ചു വരാൻ കുറച്ച് സമയമെടുക്കും. എന്താ കാര്യം?
3: ഞാനിവിടെ നേരിടുന്ന ഒരു പ്രശ്നത്തിൽ എനിക്ക് മാഗിയുടെ സഹായം വേണം.
4: ചേച്ചി ഇപ്പോഴും കാര്യം പറഞ്ഞില്ല.
3: പറയാം മാഗി. നാളെ എന്റെ ഓഫീസിലേക്ക് ഒന്ന് വരുമോ? രാവിലെ 11 മണിക്ക്. അപ്പോൾ സംസാരിക്കാം.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
8: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സിന്ദൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന സത്യനന്ദിക്കാട്, സംഗീതം എ ടി ഉമർ. ആകാശവാണി അനന്തപുരി എഫ്എം 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കഴിഞ്ഞ 5 വർഷത്തിനിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട 30 കോടി ആളുകളുടെ ജീവിതത്തിൽ സഹകരണ മന്ത്രാലയം പുതിയ ഊർജ്ജം പകർന്നതായി കേന്ദ്രമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ സഹകരണ മന്ത്രാലയത്തിന്റെ 5-ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ന് കൊല്ലത്ത് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000-ത്തോളം വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. പിഎം ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ ഉപസമിതി 2 തവണ യോഗം ചേർന്നതായും 1 മാസത്തിനകം വിഷയത്തിൽ അഭിപ്രായം പറയുമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. മലബാറിലെ +1 സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് 120 താൽക്കാലിക ബാച്ചുകൾ ആരംഭിക്കുന്നതോടെ 7000-ത്തോളം അധിക സീറ്റുകൾ ലഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി വി അബ്ദുൾ ഗഫൂർ. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും 2-ാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് പകൽ ഉൽപ്പാദിപ്പിക്കുന്ന മിച്ചം വരുന്ന വൈദ്യുതി സംഭരിക്കാൻ സംവിധാനമില്ലാത്തതാണ് വൈദ്യുതി ക്ഷാമത്തിന്റെ പ്രധാന കാരണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മലപ്പുറത്ത് MLA മാരുടെയും KSEB ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജന്തുജന്യ രോഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ അവബോധം സമൂഹത്തിൽ വളർത്തിയെടുക്കുക, രോഗപ്രതിരോധം ശക്തിപ്പെടുത്തുക, ഏകാരോഗ്യം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തൃശൂരിൽ ലോക സൂനോസിസ് ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ കളക്ടറേറ്റ് അനക്സ് ഹാളിൽ ചടങ്ങ് രാജൻ ജെ പല്ലൻ MLA ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിൽ ചികിത്സയ്ക്കിടെ മരണമടഞ്ഞ കണ്ണൂർ ചക്കരക്കൽ ഇരുവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം ഇന്ന് ഖബറിൽ നിന്നും പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യും. ചികിത്സാ പിഴവിനെ തുടർന്നാണ് മരിച്ചത് എന്ന കുടുംബത്തിന്റെ ഹർജിയെ തുടർന്ന് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് ഉത്തരവിട്ടിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ബെൽജിയം ക്വാർട്ടറിൽ. 1-4 ഗോളുകൾക്ക് അമേരിക്കയെയാണ് ബെൽജിയം പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരയിലിനി, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഒന്ന് പറയാം. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് ആസ്ട്രോനോട്ടിക്സിന്റെ ബഹിരാകാശ രംഗത്തെ ഉന്നത ബഹുമതിയായ ഗോദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യൻ ബഹിരാകാശ ദൌത്യം ഏതാണ്? ഇതായിരുന്നു ചോദ്യം. ശരിയുത്തരം ചന്ദ്രയാൻ 3. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത് ചരിത്രം കുറിച്ച ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന ഒട്ടേറെ ശാസ്ത്ര വിവരങ്ങൾ ലഭ്യമാക്കുകയുണ്ടായി. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ലാൻഡ് ചെയ്തത്. ഇതോടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകമിറക്കുന്ന ആദ്യ രാജ്യമെന്ന ബഹുമതി ഇന്ത്യ സ്വന്തമാക്കി.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഇനി ലിവിംഗ് ആഘോഷമാക്കണം,
4: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
5: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
4: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
6: ആ മാഷേ, സുഖാണോ?
7: ആ സുഖം തന്നെ, സുഖം തന്നെ.
6: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
7: അവ ITI ചേർന്നോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
6: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITIകളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITIകളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: പരിണയം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന യൂസഫ് അലി കേച്ചേരി, സംഗീതം രവി ബോംബെ. ഇനി കാലം സാക്ഷി.
1: കവിയും വിവർത്തകനും അധ്യാപകനുമായിരുന്ന തിരുനല്ലൂർ കരുണാകരൻ 1924 ഒക്ടോബർ 8 കൊല്ലത്ത് പെരുന്നാട് ജനിച്ചു. 1954 കോളേജ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. കുറച്ചുനാൾ തിരുവനന്തപുരം ആർട്സ് കോളേജിലും പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജിലും ജോലി ചെയ്തു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. 1985 ആശാൻ പുരസ്കാരവും 88 വയലാർ അവാർഡും ലഭിച്ചു. കൂടാതെ കേരള സാഹിത്യ അക്കാദമിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. രാത്രി, റാണി, വയലാർ, സമാഗമം, മഞ്ഞുതുള്ളികൾ എന്നിവ പ്രധാന കൃതികളാണ്. അഭിജ്ഞാന ശാകുന്തളവും മേഘസന്ദേശവും അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു. 2006 ജൂലൈ 5 തിരുനല്ലൂർ കരുണാകരൻ അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് തിരുനല്ലൂർ കരുണാകരൻ ചൊല്ലിയ ഒരു കവിത കേൾക്കാം.
2: സഹ്യനന്ദിനി ഇന്നിതാ നിദാഘത്താൽ കൃഷിയാകിലും സഹ്യനന്ദിനി പുണ്യത്താൽ നീ നിർജിതമന്ദാകിനി നിന്മടിത്തട്ടിൽ ശരീഭൂതനായി ചിരം വാണു പിൻമഹാനദിയത്തൻ മൗലിയിൽ ചൂളും ശിവൻ ഏഴകൾക്കെല്ലാം മുക്തിയേകു വൻവഴി തേടി ഏറെ നാളളന്നു നിൻ തീരാന്തശൈലം പൂകി ഉഗ്രവാന്തപസ്സിങ്കൽ വാണൊരു തിണ്ടൽക്കാരന് അർഘ്യപാദ്യങ്ങൾ കാഴ്ചവെച്ചു നീ മുടങ്ങാതെ മണ്ണിനെ കുളിർപ്പിച്ചുകൊണ്ടുതാനതുകൊണ്ട് തന്നെയായി ചരിത്രത്തിലൂടെ നീയൊഴുകുന്നു. അക്കഥയല്ലേ സാന്ധ്യമന്ദമാരുതനോട് വിസ്തരിപ്പത് തിരച്ചുണ്ടനക്കത്താലിപ്പോൾ പറയൂ പ്രിയപ്പെട്ട നിർജ്ജരി നീ ആദ്യമായി നിറകണ്ണോടെ കണ്ടതെപ്പോഴാണ് ദേഹത്തെ ധ്യാനത്തിലാഴുമ്പോഴോ സുഹിരമായടുത്തത്തും കാനനമൃഗങ്ങളും ഒന്നിച്ചു വാഴുമ്പോഴോ ലോകമൊക്കെയും നിദ്രാധീനമം നിശീതത്തിൽ ഏകനായി ഗഗനത്തിൻ മൂകത കേൾക്കുമ്പോഴോ പറയൂ പ്രിയപ്പെട്ട നിർജ്ജരി നീ ആദ്യമായി നിറകണ്ണോടെ കണ്ടതെപ്പോഴാണ് അദ്ദേഹത്തെ ധ്യാനത്തിലാഴുമ്പോഴോ സുഹിരമായടുത്തത്തും കാനനമൃഗങ്ങളും ഒന്നിച്ചു വാഴുമ്പോഴോ ലോകമൊക്കെയും നിദ്രാധീനമാം നിശീതത്തിൽ ഏകനായി ഗഗനത്തിൻ മൂകത കേൾക്കുമ്പോഴോ എങ്ങനെയുണ്ടാ മുഖം സൗമ്യമോ സന്ദീപ്തമോ മങ്ങിയിട്ടുണ്ടോ വല്ല നേരവും വിഷാദത്താൽ.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് തിരുനല്ലൂർ കരുണാകരന്റെ ശബ്ദം.

0: കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ചാ?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: നമുക്കിനി തിരുനല്ലൂർ കരുണാകരൻ രചിച്ച്, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കാറ്റുവന്ന് വിളിച്ചപ്പോൾ.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.

നമസ്തേ അനന്തപുരിയിലിനി നമുക്ക് ചുറ്റും. കേരള എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈനായി ഓപ്ഷൻ നൽകുന്നതിനുള്ള അവസാന തീയതി ഇന്നുച്ചയ്ക്ക് 12 മണിവരെ ദീർഘിപ്പിച്ചു. വിവരങ്ങൾക്ക് www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേറ്റഡ് പരീക്ഷയിൽ വിജയിച്ചവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഈ മാസം 22 വരെ നീട്ടിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയും പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ, ജില്ലാ സൈനിക വെൽഫെയർ ഓഫീസും പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നു. ഭടന്മാർ, കുടുംബാംഗങ്ങൾ, വിമുക്ത ഭടന്മാർ മുതലായവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ജൂലൈ 30 വരെ പരാതികൾ സ്വീകരിക്കും. പരാതികൾ ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസിലെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിൽ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്: 9995894426.

ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് രീതിയിൽ 28 UG PG പ്രോഗ്രാമുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. MBA MCA നോട്ടിഫിക്കേഷൻ ജൂലൈ പകുതിയോടെ പുറത്തിറങ്ങും. ഓഗസ്റ്റ് 4 വരെ ഓൺലൈനായി www.sgou.ac.in എന്ന പോർട്ടലിലൂടെ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. 5 റീജിയണൽ സെന്ററുകളുടെ പരിധിയിലായി കേരളത്തിലുടനീളം പഠിതാക്കളുടെ സൌകര്യാർത്ഥം 51 പഠന കേന്ദ്രങ്ങളുണ്ട്. പ്ലസ് ടു, പ്രീ ഡിഗ്രി അല്ലെങ്കിൽ 10ാം ക്ലാസ്സിനു ശേഷം ഗവൺമെന്റ് AICTE അംഗീകൃത 2 അല്ലെങ്കിൽ 3 വർഷത്തെ ഡിപ്ലോമയുള്ള ആർക്കും ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദം നേടാം. ഡിഗ്രി ഏത് വിഷയത്തിലാണെങ്കിലും ഇഷ്ടമുള്ള വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നേടാനും അവസരമുണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ UG PG പ്രോഗ്രാമുകളും UGC DEB പരിശോധനയ്ക്ക് ശേഷമുള്ള അംഗീകാരത്തോടുകൂടിയാണ് നടത്തുന്നത്. മറ്റെല്ലാ ഉന്നത വിദ്യാഭ്യാസത്തിനും എല്ലാ ഉദ്യോഗത്തിനും ഓപ്പൺ സർവകലാശാലയുടെ ബിരുദം മറ്റ് യൂണിവേഴ്സിറ്റികളുടെ ബിരുദം പോലെ തന്നെ സ്വീകാര്യമാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ www.sgou.ac.in വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. UGC നിർദ്ദേശപ്രകാരം പ്രവേശനത്തിന് മുന്നോടിയായി എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും ABC ID DEB ID എടുത്തിരിക്കണം. പ്രോഗ്രാം ഫീസ്, റീജിയണൽ സെന്ററുകൾ, ലേണർ സപ്പോർട്ട് സെന്ററുകളുടെ ലഭ്യത, യോഗ്യത എന്നിവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുള്ള പ്രോസ്പെക്ടസ് പരിശോധിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. 9188909901 അല്ലെങ്കിൽ 9188909902. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9188909901 അല്ലെങ്കിൽ 9188909902. സംസ്ഥാനത്തെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ കോളേജുകളിലേക്ക് 2026-27 വർഷത്തെ BSc നഴ്സിംഗ്, മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനുള്ള അപേക്ഷ ഈ മാസം 10 വരെ സമർപ്പിക്കാം. LBS സെന്റർ ഡയറക്ടറുടെ www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷാ ഫീസ് ഓൺലൈൻ മുഖേനയോ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ഡൌൺലോഡ് ചെയ്ത ചെല്ലാൻ ഉപയോഗിച്ച് ഫെഡറൽ ബാങ്കിന്റെ ഏതെങ്കിലും ഒരു ശാഖ വഴിയോ നാളെ വരെ ഒടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 0471-2560-362-2560-362-2560-363. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ MC റോഡ് കേശവദാസപുരത്തും.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
7: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
8: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

0: മേഘസന്ദേശം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന എസ് രമേശൻ നായർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
2: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
5: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
6: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട്.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജക ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
2: നോവൽ സഞ്ചാരം.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
4: ഇങ്ങനെ വന്നതെന്തിനേ? ഗോപികുറുപ്പ് നിശബ്ദനായി നിന്നതേയുള്ളൂ. ഒരു കുറ്റവാളിയുടെ ഭീരുത്വമായിരുന്നില്ല, ഒരു സർവപുച്ഛക്കാരന്റെ മുഖഭാവം. നീയാണോ ഇത് ചോദിക്കുന്നത് എന്ന മട്ടിൽ അയാൾ ആ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെ വേണ്ടിയിരുന്നോ? വീണ്ടും ലക്ഷ്മിക്കുട്ടി ചോദിച്ചു. പിന്നെ നേരെ മര്യാദയ്ക്ക് വരാമായിരുന്നില്ലേ? എനിക്കതിന് അധികാരമുണ്ടോ? അവനവനോട് തന്നെ ചോദിക്കൂ. ചോദിച്ചു, എന്നിട്ടെന്ത് ഉത്തരം കിട്ടിയെന്ന് അവൾ അന്വേഷിച്ചില്ല. അസുഖപ്രദങ്ങളായ സമാധാനങ്ങൾ ആരാണ് കൊക്കയിട്ട് പിടിക്കാൻ ഇഷ്ടപ്പെടുക? അവൾ സംഭാഷണം മാറ്റി. ഇങ്ങോട്ട് കടന്നിരിക്കൂ.
5: വേണ്ട, ഞാൻ പോണു.
4: ഇപ്പോഴോ? മുഹൂർത്തം നന്നല്ലേ? പരുഷമായിരുന്നു ആ ചോദ്യം. നന്നല്ല, അവൾ അമർത്തി പറഞ്ഞു. ആ ഉത്തരം കുറുപ്പ് പ്രതീക്ഷിച്ചതല്ല. അതല്പമൊരു തളർച്ചയുണ്ടാക്കുകയും ചെയ്തു. എങ്കിലും അയാൾ വിട്ടില്ല. ഒന്ന് കാണണമെന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ അതെന്നെ ശിക്ഷിക്കാനാണോ?
5: ആരെയും ശിക്ഷിക്കണമെന്നില്ല, എനിക്കതിന് യോഗ്യതയുമില്ല.
4: തീർച്ചപ്പെടുത്തി കഴിഞ്ഞോ?
5: കൊല്ലങ്ങൾക്കു മുമ്പേ.
4: നിശബ്ദം. ലക്ഷ്മിക്കുട്ടിയുടെ നെഞ്ചിൽ വന്നുകൊണ്ട് ആ വാക്ക് ഇനിയെന്തു പറയണമെന്ന് അറിഞ്ഞുകൂടാ. അനേക ദിവസമായി അവൾ പ്രതീക്ഷിച്ച ആ രംഗം മുമ്പിൽ വന്നിരിക്കുകയാണ്. സന്ദർഭങ്ങൾ 2 പ്രാവശ്യം വരലില്ലെന്ന് ജീവിതാനുഭവം അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും കുഴഞ്ഞുപോകുന്നു.
5: ഞാൻ പോണു.
4: കുറുപ്പ് ഒന്ന് തിരിഞ്ഞു. ലക്ഷ്മിക്കുട്ടി ഞെട്ടിപ്പോയി. ഇറങ്ങിപ്പോക്ക് ഒരിറങ്ങിപ്പോക്കാണ്. പലപ്പോഴും ജീവിതത്തിൽ പോയ വഴിക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെന്ന് വരും. വേണോ വേണ്ടേ? ഈ നിമിഷത്തിൽ വെച്ചാണ് അത് തീർച്ചപ്പെടുത്തുന്നത്. കുറുപ്പ് ഒരടി വെച്ചു കഴിഞ്ഞു. ലക്ഷ്മിക്കുട്ടി മുമ്പോട്ട് വന്ന് പറഞ്ഞു,
5: നിൽക്കൂ.
4: അതൊരിടിവെട്ടായിരുന്നു. ഗോപികുറുപ്പ് തിരിഞ്ഞു നോക്കി. അയാളുടെ മനോജ്ഞമായ കണ്ണുകൾ പതുക്കെ ആ മുഖത്തേക്ക് പാറി വീണു. വർഷങ്ങൾക്കു മുൻപ് അവൾ കണ്ട നളന്റെ നോട്ടമായിരുന്നു അത്.
5: എന്തേ, പോവാണോ?
4: അതൊരു കനത്ത ചോദ്യമായിരുന്നു.
5: അല്ലാതെ
4: പാടില്ല.
5: ഏ,
4: പാടില്ലെന്ന്? ലക്ഷ്മിക്കുട്ടി ഒരടികൂടി മുന്നോട്ട് വെച്ചു. സ്വതേ പറക്കാൻ നിൽക്കുന്ന തുമ്പിയുടെ പ്രതീതിയുണ്ടാക്കുന്ന ആ മുഖത്ത് എന്തോ കിടന്ന് ചിറകടിക്കുന്നതുപോലെ തോന്നി. ഒരു പൂമ്പാറ്റയുടെ മൃദുലതയും ഒരു കഴുകന്റെ ശക്തിയുമുള്ള എന്തോ ഒന്ന്. ലക്ഷ്മിക്കുട്ടി പിടഞ്ഞു സംസാരിച്ചു.
5: ഞാനാണ് പറയുന്നത് പോകാൻ പാടില്ലെന്ന്. എന്തിനിങ്ങോട്ട് വന്നു? എന്നെ ശിക്ഷിക്കാനോ? എന്നോട് പകരം വീട്ടാനോ? എങ്കിലത് പറയൂ.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജക ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
8: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. മണ്ണിനോടും മനുഷ്യനോടും പ്രകൃതിയോടും ചേർന്ന് നിൽക്കുന്ന നമ്മുടെ കാർഷിക സംസ്കാരത്തിന്റെ ഉത്സവമാണ് കൊയ്ത്തുകാലം, അല്ലേ? അധ്വാനത്തിന്റെ വിയർപ്പിലും നാടൻപാട്ടിന്റെ ഈണങ്ങളിലും വിരിഞ്ഞ നമ്മുടെ കൊയ്ത്തുപാട്ടുകൾ എന്നും മലയാളിയുടെ ഗൃഹാതുരമായ ഓർമ്മകളാണ്. അത്തരം ചില ഗാനങ്ങളാണ് ഇന്നീ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനത്തിലേക്ക്. വാത്സല്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും സംഘവും പാടിയത്. രചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതി മധുരത്തിൽ അടുത്തത് മൈ ബോസ് എന്ന ചിത്രത്തിന് വേണ്ടി രാഹുൽ നമ്പ്യാറും റെമി ടോമിയും സംഘവും പാടിയതാണ്. രചന സന്തോഷ് വർമ്മ, സംഗീതം സെജു ജോൺ.
1: താനാനേ താനാനേ താനാനേ താനാനേ താനാനേ താനാനേ.

ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
3: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
2: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
3: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: യോഗ സൗഖ്യം
8: എന്നീ പരിപാടിയിൽ തൊഴിലിടങ്ങളിലെ യോഗ, ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP സംസാരിക്കുന്നു.
9: ഇന്നത്തെ സമ്മർദ്ദകരമായ ജോലി തിരക്കുകളിൽ ജീവനക്കാരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനമാണ്. ഔദ്യോഗികമായ ജീവിതത്തിൽ ഒരാൾ ആഴ്ചയിൽ ഏകദേശം 50 മണിക്കൂറിലധികം ജോലിയിൽ ചെലവഴിക്കുന്നു. ഇത് അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. ദീർഘനേരം ഒരേ ഇരിപ്പിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ശാരീരികമായ പല അസ്വസ്ഥതകളും പലരും നേരിടേണ്ടി വരാറുണ്ട്. ഇത്തരത്തിലുള്ള നീണ്ട ഓഫീസ് സമയങ്ങൾ പലരിലും അലസതയും ഉദാസീനതയും ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ദൈനംദിന ജോലിഭാരം, സമയപരിധികൾ, സ്ഥിരം ഇരിപ്പ് തുടങ്ങിയവ ആരോഗ്യത്തെയും ജോലിയെയും ബാധിക്കുന്നു. ഓഫീസ് ജീവനക്കാരിൽ സാധാരണമായി കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ പൊണ്ണത്തടി, കുടവയർ, ഇതിനോട് അനുബന്ധമായി വരുന്ന മറ്റ് പ്രശ്നങ്ങൾ, പിൻഭാഗത്തും കഴുത്തിലും അനുഭവപ്പെടുന്ന വേദന, കണ്ണിന്റെ ക്ഷീണം, കൈകൾക്കും കാലുകൾക്കും അനുഭവപ്പെടുന്ന വേദന, മരവിപ്പ് തുടങ്ങി മാനസിക സമ്മർദ്ദം, വിഷാദം, അസിഡിറ്റി, ഉറക്ക പ്രശ്നങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, മറ്റ് നിരവധി പ്രശ്നങ്ങളും ഇവരുടെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇവയെല്ലാം ജീവിതശൈലീ രോഗങ്ങൾ എന്ന് സാധാരണ പറയുമെങ്കിലും പലപ്പോഴും ഈ രീതിക്ക് മാറ്റം വരുത്താനോ ആരോഗ്യകരമായ അന്തരീക്ഷം ഉണ്ടാക്കുവാനോ ഇവർക്ക് സാധിക്കാതെ വരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ ഓഫീസുകളിലും അതേപോലെയുള്ള സാഹചര്യങ്ങളിലും ചെയ്യുവാൻ സാധിക്കുന്ന തരത്തിലുള്ള യോഗ പരിശീലനങ്ങൾ ഇന്ന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ജീവിത രീതിയിലെ ചെറിയ മാറ്റങ്ങളിലൂടെയും ജോലി സമയത്തെ ചെറിയ ഇടവേളകളിൽ ചെയ്യാവുന്ന ലഘുവായ യോഗ പരിശീലനങ്ങളിലൂടെയും കൂടുതൽ ഊർജ്ജസ്വലവും ഉൽപാദനക്ഷമവുമായ ഒരു ജീവിത രീതിയിലേക്ക് മാറുവാൻ ഇവർക്ക് സാധിക്കും. ദീർഘനേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർ എല്ലാ ദിവസവും 10-15 മിനിറ്റുകൾ എങ്കിലും വ്യായാമം ചെയ്യുന്നത് ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. വേഗത്തിലുള്ള നടത്തവും സാധ്യമാവുമ്പോഴെല്ലാം ലിഫ്റ്റിൽ കയറാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കി പകരം പടികൾ തിരഞ്ഞെടുക്കുന്നതും ഊർജ്ജനിലയും മൊത്തത്തിലുള്ള ആരോഗ്യവും നിലനിർത്തുന്നതിന് ഒരു നല്ല ഉപായമാണ്. ദിവസം മുഴുവനും ശരീരത്തിന്റെ ജലാംശം നിലനിർത്തുവാൻ ശ്രദ്ധിക്കുകയും ഇടവേളകളിലെ ലഘുഭക്ഷണവും ചായയും ഒഴിവാക്കുന്നതിനും സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ്. യോഗ ചെയ്യുന്നതിനു മുമ്പായി നിങ്ങളുടെ ടൈയും ബെൽറ്റും വാച്ചും കണ്ണടയും മാറ്റിവെക്കുകയും ഷൂസ് ഊരി വെക്കുകയും ചെയ്യുന്നതാണ് ഉത്തമം. ഓഫീസ് പ്രവർത്തനങ്ങളുടെ ചെറിയ ഇടവേളകളിൽ ചെയർ യോഗാസനങ്ങളും നാഡീശുദ്ധി പ്രാണായാമവും ചെയ്യാം. കഴുത്തിനും തോളുകൾക്കുമുള്ള പരിശീലനങ്ങളും നട്ടലിനെ നിവർത്തി വശങ്ങളിലേക്ക് തിരിയുന്നതും റിസ്റ്റിനും കൈവിരലുകൾക്കുമുള്ള ചലനങ്ങളും കാൽപാദങ്ങൾക്കും കാൽവിരലുകൾക്കുമുള്ള ചലനങ്ങളും ചെയ്യാവുന്നതാണ്. കൂടാതെ കമ്പ്യൂട്ടർ കൂടുതലായി ഉപയോഗിക്കുന്നവർക്ക് കണ്ണിനും ഫേഷ്യൽ മസിലുകൾക്കും രക്തപ്രസാദം നൽകുന്ന പരിശീലനങ്ങളും നൽകുവാൻ സാധിക്കും. സൗമ്യമായ യോഗാസനങ്ങൾ ശരീരത്തിന്റെ സന്ധികളും പേശികളും സജീവമാക്കുന്നതിനും വേദനകൾ കുറയ്ക്കുന്നതിനും സഹായിക്കും. കൂടാതെ കോർപ്പറേറ്റ് കമ്പനികളിലെ ജീവനക്കാർക്കായി ക്യുക്ക് റിലാക്സേഷൻ ടെക്നിക്കുകൾ ചെയ്യുന്നതും ഉന്മേഷത്തിനും ശരീരത്തിന്റെ ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നതിനും ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണ്.
8: തൊഴിലിടങ്ങളിലെ യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
10: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനുമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
11: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
10: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
12: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
13: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
12: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
14: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
15: നമുക്കിനി യേശുദാസും ലതികയും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കാതോട് കാതോരം. ഗാനരചന ONV കുറുപ്പ്. സംഗീതം ഔസേപ്പച്ചൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495654321, 9495569631. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 മണി വരെ.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: ഈ കെ കെ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തോറ്റി?
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
6: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: ആ മാഷേ, സുഖാണോ?
9: ആ, സുഖം തന്നെ, സുഖം തന്നെ.
8: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
9: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
8: വളരെ നല്ല കാര്യം. 2026 ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
10: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
11: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
12: എന്നും രാവിലെ 10:30.
11: പ്രായോജകർ
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
13: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
14: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ പൂർണ്ണമാവുകയാണ്. പരിപാടിയുമായി ശ്രോതാക്കൾക്കൊപ്പമുണ്ടായിരുന്നത് ദിവ്യ വിധു.

0: ഇപ്പോൾ സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം.
1: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
2: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയേഴ്സ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ അരുൺകുമാർ. ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയ രംഗത്തേക്കെത്തിയ അരുൺ സ്വാഭാവിക അഭിനയത്തിലൂടെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക പ്രീതി നേടി. തുടർന്ന് മീശമാധവൻ, സൈക്കിൾ, മുത്തുഗൗ, ഒരടാർ ലവ്, ധമാക്ക, വ്യസനസമേതം ബന്ധുമിത്രാദികൾ, വാഴ ടു തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കഥാപാത്രങ്ങളെ തെരഞ്ഞെടുക്കുന്നതിലും ഓരോ വേഷവും സ്വാഭാവികതയോടെ അവതരിപ്പിക്കുന്നതിലും ശ്രദ്ധ പുലർത്തുന്ന അരുൺകുമാർ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന യുവ അഭിനേതാക്കളിൽ ഒരാളാണ്.

0: ഹലോ, പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ അരുൺ. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ചെറുപ്പം മുതലേ നിങ്ങൾ കണ്ടുവന്ന ഒരാളാണ്. ഒളിമ്പ്യൻ അന്തോണി യാദവ് എന്ന സിനിമയിലെ ടോണി ഐസക് എന്ന ക്യാരക്ടർ ചെയ്തത് ഞാനാണ്. ഒരുപാട് സിനിമകൾ അതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വാഴ 2 എന്ന് പറഞ്ഞ സിനിമയിലെ കുട്ടേട്ടൻ എന്നുള്ള ക്യാരക്ടർ ഞാനാണ് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നു, തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരും വിളിക്കുക, നമുക്ക് തമ്മിൽ സംസാരിക്കാം. ഹലോ, പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: സർ, ഞാൻ കൊല്ലത്തു നിന്ന് സിന്ധു.
0: സിന്ധു, ഓക്കെ. ചേച്ചി എന്ത് ചെയ്യാ?
1: ഞാനൊരു റിട്ടയർഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്.
0: ഓക്കെ.
1: വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് കൊണ്ട് എന്റെ ഉള്ളിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ടോണി.
0: ഓ, വളരെ സന്തോഷം കേട്ടതിൽ.
1: മറ്റു പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് മലയാളി പ്രേക്ഷകർ എന്നെന്നും നെഞ്ചിലേറ്റുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ടോണി.
0: അതെ അതെ, എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഒളിമ്പ്യൻ അന്തോണി യാദവിലെ ടോണി ഐസക് എന്ന് പറയുന്നത്.
1: എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, കാരണം നമ്മുടെ മുന്നിൽ കൂടി അതുപോലെ ഒരുപാട് കുട്ടികൾ കടന്നുപോയിട്ടുണ്ട്. അധ്യാപികയായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ബ്രോക്കൺ ഫാമിലീസ് വരുന്ന ഒരുപാട് കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.

0: ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ആ ഭാവങ്ങളുടെ വികാരങ്ങളുടെ സൂക്ഷ്മ തലങ്ങളിൽ വരെ അരുൺ എത്തിയിട്ടാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അതും ആ ഒരു ചെറു പ്രായത്തിൽ.
1: വളരെ സന്തോഷം.
0: ഇത്ര അഭിനയക്കാരും മതിയാവത്തില്ല. സത്യത്തിൽ അന്ന് നേരിട്ട് കാണണമെന്ന് പോലും ആഗ്രഹം തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കഥാപാത്രത്തെ ഇത്ര ഭാവതലങ്ങളിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് അരുണെന്ന കലാകാരന്റെ ഏറ്റവും വലിയ
1: ാണ്. താങ്ക് യു സോ മച്ച്. അതൊക്കെ കേട്ടതിൽ ഭയങ്കര സന്തോഷം. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുകയാണ് ആ ക്യാരക്ടറിനോട്. കാരണം ഞാനൊരു സിനിമാ ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ആളല്ലായിരുന്നു. എന്നെ എന്റെ സ്കേറ്റിംഗ് വഴിയാണ് എന്നെ ഭദ്രൻ സാറ് ആ സിനിമയിലേക്ക് എടുത്തത്. ആ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം ചേച്ചി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അതിൽ അതിന്റെ ഒരു മേജർ പാർട്ട് എന്റെ ഡയറക്ടറായ ഭദ്രൻ സാറാണ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്കറിയത്തില്ല, സിനിമ അറിയില്ല, അഭിനയം അറിയത്തില്ല. ബട്ട് ആ ക്യാരക്ടറിന്റെ കുറച്ച് കാര്യങ്ങൾ സാർ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു കുട്ടിയാണെന്നും ബട്ട് അതിലെന്ത് കാണുന്നു അതിന്റെ ഒരു മേജർ ഷെയർ സാറിന് തന്നെയാണ് പോകുന്നത്. ചേച്ചി പറഞ്ഞതുപോലെ തന്നെ പലരെയും അങ്ങനെയുള്ളൊരു ആൾക്കാരെ കാണേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ ട്രോമാസ് കണ്ടിട്ടുണ്ടെന്നും. ബട്ട് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരായിരിക്കണം അതിനൊരു സപ്പോർട്ടീവായിട്ട് എപ്പോഴും ഉണ്ടാവാൻ. കാരണം പലപ്പോഴും പലരും ഒറ്റപ്പെട്ടു പോകാറുണ്ട് ഇതേപോലെയുള്ള ഒരു സിറ്റുവേഷൻസിൽ. ഞാനെപ്പോഴും ടീച്ചേഴ്സായ എല്ലാവരും കൂടെ ഉണ്ടാവണം. എന്നെ വിളിച്ചതിലും ഈ കാര്യങ്ങൾ കേട്ടതിലൊക്കെ എനിക്ക് വളരെ സന്തോഷം.
0: ഞാൻ വഴ ക്യൂ കണ്ട് പക്ഷെ എന്റെ ഉള്ളിൽ നിന്നും ആ ടോണി എന്ന ഒരു കഥാപാത്രത്തിന്റെ മുഖഭാവവും എല്ലാമാണ് ഇന്നും എന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്.
1: വളരെ സന്തോഷം. താങ്ക് യു.
0: എല്ലാവർക്കും, രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാം ഉള്ള ഒരു പാഠം കൂടിയായിരുന്നു ആ ഒരു സിനിമ.
1: അതെ അതെ അതെ.
0: എന്നും നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. എന്നും മലയാളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരു നടനായി തിളങ്ങി നിൽക്കാൻ സാധിക്കട്ടെ എന്നും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുന്നു.
1: താങ്ക് യു സോ മച്ച്. എന്തായാലും വിളിച്ചതിലും സംസാരിച്ചതിലും വളരെ സന്തോഷം. ചേച്ചി ഏത് പാട്ടാ വേണ്ടത്?
0: എനിക്ക് കളിത്തോഴൻ എന്ന സിനിമയിലെ ജയചന്ദ്രൻ സാർ ആലപിച്ച മഞ്ഞളയിൽ മുങ്ങി തോർത്തി എന്ന ഗാനം.
1: ശരി, ഓക്കെ. ജയചന്ദ്രൻ സാറും ദേവരാജ് സാറാണ് അതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പി ഭാസ്കരൻ സാറാണ് ലിറിക്സ്. ഓക്കെ, എന്തായാലും വിളിച്ചത് വളരെ സന്തോഷം. ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഈ പാട്ട് വെച്ചുതരാം. ഓക്കെ, താങ്ക് യു.

0: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: എന്റെ പേര് കീർത്തന.
0: കീർത്തന? ഓക്കെ, കീർത്തന എവിടെ നിന്നാ വിളിക്കുന്നേ?
1: ട്രിവാൻഡ്രം.
0: ട്രിവാൻഡ്രത്ത് എവിടെയാ?
1: ട്രിവാൻഡ്രത്ത് കരമന കാലടി.
0: ആ ശരി ശരി. കീർത്തന എന്ത് ചെയ്യാ?
1: ഞാനിപ്പം പ്ലസ് വൺ പഠിക്കുന്നു.
0: പ്ലസ് വണ്ണിൽ ആയി? ഇപ്പം ക്ലാസ് നടന്നോണ്ടിരിക്കുക?
1: ക്ലാസ്
0: തുടങ്ങിയില്ല. ഓക്കെ, ഏതാ എടുത്തേക്കുന്ന സബ്ജക്ട്?
1: ബയോസയൻസ്.
0: ഓക്കെ, പ്ലസ് ടു കഴിഞ്ഞ് എന്താ പ്ലാൻ?
1: പ്ലസ് ടു കഴിഞ്ഞ് നല്ലൊരു ജോബിലോട്ട് പോകണം.
0: ആ അങ്ങനെ, പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കണ്ടേ? ജോബില് പോയാ മതിയോ?
1: പഠിച്ചോണ്ട് ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം.
0: ശരി ശരി. കീർത്തനയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ ഉണ്ട്, ചേട്ടനുണ്ട്, എന്റെ ഒരു ട്വിൻ ബ്രദർ ഉണ്ട്.
0: ഓക്കെ, അമ്മ എന്ത് ചെയ്യാ?
1: അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യണം.
0: ആണോ? കീർത്തന വിളിച്ചാൽ വളരെ സന്തോഷം. കീർത്തനയ്ക്ക് ഏത് പാട്ടാ വേണ്ടത്?
1: ഈ വാഴ മൂവിയിലെ സോങ് തന്നെ മതി.
0: വാഴ ടൂലെ? ആഹാ, വാഴ ടൂലെ ഏത് പാട്ടാ വേണ്ടത്?
1: വാനിലച്ചെടിയ മതി.
0: ആ വാനിലച്ചെടിയ, അതാണോ ഇഷ്ടം? ശരി ശരി, എന്തായാലും ആ പാട്ട് വെച്ചു തരാം. കീർത്തന വിളിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു.
1: സന്തോഷം.
0: ഓക്കെ.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ
1: 41-ാം വാർഷികം പ്രമാണിച്ച്

0: ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
1: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
2: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
3: ഹലോ സാർ, ഇത് അഞ്ചലിനടുത്ത് ചെന്നപ്പെട്ട എന്ന് പറഞ്ഞ സ്ഥലം, കൊല്ലം ജില്ലയിലെ.
2: ഓക്കെ, ആ പേര്?
3: എന്റെ പേര് സജി.
2: ഓക്കെ,
3: ഞാൻ ടാക്സി ഡ്രൈവറാണ്. എപ്പോഴും എല്ലാ പരിപാടിയിലും പ്രോഗ്രാമിലും കേട്ടോണ്ടിരിക്കും. ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞത് ചെന്നപ്പേട്ടയ്ക്ക് എന്നുള്ള ഇക്കോ ടൂറിസം മേഖലയാണ്. ഒരുപാട് ഫോറസ്റ്റ് ഏരിയയും ഇക്കോ ടൂറിസവും തെന്മല, കുടുക്കത്തുപാറ, പിന്നെ നമ്മുടെ അടുത്ത് തന്നെ ചടയമംഗലം, ജടായിപ്പാറ.
2: ഞാൻ ആ വഴിയൊക്കെ വന്നിട്ടുണ്ട്. അഞ്ചലൊക്കെ എനിക്ക് അറിയാവുന്ന
3: സ്ഥലങ്ങളാണ്. പുതിയ ഇവിടം വല്ലോം?
2: ഞാനിപ്പോ അവസാനം വാഴ ടൂലും ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു. വാഴ ടൂലും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ ഒരു പടത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്ക, ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് കഴിഞ്ഞു. അങ്ങനെ ആരൊക്കെ ഉണ്ട് വീട്ടിൽ? ശരി ശരി, അപ്പം ചേട്ടന് പാട്ട് ഏതാ വേണ്ടത്?
3: എന്റെ ഭാര്യയുടെ ബർത്ത്ഡേ ആണ്.
2: ഓ ഓക്കെ, എന്റെ വക ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞേക്ക.
3: ഓക്കെ, അപ്പൊ പാട്ട് ഇങ്ങനെ കണാഷ്കാസെ കൂട്ടി വെച്ചിരിക്കുന്നു. നമ്മുടെ രാക്കുവേലിന്റെ ആസ്വദത്തിലുള്ള പടമല്ലേ?
2: മനസ്സിലായി.
3: പൂമുഖവാദുക്കൽ.
2: ഓക്കെ, നൈസ്. വൈഫിന് പറ്റിയ പാട്ട്. എന്തായിരുന്നു യേശുദാസ് സാർ പാടിയതാണ്?
3: സാറിന്റെ സ്ഥലം എവിടാന്ന് പറഞ്ഞേ?
2: ഞാൻ തിരുവനന്തപുരത്ത് പൂജപ്പുര എന്ന സ്ഥലത്ത്. ആണോ? ഓക്കെ ഓക്കെ. ശരി ശരി ശരി, വളരെ സന്തോഷം
3: സംസാരിക്കാൻ സാധിച്ചു.
2: വളരെ സന്തോഷം. എന്തായിരുന്നാലും വൈഫിനോട് അന്വേഷണം പറയാം. എന്തായിരുന്നാലും വിളിച്ചതിൽ സന്തോഷം. ചേട്ടൻ ചോദിച്ച പാട്ട് പ്ലേ ചെയ്യാം. ഓക്കെ, താങ്ക് യു.

0: ഹലോ, നമസ്കാരം. ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം. ഇത് എവിടുന്നാ വിളിക്കുന്നേ?
1: ഇത് ആലപ്പുഴ ഗുരുപുരം എന്ന് പറയും.
0: ആ, ആലപ്പുഴ. പേരെന്താ?
1: ലത.
0: ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളും, മൂന്ന് പെൺകുട്ടികൾ.
0: ഓക്കെ. ഹസ്ബൻഡ് എന്ത് ചെയ്യാ?
1: ടൈലിന്റെ ഭർത്താ.
0: ശരി ശരി ശരി. മക്കളൊക്കെ പഠിക്കുകയാണോ?
1: അല്ല, മൂന്നുപേരെയും കല്യാണം കഴിച്ചു.
0: കല്യാണം കഴിഞ്ഞു. ഓ, ഓക്കെ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ അതോ?
1: വീട്ടമ്മയാണ്.
0: ഓ, ശരി ശരി. ഓ, താങ്ക് യു, താങ്ക് യു. വളരെ ഇഷ്ടപ്പെട്ടോ? കഥാപാത്രമായതല്ലേ. അങ്ങനെയുള്ള ആൾക്കാർ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെസ്സേജ്.
1: അതെ,
0: അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മൾ മാറ്റി നിർത്തണം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരുടെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല, അവരിൽ എല്ലാം മാറ്റി നിർത്തണം. അതാണ് അതിന്റെ ഒരു മെസ്സേജ്. അതെ അതെ അതെ അതെ. ഇതിലൂടെ ഒരു മോട്ടിവേഷൻ ആയെന്ന് തോന്നുന്നു. അതെ അതെ. ചേച്ചി ഏത് പാട്ടാ ചോദിച്ചത്?
1: ഞാൻ അന്വേഷണത്തിലെ പി സുശീലാമ്മ പാടിയ
0: ചേച്ചി നല്ലോണം പാടുന്നുണ്ടല്ലോ. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വളരെ സന്തോഷം വിളിച്ചതിൽ, സംസാരിച്ചതിലും. ഇനിയും വിളിക്കാം ഞാൻ, അല്ലെങ്കിൽ വേറെ ആരാണെങ്കിലും വിളിക്കാം. ഓക്കെ, ശരി ചേച്ചി. വീട്ടിലെല്ലാരോടും അന്വേഷണം പറയാം. ശരി, താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം തുടരുന്നു.
3: ഹലോ പ്രിയഗീതം പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: ഇത് ഞാൻ ഐബർഗാലയെന്ന് ഷീല, കൊല്ലംപുത്തൂർ.
3: ഓക്കെ.
4: ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്.
3: ഓ, എവിടെയാ വർക്ക് ചെയ്തതൊക്കെ? അപ്പോ കൊല്ലം തന്നെയാണ്
4: വർക്ക് ചെയ്തത്? അല്ല, ആദ്യം കുറച്ച് 19 അല്ല, മലപ്പുറം ജില്ലയിലാണ് വർക്ക് ചെയ്തത്.
3: ഓ, മലപ്പുറത്തായിരുന്നു. ഓക്കെ.
4: അതിന് ശേഷം പിന്നെ കൊല്ലം ജില്ലയിലെ നെടിയവള, പിന്നെ ഐവർഗാല. വീടിന്റെ അടുത്ത് തന്നെ ഒരു 5 നടക്കാനുള്ള ദൂരേ ഉള്ളു. അവിടെ സ്കൂളിൽ ഇരുന്നാണ് പെൻഷനായി.
3: ഓക്കെ, അത് നന്നായി, നല്ലതാണല്ലോ കേട്ടത്. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
4: വീട്ടില് ഇപ്പൊ ഞാനീ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. 2 മക്കളുണ്ട്, 2 പെൺമക്കളാണ്. അവരെ കല്യാണം കഴിച്ചയച്ചു.
3: എന്റെ അമ്മയുടെ നാട് വന്നിട്ട് കൊല്ലമാണ്. അമ്മയുടെ കൊല്ലം പള്ളിമുക്ക്, ഇരുവിപുരം പള്ളിമുക്ക്.
4: പള്ളിമുക്ക് കേട്ടിട്ടുണ്ട്.
3: അവിടെ ആയിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അവിടെ ആയിരുന്നു. അവരാരുമില്ല, അവിടെയായിരുന്നു.
4: അമ്മയുടെ വീട്ടിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ടാവുമല്ലോ.
3: പിന്നെ എല്ലാ വെക്കേഷനും അവിടെയായിരുന്നു. ഇപ്പം നമ്മളെ കസിൻസ് എല്ലാരും കൂടെ ആയിട്ട് വന്ന് താമസിക്കുന്ന സ്ഥലം അവിടെ ആയിരിക്കുമല്ലോ.
4: കുട്ടിക്കാലത്തെ ഓർമ്മകളെല്ലാം അവിടെ കിടക്കുക.
3: അതെ അതെ അതെ അതെ. എന്തായാലും വിളിച്ചത് സന്തോഷം. ചേച്ചി, ഏത് പാട്ടാ വേണ്ടേ?
4: ഞാന് ചോദിക്കുന്നത് ജാനകിയമ്മ പാടിയ സ്വർണമുഖിലെ, സ്വർണമുഖിലെ എന്ന പാട്ട്. ഇത് ഞങ്ങളുടെ കഥ എന്ന സിനിമയിലെ
3: ജോൺസൺ മാഷ്, ഈ പാട്ടാണോ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്?
4: ജാനകിയമ്മയുടെ പാട്ടാണ് ഏറ്റവും കൂടുതൽ.
3: ജാനകിയമ്മ ഫാനാണ്.
4: റേഡിയോ കേട്ട് വളർന്നവര് തന്നെയാണ് ഞങ്ങള്.
3: ആണല്ലേ.
4: പിന്നെ ഇപ്പൊ പെൻഷൻ ആയതിനു ശേഷം റേഡിയോ ആണ് ഞങ്ങളുടെ കൂട്ട്.
3: എന്റെ വീട്ടിലും അങ്ങനെയാണ്. എന്റെ അമ്മയും എപ്പോഴും അടുക്കളയില് റേഡിയോ എപ്പോഴും ഓൺ ചെയ്ത് വെക്കും. രാവിലെ വന്ന് ഫസ്റ്റ് ചെയ്യുന്ന ലൈറ്റ് ഇടുന്ന, എനിക്ക് തോന്നുന്നു ലൈറ്റ് ഇടുന്നതിന് മുമ്പേ റേഡിയോ ഓൺ ചെയ്യുന്നു തോന്നുന്നു.
4: പറഞ്ഞാ തിരുവരും. ഇവിടെ ആണെങ്കിൽ ഇവിടുത്തെ സാറിന് 4 റേഡിയോ ആണുള്ളത്, 4 മുറിയിലും ഓരോന്ന് വെച്ചിട്ട്.
3: ഓ ശരി ശരി, അതൊരു ശീലം.
4: ബെഡ്റൂമിലും ഹാളിലും ഒക്കെ ഓരോന്ന് വെച്ചിട്ട്.
3: അതാണ്, അതൊരു ശീലം അല്ലേ?
4: അതൊരു ശീലം. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്നവരായതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഈ പരിപാടിയിലേക്ക് വിളിച്ചിട്ടേ
3: ഇല്ല. വളരെ സന്തോഷം. അപ്പൊ എനിക്ക് ആ ഭാഗ്യം കിട്ടി ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിൽ. വളരെ സന്തോഷം വിളിച്ചതിൽ. എന്തായിരുന്നാലും ചേച്ചി ആവശ്യപ്പെട്ട സ്വർണ്ണമുകിലി എന്നുള്ള പാട്ട് പ്ലേ ചെയ്തു തരാം. ഓക്കെ,
4: ഓക്കെ,
3: ശരി. ഓക്കെ, താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? അർക്കന്നൂരൊക്കെ അറിയാം എനിക്ക്. എന്റെ ആണോ? ഓക്കെ, അർക്കന്നൂരൊക്കെ എനിക്ക് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട്.
3: ഓ,
2: സന്തോഷം സന്തോഷം. വീട്ടിലെ വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടില് അങ്ങനുണ്ട്, കൊച്ചുങ്ങളുണ്ട്, മക്കള്.
2: ഓക്കെ, അവരൊക്കെ എന്ത് ചെയ്യാം?
3: രണ്ടുപേരും കല്യാണം കഴിഞ്ഞോലെ.
2: ആണോ?
3: അർജുനൻ പിള്ള,
2: മക്കള്
3: ശരണ്യ ശാഖ, രണ്ട് കുഞ്ഞു മക്കളുണ്ട്, കുഞ്ഞുണ്ണി അപ്പുട്ടി.
2: ഓ, അപ്പൊ വലിയ
3: കുട്ടികളാണ്.
2: നമുക്ക് അറിയാവുന്ന ഒരാൾ വിളിച്ചതിന് വളരെ സന്തോഷം. ചേച്ചിക്ക് ഏത് പാട്ടാ വേണ്ടായിരുന്നു?
3: എനിക്ക്

അടിപൊളി, നല്ലോണം പാടുന്നുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി പാടിയതിൽ വളരെ സന്തോഷം. അവിടെ എല്ലാരോടും അന്വേഷണം പറയാ, ഇനിയും വിളിക്കാം.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000-ത്തോളം സ്വർണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
6: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
7: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
8: RBI പറയുന്നു,
9: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
10: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
11: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
10: ഇൻറോയൽ അപ്ടോപ്പ്, കണ്ണമ്പൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
11: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
12: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
13: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
12: പിട്ടാപ്പള്ളി ഏജൻസീസ്.
14: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
15: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
16: എന്നും രാവിലെ 10:30.
15: പ്രായോജകർ,
16: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
15: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
17: ചലച്ചിത്ര നടൻ അരുൺകുമാർ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
18: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
19: എന്റെ പേര് സൽമാ ബീവി, കരിമിന്നൂരിൽ നിന്ന് വിളിക്കുന്നു.
18: സൽമാ ബീവി, ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് ചേച്ചി?
19: വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ.
18: ആണോ ചേച്ചി, എന്ത് ചെയ്യാ, വർക്ക് ചെയ്യാണോ അതോ?
19: ഇല്ല, ഞാൻ വീട്ടിൽ തന്നെയൊക്കെ ഉള്ളൂ, പിന്നെ ജോലിക്കൊക്കെ പോകും, തൊഴിലൊക്കെ പോകും.
18: ആണോ? ഓ ശരി ശരി ശരി, ഓക്കെ. ചേച്ചി ഏത് പാട്ടാ വേണ്ടേ?
19: തൽക്കാല ദുനിയാവ് കണ്ടു നീ മയങ്ങാതെ, ഇപ്പോഴും മരണം നിൻ കൂടെയുണ്ട് മറക്കാതെ എന്നുള്ള പാട്ട്.
18: ആണോ, ഓക്കെ. വളരെ സന്തോഷം വിളിച്ചതിൽ. താങ്ക് യു. ആ പാട്ട് വെച്ചത്.
19: ഓക്കെ.

0: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
1: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
0: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
1: ഏ മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
0: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൗണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ.

0: ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ. NPS സഞ്ജയ്ക്കൊപ്പം.
1: अरे मोहन भाई, काफी बिजी लग रहे हो.
2: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
1: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
2: सच?
1: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
2: समझ गया.
3: ആ മാഷേ, സുഖാണോ?
4: ആ സുഖം തന്നെ, സുഖം തന്നെ.
3: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
4: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
3: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
5: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ്, കേരള സർക്കാർ.
6: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
7: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
8: കൊല്ലം സുപ്രീം.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
10: എന്നും രാവിലെ 10:30.
9: പ്രായോജകർ.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
11: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
12: ഹലോ, ഹലോ, ഇത് എന്റെ പേര് ഗുണശീലൻ.
13: ഗുണശീലൻ, ഓക്കെ. ഇവിടെ ട്രിവാൻഡ്രം തന്നെയാണ്. ഓ ശരി, ശാന്തി വിളയാണ്. ഓക്കെ, ആണോ? ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
12: വീട്ടിലെ ഭാര്യയുണ്ട്, രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും രണ്ട് സംസ്ഥാനത്ത്. രണ്ടുമണി ആവശ്യത്തിൽ ആ കൊച്ചിലെ ഉള്ള അടിപൊളിയാണ്.
13: ഓ താങ്ക് യു, താങ്ക് യു.
12: സൂപ്പർ ആയിട്ടാണ്.
13: ഓ താങ്ക് യു, താങ്ക് യു സോ മച്ച്. എന്തായിരുന്നാലും പിന്നെ ചേട്ടൻ, ഏത് പാട്ടാ വേണ്ടേ?
12: എനിക്ക് ബാബുമോളിൽ ഇവിടമാണ് ഈശോയുടെ സന്നിധാനം. ദാസേട്ടനും
13: ഓക്കെ.
12: മോനെ സുഖത്തന്നെ?
13: ഓ സുഖം, സുഖം, സുഖം.
12: ഇപ്പൊ പുതിയത് എന്താണ്?
13: ഇപ്പൊ ഞാനൊരു സിനിമയുടെ ഷൂട്ടിലാണ്, അതിന്റെ ഇടയിലാണ് വന്നത്. കൂടാതെ ഞാനൊരു വെബ് സീരീസ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നിൽക്കാം. എന്തായാലും വിളിച്ചൊരു സന്തോഷം. പാട്ടുടനെ വെച്ചുതരാം.

എന്തായിരുന്നാലും ഇന്ന് എന്നെ വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും വളരെ നന്ദി അറിയിച്ചു കൊള്ളുന്നു. പുതിയൊരു അനുഭവമായിരുന്നു, കാരണം പല മേഖലയിലുള്ള പല ആൾക്കാരും എന്നെ വിളിക്കുകയും അവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. റേഡിയോ കേൾക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, അതിൽ നിന്നും ഒരുപാട് പേര് നമ്മൾ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. അതിൽ കുറച്ച് പേരുമായിട്ടേ എനിക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ, ബാക്കിയുള്ളവരടുത്ത് ക്ഷമ ചോദിക്കുന്നു. എന്തായിരുന്നാലും സംസാരിച്ചവരടുത്ത് എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്.

ചലച്ചിത്ര നടൻ അരുൺ കുമാർ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം ഷിബിന അ

0: പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ ഈ മാസം 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഹരിയാനയിലെ ജിൻ സോനിപത് റോഡിലാണ് നമോ ഗ്രീൻ ട്രെയിൻ സർവീസ്. വരുന്ന ഉത്സവ സീസണിൽ 300-ലധികം പ്രത്യേക ട്രെയിനുകൾ രാജ്യത്ത് സർവീസ് നടത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഓണക്കാലത്ത് കേരളത്തിലേക്ക് 100-ലധികം പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ റേഷൻ വിതരണത്തിൽ കാലതാമസമുണ്ടായിട്ടില്ലെന്ന് മന്ത്രി VE അബ്ദുൾ ഗഫൂർ. സമാശ്വാസ തുകയുടെ ആദ്യ ഗഡു ജൂണിൽ തന്നെ നൽകിയെന്നും രണ്ടാം ഗഡു ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യാനാകുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ലഹരിക്കെതിരായ ജനകീയ ദൌത്യം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കൊല്ലത്തിന്ന് സംഘടിപ്പിക്കുന്ന ജ്വാല 2026 പരിപാടിയിൽ 2000 വനിതകൾ പങ്കെടുക്കും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ പഴശ്ശി ഡാമിന്റെ 16 ഷട്ടറുകളിൽ 15 ഉയർത്തി. ഡാമിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് ഷട്ടറുകൾ 1 മീറ്റർ ഉയർത്തിയത്. കൂട്ടപ്പിരിച്ചുവിടൽ നടത്തിയ കൊച്ചിയിലെ കോറോ ഹെൽത്ത് കമ്പനി ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാൻ ധാരണയായി. മന്ത്രി ബിന്ദുകൃഷ്ണയുടെ നിർദ്ദേശപ്രകാരം ഉമാ തോമസ് MLA യുടെയും ലേബർ കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഇന്ന് ആഗോള ക്ഷമദിനം. വ്യക്തികൾക്കും സമൂഹങ്ങൾക്കുമിടയിൽ ക്ഷമയും അനുരഞ്ജനവും പ്രോത്സാഹിപ്പിക്കുക, പകയും വിദ്വേഷവും ഉപേക്ഷിച്ച് മാനസിക സമാധാനം വളർത്തിയെടുക്കുക എന്നിവയാണ് ദിനാചരണ ലക്ഷ്യം. സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി മിൽമയും ദേശീയ ക്ഷീരവികസന ബോർഡും ചേർന്ന് കോഴിക്കോട് സെമിനാർ സംഘടിപ്പിച്ചു. ജസ്റ്റിസ് N. നഗരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നീ പരിപാടിയിൽ 1971 മുതൽ 80 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഹലോ ഡാർലിംഗ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്, രചന വയലാർ, സംഗീതം എം കെ അർജുനൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ജയചന്ദ്രനും പി സുശീലയും പാടിയത് ചിത്രം നീലപ്പൊന്മാൻ. ഗാനരചന വയലാർ. സംഗീതം സലിൽ ചൌധരി.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോറ്റി
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിങ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: 6 മണിക്കൂർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ.

0: എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: എസ് ജാനകിയും സംഘവും പാടിയൊരു ഗാനം, ചിത്രം മുത്തശ്ശി, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

ജലതരംഗം ജലതരംഗം.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ്.

0: അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നമുക്കിനി എം കെ അർജുനന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം പിക്നിക്, ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

അടുത്തത് യേശുദാസും വാണി ജയറാമും പാടിയൊരു ഗാനമാണ്, ചിത്രം എയർ ഹോസ്റ്റസ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 125 രൂപ കുറഞ്ഞ് 13,315 രൂപ നിരക്കിലും പവന് 1,000 രൂപ കുറഞ്ഞ് 1,06,520 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ഗാനോപഹാരം തുടരുന്നു. അടുത്തത് ഗാനം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495655631, 9495956321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം.
0: അടുത്തത് ആരോമലുണ്ണി എന്ന ചിത്രത്തിനുവേണ്ടി P. സുശീല പാടിയത്. രചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

0: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
1: എന്തോ
0: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണാവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: ചെമ്പരത്തി എന്ന ചിത്രത്തിനു വേണ്ടി പി. മാധുരി പാടിയ ഗാനം. രചന വയലാർ, സംഗീതം ജി. ദേവരാജൻ.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോ കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്. 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
0: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയൊരു ഗാനം. ചിത്രം ഗന്ധർവ ക്ഷേത്രം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച തുടങ്ങി. ജക്കാർത്തയിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിലാണ് ഇരുവരുടെയും കൂടിക്കാഴ്ച. ഏകദേശം 4 ബില്യൺ ഡോളർ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയുടെ തൂകൽ പാദരക്ഷാ മേഖലയ്ക്ക് ഗണ്യമായ വളർച്ചാ സാധ്യതയുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ കൌൺസിൽ ഫോർ ലെതർ എക്സ്പോർട്സിന്റെ നാഷണൽ എക്സ്പോർട്ട് എക്സലൻസ് പുരസ്കാര വിതരണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമ്മുകാശ്മീരിലെ അമർനാഥിൽ 4 ദിവസത്തിനിടെ 85,000 പേർ തീർത്ഥാടനം നടത്തി. ഇന്നലെ മാത്രം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 28,000-ലധികം പേരാണ് പുണ്യദർശനത്തിനെത്തിയത്. കേരളത്തിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ചും അല്ലാത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ടും രേഖപ്പെടുത്തും. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കേഡറ്റുകളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു. കേരള ലക്ഷദ്വീപ് NCC ഡയറക്ടറേറ്റ് അഡീഷണൽ ഡയറക്ടർ ജനറൽ മേജർ ജനറൽ അരുൺ CG മുഖ്യാതിഥിയായി. കോഴിക്കോട് പുനൂർപുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാളുടെ മൃതദേഹം കണ്ടെത്തി. എഗരൂൾ സ്വദേശി ഷിജുവിന്റെ മൃതദേഹമാണ് അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയത്. വെനസ്വേല ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 3,535, 16,740 പേർക്ക് പരിക്കേറ്റതായും ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ആം 2020 ഇന്ന്. നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ഫ്രാങ്കോ സിസിലി എന്നിവർ പാടിയത്. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
5: എന്തോറ്റി?
4: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണ് തള്ളിപ്പോവല്ലേ.
6: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
7: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണമോതിരങ്ങൾ.
6: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
7: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
8: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി വിദ്യാസാഗർ ഈണമിട്ട് സമ്മർ ഇൻ ബത്ലഹേം എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ, ശ്രീനിവാസ് എന്നിവർ പാടിയ ഗാനമിതാണ്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ് പൂജപ്പുര.
4: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
5: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
6: ഇൻറോയൽ അപ്ടോ, കള്ളമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
5: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: ഷഹബാസ് അമൻ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയത്

0: ആ മാഷേ, സുഖമാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈൻ ആയിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിൽ ജിതിൻ രാജും സംഗമം പാടിയത്, മധു വാസുദേവന്റെ വരികൾക്ക് ഈണം നൽകിയത് M. ജയചന്ദ്രൻ.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്രഗാന പരിപാടി തിരയിപ്പുകൾ. ആദ്യം ഫോർ സ്റ്റുഡൻസ് എന്ന ചിത്രത്തിൽ ജാസ്തി ഗിഫ്റ്റ് പാടിയ ഗാനത്തിലേക്ക്.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ്.

0: ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ്, NSS താരൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കെ ശിവദാസപുരത്തും.
0: തിരിപ്പൂക്കളിൽ ഇനി കേൾക്കാം ഡെക്കിലൂന എന്ന ചിത്രത്തിൽ മലേഷ്യ വാസുദേവനും S. ജാനകിയും പാടിയ ഗാനം.

0: ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ 9496596321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: സമയത്ത് വിത്ത് വിതച്ചാൽ നിങ്ങൾക്ക് വമ്പൻ വിളവ് കിട്ടുമെന്ന് ഉറപ്പാണ്.
2: കർഷകനേക്കാൾ നന്നായി കൃഷി അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ മാസ്റ്ററെ? സമയത്ത് തന്നെ വിത്ത് വിതച്ചത്.
1: ഞാൻ കാർഷിക വിളയെ കുറിച്ചല്ല, NPS സഞ്ജയിനെ കുറിച്ചാണ് പറയുന്നത്.
2: മാസ്റ്ററെ, NPS സഞ്ജയ് എന്ന് വെച്ചാൽ എന്താ?
1: ഭാരത സർക്കാരിന്റെ ഒരു അതോറിറ്റിയായ PFRDA നടത്തുന്ന പെൻഷൻ പദ്ധതിയാണ് NPS സഞ്ജയ്. വെറും 250 രൂപയ്ക്ക് അക്കൌണ്ട് തുറക്കുകയും അത് അടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. വാർദ്ധക്യത്തിൽ നിങ്ങൾക്ക് മാസം തോറും പെൻഷൻ ലഭിക്കും. ഇന്ന് തന്നെ NPS സഞ്ജയിൽ സമ്പാദ്യം ആരംഭിക്കൂ, ഭാവി സുരക്ഷിതമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുമായോ നിങ്ങളുടെ ബാങ്കുമായോ ബന്ധപ്പെടുക. ഭാവിയിലേക്ക് തയ്യാറാകൂ NPS സഞ്ജയ്ക്കൊപ്പം.
3: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തുപറ്റി?
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
5: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
6: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
0: ഇന്ദിരൻ എന്ന ചിത്രത്തിൽ വിജയപ്രകാശും ശ്രേയ ഘോഷാലും പാടിയ ഗാനം കേൾക്കാം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഗാനം കൂടി, 7-ാം അറിവ് എന്ന ചിത്രത്തിൽ ബൽറാം, നരേഷ് അയ്യർ, സുജിത് സുരേഷ് എന്നിവർ പാടിയത്.

0: തെരീപ്പുകൾ വീണ്ടുമെത്തും ഇന്നുച്ചയ്ക്ക് 2:45. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വയനാട് മേപ്പാടിയിൽ തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്തിനടുത്ത് വൻ മണ്ണിടിച്ചിൽ. മണ്ണിനടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി. കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. 2 ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. അടച്ചുപൂട്ടിയ കോറം ഹെൽത്തിന്റെ കൊച്ചി കോഴിക്കോട് ഓഫീസുകളിലെത്തിയ ജീവനക്കാർക്ക് ഇന്നും ഓഫീസിൽ കയറാൻ സാധിച്ചില്ല. തുടർന്ന് ഉമാ തോമസ് MLA നേതൃത്വത്തിൽ കൊച്ചി ഓഫീസിലെത്തിയ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ ജോലിക്കെത്തിയ ഉദ്യോഗാർത്ഥികളുടെ ഹാജർ രേഖപ്പെടുത്തി. റബ്ബർ ബോർഡ് അംഗങ്ങളായി MPമാരായ ആന്റോ ആന്റണി, ക്യാപ്റ്റൻ ബ്രിജേഷ് ചൌത്ത, രാജീവ് ഭട്ടാചാര്യ എന്നിവരെ നിയമിച്ച് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉത്തരവിറക്കിയതായി റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി. 3 വർഷത്തേക്കാണ് നിയമന കാലാവധി. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കോടതി വിധി ഇന്നുണ്ടായേക്കും. 10 പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് തിരുവനന്തപുരം

0: പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. പാലക്കാട് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലെ ഗതാഗതം സുഗമമാക്കാൻ സംയുക്ത പരിശോധന നാളെ. നഗരസഭയുടെ സിഗ്നൽ ഫ്രീ സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് പരിശോധന. ബംഗളൂരുവിലെ ആശുപത്രിയിൽ മരണമടഞ്ഞ കണ്ണൂർ ഇരിവേരി സ്വദേശി ഷാനവാസിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന നടപടികൾ തുടങ്ങി. ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.
1: ആകാശവാണി
2: ഹരിതവാണി.

കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 8-ാം ഭാഗം. രചന സി റഹീം.

കേരളത്തിൽ എവിടെയും കാണുന്നൊരു പക്ഷിയാണ് അമ്പലപ്രാവ്. പലജാതി പ്രാവുകൾ ഇവിടെയുണ്ടെങ്കിലും സർവ്വസാധാരണമായി കാണാനാവുക അമ്പലപ്രാവുകളെയാണ്. കുട്ടിക്കാലത്ത് തന്നെ ഇവയെ പരിചയപ്പെട്ടവരാവും നിങ്ങളിലേറെ പേരും. പ്രാവുകളെ ഒന്ന് നോക്കി നിൽക്കാത്തവരായി ആരും ഉണ്ടാവില്ല. ഈ സുന്ദര പക്ഷികളെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കാനാവുക? പാടത്തും വരമ്പിലും പള്ളിക്കൂടത്തിലും അമ്പലത്തിലും പള്ളിയിലും പള്ളി മിനാരങ്ങളിലും കുന്നിൻമുകളിലുള്ള പാറമേലും എന്നുവേണ്ട സകലമാന ഇടങ്ങളിലും അമ്പലപ്രാവുകളുടെ സാന്നിധ്യമുണ്ട്.

പാടത്ത് നെല്ല് വിതയ്ക്കുമ്പോഴും നെല്ല് വിളഞ്ഞുകിടക്കുമ്പോഴും കൊയ്യുമ്പോഴും മെതിക്കുമ്പോഴും മുറ്റത്ത് നെല്ലുണക്കാനിടുമ്പോഴും അവിടേക്കെല്ലാം പ്രാവുകൾ ഓടിയെത്തും. മനുഷ്യരെ വലിയ ഭയം കൂടാതെ നെല്ല് കൊത്തിപ്പെറുക്കി തിന്നുകൊണ്ടിരിക്കും. ആളുകൾ അതത്ര കാര്യമാക്കില്ല. എന്നാൽ നെല്ല് വിതയ്ക്കുന്ന നേരത്ത് കൂട്ടമായി എത്തുന്ന പ്രാവുകൾ കർഷകർക്ക് വലിയ ഉപദ്രവമാണ് ചെയ്യുക. അവ കൂട്ടമായി എത്തി നെല്ല് കൊത്തിപ്പെറുക്കി തിന്നാൻ തുടങ്ങിയാൽ ഒരു നെന്മണി പോലും മുളയ്ക്കില്ല. അതുകൊണ്ട് പാടത്ത് പ്രാവിറങ്ങാതിരിക്കാൻ കർഷകർ കാവലിരിക്കാറുണ്ട്. വിത്ത് കിളിക്കുന്നതുവരെ കർഷകർ പാടത്ത് കാവലിരിക്കും. പുഞ്ചപ്പാടത്ത് കർഷകർ പ്രാവുകളെ പാട്ടകൊട്ടി ഓടിക്കുന്നതും പടക്കം പൊട്ടിച്ചോടിക്കുന്നതും നാട്ടുമ്പുറത്തെ സാധാരണ കാഴ്ചയാണ്.

0: മാടപ്രാവ്, കൂട്ടപ്രാവ് തുടങ്ങിയ പേരുകളിലും അമ്പലപ്രാവുകൾ അറിയപ്പെടും. കാണാൻ അഴകുള്ള പക്ഷിയാണ് അമ്പലപ്രാവുകൾ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. അതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇവയെ ഇണക്കി വളർത്തുന്നത് പതിവാണ്. സാധുപ്രകൃതിയായ ഇവ മനുഷ്യരുമായി വേഗത്തിൽ ഇണങ്ങും. പ്രാവ് പറത്തൽ പോലുള്ള വിനോദങ്ങൾ ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. കോഴിപ്പോര് പോലെ ധാരാളം ആളുകളെ ആകർഷിക്കുന്ന വാശിയേറിയ മത്സരമാണിത്.
1: തടിച്ചുരുണ്ട ശരീരപ്രകൃതി ഉള്ളവയാണ് അമ്പലപ്രാവുകൾ. ഇവയുടെ ദേഹമെല്ലാം ചാരം പുരണ്ട നീലനിറം വ്യാപിച്ചിരിക്കും. കടുപ്പമുള്ളതും കുറഞ്ഞതുമായ നീലനിറം ദേഹത്തവിടെയവിടെയായി തൂത്ത് വെച്ചതുപോലിരിക്കും. ചിറകുകളിൽ രണ്ട് കറുത്ത പട്ടകളുണ്ട്. കഴുത്തും മാറിടവും പച്ച ശോഭയുള്ള നീലനിറമാണ്. ഇത് മയിലിൻ്റെ കഴുത്ത് പോലെ വെട്ടിത്തിളങ്ങും. അമ്പലപ്രാവുകളെ ഏറെ ആകർഷകമാക്കുന്നത് ഈ മയിൽപ്പീലി തിളക്കമാണ്. വൃത്താകൃതിയിലുള്ള വാലാണ് ഇവയ്ക്കുള്ളത്.
0: റോക്ക് പീജിയൻ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലുള്ള പേര്. ശാസ്ത്രനാമം കൊളംബ ലിവിയ.

എന്നു. ആയിരക്കണക്കിന് അമ്പലപ്രാവുകളെ വലിയ പാറപ്പുറത്ത് കാണുന്നതിനാലാണ് ഇവയ്ക്ക് റോക്ക് പീജിയൻ എന്ന് പേര് വീഴാൻ കാരണം. പുരാതന കോട്ടകളിലും കൊട്ടാരങ്ങളിലും ഇവയുടെ വലിയ കൂട്ടങ്ങളെ കാണാനാകും. വീടുകളുടെ പരിസരത്ത് അമ്പലപ്രാവുകൾക്ക് കഴിയാനായി വിവിധ അറകളുള്ള കൂടൊരുക്കി കൊടുക്കുന്നത് കാണാറുണ്ട്. പ്രാവുകൾ വീടിന്റെ മേൽക്കൂരയിലും കിണറ്റിലും മറ്റും കൂടൊരുക്കി കാഷ്ടിക്കാതിരിക്കാനാവണം ഇങ്ങനെ ചെയ്യുന്നത്. ഒരുക്കി കൊടുക്കുന്ന കൂടുകളിൽ ഇവ ഇരിക്കുന്നതും മുറ്റത്തും പറമ്പിലും കൂട്ടത്തോടെ പാറി നടക്കുന്നതും കാണുക നല്ല രസമാണ്. എന്തായാലും പ്രാവുകളെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കുന്നു എന്നത് അവയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവാത്സല്യത്തിന്റെ തെളിവാണ്.

0: ആണ്ടിൽ പലതവണ കൂടൊരുക്കുന്ന പക്ഷികളാണ് ഇവ. ചുള്ളിക്കമ്പുകൾ വാലാകോല വെച്ചാണ് ഇവ കൂടൊരുക്കുന്നത്. ഒരു കൂട്ടിൽ രണ്ട് മുട്ടകളെങ്കിലും ഉണ്ടാകും. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ ഉണ്ടാവില്ല. ധാന്യങ്ങൾ ദ്രവരൂപത്തിലാക്കിയാണ് ഈ കുഞ്ഞുങ്ങളെ ഇവ ഊട്ടുന്നത്. പ്രാവുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ പാലൂട്ടിയാണ് വളർത്തുന്നത് എന്നൊരു തെറ്റിദ്ധാരണ പരക്കാൻ ഇത് കാരണമായിട്ടുണ്ട്.
1: പ്രാവുകളെ പറ്റി പറയുമ്പോൾ ആദ്യം മനസ്സിൽ ഒരു ദുഃഖമായി ഓടിയെത്തുന്നത് മനുഷ്യൻ കാരണം വംശനാശം, ആന്ത്രോപോജനിക് എക്സ്റ്റിങ്ഷൻ സംഭവിച്ച സഞ്ചാരി പ്രാവുകളുടെ അല്ലെങ്കിൽ പാസഞ്ചർ പീജൻസിന്റെ ദുരന്ത കഥയാണ്.
2: പക്ഷി നിരീക്ഷകനും കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സോഷ്യോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ ദിലീപ് കെ ജി.
1: 18th century അവസാനത്തിൽ വടക്കൻ അമേരിക്കയുടെ ആകാശത്ത് ഒരു ചക്രവാളം മുതൽ മറ്റേ ചക്രവാളം വരെ ലക്ഷക്കണക്കിന് സഞ്ചാരി പ്രാവുകൾ പരന്ന് പറന്ന് സഞ്ചരിക്കുമായിരുന്നു. അവയെ മാംസത്തിനും വിനോദത്തിനുമായി അമിതമായി വേട്ടയാടുക കാരണം 1902 ആയപ്പോഴേക്കും വന്യമായ സ്വാഭാവിക ആവാസ സ്ഥലങ്ങളിൽ അവയ്ക്ക് വംശനാശം സംഭവിക്കുകയുണ്ടായി. 1914 സിൻസിനാറ്റിയിലെ മൃഗശാലയിൽ ഉണ്ടായിരുന്ന മാർത്ത എന്ന അവസാനത്തെ സഞ്ചാരിപ്രാവും ചത്തുപോയതോടെ സഞ്ചാരിപ്രാവുകളുടെ വംശം ഭൂലോകത്തു നിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇംഗ്ലീഷിൽ പിജിയൺ എന്നും ഡവ് എന്നും പ്രാവുകളെ രണ്ട് ഇനങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എന്നാൽ മലയാളത്തിൽ ഈ തരംതിരിവില്ല. ശാസ്ത്രീയമായി പിജിയണും പ്രാവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടും കൊളുമ്പിടെ എന്ന ഒരേ പക്ഷി കുടുംബത്തിൽപ്പെടുന്നവയാണ്. എന്നാൽ ഈ വ്യത്യാസം തികച്ചും ഭാഷാപരമാണ്. സാധാരണയായി വലിയതും തടിച്ചതുമായ ഇനം പ്രാവുകളെ പിജിയൺ എന്നും ചെറുതും മെലിഞ്ഞതുമായ ഇനങ്ങളെ ഡവ് എന്നും വിളിക്കുന്നു. കേരളത്തിൽ ഇതുവരെ 13 ഇനം പ്രാവുകളെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഡവ് ഇനത്തിൽ ലാഫിംഗ് ഡവ്, തൗഡൻ പ്രാവ്, സ്പോട്ടഡ് ഡവ്, ഹരിപ്രാവ്, എമറാൾഡ് ഡവ്, മരതകപ്രാവ്, യൂറേഷ്യൻ കോളേഡ് ഡവ്, പൊട്ടൻ ചങ്ങാലിപ്രാവ്, റെഡ് കോളേഡ് ഡവ്, ചെമ്പൻ ചങ്ങാലിപ്രാവ്, ഓറിയന്റൽ ടർട്ടിൽ ഡവ്, ചങ്ങാലിപ്രാവ് എന്നിവയാണ് ഉള്ളത്. എന്നാൽ പീജിയൺ ഇനത്തിൽ ബ്ലൂ റോക്ക് പീജിയൺ, അമ്പലപ്രാവ്, മലബാർ ഇംപീരിയൽ പീജിയൺ പൊഗണപ്രാവ്, ഗ്രീൻ ഇംപീരിയൽ പീജിയൻ മേനിപ്രാവ്, ഗ്രേ ഫ്രണ്ടഡ് ഗ്രീൻ പീജിയൻ ചാരവരിയൻ പച്ചപ്രാവ്, ഓറഞ്ച് ബ്രസ്റ്റഡ് ഗ്രീൻ പീജിയൻ മഞ്ഞവരിയൻ പ്രാവ്, യെല്ലോ ഫുട്ടഡ് ഗ്രീൻ പീജിയൻ മഞ്ഞക്കാലി പച്ചപ്രാവ്, നീൽഗിരി വുഡ് പീജിയൻ നീലഗിരി മരപ്രാവ് എന്നിവയാണുള്ളത്. ഇതിൽ നീലഗിരി വുഡ് പീജിയൻ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന എൻഡെമിക് ആയ പക്ഷിയാണ്.
3: പ്രാവിൻ കൂട്ടിൽ നിന്ന് എപ്പോഴും സ്നേഹാർദ്രമായ കുറുകൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ഏങ്ങിയേങ്ങി കരയുന്നത് പോലെയാണ് ഇവയുടെ ഈ കുറുകൽ ശബ്ദം ചിലർക്ക് അനുഭവപ്പെടുക. പ്രണയം വേദന കൂടിയതാണെന്ന് കവികൾ പാടാറുണ്ടല്ലോ. ജോഡിയായി എപ്പോഴും നടക്കുന്നത് കൊണ്ടുകൂടിയാവാം പ്രണയത്തിന്റെ പക്ഷിയാണ് ഇവയെന്നറിയപ്പെടാൻ കാരണം. അമ്പലപ്രാവുകൾ ഒരേ ഇണയോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. പ്രാവുകളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള കവികൾ പാടിയിട്ടുണ്ട്. ആംഗലേയ കവി വില്യം വേഡ്സ്വർത്ത് തടാകക്കരയിൽ പാർത്തിരുന്ന വീടിന് ഡോവ് കോട്ടേജ് എന്നായിരുന്നു പേര് നൽകിയിരുന്നത്.

0: സമാധാനത്തിന്റെ പറവകളായാണ് പ്രാവുകളെ കാണുന്നത്. ലോക നേതാക്കൾ സമാധാന വിളംബരമായി പ്രാവുകളെ പറത്തിവിടാറുണ്ട്. ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ചിഹ്നമായി തിരഞ്ഞെടുത്തത് ഒലിവില കൊത്തിവരുന്ന പ്രാവിനെയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്.
1: നൂഹ് പ്രവാചകന്റെ കാലം. നോഹയെന്നും അദ്ദേഹം അറിയപ്പെടും. അക്കാലത്തൊരു വലിയ പ്രളയമുണ്ടായി. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ പ്രവാചകൻ മലയുടെ മുകളിലൊരു കൂറ്റൻ കപ്പൽ പണിതു. ആ കപ്പലിൽ ലോകത്തിലെ സർവ്വജീവികളുടെയും ഓരോ ജോഡിയെ വീതം സംരക്ഷിച്ചു. പ്രതീക്ഷിച്ചതുപോലെ പ്രളയമുണ്ടായി. നാടെല്ലാം വെള്ളത്തിൽ മുങ്ങി. ഒടുക്കം കപ്പൽ സീനാമലയിൽ ഉറച്ചു. ഭൂമിയിൽ ജീവൻ പഴയതുപോലെ ആയോ എന്നറിയാൻ കാക്കയെ അയച്ചു. അത് മടങ്ങിയെത്തിയില്ല. കാക്ക നിലം കാണാതെ ചത്തുപോയിരിക്കാം. പിന്നീട് പ്രാവിനെ അയച്ചു. പ്രാവ് ജീവൻ കിളിർത്തതിന്റെ തെളിവായി ഒലിവിലയും കൊത്തിവന്നു. അങ്ങനെ പ്രത്യാശയുടെ ചിഹ്നമായി ഈ ദൃശ്യം മാറി.
0: ലോകത്താകെ 300 ജാതി പ്രാവുകളുണ്ട്. ഇവയിൽ അമ്പലപ്രാവ്, മരപ്രാവ്, ചെങ്ങാലിപ്രാവ്, പൊട്ടൻ ചെങ്ങാലിപ്രാവ്, ചെമ്പൻ ചെങ്ങാലിപ്രാവ്, അരിപ്രാവ്, തവിടൻ പ്രാവ്, ചാരവരിയൻ പ്രാവ്, മഞ്ഞക്കാലി പച്ചപ്രാവ്, മരതകപ്രാവ്, മേനിപ്രാവ്, പൊകണപ്രാവ് എന്നിങ്ങനെ 12 ജാതികളെയാണ് കേരളത്തിൽ കാണാറുള്ളത്.
1: പ്രാവുകളുടെ കൂട്ടത്തിലെ മറ്റൊരു സുന്ദര പക്ഷിയാണ് അരിപ്രാവുകൾ. അമ്പലപ്രാവിനെ പോലെ സർവ്വസാധാരണമാണെന്ന് പറയാനാവില്ലെങ്കിലും കേരളത്തിലെവിടെയും ഇവയെയും കാണാം. മണിപ്രാവ്, കുട്ടത്തിപ്രാവ്, ചക്കരപ്രാവ്, ചങ്ങാലം എന്നിങ്ങനെ പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. അരിപ്രാവ് ഏതെങ്കിലും മരത്തിന്റെ കൊമ്പിലിരുന്ന് കുറുകുമ്പോൾ കുട്ടികൾ വിളിച്ചു പറയാറുണ്ട്, കുട്ടത്തിപ്രാവയെ കുറുകുറു, കുട്ടത്തിപ്രാവയെ കുറുകുറു.
0: അമ്പലപ്രാവിനേക്കാൾ മെലിഞ്ഞതാണ് അരിപ്രാവുകൾ. ഇവയുടെ പുറവും ചിറകുകളുടെ മുൻപകുതിയും തവിട്ട് നിറമാണ്. ഇതിൽ ഇളം റോസ് നിറത്തിലുള്ള ഒരു കൂട്ടം വട്ടപ്പുള്ളികളുണ്ടാകും. അരിപ്രാവിന്റെ തലയും കഴുത്തും ചുവപ്പ് ഛായയുള്ള ചാര നിറമാണ്. അടിഭാഗം തവിട്ട് ഛായയുള്ള ഇളം ചുവപ്പായിരിക്കും. വാലിനെ തൊട്ടുള്ള ഭാഗം വെള്ളയായിരിക്കും. പിൻകഴുത്തിലും പിറകിലുമായി കിടക്കുന്ന വീതിയുള്ള കറുത്ത പച്ചയിൽ നിറയെ വെള്ളപ്പുള്ളികൾ കണ്ടാൽ ചതുരംഗ പലക പോലിരിക്കും. ഇവയുടെ നീണ്ട വാലിൻ്റെ നടുക്കുള്ള 4 തൂവലുകൾ കറുപ്പായിരിക്കും. ഈ തൂവലുകളുടെ അറ്റം വെളുപ്പും. അരിപ്രാവുകളുടെ കണ്ണും കാലും ചുവപ്പായിരിക്കും. കൊക്ക് കറുത്തിട്ടാണ്. ഇവയുടെ ഇംഗ്ലീഷ് പേര് സ്പോട്ടഡ് ഡോവ് എന്നാണ്. ശാസ്ത്രനാമം സ്പിലോപീലിയ ചിനൻസിസ്.
1: നിങ്ങൾ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. നമുക്ക് ചുറ്റുമുള്ള ലോകം എത്ര സുന്ദരമാണ്. പ്രാവുകളെക്കുറിച്ച് തന്നെ എന്തെല്ലാം കേൾക്കാനും കാണാനും കിടക്കുന്നു. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പാടിയതുപോലെ.

പക്ഷികളില്ലാത്ത പ്രകൃതി എത്ര വിരസമായിരിക്കും. നമുക്ക് ചുറ്റും പ്രകൃതിയുടെ ഗായകരായ പക്ഷികൾ പാറിപ്പറക്കട്ടെ. ഈ ഭൂമി എല്ലാവരുടേതുമാണ്. നമുക്കവയുടെ നല്ല സൂക്ഷിപ്പുകാരായി മാറാം.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 8-ാം ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം NJ ജോഷിലാൽ, ലിജി അനിൽ. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഹരിതവാണി സമാപിക്കുന്നു.
1: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോറ്റി?
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിളായി, കൊല്ലം.
5: സ്റ്റേഡിയം എഫക്ടിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TV നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
8: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
9: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: കാൽക്കുഴഞ്ഞു മെയ് തളർന്നു വീണുപോവുമെന്നാലും ഒന്നുയർന്നു മുന്നിലേക്ക് പോയിടാം. കാറ്റെടുത്തെറിഞ്ഞ വിത്ത് മൂന്നിടത്ത് വീണാലോ മൂന്നു മട്ടിൽ നാം എടുത്തു നിന്നിടാം.
4: റഫീഖ് അഹമ്മദ് വാര്യങ്ങൾ എഴുതി, ഗോപി സുന്ദർ സംഗീതം നൽകി, മുരളി ഗോപിക്കൊപ്പം പാടിയത് ചിത്രം ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: താപാന ഈ ചിത്രത്തിൽ മുരുകൻ കാട്ടാക്കട വരികളെഴുതി വിദ്യാസാഗർ ഈണമിട്ട് മധു ബാലകൃഷ്ണനും തുളസി യതീന്ദ്രനും പാടിയ ഗാനമിതാ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: രാജമ്മ ടിയാഹു ഡോട്ട് കോം എന്ന ചിത്രത്തിൽ നജീ മർച്ചന്ത് പാടിയ ഗാനം, സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബിജുപാലിന്റെ സംഗീതം.

0: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി പി സംസാരിക്കുന്നു.
2: ഗർഭപാത്രത്തിന്റെ ഉൾപ്പാളിയായ എൻഡോമെട്രിയം അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തുപോകുന്ന പ്രക്രിയയാണ് ആർത്തവം അഥവാ മെൻസ്ട്രേഷൻ. മെൻസസ്, പിരീഡ്സ് എന്നൊക്കെയുള്ള പേരുകളും ഇതിനുണ്ട്. തികച്ചും സ്വാഭാവികമായൊരു ശാരീരിക പ്രവർത്തനമാണിത്. ഓരോ 28 ദിവസം കൂടുമ്പോഴും ആർത്തവം ഉണ്ടാകുന്നു. സാധാരണ 3 മുതൽ 7 ദിവസങ്ങൾ നീണ്ടുനിൽക്കും. ആർത്തവം ഉണ്ടായി എന്നത് ഒരു പെൺകുട്ടിയുടെ പ്രത്യുത്പാദന ആരോഗ്യ സൂചന കൂടിയാണ്. കൗമാരക്കാരിൽ ആർത്തവ ശുചിത്വമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യം. ആർത്തവ ദിനങ്ങളിൽ ഗർഭാശയഗളം തുറന്നിരിക്കുന്നതിനാൽ അണുബാധ ഗർഭാശയത്തിലേക്ക് ബാധിക്കാൻ സാഹചര്യമൊരുക്കാം. ഈ സമയത്ത് യോനിയിലെ അസിഡിക് pH മാറി ആൽക്കലൈൻ pH ആകുന്നതുകൊണ്ട് തന്നെ രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറയുകയും അണുബാധയ്ക്ക് സാധ്യത കൂടുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകളിൽ ഉണ്ടാകുന്ന യൂറിനറി ഇൻഫെക്ഷന്റെ

പ്രധാന കാരണം പിരീഡ് സമയത്തെ ശുചിത്വക്കുറവാണ്. ഈ സമയം യോനി ശുചിത്വം, കൃത്യസമയത്ത് പാഡ് മാറ്റുക, ശാരീരിക ശുചിത്വം ഇവ പാലിക്കേണ്ടതാണ്. പിരീഡ്സ് ഡേറ്റ് അടുക്കുമ്പോൾ തന്നെ യോനി ഭാഗത്തെ രോമങ്ങൾ ട്രിമ്മർ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ച് നീളം കുറയ്ക്കാവുന്നതാണ്. രോമങ്ങൾ ഷേവ് ചെയ്യുക, ഹെയർ റിമൂവൽ ക്രീം ഉപയോഗം എന്നിവ ഒഴിവാക്കുന്നതാകും നല്ലത്. വീര്യം കൂടിയ സോപ്പുകൾ, ലോഷനുകൾ, പെർഫ്യൂമുകൾ ഇവയൊന്നും യോനി ശുചിത്വത്തിനായി ഉപയോഗിക്കാതിരിക്കുക. നനഞ്ഞ അടിവസ്ത്രങ്ങൾ, യോനിഭാഗം നനഞ്ഞിരിക്കുന്നത് ഇവ ഒഴിവാക്കേണ്ടതാണ്. ഈ നനവ് ഫംഗൽ അണുബാധയും അമിതമായ യോനീസ്രാവവും ചൊറിച്ചിലും ഉണ്ടാക്കാം. ബാത്റൂമിൽ പോയതിനു ശേഷം ശുദ്ധമായ ജലത്തിൽ യോനിഭാഗം കഴുകി വൃത്തിയുള്ളൊരു ടവൽ ഉപയോഗിച്ച് ഈർപ്പം തുടയ്ക്കാവുന്നതാണ്. ആർത്തവുമായി ബന്ധപ്പെട്ട് ആരോഗ്യകരമായ അറിവുകൾ സ്കൂളിൽ നിന്നും തന്നെ കുട്ടികൾക്ക് പറഞ്ഞുകൊടുക്കേണ്ടതാണ്. ശരാശരി 12 വയസ്സ് പ്രായമാണ് ആർത്തവ ആരംഭമെങ്കിലും 10നും 16നും വയസ്സിനിടയിൽ ആരംഭിക്കുന്നത് സാധാരണമാണ്. ആദ്യ ആർത്തവം വരുന്നതിനു മുമ്പ് വെള്ളനിറത്തിലുള്ള യോനീസ്രവം, സ്തനവളർച്ച, അടിവയറ്റിൽ വേദന, മുഖക്കുരു എന്നിവ ഉണ്ടാകാം. പെൺകുട്ടികളിൽ സാധാരണഗതിയിൽ പ്യൂബർട്ടി സംബന്ധിച്ച മാറ്റങ്ങൾ 8 മുതൽ 16 വയസ്സിനിടയിലാണ് സംഭവിക്കുന്നത്. ഉയരവും ശരീരഭാരവും കൂടുക, സ്തനവളർച്ച ആരംഭിക്കുക, ഗുഹ്യഭാഗങ്ങളിൽ രോമവളർച്ച എന്നിവ സംഭവിച്ചതിനു ശേഷമാണ് ആദ്യ ആർത്തവം സംഭവിക്കുന്നത്. ഗർഭപാത്രം പ്രത്യുത്പാദനത്തിന് സജ്ജമായി എന്നാണിത് സൂചിപ്പിക്കുന്നത്. ശാരീരിക മാറ്റങ്ങൾ സംഭവിച്ച് സാധാരണയായി 2-3 വർഷത്തിനുള്ളിൽ ആദ്യ ആർത്തവം വരും. എന്നാൽ മാറ്റങ്ങൾ വന്നതിനു ശേഷം 15 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്ക് ആർത്തവം വന്നില്ലെങ്കിൽ ഡോക്ടറെ കാണേണ്ടതാണ്. അതുപോലെ 13 വയസ്സായിട്ടും ശാരീരിക മാറ്റങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ആർത്തവ ശുചിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സാനിറ്ററി പാഡ് 3 മുതൽ 4 മണിക്കൂർ ഇടവേളകളിൽ മാറ്റുക എന്നത്. അണുബാധ, ചൊറിച്ചിൽ, ദുർഗന്ധം എന്നിവ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അമിതമായ രക്തസ്രാവം ഉള്ളപ്പോൾ പാഡ് നനഞ്ഞു എന്ന് തോന്നിയാൽ മാറ്റാൻ ശ്രദ്ധിക്കണം. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേറ്റ ഉടനെയും പാഡുകൾ മാറ്റുക. ആർത്തവ സമയത്ത് സാനിറ്ററി പാഡാണോ മെൻസ്ട്രുവൽ കപ്പാണോ നല്ലത് എന്നതൊരു പ്രധാന ചോദ്യമാണ്. പരിസ്ഥിതി സൗഹൃദം, ദീർഘകാല ഉപയോഗം, സാമ്പത്തിക ലാഭം എന്നിവ കാരണം സാനിറ്ററി പാഡുകളേക്കാൾ മെൻസ്ട്രുവൽ കപ്പുകൾ മികച്ചതായി കണക്കാക്കപ്പെടുന്നെങ്കിലും വ്യക്തിപരമായ സൗകര്യവും ആരോഗ്യ മുൻഗണനകളും കണക്കിലെടുത്ത് ഉപയോഗിക്കുന്നയാൾക്ക് അനുയോജ്യമായത് തെരഞ്ഞെടുക്കാം. ആർത്തവത്തെപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങളും അബദ്ധധാരണകളുമല്ലാതെ ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കേണ്ടത്. പെൺകുട്ടികളെപ്പോലെ തന്നെ ആൺകുട്ടികളും വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, ആർത്തവം ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ എന്നിവയെപ്പറ്റി അറിഞ്ഞിരിക്കണം. ആർത്തവകാലത്തെ ശാരീരിക ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ബോധവൽക്കരണം പെൺകുട്ടികൾക്ക് നൽകുക. കൃത്യമായ ഇടവേളകളിൽ പാഡ് മാറ്റുവാൻ മടി തോന്നേണ്ട കാര്യം ഇല്ല എന്നും ഇൻഫെക്ഷൻ തടയാൻ ഇത് അത്യാവശ്യമാണെന്നും ബോധ്യപ്പെടുത്തുക. സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സ്ത്രീകളെ ഒഴിവാക്കുന്ന വിലക്കുകളും മിത്തുകളും ഇപ്പോഴും ആർത്തവത്തെ ചുറ്റിപ്പറ്റിയുണ്ട്. പല സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഇത്തരം വിലക്കുകൾ സ്ത്രീകളുടെ വൈകാരിക അവസ്ഥയെയും മാനസിക അവസ്ഥയെയും ജീവിതശൈലിയെയും ഏറ്റവും പ്രധാനമായി ആരോഗ്യത്തെയും ബാധിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഈ സ്ഥിതിക്ക് മാറ്റം വന്നുവെങ്കിലും ഇതൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. പണ്ടുകാലത്ത് ആർത്തവ സമയത്ത് സ്ത്രീകളെ മാറ്റി ഒരു മുറിയിൽ കഴിയുവാൻ പറഞ്ഞിരുന്നത് ആ ദിവസങ്ങളിൽ അവർക്ക് പൂർണ്ണ വിശ്രമം നൽകുന്നതിനു വേണ്ടിയായിരുന്നു. പക്ഷേ പിന്നീടിത് ആർത്തവത്തിന് അശുദ്ധിയുടെയും വിലക്കുകളുടെയും ഭാവം കൈവരുന്നതിലേക്ക് നയിച്ചു. ആർത്തവം വളർച്ചയുടെ സ്വാഭാവിക ഘട്ടമാണെന്നും ആത്മവിശ്വാസത്തോടെ ആർത്തവത്തെ സമീപിക്കാനും കുട്ടികളെ പഠിപ്പിക്കണം. ആർത്തവകാലത്തിന്റെ തുടക്കത്തിൽ ക്രമക്കേടുകൾ സാധാരണമാണെങ്കിലും 2 വർഷത്തിനുള്ളിൽ റെഗുലർ ആകുന്നില്ലെങ്കിലോ കൂടുതൽ കാലം നീണ്ടുനിൽക്കുമ്പോഴോ ഇടയിൽ എപ്പോഴെങ്കിലുമാണ് വരുന്നതെങ്കിലോ ചികിത്സ ആവശ്യമായി വരുന്നു. ആർത്തവ ക്രമക്കേടുകളിൽ കാരണം കണ്ടെത്തുകയെന്നത് ചികിത്സയ്ക്ക് പ്രധാനമാണ്. ഔഷധത്തിനോടൊപ്പമോ അതിനേക്കാളേറെയോ പ്രാധാന്യം ആരോഗ്യകരമായ ഡയറ്റ്, വ്യായാമം എന്നിവയ്ക്കുണ്ട്. സ്ട്രെസ് കുറയ്ക്കുവാൻ യോഗ, മെഡിറ്റേഷൻ ഇവ ഏറെ സഹായിക്കും. ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുക, ഭാരം കൂടുന്നതും വല്ലാതെ കുറയുന്നതുമെല്ലാം ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ആർത്തവ ദിനങ്ങളിൽ വയറുവേദന, നടുവേദന, ദഹന പ്രശ്നങ്ങൾ ഇവയൊക്കെ സാധാരണമായി കാണാറുണ്ടെങ്കിലും ദൈനംദിന ജീവിതചര്യകളെ ബാധിക്കുന്ന രീതിയിൽ ഇവ വരുമ്പോഴാണ് ചികിത്സ ആവശ്യമായി വരുന്നത്. ആർത്തവ ബുദ്ധിമുട്ടുകൾ കുറയുവാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന ചിട്ടകൾ പാലിക്കാവുന്നതാണ്. ആർത്തവം പ്രതീക്ഷിക്കുന്ന ദിവസത്തിന് 1 ആഴ്ച മുൻപ് തന്നെ എണ്ണയിൽ പൊരിച്ചതും അമിതമായി കൊഴുപ്പടങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നത് ആർത്തവവേദന കുറയ്ക്കുവാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആർത്തവ ദിനങ്ങളിൽ ചെറുചൂടോടെ എളുപ്പത്തിൽ ദഹിക്കുന്നതും പോഷകസമൃദ്ധവുമായ ഭക്ഷണം കുട്ടികൾക്ക് നൽകാം. എരിവും പുളിയും കൂടിയ ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ എന്നിവ ഒഴിവാക്കുക. കഠിനമായ വ്യായാമങ്ങൾ ഒഴിവാക്കി ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകുക. റാഗി, പാലിൽ വേവിച്ചതും ആവിയിൽ പാകം ചെയ്തതുമായ ആഹാരങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് നൽകാം. രാത്രി ഭക്ഷണം മിതവും വേഗത്തിൽ ദഹിക്കുന്നവയും ആക്കാം.
ഈ രീതിയിലൂടെ പിരീഡ് സമയത്തെ ഗ്യാസ് ട്രബിൾ, കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ടുകൾക്ക് ആശ്വാസമേ

0: ധാരാളം വെള്ളം കുടിക്കുകയും ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ആവശ്യത്തിന് ഉറക്കവും ഉറപ്പാക്കുക. ഇരുമ്പടങ്ങിയ ഭക്ഷണങ്ങളായ മുരിങ്ങയില, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ശർക്കര, നിലക്കടല, ചിക്കൻ, മത്സ്യം, മാതളനാരങ്ങ, ധാന്യങ്ങൾ, എള്ള് ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ആദ്യത്തെ ആർത്തവം അഥവാ മെനാർക്കി എന്നത് പെൺകുട്ടികളുടെ ശാരീരികവും മാനസികവുമായി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സമയത്ത് ആർത്തവ വേദനയും മറ്റ് അസ്വസ്ഥതകളും കുറയ്ക്കുവാൻ ആയുർവേദ ഔഷധങ്ങൾ സഹായകരമാണ്. എന്നാൽ ആദ്യ ആർത്തവം വന്നാൽ ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ പോയി അരിഷ്ടവും ലേഹ്യവും യാതൊരു വൈദ്യനിർദ്ദേശവും ഇല്ലാതെ വാങ്ങിക്കഴിക്കുന്ന രീതി കാണാറുണ്ട്. ഇത് തികച്ചും തെറ്റായൊരു കാര്യമാണ്. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു കുട്ടിക്ക് ഇവയൊന്നും നൽകേണ്ടതില്ല. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആയുർവേദ ഡോക്ടറിനെ സമീപിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ ഉപയോഗിക്കുക. ജീവിത സാഹചര്യങ്ങളും ചര്യകളും ആഹാര രീതികളും മാറുന്ന ഈ കാലഘട്ടത്തിൽ കൗമാരക്കാരിൽ ഏറെ ആർത്തവ ക്രമക്കേടുകളും കണ്ടുവരുന്നു. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ പെൺകുട്ടികളിലെ ആർത്തവ പ്രായം കുറഞ്ഞു വരുന്നുണ്ട്. ആർത്തവചക്രം നിയന്ത്രിക്കുന്നത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് ഉൾപ്പെടുന്ന ഹൈപ്പോതലാമസ് പിറ്റ്വിറ്ററി ഗ്ലാൻഡ് ഓവറീസ് എന്നിവയുടെ കൂട്ടായ പ്രവർത്തനമാണ്. ഇതിൽ വരുന്ന ചെറിയ അസന്തുലിതാവസ്ഥ പോലും ആർത്തവ ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കാം. ഹോർമോൺ ഇംബാലൻസ് ഇതിനുള്ള പ്രധാന കാരണമാണ്. ഹോർമോണുകൾ കൃത്യമായി ഉത്പാദിപ്പിക്കാത്തതും അമിതമാകുന്നതും ബാലൻസ് ഇല്ലായ്മയുമെല്ലാം തന്നെ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകുന്നു. ഇവയെല്ലാം തന്നെ ആർത്തവം വരാതിരിക്കാനും കാരണമാകും. സ്ട്രെസ് ആണ് ആർത്തവ ക്രമക്കേടിന് ഇടയാക്കുന്ന മറ്റൊരു കാരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ടീനേജുകാർ പല കാര്യങ്ങളിലും സ്ട്രെസ്സിലൂടെ കടന്നുപോകുന്നു. PCOS അഥവാ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം, PMOS എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട ഈ രോഗം ടീനേജ് പെൺകുട്ടികൾ മുതൽ തന്നെ വ്യാപകമായി കണ്ടുവരുന്നു. അഡ്രിനൽ ഗ്രന്ഥി, തൈറോയിഡ്, പിറ്റ്വിറ്ററി ഗ്രന്ഥി, ഓവറികൾ എന്നീ ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെയും അവ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെയും അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്നതിനാൽ ആണ് പോളി എൻഡോക്രൈൻ ഡിസോർഡർ എന്ന് ഇതിനെ പറയപ്പെടുന്നത്. ക്രമം തെറ്റിയ ആർത്തവം, വേദനയേറെയുള്ള ആർത്തവം, മുഖരോമങ്ങൾ, ശരീരഭാരം അമിതമായി വർദ്ധിക്കുക, വന്ധ്യത എന്നിവയെല്ലാം തന്നെ ഇത്തരക്കാരിൽ കണ്ടുവരുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ജീവിതശൈലി, ജനിതക കാരണങ്ങൾ എന്നിവയാണ് ഇതിലേക്ക് നയിക്കുന്നത്. ഇത് കാരണം അണ്ഡാശയത്തിൽ ചെറിയ സിസ്റ്റുകൾ ഉണ്ടാകുകയും സാധാരണയായി നടക്കേണ്ട അണ്ടോത്പാദനം തടസ്സപ്പെടുകയും ചെയ്യുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങളും കൃത്യമായ ചികിത്സയും വഴി ഇത് പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു സ്ത്രീയെ പുരുഷനിൽ നിന്നും വ്യത്യസ്തയാക്കുന്ന പ്രധാന ഘടകം അവളുടെ മാതൃത്വമാണ്. ഓരോ മനുഷ്യജീവനും കാരണമായത് ആർത്തവമെന്ന പ്രക്രിയയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും അഭിമാനത്തോടെ കാണേണ്ട ഒന്നാണ് ആർത്തവം. അത് അശുദ്ധമോ മലിനമോ അല്ല. സ്ത്രീകളിൽ പ്രത്യുത്പാദനത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് ആർത്തവം എന്നോർക്കുക. എല്ലാ സ്ത്രീകളും ശുചിത്വ ആർത്തവം എന്ന ആശയത്തിന് പ്രാധാന്യം നൽകി ആരോഗ്യപൂർണമായ ജീവിതം നയിക്കുക.
1: കൗമാരക്കാരിലെ ആർത്തവം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രജനി പി.
2: അനന്തപുരി FM കേൾക്കുന്നത്. ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. എന്നും എപ്പോഴും എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, ബിന്നി കൃഷ്ണകുമാർ പാടിയ ഗാനവിധം.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
2: മഴവില്ല എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്, കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി. പ്രധാന വാർത്തകളെ തുടർന്ന് ക്യാമ്പസ് കളേഴ്സിൽ കേൾക്കാം.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപം കള്ളാടി മീനാക്ഷി പാലത്തിൽ വൻ മണ്ണിടിച്ചിൽ. ആറുപേരെ രക്ഷപ്പെടുത്തി. സ്ഥലത്ത് NDRFന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രി ടി സിദ്ദിഖിന് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിർദ്ദേശം. മന്ത്രിമാരായ എ.പി. അനിൽകുമാറിനോടും ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് പോകാനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദുരന്തത്തിന് കാരണം മണ്ണ് അശാസ്ത്രീയമായി കൂട്ടിയിട്ടതെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നും ഇക്കാര്യം പരിശോധിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. രണ്ട് ദിവസത്തെ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ കൊച്ചിയിൽ ആരംഭിക്കും. യോഗത്തിൽ കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതലയേറ്റത്. പത്തനംതിട്ട കൂടലിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ വ്യാജ പീഡന പരാതിയിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിന് കോന്നി DYSP MM ജോസിനെ ചുമതലപ്പെടുത്തി.

കുട്ടിയുടെ പരാതി സംബന്ധിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി രവദ ചന്ദ്രശേഖർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. റബ്ബർ വില കിലോയ്ക്ക് 271 രൂപ കടന്നു. ആഗോള വിപണിയിലെ ചലനങ്ങളും ആഭ്യന്തര വിപണിയിലെ റബ്ബർ ദൌർലഭ്യവുമാണ് വില വർധനയ്ക്ക് കാരണം. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ ചുവപ്പും മലപ്പുറം കണ്ണൂറും കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 2 മണിക്ക്.

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: എന്റെ പേര് അനാമിക. ഞാൻ വർക്കല സ്വദേശിനിയാണ്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പ്രോജക്റ്റിനും വൈവയ്ക്കും വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. സോ എന്റെ കോളേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ ചില സ്ഥലങ്ങൾ നമുക്കൊരു വിലാസം മാത്രമായിരിക്കും, എന്നാൽ ചില സ്ഥലങ്ങൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായി മാറും. അവിടെ നിന്ന് നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചാലും മനസ്സിന്റെ ഒരു കോണിൽ അവ എപ്പോഴും ജീവിച്ചിരിക്കും. എന്റെ ജീവിതത്തിൽ അത്തരമൊരു സ്ഥലമാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. ഇന്ന് ഞാൻ ഈ പരിപാടിയിലൂടെ സംസാരിക്കുമ്പോൾ ഒരു മുൻ വിദ്യാർത്ഥിനിയായല്ല സംസാരിക്കുന്നത്, ഇപ്പോഴും ആ ക്യാമ്പസിന്റെ ഭാഗമായ ഒരു വിദ്യാർത്ഥിനിയായിട്ടാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്റെ അവസാന സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞു. ഇനി പ്രോജക്റ്റും വൈവയും മാത്രം ബാക്കിയുണ്ട്. അതിനുശേഷം 5 വർഷം നീണ്ട ഒരു യാത്ര ഔപചാരികമായി അവസാനിക്കും. ആ അവസാനത്തിന് തൊട്ട് മുമ്പ് നിൽക്കുമ്പോൾ ഈ ഒരു 5 വർഷം ഈ പരിപാടിയിലൂടെ തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് സാധിക്കുന്നതിൽ ആകാശവാണിക്ക് ഏറെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ചില യാത്രകൾ അവസാനിക്കുമ്പോഴാണ് അവയുടെ യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാകും. കോളേജിൽ ചേർന്ന ആദ്യ ദിവസം ഇന്നും മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. പുതിയ സ്വപ്നങ്ങളും പുതിയ മുഖങ്ങളും പുതിയ അന്തരീക്ഷവും ഒക്കെ ആയിട്ട്. അതിലുപരി ഒരുപാട് ചോദ്യങ്ങളായിരുന്നു. ഇവിടെയാണ് അടുത്ത 3 വർഷം. എനിക്കിവിടെ സുഹൃത്തുക്കളെ കിട്ടുമോ? ഈ വലിയ ക്യാമ്പസിൽ ഞാൻ എന്റെ ഇടം കണ്ടെത്തുമോ എന്നുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ 3 വർഷം 5 ആയി മാറുമെന്നും ആ 5 വർഷം ഒരു ജീവിതപാഠമായി മാറുമെന്നും ഒന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കോളേജിലേക്ക് പോകുന്ന ആദ്യ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും ക്ലാസ്സുകൾ മാത്രമാണ് കാണുന്നത്. പക്ഷെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ക്ലാസ് മുറികൾക്ക് അപ്പുറമുള്ള ലോകം നമുക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നുണ്ട്. ക്യാമ്പസിലെ മരങ്ങളാവട്ടെ, വരാന്തകളാവട്ടെ, ലൈബ്രറി ആവട്ടെ, ക്യാൻറ്റീൻ ആകട്ടെ, അങ്ങനെ അങ്ങനെ ഓരോ ഇടത്തിലും പറയാൻ ഓരോ കഥകളും ഉണ്ടാകും. അവിടെയെല്ലാം നമ്മുടെ ചിരികളും ബാക്കിയുണ്ടാകും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു ക്യാമ്പസിന്റെ യഥാർത്ഥ ചരിത്രം അതിന്റെ മതിലുകളിൽ എഴുതിയിട്ടില്ല. അവിടെ നടന്നു പോയ 1000-കണക്കിന് വിദ്യാർത്ഥികളുടെ ഓർമ്മകളിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ ചരിത്രത്തിന്റെ ചെറിയൊരു ഭാഗമാകാൻ എനിക്കും കഴിഞ്ഞു എന്ന ചിന്ത തന്നെ വലിയ സന്തോഷമാണ്. എന്റെ യൂണിവേഴ്സിറ്റി കോളേജ് ജീവിതം 2 ഭാഗങ്ങളായി പറയാം. ഒരു ഭാഗം BA, മറ്റൊന്ന് MA. പക്ഷേ രണ്ട് വ്യത്യസ്ത ജീവിതങ്ങൾ തന്നെയായിരുന്നു. BA എന്നത് എന്നും ഒരു ആവേശമായിരുന്നു. പുതിയ സൗഹൃദങ്ങൾ, ഒരുപാട് സംസ്ഥാനങ്ങൾ, ക്യാമ്പസിന്റെ ഓരോ കോണും സ്വന്തമാക്കാനുള്ള ആഗ്രഹം, അങ്ങനെ അങ്ങനെ എല്ലാത്തിനും സമയം കണ്ടെത്തുന്ന ദിവസങ്ങളായിരുന്നു. MA-യിലെത്തിയപ്പോൾ അതേ ക്യാമ്പസ് തന്നെ, പക്ഷേ ഞാൻ മാറിയിരുന്നു. ജീവിതത്തെ കാണുന്ന രീതിയും മാറിയിരുന്നു. കോളേജ് മാറിയിട്ടില്ല, മാറിയത് ഞാനായിരുന്നു. അതാണ് കോളേജ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം. അറിയാതെ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. ഒരു ദിവസം കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്, ഞാൻ 5 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ വ്യക്തിയല്ല. ഇന്ന് എന്റെ ചിന്തകളും കാഴ്ചപ്പാടുകളും സ്വപ്നങ്ങളും എല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ക്യാമ്പസിന് വലിയ പങ്കുണ്ട്. കോളേജ് എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മാത്രമല്ല പഠിപ്പിച്ചത് തന്നത്, മനുഷ്യരെ വായിക്കാൻ പഠിപ്പിച്ചു, ജീവിതത്തെ ചോദ്യം ചെയ്യാൻ പഠിപ്പിച്ചു, ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളോടൊപ്പം ജീവിക്കാനും പഠിപ്പിച്ചു. അതുകൊണ്ടാവാം ഇന്ന് കോളേജിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഒരു കെട്ടിടത്തെ കുറിച്ചല്ല പറയുന്നത്, ഒരു കാലഘട്ടത്തെ കുറിച്ചാണ്.

ഒരു ജീവിതത്തെ കുറിച്ചാണ്, ഒരു മനുഷ്യൻ എങ്ങനെ രൂപപ്പെടുന്നു എന്ന കഥയെ കുറിച്ചാണ്. ഈ 5 വർഷത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനം BA അല്ലെങ്കിൽ MA ഡിഗ്രി എന്ന ഒരു കാര്യം മാത്രമല്ല, എനിക്ക് സത്യത്തിൽ ആ ക്യാമ്പസിലൂടെ തന്നെയാണ് എന്നെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത്. കോളേജിന്റെ പടിയിറങ്ങേണ്ടുന്ന സമയം വളരെ അടുത്തിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം, ചില യാത്രകൾ അങ്ങനെ അവസാനിക്കില്ല, അവ ഓർമ്മകളായി നമ്മളോടൊപ്പം നടക്കും. ഇന്നത്തെ ഈ സംഭാഷണവും അത്തരമൊരു ഓർമ്മയാത്രയുടെ തുടക്കമാണ്. എന്റെ BA ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന് എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: യൂണിവേഴ്സിറ്റി കലോത്സവം. ആ ദിവസങ്ങളിലാണ് സത്യത്തിൽ ക്യാമ്പസിന് മറ്റൊരു ജീവൻ കിട്ടുന്നത്. ഓരോ വേദിയിലും കല, ഓരോ ഇടത്തും തിരക്ക്, ഓരോ മുഖത്തും ആവേശം, അങ്ങനെ അങ്ങനെ. ഞാനായിരുന്നു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് കൺവീനർ. അപ്പോൾ ആർട്സിന്റെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് നല്ല തിരക്കായിരിക്കും. ഓരോ വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഓടി ഓടിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളെ, അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുപ്പിക്കുവാനും അവരുടെ പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ഒക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണത്. ഇല്ലെങ്കിൽ അത് കൊണ്ടുപോയി അവരെ രജിസ്റ്റർ ചെയ്യുക, സമയമാകുമ്പോൾ അവരെ അറിയിക്കുക. സത്യത്തിൽ ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഓടി നടന്നിട്ടുള്ളത്. അന്ന് ഭയങ്കര ക്ഷീണിച്ച് അവശരായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഈ കുട്ടികൾക്കൊക്കെ സമ്മാനം കിട്ടുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അന്നത്തെ ആ ക്ഷീണം ഇന്ന് സത്യത്തിൽ അതൊരു നല്ലൊരു ഓർമ്മയാണ്. ആ ഒരു ഓർമ്മ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി കലോത്സവം. ഞാൻ ഈ 5 വർഷം പഠിച്ചതിൽ നിന്ന് ഞാൻ 3 ജില്ലയിലെയും കലോത്സവത്തിന് പോയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ല, ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല. ഞങ്ങൾക്ക് സ്റ്റേ ഉള്ള സമയമാണെങ്കിൽ ഞങ്ങൾക്ക് എവിടെയാണോ കലോത്സവം നടക്കുന്നത് ആ കലോത്സവ വേദിയിൽ തന്നെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാറുള്ളത്. കാര്യം ഉറക്കമെന്നൊരു കാര്യം കിട്ടാറില്ല, ഞങ്ങൾ ഓടി ഓടി നടക്കുമായിരിക്കും. പല പല വേദികൾ കാണും, അവിടെയെല്ലാം ഓടി നടക്കുക, അവിടുത്തെ ജഡ്ജ്മെന്റുകൾ കാണുക, ശ്രദ്ധിക്കുക, കുട്ടികളെ വിവരം അറിയിക്കുക, അങ്ങനെയുള്ള ഒരു തിരക്കിട്ട ഷെഡ്യൂൾ തന്നെ ആയിരിക്കും ഞങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ ഈ കലോത്സവത്തിന് ഒരുങ്ങുന്ന കുട്ടികളുടെ ഗ്രൂപ്പ് ഇവന്റ്സിന് നമ്മൾ മാസങ്ങൾ മുൻപ് തന്നെ അവിടെ പ്രാക്ടീസുകൾ ഏർപ്പെടുത്തും. അവർക്കുള്ള ഭക്ഷണവും വെള്ളവും എത്തിക്കുക എന്നുള്ളതും നമ്മുടെ എല്ലാം ജോലി തന്നെയാണ്. അതെല്ലാം നമ്മൾ ഓരോരുത്തരും വളരെ സന്തോഷത്തോടു കൂടി ഒത്തൊരുമിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു ഓർമ്മ എന്ന് പറയുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ക്യാൻറ്റീനിനെ കുറിച്ച് പറയേണ്ടി വരും. ഞങ്ങൾ അവിടെ പോകുമ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് ഒരു മാമനായിരുന്നു ക്യാൻറ്റീൻ നടത്തുന്നത്. പക്ഷെ ആ മാമൻ പിന്നീട് ഞങ്ങൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ BA പഠിച്ച സമയത്ത് മാറുകയും പിന്നെ അവിടെ കുടുംബശ്രീയിൽ നിന്നുള്ള കുറച്ച് ആന്റിമാരാണ് ഇതുവരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആന്റിമാരുടെ അടുത്ത് പോയി കുശലം പറയുകയും ഞങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അടുക്കള വരെ കയറി പോകാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട്. അതോടൊപ്പം ഭക്ഷണത്തെക്കാൾ ഉപരി അവരുടെ സ്നേഹവും, പിന്നെ ഞങ്ങളെ സുഹൃത്തുക്കള് എത്ര നേരം വേണമെങ്കിലും അവിടെ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് ഒരു ചായയും കൊണ്ട് എന്നെ സംസാരിച്ച് സംസാരിച്ചിരിക്കാറുണ്ട്. അതൊന്നും ഇനി തിരിച്ചു കിട്ടുകയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കോളേജിൽ പഠിക്കാൻ പോകുന്നത് തന്നെയാണ്, പക്ഷേ ഞങ്ങളെ ക്ലാസ്സൊക്കെ കട്ട് ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. ഞങ്ങൾ ക്ലാസ് കട്ട് ചെയ്ത് ക്യാൻറ്റീനിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് അവിടെ ഞങ്ങളുടെ ഉഴുന്നുവടയുണ്ട്, ആന്റിമാരുണ്ടാക്കുന്നത്. ഞാൻ ഇത്രയും രുചിയുള്ള ഒരു ഉഴുന്നുവട വേറെ ഒരു സ്ഥലത്തും കഴിച്ചിട്ടില്ല. സത്യം, അത് അവരുടെ കൈപുണ്യമായിരിക്കാം. കുരുമുളകായാലും കറിവേപ്പിലായാലും എല്ലാം അവരിടുന്നതിനൊരു പ്രത്യേക സ്വാദാണ്. നമ്മുടെയൊക്കെ അമ്മമാർ ഉണ്ടാക്കി തരുന്ന കറക്റ്റ് അതേ രുചി എന്ന് പറയത്തില്ലേ, അതേപോലെയാണ് ഇതിൻ്റെയൊക്കെ രുചി, ഈ ഉഴുന്നുവടയുടെ പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ഇപ്പോ നമ്മുടെ ക്യാമ്പസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 15 രൂപയ്ക്ക് നമുക്ക് ഊണ് കിട്ടും. അതായത് കുട്ടികൾക്ക്, ദൂരെ നിന്ന് വരുന്നവർക്ക് 15 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന ഒരു പദ്ധതി കോളേജിൽ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങോട്ട് അടുക്കാൻ വയ്യാത്ത തിരക്കായിരിക്കും ഈ ദിവസങ്ങളിലെല്ലാം ഉച്ചയ്ക്ക്. കാര്യം മിക്കവാറുമുള്ള എല്ലാവരും വന്ന് അവിടെ നിന്നാണ് ഊണ് വാങ്ങിക്കുന്നത്. 15 രൂപയ്ക്കൊക്കെ ഊണ് കൊടുക്കുന്നത് തന്നെ ഭയങ്കര നഷ്ടമുള്ള കാര്യമാണ്. എന്നിട്ടും അവരത് ഏറ്റെടുത്ത് മുന്നിട്ട് നിന്ന് ചെയ്യുന്നു എന്നത് വളരെ പ്രശംസാർഹം തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ചായ കുടിക്കാൻ പോയിരിക്കുമ്പോൾ ഞങ്ങൾ 1-2 ഓവറൊക്കെ ചേർത്ത് കട്ടിയാറുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ മാർക്കിനെ ബാധിക്കുകയോ അല്ലാതെ ബാധിക്കുകയോ ഒന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് സത്യം പറഞ്ഞാല് ഗോസിപ്പുകൾ പറയാറുണ്ട്, പഠിക്കുന്ന കാര്യം തന്നെ ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ എക്സാം ടൈമിലൊക്കെ മുൻപ് റീഡിംഗ് റൂം ഫെസിലിറ്റി ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നാളായിട്ട് അത് അടച്ചിട്ടു, ഇപ്പോൾ പിന്നെയും ഓപ്പൺ ആണ്. റീഡിംഗ് റൂം ഫെസിലിറ്റി ലഭിക്കാത്ത കാലത്ത് ഞങ്ങൾ ഇവിടെ ക്യാൻറ്റീനിൽ വന്നിരുന്നാണ് എക്സാമിന് പഠിക്കാറ്. UGക്ക് പഠിക്കുമ്പോൾ, BAക്ക് പഠിക്കുമ്പോൾ 1:30 മുതലായിരിക്കും എക്സാം. അപ്പൊ നമ്മൾ രാവിലെ കോളേജിൽ വന്ന് ക്യാൻറ്റീനിൽ പോയിരുന്ന് പഠിക്കാറാണ് പതിവ്. ഞങ്ങൾക്ക് ക്യാമ്പസിലേക്ക് ഇറങ്ങി നടക്കാൻ വലിയ ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. ഞങ്ങൾ ആദ്യം വന്ന ടൈമാണെങ്കിൽ അവിടെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട്, അതിന് ചുറ്റും ഇങ്ങനെ വട്ടം ഇട്ട് നടക്കാറുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പായിട്ട്. പിന്നെ പിന്നെ അതൊന്നുമില്ല, ഞങ്ങൾക്കെല്ലാം ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങളും ഒക്കെ വന്ന് സമയം കിട്ടാണ്ടായി. എന്നെ ഏറ്റവും കൂടുതൽ
അവിടെ സ്വാധീനിച്ചിട്ടുള്ളത് ടീച്ചർമാർ.

ഒരാളുടെ പേര് ഞാൻ എടുത്തു പറയുന്നില്ല. കാര്യം ഒന്നിൽ കൂടുതൽ ആൾക്കാർ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല അറിവ് എന്ന് അവരാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. നമുക്ക് ജീവിതത്തെ ചോദ്യം ചെയ്യാനും നമ്മൾ തളർന്നു പോവാണ്ട് ചോദ്യം ചോദിക്കേണ്ടുന്നിടത്ത് ചോദ്യം ചോദിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനു മുന്നെയൊക്കെ പതറി നിൽക്കാതിരിക്കാനും എപ്പോഴും ധൈര്യം കൈവെടിയാതെ മുന്നോട്ട് പോകാനും, ചിലപ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസം വരുമ്പോൾ കരയും, അവർ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കരഞ്ഞോളും, പക്ഷെ അത് കഴിഞ്ഞ് ധൈര്യം ചോർന്നു പോകാതെ മുന്നോട്ടേക്ക് നടക്കണം എന്ന് അവരാണ് പഠിപ്പിച്ചത്. അങ്ങനെ സഹോദരങ്ങളെ പോലും നമ്മളെ ചേർത്ത് നിർത്തുന്ന അധ്യാപകരാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. അവരാണ് നമുക്ക് സത്യത്തിൽ ഓരോ ജീവിതപാഠവും പകർന്നു തരുന്നത്. അവർ മാത്രമല്ല, നമുക്ക് ഓരോ പുതിയ അനുഭവങ്ങളും കൂടി കോളേജിൽ നിന്ന് കിട്ടുമ്പോൾ, അത് ഇപ്പോ നല്ല ഓർമ്മകളാകട്ടെ കുറച്ച് മോശം ഓർമ്മകളും ഉണ്ട്, എന്തായാലും അതിൽ നിന്നെല്ലാം നമ്മൾ ഓരോ പാഠം ഉൾക്കൊള്ളുന്നു. നമ്മളെ സഹായിക്കാൻ ജീവിതത്തിൽ മറ്റാരും കാണില്ല, നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്ന് പറയുന്ന ഒരു വലിയ പാഠമില്ലേ, അത് ആ ക്യാമ്പസ് പകർന്നു തന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ഞാൻ ബി എയിൽ വന്ന എന്നെ എനിക്ക് എന്റെ മുന്നിൽ കാണാം, എപ്പോഴും കളിച്ചു ചിരിച്ച് നടക്കുന്നു, ചെറിയൊരു കാര്യം കിട്ടിയാൽ തന്നെ വിഷമിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അവിടെ നിന്നെല്ലാം എന്തിനേം നമുക്ക് നേരിടാൻ സാധിക്കണം എന്നൊരു മൈൻഡിലേക്ക് നമ്മളെ മാറ്റിയത് തന്നെ ഈ ക്യാമ്പസ് ആണ്, അവിടെയുള്ള കുറച്ച് മനുഷ്യരാണ്. എല്ലാ മനുഷ്യരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നും കൂടി ഇവിടെ നിന്ന് എനിക്ക് ഒരു വലിയ പാഠം കിട്ടി. ഞാനിപ്പോ വീട്ടിലാണ് നിൽക്കുന്നത്, ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ടായിരിക്കാം ഞാനിപ്പോ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് 2000-ൽ പുറത്തിറങ്ങിയ മഴ എന്ന ചലച്ചിത്രത്തിൽ കെ എസ് ചിത്രചേച്ചി ആലപിച്ച വാർമുകിലെ എന്ന ഗാനമാണ്.

ഹലോ, എൻ്റെ പേര് ഡോക്ടർ നീതുസ് മോഹൻ. ഞാൻ കെയിൻ സിറ്റി ആരതി മെഡിക്കൽ കോളേജ് കാലിക്കറ്റാണ് പഠിച്ചത്. എൻ്റെ ക്യാമ്പസ് ലൈഫിനെ പറ്റിയിട്ട് ഞാൻ ഓർക്കുമ്പോൾ ഫസ്റ്റ് വന്ന ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്റർ റൈഡ് ആയിരുന്നു എന്നുള്ള തോട്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് ഗുഡ് ആൻഡ് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കുറേയുണ്ട്. അതിൽ ഏറ്റവും മെമ്മറി ആയിട്ട് നിൽക്കുന്നത് എൻ്റെ ഫൈനൽ ഇയർ ആണ് കേട്ടോ. അത് ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫൈനൽ ഇയറിൽ ഒരു യൂത്ത് ഫെസ്റ്റിവൽ വരുന്നുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെ എൻ്റെ പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ടീം ക്യാപ്റ്റൻ ആയിരുന്നു. ആ ടീം നമ്മൾ ഫോം ചെയ്യുന്ന സമയത്ത് എല്ലാവരും പെൺപിള്ളേരാണല്ലോ, ഒബ്വിയസ്ലി എല്ലാവരും ഇൻട്രോവേർട്ടഡ് അല്ലെങ്കിൽ ആംബിവേർട്ടഡ് ടൈപ്പ് ഓഫ് പെൺകുട്ടികളായിരുന്നു ആ ടീമിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നറുക്ക് വീണത് എനിക്കായിരുന്നു. സോ ഞാൻ ടീം ക്യാപ്റ്റനായി. സോ ഞാൻ അങ്ങനെ ആംബിവേർട്ടൊന്നുമല്ല, എന്നാലും ഇൻട്രോവേർട്ടിൻ്റെ ആംബിവേർട്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ചെറിയൊരു ബിഹേവിയറിലുള്ളതായിരുന്നു. അപ്പം എല്ലാവരും എൻ്റെ കൂടെ തന്നെ കോപ്പപ്പ് ചെയ്ത് നിന്നു. എല്ലാവരും എല്ലാ പ്രോഗ്രാംസിലും പങ്കെടുത്തു. ലാസ്റ്റ് ഞങ്ങളുടെ കൂടെ ഉണ്ടായ ബോയ്സ് അവരായിരുന്നു സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കിറ്റ് ചെയ്തിട്ട് പണ്ട് ഓർമ്മയുണ്ടോയെന്ന് അറിയത്തില്ല, കോമഡി സ്റ്റാർസൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു ടീമിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, മറ്റേ കുസുമവും സുധാകരേട്ടനും പറഞ്ഞിട്ടൊരു പ്രോഗ്രാം. അതൊരു കോമഡി സ്കിറ്റ് ആയിരുന്നു. അത് ഞങ്ങൾ കരോക്കെ ഇട്ടിട്ട് അതിൻ്റെ വോയിസ് ഓവർ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷേ ബോയ്സിൻ്റെ ടീമിനാണ് അത് കൊടുത്തിരുന്നത്. കാരണം അത് ഫണ്ണി ആയിട്ട് അവർ തന്നെ ഒരു ഫീമെയിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അവർ ചെയ്യുമ്പോഴത്തേക്കും ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് ചെയ്തതായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് അല്ല, ഫീമെയിൽ ക്യാരക്ടർ ചെയ്യേണ്ട ആ ചേട്ടൻ ഉരുണ്ട് വീണിട്ട് ഫുട്ബോൾ അങ്ങനെ കളിക്കാൻ വേണ്ടി ഉരുണ്ട് വീണ് കാല് പൊട്ടി. പിന്നെ ആ ചേട്ടന് അത്രയും ലോങ് ടൈം, എനിക്ക് ആ ഒരു പെർഫോമൻസ് കുറച്ചൊരു 5-6 മിനിറ്റ് കണ്ടിന്യൂ നിന്ന് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ആ ചേട്ടന് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ അത് എന്തോ ഒരു ആവശ്യത്തിന് പാസ് ചെയ്ത് പോവായിരുന്നു. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീത്തു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെടി, ഇവൻ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല, എന്നാ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ എത്ര നേരമുണ്ട് പ്രോഗ്രാം? 5 മിനിറ്റ്. ആ എന്നാൽ സ്ക്രിപ്റ്റ് ഒന്ന് എനിക്ക് തന്നേക്കാവോ എന്ന് ചോദിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചു. വൈകിട്ട് 3 മണിക്കോ 4 മണിക്കത്തെ പ്രോഗ്രാം ആയിരുന്നു. ഈ സംഭവം ഞാൻ കേൾക്കുന്നത് ഒരു പരന്നരയ്ക്ക. ഞങ്ങളുടെ സീനിയറായിട്ട് ചേട്ടൻ പറഞ്ഞു, നീ അതിൻ്റെ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നാൽ പറഞ്ഞു, ശരി വാ ചെയ്തേക്കാമെന്ന് പറഞ്ഞു. അന്ന് സ്റ്റേജിൽ കയറി ജസ്റ്റ് ഒരു സാരി ചേഞ്ച് ചെയ്ത് കയറിയാൽ മതി എന്ന് കയറി ഭയങ്കര സക്സസ്ഫുൾ ആയിപ്പോയി അത്. ഞാൻ ചെയ്ത ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുസുമം എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. എൻ്റെ ഓപ്പോസിറ്റ് നിന്ന് ഹസ്ബൻഡായിട്ട് ചെയ്തത് സുധാകരേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. ഞങ്ങൾ പിന്നെ എനിക്ക് ഞങ്ങൾ ആ കോളേജിൽ ഇറങ്ങുന്നത് വരെയും വി വെയർ നോൺ ദാറ്റ് കപ്പിൾ, സുധാകരേട്ടനും കുസുമവും പറഞ്ഞിട്ടുള്ള കപ്പിളായിരുന്നു. സ്റ്റിൽ ഇപ്പോഴും ചേട്ടൻ എന്തെങ്കിലും ആവശ്യത്തിന് എനിക്ക് വിളിക്കേണ്ടി വരുവാണെങ്കിൽ ഞാൻ സുധാകരേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കുക, ചേട്ടൻ എന്നെ കുസുമം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. അങ്ങനെ ഒരു

ഹാപ്പി ഒരു ഇതായിരുന്നു ആ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നെ. സെയിം തന്നെ ഞങ്ങൾക്കൊരു പ്രച്ഛന്ന വേഷം കയറാനുണ്ടായിരുന്നു. അതിനകത്ത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർ കയറാം. അപ്പൊ എന്റെ കൂടെ തന്നെ ടീമിൽ നിന്ന് ഒരു കുട്ടി കയറിയിട്ടുണ്ടായിരുന്നു. അവളും ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. ഷീ വാസ് വെരി ബോൾഡ് ടു ഡു ദാറ്റ് കോസ്റ്റ്യൂം. അങ്ങനെ അവൾ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട്. അപ്പം ഞാനായിരുന്നു കയറിയത് അതിനകത്ത്. അത് വെച്ചാൽ നമ്മൾ പഴശ്ശിരാജ സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. അത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ അതിനകത്ത് നമ്മുടെ പത്മപ്രിയ ചെയ്ത ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തത്. പത്മപ്രിയ ചെയ്യുന്ന വെച്ചാൽ അവിടെ അവര് ആ യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുന്നേ അവരുടെ ദൈവത്തിനോട് പോയി പ്രാർത്ഥിച്ചിട്ട് അമ്പും വില്ലും എടുത്തിട്ട് അമ്പും വില്ലും തൊടുക്കുന്ന ഒരു സീനായിരുന്നു. ഞാനത് അതുപോലെ നമ്മൾ ഓൾറെഡി ഓഡിയോ റെക്കോർഡ് ഇട്ടേക്കുവാണ്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്താൽ മതി നമുക്കിത്. ഞാനിങ്ങനെ പോയി തൊഴുന്നു, പൂവൊക്കെ ഇടുന്നു, അമ്പും വില്ലൊക്കെ എടുക്കുന്നു, അമ്പ് തൊടുക്കുന്നു. ഓൾറെഡി എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. തൊടുത്തു, ഭയങ്കര ചിരിയും ഭയങ്കര കയ്യടിയാണ് നമ്മുടെ ഓഡിയൻസിന്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ വിചാരിക്കുന്നത് ഭയങ്കര സംഭവമായിട്ട് ഞാൻ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. തിരിച്ചിറങ്ങി വന്നപ്പോഴാണ് എന്റെ ടീംമേറ്റ്സ് പറയുന്നത്, എടി നീ അമ്പ് തൊടുത്തു ഫ്രണ്ടിലോട്ടല്ലേ, പക്ഷെ അമ്പ് പോയത് ബാക്കിലോട്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു നമ്മുടെ സ്റ്റേജ് ഫിയർ ഇതിന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇറ്റ് വാസ് ഗുഡ്. അവരെന്നെ കുറേ നാളിങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് വെരി ഫൺ. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്ന പാട്ടെന്ന് പറയുന്നത് നിത്യ മേനോനും പ്രഭുദേവയും ചേർന്നിട്ടുള്ള ഉറുമി എന്ന് പറഞ്ഞ മൂവിയിലൊരു പാട്ടുണ്ടല്ലോ, ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന ആ ഒരു പാട്ട്. ഇറ്റ് വാസ് എ വെരി ഫണ്ണി സോങ്.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
4: എന്തുപറ്റി?
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
5: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
6: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4,000 സ്വർണ്ണ മോതിരങ്ങൾ.
7: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
6: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
8: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
9: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
10: ശിവകാമി അലുമിനിയം കമ്പനി.

0: പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവഗാമി അലുമിനിയം കമ്പനി, ചാല.
1: ക്യാമ്പസ് കളേഴ്സ്.
2: നമസ്കാരം, ഞാൻ അനുജയലക്ഷ്മിയാണ്, നാഗർകോവിൽ സ്വദേശിനിയാണ്, യൂണിവേഴ്സിറ്റി കോളേജില് റീസെന്റ് പാസ്ഡ് ഔട്ട് ആയ ഒരു കുട്ടിയാണ്. ഞാനൊരു ലിറ്ററേച്ചർ സ്റ്റുഡന്റ് ആയിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റി പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഉള്ള ഒരു കോമൺ അഭിപ്രായം പോലെ തന്നെ ഇറ്റ്സ് എ പ്രിവിലേജ്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നതിന് ഒരു പ്രിവിലേജ് ആണ്. എന്റെ ഒരു സ്പെഷ്യലായിട്ടൊരു ഫീലിംഗ് എന്ന് പറയുമ്പം, എന്റെ അച്ഛന്റെ അച്ഛനും പഠിച്ച കോളേജാണ്, എനിക്കും പഠിക്കാൻ കഴിഞ്ഞതിൽ ഐ ഫീൽ വെരി ബ്ലെസ്ഡ്. ആൻഡ് അതിനെക്കാട്ടിലും ബ്ലെസ്ഡ് എന്ന് പറയുമ്പോൾ എനിക്ക് അവിടെ കിട്ടിയ ടീച്ചേഴ്സ്, എന്റെ ടീച്ചേഴ്സ് ആൻഡ് എൻ്റെ ഫ്രണ്ട്സ്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് ലൈഫിൽ എന്ത്, അടുത്ത ഡിഗ്രി ആകട്ടെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ ഒരു ഫോട്ടോഗ്രാഫർ ബൈ പാഷനാണ്, അത് തുടങ്ങിയതിനെ ബേസ് വെച്ച് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ്. എന്റെ മോഡൽസും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നെ അത് എൻ്റെ ഒരു ബെസ്റ്റ് തിങ് എന്ന് പറയാം ആക്ച്വലി. പിന്നെ കലോത്സവത്തിനും കോമ്പറ്റീഷൻസിൽ എന്നോട് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് കൈകസി മിസ് ആണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ എല്ലാവർക്കും, ഇപ്പൊ മാം യൂണിവേഴ്സിറ്റി കോളേജിലില്ല, എന്നാലും അവിടെ ഉള്ള മിക്ക സ്റ്റുഡൻസിനും റിമെമ്പർ ചെയ്യുന്ന ഒരു നെയിം ആണ്. ഷീസ് ആൻ ഏഞ്ചൽ ടു മീ, മോർ ദാൻ എ ടീച്ചർ ടു മീ. മാം പറഞ്ഞിട്ടാണ് ഓരോ കോമ്പറ്റീഷൻസിന് ഞാൻ അറ്റൻഡ് ചെയ്തതും. എന്റെ ഇൻസെക്യൂരിറ്റീസ് മോസ്റ്റ്ലി ഷട്ടർ ചെയ്തത് എന്റെ ടീച്ചറാണ്. എന്റെ ടീച്ചറാണ് ഞാനത് എനിക്ക് എപ്പോഴും പറയാൻ പറ്റും. എപ്പോ സംസാരിച്ചാലും ഒരു ചെറിയ ഇൻപുട്ട് തന്നിട്ട് പോകും. ലൈക്ക് ഷീ, ദ ഇമ്പാക്ട് ഷീ ക്രിയേറ്റ് ഇൻ മീ, ഇറ്റ്സ് എ ബിഗ് തിങ് ഫോർ മീ. ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ലൈഫിൽ ആസ് എ പേഴ്സൺ ഞാൻ ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് ടീച്ചറിന്റെ ഇമ്പാക്ട് ആണ്. അതെനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. ഞാൻ തമിഴ്നാട്ടിൽ നിന്നാണ് ഇവിടെ പഠിക്കാൻ വന്നത്. അവിടുത്തെ കൈകസി മാം മാത്രമല്ല, തമിഴ് ഡിപ്പാർട്ട്മെന്റും തമിഴ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സും, ഫാത്തിമ മാമൊക്കെ ആയാലും എന്നെ കൊണ്ട് എഴുതാൻ പറ്റും, എന്നെ കൊണ്ട് ലിറ്ററേച്ചർ ഭാഗത്തിൽ നിനക്ക് എന്തെങ്കിലും ബെറ്റർ ആയി എന്നെ കൊണ്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയ എനിക്ക് കൊണ്ടു തന്നത് എന്റെ ടീച്ചേഴ്സാണ്. കലോത്സവത്തിന് തന്നെ യൂണിവേഴ്സിറ്റി റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് ആയാലും എസ്സേ റൈറ്റിംഗ് ആയാലും വിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് തന്നതും എന്റെ ടീച്ചേഴ്സാണ്. ആൻഡ് മോർ ദാൻ എനിത്തിങ് മൈ ഫ്രണ്ട്സ്, എന്നെ കൊണ്ട് വിൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാണിച്ചത് എന്റെ ഫ്രണ്ട്സ് ആണ്. അത് ശരിക്കും ഒരു ബ്ലെസ്സിംഗ് ആണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കലോത്സവത്തിന്റെ ഫോട്ടോഗ്രാഫ്സ് ഞാൻ ചെയ്യുന്നത്, ആർട്സ് ഫെസ്റ്റിവൽ ചെയ്യുന്നത്. മഹസാമീനി എന്നും പറഞ്ഞിട്ട് അന്നത്തെ കലോത്സവം കവർ ചെയ്തിരുന്നത് ഞാനാണ്. ഞാനും എന്റെ ഫ്രണ്ട്സും കൂടിയാണ്, ജാനകി, ഇന്ദുലേഖ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രണ്ട്സും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോഗ്രാഫേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളെടുത്ത ഫോട്ടോഗ്രാഫ്സ് മിലാഗ്രോ എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഇയർലി ആനുവൽ മാഗസിനിൽ പ്രിന്റ് ചെയ്ത് വരുന്നതെന്ന് പറഞ്ഞത് എനിക്കൊരു മൈൽ സ്റ്റോൺ ആണ്. ഡെഫിനറ്റ്ലി സോഫ്റ്റ് കോപ്പി ആയിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്നതിനെ കാട്ടിലും മേ ബി ഒരു പ്രിന്റ് മീഡിയമില് വരുന്നതെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നൈസ് ഫീലിംഗ് ആക്ച്വലി. മാഗസിൻസ് ഇപ്പോഴും ഉണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് ഓർമ്മ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വെച്ച് നോക്കും. പഠിച്ചിരുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റീവ് ആക്കിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം അത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി എന്നെ കുറച്ചും കൂടി സെന്റേർഡ് ആക്കിയത് എന്റെ കോളേജാണ്. പേഴ്സണലി ആയാലും പ്രൊഫഷണലി ആയാലും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കി കൊണ്ടുവന്നത് എന്റെ കോളേജാണ്. ഡെഫിനറ്റ്ലി ക്യാമ്പസിൽ ഉണ്ടാകുന്ന എല്ലാ ഫ്രണ്ട്ഷിപ്പും ലൈഫ് ലോങ് കൊണ്ടുപോകാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സ് എല്ലാം ഡെഫിനറ്റ്ലി ഞാൻ ലക്കിയാണ്. ഞാൻ ചെയ്തിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് വന്നാലും പബ്ലിഷ് ചെയ്താലും ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് സംസാരിക്കുന്ന ആ ടൈം എടുക്കുന്നുണ്ട് എന്റെ ഫ്രണ്ട്സ്. അടുത്ത ലൈഫിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുണ്ട്, എന്റെ ക്രാഫ്റ്റ് ബെറ്റർ ആവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ മോഡൽസ് എല്ലാം മാക്സിമം യൂണിവേഴ്സിറ്റി കോളേജിലെ എന്റെ ബാച്ച്മേറ്റ്സ് ആണ്. അവര് തരാതെ ഒരു ടൈമോ അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് അല്ലാണ്ട് എനിക്ക് അല്ലെങ്കിൽ നീ ഇത് ചെയ് എന്ന് പറഞ്ഞ് അവരൊരു സ്പേസ് തരാണ്ട് എനിക്ക് മേ ബി ആ ഒരു ഫീൽഡിലോട്ട് എനിക്ക് ആലോചിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മേ ബി അവരൊരു ഇൻട്രസ്റ്റ് എനിക്ക് തന്നിട്ടില്ലെങ്കിൽ ഞാൻ വേറെന്തെങ്കിലും ഒരു ഫീൽഡ് അല്ലെങ്കിൽ വേറെ ഒരു ഇൻട്രസ്റ്റിൽ ഞാൻ പോകുമായിരുന്നു. പക്ഷേ എന്റെ ഫ്രണ്ട്സ് സമയം തന്നു. ഞാൻ അപ്പോഴും അമച്വർ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഞാൻ കോളേജിൽ ഉണ്ടായിരുന്നപ്പം തന്നെ. അവര് ദേ ട്രസ്റ്റഡ് ഇൻ മീ, എന്റെ ക്രാഫ്റ്റ് ബെറ്റർ ആക്കാൻ അല്ലെങ്കിൽ ഇവളൊന്നും കൂടെ ബെറ്റർ ആവട്ടെ, അവളൊന്നുകൂടെ എന്തെങ്കിലും ഒരു കാര്യം അവൾ അച്ചീവ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കോമ്പറ്റീഷൻസിന് അയക്കുന്നതും ഓരോ മാഗസിനിന് അയക്കുന്നതും. ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ട്രൈ ചെയ്യാൻ എനിക്കൊരു അവസരം തന്നതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. അവർ എൻകറേജ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ അവിടെ തന്നെ നിന്ന് പോയേനെ. മേ ബി ഈ ടൈം പീരിയഡിൽ ഞാൻ വിശ്വസിക്കുന്നു ബെറ്റർ ആയിട്ടുണ്ട്, എന്തെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റീവ് ആവുന്നുണ്ട്. എന്തെങ്കിലും ഒരു കോമ്പറ്റീഷൻ പോയി ട്രൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റി തന്നതെല്ലാം മാക്സിമം എന്റെ ഫ്രണ്ട്സും ടീച്ചേഴ്സാണ്. അവരെല്ലാം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നുമാണ്. കലോത്സവത്തിനൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ. ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങളെ കോളേജിന്റെ ഓപ്പോസിറ്റിലുള്ള സംസമ്മില് ഞങ്ങളെ കഴിക്കാൻ കൊണ്ടുപോകും. മാക്സിമം ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത് ഹെഗസി മാം, ഷീ മേക്ക് ഷുവർ വി ഈറ്റ് വെൽ, പിന്നെ എല്ലാ ക്വിസ് കോമ്പറ്റീഷൻസ് അറ്റൻഡ്

ചെയ്യുന്നുണ്ട്, അല്ലെങ്കിലും അനു അവിടെ വന്ന് ഇരിക്കി, നീ അത് ലിസൺ ചെയ്തിരിക്കും, നിനക്ക് അത് എന്തെങ്കിലും ഒരു ദിവസം അത് ഉപയോഗപ്പെടും എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ ഇരുത്തി ഓരോ സെമിനാറും കേൾപ്പിച്ചതും എന്നെ ഓരോന്നിലും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളതും കൈഗസി മിസ് ആണ്. അപ്പൊ കൈഗസി മിസ്സിന്റെ കൂടെ ഞങ്ങള് സംസമില് പോയി കഴിക്കാൻ പോകുന്നതാണ് മാക്സിമം ഞങ്ങളുടെ ഒരു ഫേവററ്റ് മെമ്മറി. ഒരു ടീച്ചറിന്റെ ഒപ്പം ഇരുന്ന് കഴിക്കാൻ പറ്റുന്നെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ഓക്കെ ഒരു റെസ്പെക്റ്റിന്റെ പേരിൽ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിച്ചു. പക്ഷെ മാം വന്നതിന് ശേഷമാണ് കൊണ്ടുപോയി എന്താണെങ്കിൽ കഴിച്ചോ ആ ഒരു സ്പേസ് തന്നത് കൈഗസി മിസ് ആണ്. എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം ഒരു ടീച്ചറിനോട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് കൈഗസി മിസ് ആണ്. മാം വെജിറ്റേറിയൻ ആണ്, നിങ്ങൾ എന്ത് നോൺ വെജ് വേണമെങ്കിൽ ഓർഡർ ചെയ്തോ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബഡ്ജറ്റിന് പിടിച്ച് മിസ്സിനെ എക്സീഡ് ആയിട്ട് ചെലവാക്കാൻ വെക്കരുത്, വലിയൊരു ബിൽ എമൗണ്ട് കൊണ്ട് കൊടുക്കരുത് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിലെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തുണ്ടോ അത് ഓർഡർ ചെയ്യും. പക്ഷെ ഷീ വിൽ മേക്ക് ഷുവർ വി ഈറ്റ് വെൽ, ഹാപ്പി ആണ് അവിടെ. മാക്സിമം ഞങ്ങൾ പോയിട്ടുള്ളതിൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കും, മാമിന് അത് നിർബന്ധമാണ്, ഞങ്ങളെല്ലാം ഫോട്ടോ എടുക്കുന്നു, ഞങ്ങളെല്ലാം ഫോട്ടോയിൽ പ്രത്യാണ്. എന്നിട്ട് ഈ ഡേ ഞങ്ങൾ പോയെങ്കിൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ മാം അത് ഓർത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഫോട്ടോഗ്രാഫ്സ് അയക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റസ് ഇടും, അന്നത്തെ ദിവസം എന്താണ് നടന്നെന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതി ഒരു സ്റ്റേറ്റസ് അയക്കും. ഇപ്പൊ ഞങ്ങള് ബിസി ആവും, അടുത്തടുത്ത സിറ്റുവേഷനിലൂടെ പോവും. എന്റെ ഫ്രണ്ട്സ് മാക്സിമം PG ചെയ്യുന്നുണ്ട്, ഞാനിപ്പോ LLB പഠിക്കുകയാണ്. ഞാൻ സിറ്റിയിലുണ്ട്, പക്ഷെ മാം വേറൊരു ഡിസ്ട്രിക്റ്റിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ് എല്ലാവരും വേറെ വേറെ ഡിസ്ട്രിക്റ്റിലാണ്, പക്ഷെ വേറെ വേറെ സിറ്റുവേഷനിലൂടെ പോയാലും ഈ ഫോട്ടോ കാണുമ്പോൾ ഒരു മിനിറ്റ് നമ്മൾ ആ സ്ഥലത്തിലായി പോവും. നൊസ്റ്റാൾജിയാണ് ഡെഫിനറ്റ്ലി. ഒരു ഫെബ്രുവരി ഒക്കെ ആയ സമയത്ത് ഓൾമോസ്റ്റ് ഞങ്ങളുടെ കോഴ്സ് കഴിയാറായപ്പോൾ സിനിമയ്ക്ക് പോകാന്നുള്ളത് പ്ലാൻ ചെയ്ത് ഉടനെ ഞങ്ങൾ ക്ലാസ്സിൽ വേറെ സെമിനാർക്ക് ഉണ്ടായിരുന്നു, വേറെ കോളേജിലെ സെമിനാർ ഉണ്ടായിരുന്നു, അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ക്ലാസ്സിലെ ഞങ്ങൾ ക്ലാസ്സിൽ മൊത്തം 30-40 സ്റ്റുഡൻസ് ഉണ്ട്, ബോയ്സ് ആൻഡ് ഗേൾസ് ഉൾപ്പെടെ. അപ്പോൾ അതിലൊരു കുറച്ച് ആൾക്കാർ സെമിനാർ കാണാൻ പോകുന്നതും ഞങ്ങള് എന്തായാലും ഈ കോളേജ് കഴിയാറായി സിനിമ എങ്കിലും കാണാം എന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് ഓൾമോസ്റ്റ് 20 സ്റ്റുഡൻസ് തിയേറ്റർ ഒരു ഫുൾ 2 റോ ടിക്കറ്റ് ബ്ലോക്ക് ചെയ്ത് ഞങ്ങള് മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയി. ഡെഫിനറ്റ്ലി എ കോർ മെമ്മറി. മഞ്ഞുമൽ ബോയ്സ് എന്നുള്ള സിനിമ കാണാൻ പോകുമ്പോൾ തന്നെ മലയാളം അത്രയും മനസ്സിലാവേണ്ടെന്നല്ല, ആസ് യൂഷ്വൽ സിനിമ കാണാൻ പോയപ്പോ എല്ലാരും ലേറ്റാണ്, ടൈറ്റിൽ തൊട്ട് കാണണം എന്ന് വിചാരിച്ചിരുന്ന ഞങ്ങളെല്ലാരും ടൈറ്റിൽ തുടങ്ങുമ്പോഴാണ് സിനിമ കാണാൻ പോകുന്നത്. ആ സിനിമ കണ്ടു തീർന്നപ്പം തന്നെ എല്ലാരും അവിടെ വെച്ച് തന്നെ ഒരു ഫോട്ടോ എടുത്തു. ആ സിനിമയിൽ ഫോട്ടോ എടുക്കുന്ന രീതിക്ക് തന്നെ അവിടെ ഇരുന്ന് എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന തന്നെ ഞങ്ങൾ സ്ക്രീനിന്റെ ഫ്രണ്ട് ഇരുന്ന് എല്ലാവരും തിയേറ്ററിൽ നിന്ന് പോയതിനു ശേഷം ഞങ്ങളൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. വി സ്റ്റിൽ റിമെമ്പർ വിവിഡ്ലി. എന്റെ ലാംഗ്വേജിനെ പറ്റിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് സംസാരിച്ച് തന്നെ എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ തമിഴ് സംസാരിക്കുമ്പോൾ അത് കംപ്ലീറ്റ് തമിഴായിരിക്കണം, അതിൻ്റെ ഇടയ്ക്ക് മലയാളം വരരുത്, മലയാളം സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു നേറ്റീവ് സ്പീക്കറിനെ പോലെ തന്നെ സംസാരിക്കണം, ഒരു ഇടയ്ക്ക് തമിഴ് വരാനോ അല്ലെങ്കിൽ കേൾക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് വേറെ ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരു ആള് സംസാരിക്കുന്ന പോലെ വരരുത് എന്ന് എനിക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ലാംഗ്വേജ് കുറച്ചും കൂടെ മെച്ചപ്പെടാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്ന എൻ്റെ ഫ്രണ്ട്സ് ആണ്. എൻ്റെ ഫ്രണ്ട്സ് മോസ്റ്റ്ലി കോട്ടയം ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നും എറണാകുളം ഭാഗത്തു നിന്നുമാണ് കുറെ പേര് വന്നിട്ടുള്ളത്. ട്രിവാൻഡ്രംകാർ ഭയങ്കര കുറവാണ്, ലോക്കൽ ആൾക്കാർ ഭയങ്കര കുറവാണ്. ഹോസ്റ്റലേഴ്സ് ആയിരുന്നു മാക്സിമം എൻ്റെ ഫ്രണ്ട്സ്. അവർ സംസാരിക്കുന്ന മലയാളം ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അവർ സംസാരിക്കുന്ന വേർഡ് അല്ലെങ്കിൽ ആ വൊക്കാബുലറി യൂസ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം നോക്കും. ഞാൻ നോക്കിയിട്ട് അത് വേറെ എവിടെയെങ്കിലും ഞാനത് പ്രസന്റ് ചെയ്യുമ്പോൾ അവർ സംസാരിക്കുന്ന രീതിക്ക് ഞാനത് മിമിക് ചെയ്യാൻ ട്രൈ ചെയ്യുക മാക്സിമം. അങ്ങനെയാണ് എൻ്റെ ലാംഗ്വേജ് മലയാളം ഒന്ന് മെച്ചപ്പെട്ടത്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും ബെറ്റർ ആയിട്ട് ഞാൻ മലയാളം സംസാരിക്കുന്നത്. എന്റെ ലാംഗ്വേജ് കുറച്ചും കൂടി മെച്ചപ്പെടാനുള്ള കാര്യം യൂണിവേഴ്സിറ്റി കോളേജാണ്. സ്കൂളിൽ പഠിച്ചിരുന്നത് ട്രിവാൻഡ്രത്ത് ആണ്, എന്നാലും കൊടങ്ങിലായിരുന്നു പഠിച്ചത്. എന്നാലും അവിടത്തെക്കാട്ടിലും ഞാൻ കുറച്ചും കൂടെ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങിയതും സംസാരിക്കാൻ തുടങ്ങിയതും കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ മലയാളം പറയാൻ തുടങ്ങിയതും യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നായിരുന്നു. ഡെഫിനറ്റ്ലി യൂണിവേഴ്സിറ്റി കോളേജില് ലാസ്റ്റ് ഡേ, അതായത് എക്സാമിനൊക്കെ മുന്നേ അറ്റൻഡൻസ് ക്ലോസ് ചെയ്യുന്ന ദിവസം ഞങ്ങൾ അത് ആക്ച്വലി വീഡിയോ ഒക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു. കൈകസി മിസ് ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എടാ മക്കളെ ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കടാ എന്നൊക്കെ പറഞ്ഞേനെ. പക്ഷെ ആ മൊമെന്റിൽ എന്തോ എല്ലാവരും നല്ല ഇമോഷണൽ ആയിരുന്നു. ഓരോ റോൾ നമ്പർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പ്രസന്റ് ഇട്ട് പോകുമ്പോൾ തന്നെ ആ നമ്പർ തീരുമ്പോൾ തന്നെ എല്ലാവരും ഇമോഷണൽ ആയതായിരുന്നു. അതിനെക്കാട്ടിലും ഇമോഷണൽ ആയത് ഫെയർവെല്ലിനാ. ഫെയർവെൽ നല്ല ഭംഗിയായിട്ട് ഞങ്ങള് പ്രൊജക്റ്റ് ഒക്കെ വെക്കുന്ന ദിവസം ആ ഫെയർവെൽ ഡേ ആയിരുന്നു. അപ്പോ എല്ലാരും ഈ ഫെയർവെൽ സ്പീച്ചൊക്കെ കൊടുത്ത് കൊടുത്ത് കൊടുത്ത് ലാസ്റ്റ് ആയപ്പോ കരയാത്ത ആൾക്കാർ പോലും കരഞ്ഞുപോയി. അത് മറക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അന്നത്തെ ദിവസം, അത്രയ്ക്ക് ഇമോഷണൽ ആയി. എന്റെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പം എന്നെ പറ്റി പറഞ്ഞതും അവിടുത്തെ സിറ്റുവേഷൻസിനെ പറ്റി നമ്മൾ ഉണ്ടായിരുന്ന ഒരു ടൈമിനെ പറ്റി പറഞ്ഞപ്പം തന്നെ കംപ്ലീറ്റ്ലി എല്ലാരും ഓവർവെൽംഡ് ആയി. ഡെഫിനറ്റ്ലി ഒരു നല്ല സമയമായിരുന്നു അത്. കോളേജിനെ പറ്റി ആലോചിക്കുമ്പോൾ ആ ഒരു മൊമെന്റ് സ്ട്രെസ് അല്ലാണ്ട് പോയാൽ മതിയായിരുന്നു. ഇപ്പൊ അടുത്തൊരു ഡിഗ്രിയിൽ എടുക്കുന്ന പ്രഷറിനെ പറ്റി ആലോചിക്കുമ്പോൾ അന്ന് കുറച്ചും കൂടെ ഫ്രീ ആയിരുന്നു, അന്ന് ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഈവനിങ് വന്നിട്ടായാലും അത് ഡെഫിനറ്റ്ലി പ്രൊഡക്റ്റീവ് ആയിരുന്നു ഞാൻ UG പഠിച്ചോണ്ടിരുന്നപ്പോ. പക്ഷെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആക്കി എടുക്കായിരുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ കോറിഡോറിൽ നിന്ന് മഴ കാണുന്നെന്ന് പറയുമ്പോൾ അതിനെക്കാളും ബെസ്റ്റ് ഫീലിംഗ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല.
അവിടെ പഠിച്ചവർക്ക്.

ബി ഇപ്പൊ കേൾക്കുമ്പം എന്തായാലും നൊസ്റ്റാൾജി ആയിരിക്കും. നമ്മൾ എപ്പോ നിന്നാലും മഴ കൂടെ ഓടുന്ന ആൾക്കാരെ കാണാം, മഴയിൽ ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാരെ കാണാം, പിന്നെ ഫ്രണ്ട്സിനെ കാണാം. മഴ പോയി നനയണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഞങ്ങള് മഴയെ നനഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഫെയർവെല് കഴിഞ്ഞപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോ മഴയത്ത് നനഞ്ഞ് കുളിച്ചാണ് ഞങ്ങൾ വീട്ടിലെത്തുന്നത്. ആൻഡ് മഴ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലെ ഓർക്കാൻ ഒരു ലാൻഡ്മാർക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായി, മിക്കവർക്കും ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഈ സന്ദർഭത്തിൽ വെണ്ണില ചന്ദനക്കിണ്ണം എന്ന അഴകിയ രാവണനിലുള്ള പാട്ട് കൈകസി മിസ്സിനെ ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.

0: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
1: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം. ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോപ്പ് റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻറോയൽ അപ്ടോപ്പ് കണ്ണമൂല ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
6: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
5: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: 10 ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
11: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
12: RBI പറയുന്നു,
11: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
13: ക്യാമ്പസ് കളേഴ്സ്.
14: ഹായ്, എന്റെ പേര് സുജിൻ, ഞാൻ ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്നു. യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് കേൾക്കുമ്പോഴത്തേക്കും ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ മനസ്സിൽ വരുന്ന ഒരു പേരെന്ന് പറയുന്നത് സെക്രട്ടറിയേറ്റ് ആയിരിക്കും അല്ലേ? പിന്നെ അവിടുത്തെ സമരം, പിന്നെ പാർട്ടി റിലേറ്റഡ് ഈവെന്റ്സ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒത്തിരി ആൾക്കാർ ചിന്തിക്കുന്നത്. ഈവൻ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ ജോയിൻ ചെയ്തതിന് മുന്നേ എൻ്റെ മനസ്സിലുള്ള പിക്ചറും അത് തന്നെ ആയിരുന്നു. ഇവിടെ എങ്ങനെയാണ് സ്റ്റഡീസ് നടക്കുന്നത്, ഇവിടെ എന്താണ് ഓരോ ദിവസം സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഫസ്റ്റ് വന്ന സമയത്ത്. പക്ഷേ ഞാൻ പറയട്ടെ, യൂണിവേഴ്സിറ്റി കോളേജിലുള്ള ഞാൻ ജോയിൻ ചെയ്ത അന്ന് മുതൽ ആ ഒരു 3 വർഷം എൻ്റെ ലൈഫിൽ എന്താ പറയുക, ഓരോ ദിവസം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ കാര്യങ്ങൾ പഠിച്ചു ലൈഫിൽ, കാരണം നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല യൂണിവേഴ്സിറ്റി കോളേജിലെ ലൈഫ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഇനിയും ഉയരങ്ങൾ സഞ്ചരിക്കേണ്ടവരുണ്ട് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറേ അധികം പൊറ്റൻഷ്യൽ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നതിന് ശേഷമാണ്. കാരണം ഒത്തിരി ഇവൻറ്റ്സ് നമുക്കുണ്ട്, നമ്മൾ ഒത്തിരി ഇവൻറ്റ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യും, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അതെല്ലാം യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ കിട്ടുന്ന കുറേ അൺപെയ്ഡ് ലെസൺസ് എന്ന് പറയാം, നമ്മൾ കാശ് കൊടുക്കാണ്ട് കിട്ടുന്ന കുറേ പാഠങ്ങളാണ് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുന്നത്. അതൊരു വലിയൊരു എൻസൈക്ലോപീഡിയ തന്നെ ഞാൻ പറയാം. ഇനി യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാവരുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു വ്യക്തി വരും. ഇനി എൻ്റെ മനസ്സിൽ വരുന്ന ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ, അത് മറ്റാരുമല്ല, അവർ വെരി ഓൺ കൈകസിംഗ്. അപ്പം എനിക്കൊന്നും ഐ കനോട്ട് ഇമാജിൻ യൂണിവേഴ്സിറ്റി കോളേജ് വിത്തൗട്ട് കൈകസിംഗ് എന്ന് ഞാൻ പറയും. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മാമിൻ്റെ ആ എന്താ പറയുക, ആ ഒരു ലെഗസി എന്ന് പറയുന്നത് എവർ ലാസ്റ്റിംഗ് ആണ്. അത്രയും ഇൻസ്പിറേഷനാണ് മാം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി പേർക്ക്. ഇപ്പം ഞാൻ സോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു എങ്കിൽ പോലും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഇവൻറ്റ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പിന്നെ മാമിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും മാം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സ്വന്തമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ കോളേജിൽ മാമിനെ മീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയും എന്തെങ്കിലുമൊക്കെ ഒരു ലെസൺസ് അത് പഠിച്ചിരിക്കും മാമിൻ്റെ കാര്യം. സോ സ്റ്റിൽ ഞാനിപ്പോഴും മാമോട്ട് കോൺടാക്ട് ഉണ്ട്, ഓരോ കാര്യങ്ങൾക്ക് നമ്മൾ ഗൈഡൻസ് തരാറുണ്ട്. സോ ഐ എം സോ മച്ച് ഗ്രേറ്റ്ഫുൾ ടു യു കൈകസി മാം. ഇനി മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് ജയകുമാർ സാറാണ്. ജയകുമാർ സാറാണ് ഞങ്ങൾ ഇംഗ്ലീഷ് ടീച്ചർ. അപ്പോൾ സാറ് നമ്മളത് പറഞ്ഞൊരു കാര്യമുണ്ട്, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്നവരാരും ലൈഫിൽ ഒരിക്കലും ഫെയിലായി പോകത്തില്ല. ഒരു പക്ഷേ നമ്മുടെ അക്കാഡമിക്കലി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിലപ്പുറം. കാരണം നമ്മൾ അക്കാഡമിക്സ് മാത്രമാണ് ലൈഫ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ശരിയാണ്, കാരണം നമ്മളിപ്പം അക്കാഡമിക്സിൽ, അതായത് ഒരു ഫസ്റ്റ് റാങ്ക് മേടിച്ച മാത്രമല്ല ലൈഫിൽ വിജയിക്കുന്നത്, കുറേ ആൾക്കാരുണ്ടല്ലോ. സോ എന്നെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വരുന്നതിന് മുന്നേ ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു. കോളേജിൽ വന്നതിന് ശേഷം ഇപ്പം ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാണ്. അതിന് കാരണം ഒറ്റ കാര്യമുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കിട്ടിയ കുറേ നേരത്തെ പറഞ്ഞതുപോലെ അൺപെയ്ഡ് ലെസൺസ് ആണ്. കുറേ ഈവൻറ്റ്സ് ഉണ്ട് അവിടെ, ഓരോ വീക്കും നമുക്ക് ഒരു ഈവൻറ്റ്സ് ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഈവൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആർട്സ് ക്ലബിൻ്റെ ഒരു ഈവൻറ്റ്സ് ആയിരിക്കാം. സോ എല്ലാ ഈവൻറ്റ്സ്

വളരെ വേർത്തി എന്ന് പറയാം. പ്രത്യേകിച്ച് നമുക്ക് കൊണ്ടുവരുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, അത്രയും കൊനാസേഴ്സ് ഓഫ് ലിറ്ററേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ കലാ സാഹിത്യം ശാസ്ത്രം അങ്ങനെ ഓരോ ഫീൽഡിൽ നിന്നുള്ള ഭയങ്കര ബെസ്റ്റ് ആൾക്കാരായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കുറേ നോളജ് ഉണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് വേറെ ഒരു കോളേജിൽ കിട്ടത്തില്ല. പിന്നെ ലൈബ്രറി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മുടെ കോളേജ് ലൈബ്രറി എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട്. ബുക്സ് ടേക്ക് യു ടു ഹോൾ വേൾഡ് വിത്തൗട്ട് മൂവിങ് യുവർ സിംഗിൾ ഫീറ്റ് എന്നാണല്ലോ. നമ്മൾ ബുക്സ് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന നോളജ്, പിന്നെ നമ്മൾ ബുക്സ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബുക്സിൻ്റെ ഓതേഴ്സ് ഉണ്ട്, അവരെ നമ്മൾ ലൈവായിട്ട് കാണുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു. പിന്നെ സോളജി ഡിപ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലൂടെ ഞാവൽമരമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഞാവൽ പഴം പറിച്ച് തിന്നുക, പിന്നെ നമ്മൾ മരത്തിലേക്ക് വരഞ്ഞ് കയറുക, നമ്മൾ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുക, അതൊക്കെ വങ്കത്തെ ഒരു നൊസ്റ്റാൾജി ആയിരുന്നു ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും. സോ അങ്ങനെ പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ മനസ്സിലാക്കി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ്. നമ്മളൊരു 36 പേര് ഉണ്ടായിരുന്നുള്ളൂ, 30 boys, 6 girls, ഒരു ഫാമിലി തന്നെ ആയിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കുന്ന സമയത്തെന്ന് പറയുന്നത്. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്സ് ഉണ്ട്, പിന്നെ കുറേ ഇവൻറ്റ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റി, ഒത്തിരി ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങൾ പഠിച്ചു. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണല്ലോ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജോർജ് സാർ, സുഷ മാം, ആയന ടീച്ചർ, അരുണ മാം, അങ്ങനെ ഒത്തിരി പേരുണ്ട്, എല്ലാവരും ഇപ്പോൾ ഓർക്കുന്നുണ്ട്. പിന്നെ ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഒരു സോങ് ഡെഡിക്കേഷൻ ആണല്ലോ. ഞാനും എല്ലാവരെയും പോലെ ഒരു ഡൈഹാർഡ് ലാലേട്ടൻ ഫാനാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടനും ശോഭന മാമും അഭിനയിച്ച സോങ് ഇതാണ്, വൈസാഖ സന്ധി. അപ്പോൾ ഞാൻ ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട്സിനും പിന്നെ എൻ്റെ സ്വന്തം കൈകസി മാമിനുമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ബൈ.

എൻ്റെ പേര് മിത മധു. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. യൂണിവേഴ്സിറ്റി കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഒരുപാട് ഓർമ്മകളുണ്ട്. അതിലെനിക്ക് പ്രിയപ്പെട്ട അധ്യാപകരുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അതിർവരമ്പുകൾ ഭേദിച്ച് ഞാൻ കണ്ടെത്തിയ എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ പങ്കെടുത്ത സമരങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ഓർമ്മകൾ. കോളേജിൽ പഠിച്ച 3 വർഷം ഓർത്തെടുത്താൽ ഭയങ്കര തമാശയായിട്ട് തോന്നുന്ന നിമിഷങ്ങളും സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ച് ആ കോളേജിൽ വന്ന ഒരാളാണ്. അതിനും കുറച്ച് കാരണങ്ങളുണ്ട്. എൻ്റെ ബ്രദർ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു പഠിച്ചിരുന്നപ്പോൾ എൻ്റെ ബ്രദറിനെ കാണാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നു. വന്നപ്പോൾ തന്നെ ഈ കോളേജിൽ പഠിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കവിടെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഞാൻ അതിനു മുമ്പ് മറ്റൊരു കോഴ്സ് പഠിച്ചു. അപ്പോൾ അതിൻ്റെ തുടർ പഠനവുമായിട്ട് എനിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വരേണ്ടി വന്നു. ശരിക്കും 1-ാം വർഷം കയറി വരുന്ന ഒരാളല്ല 3-ാം വർഷം കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ. ആ കോളേജിനകത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാകും, സുഹൃത്തുക്കളുണ്ടാവും, പ്രിയപ്പെട്ട അധ്യാപകരുണ്ടാകും. എനിക്ക് മലയാളം, ഇംഗ്ലീഷ്, അറബി അങ്ങനെ ഏകദേശം 18 ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അധ്യാപികയാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൈഗസി ടീച്ചർ. ടീച്ചറിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകില്ല. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള, ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള അധ്യാപികയാണ് കൈഗസി ടീച്ചർ. ഞാൻ പഠിച്ചിരുന്ന സമയത്ത് കോളേജിലെ ഡിബേറ്റ് ക്ലബിൻ്റെ കൺവീനർ കൈഗസി ടീച്ചറായിരുന്നു. എനിക്ക് തോന്നുന്നത് എൻ്റെ മാത്രമല്ല, ഒരുപാട് കുട്ടികളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ലിസ്റ്റിൽ ഒരാൾ എന്തായാലും കൈഗസി ടീച്ചറായിരിക്കും. ടീച്ചറിനെ ടീച്ചറിൻ്റെ മുമ്പിലുള്ള എല്ലാ കുട്ടികളും ഒരുപോലെയാണ്. എൻ്റെ ക്ലാസ്സിലെ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടി അങ്ങനെയൊന്നുമില്ല, എൻ്റെ സ്റ്റുഡൻറ്റ് അത്ര തന്നെ. അതുപോലെ സപ്പോർട്ടീവാണ് ടീച്ചർ. ഞാനിപ്പോഴൊരു അധ്യാപികയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ശരിക്കും കൈഗസി ടീച്ചറിനെ പോലെ ഒരു അധ്യാപികയാവാനാണ് എപ്പോഴും എൻ്റെ ആഗ്രഹം. കുട്ടികൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരാളാകുക എന്നുള്ളത് ഭയങ്കര ഒരാഗ്രഹമാണ്. അതിന് ശരിക്കും ഒരു പ്രചോദനം എന്ന് പറയുന്നത് കൈഗസി ടീച്ചറാണ്. ടീച്ചർ അത്രത്തോളം ഓരോ കുട്ടികളെയും സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോളേജിനെ പറ്റി ഓർക്കുമ്പോൾ മറക്കാൻ പറ്റാത്തത് കോളേജിലെ ആർട്സ്. ഭയങ്കര രസമാണ്. അമ്പിളി അരവിന്ദൻ ട്രോഫിയൊക്കെ യൂണിവേഴ്സിറ്റി കോളേജിലെത്താൻ കാത്തിരുന്നതൊക്കെ ഭയങ്കര രസമുള്ളൊരു ഓർമ്മയാണ്. അതുപോലെ തന്നെ വാലന്റൈൻസ് ദിനത്തോടനുബന്ധിച്ച് കൺഫെഷൻ യൂസി എന്ന് പറഞ്ഞൊരു പേജിൽ നമ്മൾ കൺഫെഷൻസ് എഴുതി നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പറ്റിക്കുമായിരുന്നു. ഇതെല്ലാം ട്രോൾ യൂസി എന്ന് പറഞ്ഞൊരു പേജിൽ ട്രോളായിട്ട് വരുന്നു. അങ്ങനെ അങ്ങനെ എന്താണ്, ശരിക്കും ഭയങ്കര രസമുള്ളൊരു കോളേജ് കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. എങ്കിലും കോളേജ് കാലഘട്ടം കഴിഞ്ഞിട്ടും ഇപ്പോഴും യൂണിവേഴ്സിറ്റി കോളേജ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടി വരുന്നത് കൈഗസി ടീച്ചറിൻ്റെ പേരാണ്. ഒരുപാട് കുട്ടികളുടെ കോളേജ് കാലഘട്ടം ഏറ്റവും മനോഹരമാക്കിയതിന് ഞങ്ങളുടെ കൈഗസി ടീച്ചറിന് വേണ്ടി ഒരു പഴയ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻതാടികൾ എന്ന മൂവിയിലെ കണ്ണാൻതുമ്പി പോരാമോ എന്ന പാട്ടാണ് ടീച്ചറിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
1: ആകാശവാണി ആനന്ദപുരി FM 101.9, സമയം 2 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിൽ ഒരു മരണം സ്ഥിരീകരിച്ചെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 7 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായത് മനുഷ്യനിർമ്മിത മണ്ണിടിച്ചിലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. മുന്നറിയിപ്പുകളിൽ കൃത്യമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും മഴക്കാലത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്തരുതെന്ന നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നെന്നും സിദ്ദിഖ് തിരുവനന്തപുരത്ത് പറഞ്ഞു. വയനാട്ടിലെ മണ്ണിടിച്ചിലിൽ മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. അഗ്നിരക്ഷാസേനാ മേധാവിക്കും വയനാട് ജില്ലാ പോലീസ് മേധാവിക്കുമാണ് മന്ത്രി നിർദ്ദേശം നൽകിയത്. കൂടുതൽ പേർ മണ്ണിനടിയിൽ കുടുങ്ങിയെന്ന സംശയത്തെ തുടർന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും അഗ്നിരക്ഷാസേന മേപ്പാടിയിലേക്ക് പുറപ്പെട്ടു. മട്ടന്നൂർ എസ്ടിഒയുടെ നേതൃത്വത്തിൽ ഇരിട്ടി, പേരാവൂർ എന്നിവിടങ്ങളിലെ സംഘവും സംഭവസ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. ഈ വർഷം ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്നതിന്റെ ഭാഗമായാണ് യോഗം. ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതി ബോധവൽക്കരണ ശില്പശാലയ്ക്ക് കൊച്ചിയിൽ തുടക്കമായി. കേന്ദ്ര പഞ്ചായത്ത്രാജ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണ വകുപ്പുമായി സഹകരിച്ച് ഹൈബ്രിഡ് രീതിയിലാണ് ശില്പശാല. ഇന്ത്യ ഇംഗ്ലണ്ട് 3-ാം 2020 ഇന്ന് നോട്ടിംഗ്ഹാമിലെ ട്രെന്റ് ബ്രിഡ്ജ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10-നാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം.
2: അവിശ്വസനീയമെന്ന് തോന്നുന്ന ചാരകഥകളാൽ സമ്പന്നമാണ് ലോകസാഹിത്യം. ലോകമെങ്ങും വലവിരിച്ചിരിക്കുന്ന ചാരസംഘങ്ങളുടെ കഥകൾ ഇന്നും നമ്മളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താറുണ്ട്. അതീവ രഹസ്യമായി രാഷ്ട്രങ്ങളുടെയും ഭരണകൂടങ്ങളുടെയും ഭാവി തന്നെ അപകടത്തിലാക്കുന്ന, ലോകക്രമം തിരുത്തിയെഴുതുന്ന, സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുന്ന സാഹസികരാണ് ചാരന്മാർ. രഹസ്യഭാഷയും ഗൂഢതന്ത്രങ്ങളുമായി അവർ ഇരുട്ടിൻ്റെ മറയിലൂടെ സഞ്ചരിക്കുന്നു. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ കാലത്താണ് ചാരസംഘടനകളെ രാഷ്ട്രങ്ങൾ തങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി കൂടുതൽ വിനിയോഗിച്ചത്. മനുഷ്യ മനസ്സിനെ ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന അത്തരമൊരു ചാരസംഘടനയുടെ കഥ പറയുന്ന ക്ലാസിക് നോവലുണ്ട് ലോകസാഹിത്യത്തിൽ. സ്കോട്ടിഷ് എഴുത്തുകാരനായ ജോൺ ബുക്കാൻ്റെ 39 പടവുകൾ അഥവാ 39 സ്റ്റെപ്സ്.
3: ആ മെയ് മാസ സായാഹ്നത്തിൽ നഗരത്തിൽ നിന്ന് മടങ്ങുമ്പോൾ വിരസമായ ഈ ജീവിതത്തോട് എനിക്ക് വെറുപ്പ് തോന്നി. 3 മാസം കൊണ്ട് ഇംഗ്ലണ്ട് മടുത്തു. ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ തോന്നുമെന്ന് 1 കൊല്ലം മുമ്പ് ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ പരിഹസിച്ചേനെ. ഇംഗ്ലണ്ടിനെ കുറിച്ച് അത്ര മതിപ്പായിരുന്നു അന്നെനിക്ക്. അതാണ് സത്യം. ഇംഗ്ലണ്ടിലെ കാലാവസ്ഥ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. ഇംഗ്ലീഷുകാരുടെ സംസാരം എന്നെ മുഷിപ്പിച്ചു. ലണ്ടനിലെ വിനോദങ്ങൾ സോഡാവെള്ളം പോലെ രുചിരഹിതമായി എനിക്ക് അനുഭവപ്പെട്ടു. റിച്ചാർഡ് ഹെന്നെ, ഞാൻ സ്വയം പറഞ്ഞു, പ്രിയ സുഹൃത്തെ, നിങ്ങൾ ഒരു കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുന്നു. കയറി രക്ഷപ്പെടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
1: മുപ്പത്തിയൊൻപത് പടവുകൾ എന്ന നോവൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ്.
2: നോവലിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നോവലിൻ്റെ ചരിത്ര പശ്ചാത്തലം നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജോൺ ബുക്കാൻ്റെ 39 പടവുകൾ എന്ന നോവൽ ആരംഭിക്കുന്നത് 1914 മെയ് മാസത്തിലാണ്. അതേ മാസത്തിലാണ് 1ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന ചരിത്ര വസ്തുത ഓർത്തിരിക്കേണ്ടതാണ്.
1: ജർമ്മനിയും ആസ്ട്രിയയും ഒരു വശത്ത്, ഫ്രാൻസും റഷ്യയും മറുവശത്ത്. ബ്രിട്ടൻ നിഷ്പക്ഷമായി നിലകൊണ്ടുവെങ്കിലും വാണിജ്യരംഗത്തെ ബ്രിട്ടന്റെ പുരോഗതി ജർമ്മനിയെ അസൂയാലുവാക്കി. 1904 ബ്രിട്ടനും ഫ്രാൻസും ഒന്നിച്ച് പ്രവർത്തിക്കാൻ സമ്മതിച്ചുകൊണ്ടുള്ള ഉടമ്പടി ഒപ്പിട്ടു. ഇത് ജർമ്മനിയുടെ പക വർദ്ധിപ്പിച്ചു. ജർമ്മനി ഒരു അവസരം കാത്തിരിക്കുമ്പോഴാണ് 1914 ജൂൺ 28 ആസ്ട്രിയൻ രാജകുമാരനായ ഫെർഡിനാൻഡ് ഫ്രാൻസിസ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. സെർബിയയിൽ വെച്ചുണ്ടായ ഈ സംഭവത്തെ തുടർന്ന് ജർമ്മനി സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യ സെർബിയയെ സഹായിക്കാനെത്തി.
2: 1 ജർമ്മനി റഷ്യയ്ക്കെതിരെയും 3 ഫ്രാൻസിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചു. 1914 4 ഇംഗ്ലണ്ട് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഈ യുദ്ധത്തിന് മുൻപ് ഇംഗ്ലീഷ് നാവികസേനയുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുകയായിരുന്നു ബ്ലാക്ക് സ്റ്റോൺ എന്ന ജർമ്മൻ ചാരസംഘടനയുടെ ലക്ഷ്യം. ഈ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നാണ് 39 പടവുകൾ

0: എന്ന കുറ്റാന്വേഷണ നോവലിൻ്റെ പിറവി. ബ്ലാക്ക് സ്റ്റോൺ എന്ന വിളിപ്പേരുള്ള ജർമ്മൻ രഹസ്യ സംഘടനയുടെ പ്രധാന ലക്ഷ്യം അതേ വർഷം ജൂൺ 15 ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കുക എന്നതായിരുന്നു. അതിനു മുൻപ് ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൈൻ കരോളിഡ്സിനെ അവർ വധിക്കുന്നു. ഒന്നാം ലോകമഹായുദ്ധത്തിലെ പ്രധാന ചാരസംഘടനയായ ബ്ലാക്ക് സ്റ്റോണിൽ നിന്നും ഇംഗ്ലണ്ടിനെ രക്ഷിക്കുക എന്ന ദൗത്യത്തോടെയാണ് ജോൺ ബുക്കാൻ 39 പടവുകൾ എന്ന കൃതി എഴുതിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയും.
1: 1914 ഓഗസ്റ്റ് 4 പൊട്ടിപ്പുറപ്പെട്ട ജർമ്മനി ഇംഗ്ലണ്ട് യുദ്ധത്തിന് 3 മുൻപാണ് 39 പടവുകൾ എന്ന നോവലിൽ വിവരിക്കുന്ന സംഭവ പരമ്പരകൾ അരങ്ങേറുന്നത്. 39 പടവുകൾ അഥവാ 39 സ്റ്റെപ്സ് എന്ന നോവലിനെ ഒരു ഡിക്റ്റേറ്റീവ് നോവലെന്നോ ചാരകഥയെന്നോ ഒക്കെ വായനക്കാരന്റെ താൽപ്പര്യമനുസരിച്ച് വിളിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും അന്തസത്ത ചോരാതെ കോർത്തിണക്കിയ ഈ നോവൽ ലോകസാഹിത്യത്തിലെ ക്ലാസിക് നോവലുകളുടെ ശ്രേണിയിൽ വിരാജിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.
0: റിച്ചാർഡ് ഹന്നെ എന്ന 35-കാരനാണ് 39 പടവുകൾ എന്ന നോവലിലെ കഥാനായകൻ. ദീർഘകാലം പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച ആളാണ്. സുന്ദരനും സുമുഖനുമാണ്. വിവാഹിതനല്ല, സാഹസികത ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു സ്കോട്ട്ലൻഡുകാരനായ റിച്ചാർഡ് ഹന്നെ കുറച്ചു മാസങ്ങളായി ഇംഗ്ലണ്ടിലാണ് താമസം. അയാൾക്ക് ഇംഗ്ലണ്ട് മടുത്തു തുടങ്ങി.
1: അങ്ങനെയിരിക്കെയാണ് ഒരു ദിവസം റിച്ചാർഡ് ഹന്നെയുടെ ജീവിതം അയാൾ ഒരിക്കലും ചിന്തിക്കാത്ത വിധം മാറിമറിയുന്നത്. ലണ്ടൻ നഗരത്തിന്റെ ഒഴിഞ്ഞ കോണിൽ ഒരു ഫ്ളാറ്റിലാണ് ഹന്നെ താമസിക്കുന്നത്. അയൽക്കാർ തമ്മിൽ വലിയ സൗഹൃദമൊന്നുമില്ല. ഓരോരുത്തരും താന്താങ്ങളുടെ ജീവിതം നോക്കി സുഖമായി ജീവിക്കുന്നു. അങ്ങനെയിരിക്കെയാണ് അപരിചിതൻ റിച്ചാർഡ് ഹന്നെയെ തേടിയെത്തുന്നത്. അതോടെ എല്ലാം തകിടം മറിഞ്ഞു.
2: എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കാമോ? ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ അകത്തോട്ട് വന്നോട്ടെ. ഞാൻ വാതിൽ തുറന്ന് അയാളോട് അകത്ത് വരാൻ പറഞ്ഞു. വാതിൽ തുറന്നയുടൻ അയാൾ ഞാൻ സാധാരണ പുകവലിക്കാറുള്ള മുറിയുടെ നേരെ ഓടി. വാതിൽ തഴുതിട്ടോ? അയാൾ ഭീതിയോടെ ചോദിച്ചു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കുറച്ച് സ്വാതന്ത്ര്യമെടുത്തു. നിങ്ങളെ കണ്ടിട്ട് എല്ലാം മനസ്സിലാകുന്ന ഒരാളാണെന്ന് തോന്നി. പറയൂ, നിങ്ങളൊരു സഹായം ചെയ്യാമോ? അയാൾ ചോദിച്ചു. നിങ്ങൾ കാര്യമെന്താണെന്ന് പറയൂ, എന്നിട്ടേ എനിക്ക് വാക്ക് തരാൻ കഴിയൂ. അയാളുടെ വിചിത്രമായ പെരുമാറ്റം എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരുന്നു.
1: അപരിചിതൻ തന്റെ രഹസ്യം റിച്ചാർഡ് ഹന്നെയോട് പറയുന്നു. അയാളൊരു അമേരിക്കക്കാരനാണ്, ഒരു പത്രപ്രവർത്തകനായിരുന്നു. പിന്നീട് അയാൾ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. ഒടുവിൽ അയാൾ അപകടകരമായ ഒരു ചാരസംഘടനയിൽ എത്തപ്പെട്ടു. ഇംഗ്ലണ്ടിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ചാരസംഘടന ഗ്രീക്ക് പ്രധാനമന്ത്രിയായ കോൺസ്റ്റാന്റൈൻ കരോളിഡ്സിനെ വധിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന വിവരം അയാൾക്കറിയാം. ഈ രഹസ്യം അയാൾക്കറിയാമെന്ന് ചാരസംഘടനയിലെ അധോലോക അംഗങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് അവർ തന്നെ ഏതു വിധേനയും കൊല്ലും. ബ്ലാക്ക് സ്റ്റോൺ എന്നാണ് ആ സംഘത്തിന്റെ പേര്. അവർ തന്നെ വേട്ടയാടുന്നു. ബ്രിട്ടീഷ് സർക്കാരിന്റെ അതിഥിയായ ഗ്രീക്ക് പ്രധാനമന്ത്രി കൊല്ലപ്പെടുന്നതോടെ ബ്രിട്ടന് അപകടമുണ്ടാകും, ലോകമഹായുദ്ധമുണ്ടാകും. അത് പുതിയ തലത്തിലേക്ക് മാറും. ഈ രഹസ്യം താങ്കളോട് പറയാനാണ് ഞാൻ വന്നത്. അപരിചിതൻ ഹന്നെയോട് ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുന്നു. അയാൾ അവസാനം തന്റെ പേര് പറയുന്നു. ഫ്രാങ്ക്ലിൻ പീസ് കഡ്ഡർ, അതാണ് പേര്.
0: റിച്ചാർഡ് ഹന്നെ അപരിചിതൻ പറയുന്ന കാര്യങ്ങൾ വിശദമായി കേൾക്കുന്നു. രണ്ട് കാര്യങ്ങളാണ് സ്കഡ്ഡർ ആവശ്യപ്പെട്ടത്. ഈ വിവരങ്ങൾ ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ ഏജൻസിയെ അറിയിക്കണം. ഗ്രീക്ക് പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന മരണത്തിൽ നിന്നും രക്ഷിക്കണം. തനിക്ക് കുറച്ച് ദിവസത്തേക്ക് അഭയം തരണം. ഒടുവിൽ ഈ കാര്യങ്ങൾ ഹന്നെ ഏറ്റെടുക്കുന്നു.
1: അപരിചിതനായ അതിഥിയെ വിശ്വാസത്തിലെടുത്ത് ഹന്നെ അയാൾക്ക് അഭയമൊരുക്കുന്നു.

0: താൻ ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് സ്കഡർ തന്റെ ആതിഥേയനോട് പറയുന്നു. തന്നെ തേടി വരുന്നവർ നിസ്സാരക്കാരല്ല. ബ്ലാക്ക്സ്റ്റോൺ എന്ന വിളിപ്പേരുള്ള, എന്തും ചെയ്യാൻ മടിക്കാത്ത, ഇരുട്ടിന്റെ നിഴലിൽ സഞ്ചരിക്കുന്ന ഭീകരന്മാരാണവർ.
1: സ്കഡർ ഭയന്ന പോലെ രാത്രിയുടെ ഏതോ യാമത്തിൽ ചാരസംഘം അയാളെ തേടിയെത്തി. ഹെന്നയുടെ വിശ്രമമുറിയിലായിരുന്നു അയാൾ ഒളിച്ചു താമസിച്ചിരുന്നത്. മൂന്നാം ദിവസത്തെ പ്രഭാതത്തിൽ റിച്ചാർഡ് ഹെന്നെ തന്റെ അതിഥിയുടെ ചേതനയേറ്റ ശരീരമാണ് കണ്ടത്. ഹെന്നെ ഞെട്ടിത്തകരുന്നു. സ്കഡർ താമസിച്ചിരുന്ന മുറി അലങ്കോലമായിട്ടുണ്ട്. കൊലപാതകികൾ എന്തോ തേടിയാണ് വന്നത്, പക്ഷേ പരതിയത് അവർക്ക് ലഭിച്ചില്ല.
2: ഞാൻ ആകെ തകർന്ന് കസേരയിലേക്കിരുന്നു. 5 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കാണണം. ഭീകരമായ ചിന്തകൾ എന്റെ മനസ്സിലേക്ക് വന്നു. മനുഷ്യർ ഭീകരമായി കൊല ചെയ്യപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റാബേൽ യുദ്ധത്തിൽ ഞാനും ശത്രുക്കളെ നിഗ്രഹിച്ചിട്ടുണ്ട്. സമയം 6 മണിയായിട്ടുണ്ട്. കൊലയാളി ഇനി മടങ്ങിവരാൻ സാധ്യതയില്ല. സ്കഡർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സത്യമാണ്. ഞാൻ പുറത്തുപോയി പോലീസിനെ വിവരമറിയിച്ചാൽ കൊലപാതക കുറ്റം എന്റെ മേൽ വീഴും. സാഹചര്യ തെളിവുകളെല്ലാം എനിക്കെതിരാണ്. ഇംഗ്ലണ്ടിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ എന്നെ അറിയാവൂ. ഗ്രീക്ക് പ്രധാനമന്ത്രി ഇംഗ്ലണ്ടിലെത്താൻ പാടില്ല. സ്കഡർ കൊല്ലപ്പെട്ടു. രഹസ്യങ്ങളെല്ലാം അയാൾ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് അയാളുടെ ജോലികൾ ഇനി ഞാനാണ് ചെയ്യേണ്ടത്.
0: കഠിനമായ ആലോചനയ്ക്ക് ശേഷം ഒളിവിൽ പോകാൻ റിച്ചാർഡ് ഹെന്നെ തീരുമാനിക്കുന്നു. 3 ആഴ്ചക്കാലം ഇംഗ്ലണ്ടിൽ നിന്നും മാറി നിൽക്കണം. കൊലയാളികൾ അന്വേഷിച്ചു വന്ന ഡയറി ഹെന്നെ മുറിയിൽ നിന്നും കണ്ടെത്തുന്നു. കോഡ് ഭാഷയിൽ സ്കഡർ അതിൽ പലതും എഴുതിയിട്ടുണ്ട്. ഒളിച്ചോടുക എന്നത് അത്ര നിസ്സാര കാര്യമല്ലെന്ന് ഹെന്നെ മനസ്സിലാക്കുന്നു. പുറത്ത് ചാരസംഘവും പോലീസും ഉണ്ടാവും. ആൾമാറാട്ടം നടത്തുക മാത്രമാണ് പരിഹാരം. കൃത്യം 6:30 എല്ലാ ദിവസവും വരുന്ന പാൽക്കാരന്റെ തൊപ്പിയും കുപ്പായവും ഒരു പന്തയത്തിനു വേണ്ടിയാണ് എന്നു പറഞ്ഞ് സ്വർണനാണയം പ്രതിഫലമായി നൽകി പാൽക്കാരനിൽ നിന്നും വാങ്ങി ധരിച്ച് കണ്ണുവെട്ടിച്ച് ഹെന്നെ അവിടെ നിന്നും കടന്നുകളയുന്നു. തീവണ്ടി നിലയത്തിലെത്തിയ ഹെന്നെ തന്റെ സാഹസികമായ ഒളിച്ചോട്ടം ആരംഭിക്കുന്നു.
1: വടക്കോട്ടാണ് ഹെന്നെയുടെ യാത്ര. ഗ്രാമപ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ഒരു സത്രത്തിൽ ഒളിക്കുക എന്നതാണ് അയാളുടെ പദ്ധതി. തീവണ്ടിയിലിരുന്ന് സ്കഡറുടെ ഡയറി പരിശോധിക്കുന്നുണ്ട്. അതിൽ രഹസ്യ കോഡുകളാണ്. അത് അഴിച്ചെടുക്കുക എന്നത് ശ്രമകരമാണ്. ലണ്ടനിൽ നിന്നും അയാൾ വളരെ ദൂരെ എത്തിയിരുന്നു. ഒരു മലയോരത്ത് തീവണ്ടി നിന്നപ്പോൾ ഹെന്നെ ഇറങ്ങി. കൃഷിക്കളത്തിന് സമീപം കണ്ട ഒരു സത്രത്തിൽ അഭയം തേടി. പിറ്റേന്ന് സത്രത്തോട് വിട പറഞ്ഞ് തീവണ്ടി നിലയത്തിൽ നിന്നും ഡം ഫ്രീസിലേക്ക് ടിക്കറ്റ് എടുത്തു. തീവണ്ടി ബോഗിയിൽ കിടന്ന സ്കോട്സ്മാൻ പത്രം റിച്ചാർഡ് ഹെന്നെ നിവർത്തി നോക്കി. അതിൽ സ്കഡറുടെ കൊലപാതകത്തെക്കുറിച്ച് 2 കോളം വാർത്തയുണ്ട്. പാൽക്കാരൻ അറസ്റ്റിലായി. പിന്നീട് അയാളെ വിട്ടയച്ചു. തന്നെക്കുറിച്ചൊന്നുമില്ല.
0: വീണ്ടും ഹെന്നെ തന്റെ യാത്ര തുടർന്നു. അടുത്ത സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്നുമിറങ്ങി ശേഷം വനത്തിന്റെ സമീപമുള്ള ഒരു സത്രത്തിൽ അയാളെത്തി. അഭയം തേടിയ സത്രത്തിന്റെ ഉടമ ഒരു യുവാവാണ്. അവന് ഒരു സാഹിത്യകാരനാകാനാണ് ആഗ്രഹം. ഹെന്നെ അവനുമായി സൗഹൃദത്തിലായി. തന്റെ ധീരസാഹസിക കഥകൾ പറഞ്ഞു തരാമെന്ന് യുവസാഹിത്യകാരന് ഹെന്നെ വാഗ്ദാനം നൽകി. ആ സത്രത്തിൽ ഒളിച്ചു പാർക്കുന്നു. ഇതിനിടയിൽ ഒരു കാറിൽ 2 പേർ ഹെന്നെയെ തിരക്കിയെത്തുകയും അവരെ യുവാവ് മടക്കി അയക്കുകയും ചെയ്യുന്നു. ചില രഹസ്യങ്ങൾ ഹെന്നെ യുവാവിനോട് പറയുന്നുണ്ട്. കാറിൽ വന്ന അപരിചിതർക്ക് കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് പോലീസിനെ അറിയിക്കാൻ ഹെന്നെ സത്രമുടമയായ യുവാവിനെ ശട്ടം കെട്ടുന്നു. പിറ്റേന്ന് പോലീസുകാർ സത്രത്തിലെത്തി. ഹെന്നെ എല്ലാം ഒളിച്ചു കണ്ടു. തന്നെ പിന്തുടരുന്നവരെയും പോലീസുകാരെയും കൂട്ടിമുട്ടിക്കുക എന്ന തന്റെ പദ്ധതി വിജയിച്ചതിൽ ഹെന്നെയ്ക്ക് സന്തോഷം തോന്നി. സത്രത്തിലിരുന്ന്

0: കഡ്ഡറുടെ ഡയറിയിലെ രഹസ്യ ഭാഷയിൽ എഴുതിയ കാര്യങ്ങൾ ഹനെ കഷ്ടപ്പെട്ട് വായിച്ചു മനസ്സിലാക്കി.
1: സ്കോട്ട്ലൻഡ് ലക്ഷ്യമാക്കി സത്രത്തിൽ നിന്നും പുറത്തിറങ്ങിയ റിച്ചാർഡ് ഹന്നെ ഒരു കാറ് മോഷ്ടിച്ച് യാത്ര തുടരുന്നു. ഇതിനിടയിൽ മറ്റൊരു കാറുമായി കൂട്ടിമുട്ടുന്നു. ലിബറൽ പാർട്ടി അംഗമായ സർ ഹാരിയുടെ വാഹനമായിരുന്നു അത്. മാന്യതയോടെ പെരുമാറിയ ഹാരിയെ വിശ്വാസത്തിലെടുത്ത് ഹന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ബ്രിട്ടൻ അപകടത്തിലാണെന്നും ഗ്രീക്ക് പ്രധാനമന്ത്രി വധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നുമുള്ള ഗൗരവകരമായ രഹസ്യ പദ്ധതി സർ ഹാരി തിരിച്ചറിയുന്നു.
0: സർ ഹാരി ഹന്നെ സഹായിക്കാമെന്ന് പറയുന്നു. രഹസ്യ പോലീസും ചാരസംഘവും തന്നെ പിന്തുടരുന്നുണ്ടെന്ന് ഹന്നെക്കറിയാം. അയാൾക്ക് സർ ഹാരി അഭയം നൽകുകയും തന്റെ കോട്ട് ധരിച്ച് രക്ഷപ്പെടാൻ അവസരമൊരുക്കുകയും ചെയ്യുന്നു. വീണ്ടും ഹന്നെ യാത്ര തുടരുന്നു. മലമ്പ്രദേശത്തു വെച്ച് റോഡ് പണിക്കാരനായ ടേൺ ബുള്ളിന്റെ സവിധം അയാളെത്തുന്നു. ബ്ലാക്ക് സ്റ്റോൺ ചാരസംഘം പിന്തുടരുന്നതിനാൽ വീണ്ടും വേഷം മാറാൻ ഹന്നെ തീരുമാനിക്കുന്നു. റോഡ് പണിക്കാരന്റെ കുപ്പായം വാങ്ങി അയാൾ റോഡ് പണി ചെയ്യുന്നതായി അഭിനയിക്കുന്നു. ചാരസംഘടനക്കാരുടെ കാർ സമീപമെത്തി. സത്രത്തിൽ അന്വേഷിച്ചു വന്നവർ തന്നെയാണ് കാറിൽ. അവരെ അതിവിദഗ്ധമായി ഹന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അവർ പോയ ശേഷം ഹന്നയുടെ പരിചയക്കാരനായ ജോപ്ലി എന്നൊരാൾ കാറിൽ ആ വഴിയിലെത്തുന്നു. അയാളിൽ നിന്നും ഹന്നെ കാർ തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു. ആ രാത്രി അയാൾ ചാരന്മാരുടെ പിടിയിലാകുന്നു.
1: ഉപയോഗശൂന്യമായ ഒരു മില്ലിനകത്തേക്ക് ഹന്നെ ചാരസംഘം വലിച്ചഴച്ചുകൊണ്ടുപോയി ഒരു മൂലയിലേക്ക് തള്ളി. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇരുട്ടിലും ആ കണ്ണുകൾ പരതി. ഒടുവിൽ മില്ലിന്റെ മൂലയിൽ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അയാൾ കണ്ടെത്തി. യുദ്ധരംഗത്ത് വെച്ച് ബോംബ് നിർമ്മിക്കാൻ പരിശീലനം ലഭിച്ചിരുന്ന ഹന്നെ ഡൈനാമിറ്റ് ഉണ്ടാക്കി മില്ല് തകർത്ത് രക്ഷപ്പെടുന്നു. സർ ഹാരി ഇതിനിടയിൽ പോലീസിനെയും അധികാരികളെയും നടന്ന യഥാർത്ഥ സംഭവങ്ങൾ അറിയിക്കുന്നു. ഗ്രീക്ക് പ്രധാനമന്ത്രിയുടെ ജീവൻ പക്ഷേ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് സംരക്ഷിക്കാൻ കഴിയുന്നില്ല. ഗ്രീക്ക് പ്രധാനമന്ത്രി കരോലറ്റ്സ് കൊല്ലപ്പെട്ട വിവരം റിച്ചാർഡ് ഹന്നെ അറിയുന്നു.
0: ജർമ്മൻകാരുടെ രഹസ്യ പദ്ധതിയായ ചാരസംഘടനയാണ് ബ്ലാക്ക് സ്റ്റോൺ എന്ന സത്യം പോലീസ് മനസ്സിലാക്കുന്നു. റിച്ചാർഡ് ഹന്നെയെ അവർ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുകയും ചെയ്യുന്നു. ഈ രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്ന ഹന്നെയുടെ സഹായം ചാരസംഘടനയെ അമർച്ച ചെയ്യാൻ പോലീസ് തേടുന്നതോടെ അയാൾ സ്കഡ്ഡറുടെ ആത്മാവിന് നീതി നൽകാൻ തീരുമാനിക്കുന്നു.
2: ഞങ്ങൾ തീരത്തേക്ക് മടങ്ങി. എന്റെ സംശയങ്ങൾ വർദ്ധിക്കുകയായിരുന്നു. സ്കഡ്ഡറിൽ നിന്ന് എല്ലാ വിവരങ്ങളും അറിഞ്ഞു എന്ന ശത്രുക്കളുടെ അറിവാണ് എന്നെ അസ്വസ്ഥനാക്കിയത്. ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിവ് തന്നതും സ്കഡ്ഡറാണെന്ന് അവർക്കറിയാം. ജൂൺ 15-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്ന് കടക്കാനുള്ള ചാരസംഘത്തിന്റെ പദ്ധതി എനിക്കറിയാമെന്നതിനാൽ അവർ തീരുമാനം മാറ്റുമോ എന്ന് ഞാൻ ഭയന്നു. എന്നാൽ തങ്ങളുടെ പദ്ധതിയിൽ ഉറച്ചു നിൽക്കുന്ന ജർമ്മൻകാരുടെ സ്വഭാവം എനിക്കറിയാമായിരുന്നു. 39 പടവുകൾ കയറി കുന്നിൻ മുകളിലെ ആ ഒഴിഞ്ഞ വീടിന്റെ പൂന്തോട്ടത്തിൽ ഞാൻ ചെന്നു. ടെന്നീസ് കോർട്ടിൽ രണ്ടുപേർ കളിക്കുന്നുണ്ടായിരുന്നു. അവരിലൊരാൾ ഞാൻ മുമ്പ് കണ്ട ബ്ലാക്ക് സ്റ്റോണിലെ ഭീകരൻ വയസ്സനായിരുന്നു. മറ്റൊരാൾ ചെറുപ്പക്കാരനും. ട്രഫൽഗാർ ലോഡ്ജ് എന്നാണ് ഈ വസതിയുടെ പേര്. ചുറ്റും എന്റെ ആളുകൾ വളഞ്ഞിട്ടുണ്ട്.
0: നോവൽ അന്ത്യത്തിലേക്ക് കടക്കുകയാണ്. ചാരസംഘത്തിന്റെ രഹസ്യ കേന്ദ്രത്തിലേക്ക് സ്കഡ്ഡറിന്റെ ഡയറിയിൽ നിന്നും ലഭിച്ച അടയാളങ്ങളനുസരിച്ച് രഹസ്യമായി കടന്നുകയറുന്ന റിച്ചാർഡ് ഹന്നെയെയാണ് നാം നോവലിൽ കാണുന്നത്. ഒരു തവണ അയാൾ ആ ഭീകരന്മാരിൽ നിന്നും രക്ഷപ്പെട്ടതാണ്. അതിന് മുൻകരുതലെന്ന വണ്ണം തോക്കേന്തിയ പോലീസ് സേനയെ ആ രഹസ്യ കേന്ദ്രത്തിന്റെ ചുറ്റും ഹന്നെ വിന്യസിപ്പിക്കുന്നു. ടെന്നീസ് കളിച്ചവർ കളി മതിയാക്കി ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ ഹന്നെ അവരുടെ പിന്നാലെ കൂടി. ഹന്നെയെ അവർ തിരിച്ചറിഞ്ഞു. ചാരസംഘം പ്രതിരോധത്തിന് പെട്ടെന്ന് തയ്യാറായില്ല. അതിക്രമിച്ചു കയറിയ അതിഥിയെ

0: മയത്തിൽ കൈകാര്യം ചെയ്യുക എന്ന പദ്ധതിക്ക് അവർ രൂപം നൽകി. പോലീസ് തങ്ങളെ വളഞ്ഞിട്ടുണ്ടാവും എന്നവർ ചിന്തിച്ചു. ബ്ലാക്ക് സ്റ്റോണിന്റെ തലവൻ വയസൻ ഹന്നയെ ചീട്ട് കളിക്കാൻ ക്ഷണിച്ചു. കളി പുരോഗമിച്ചു.
1: ഞാനൊരു വിസിലടിച്ചു. പെട്ടെന്ന് വിളക്കുകൾ അണഞ്ഞു. ബലിഷ്ഠമായ രണ്ട് കരങ്ങൾ എന്നെ പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ചു. മറ്റൊരു കരം എന്റെ പോക്കറ്റിൽ തോക്കുണ്ടോ എന്ന് നോക്കി. കടൽ തീരത്ത് നിന്നും കാറ്റ് കയറി വരുന്നുണ്ട്. ഫ്രാൻസ്, വേഗം വേഗം, തീരത്ത് ബോട്ടുണ്ട്, രക്ഷപ്പെടൂ, വയസൻ പങ്കാളിയോട് പറഞ്ഞു. അപ്പോൾ എന്റെ രണ്ട് സഹായികൾ അവിടെ എത്തിയത് നിലാവെളിച്ചത്തിൽ ഞാൻ കണ്ടു. ജനലിലൂടെ ചാടിയ യുവാവിനെ എന്റെ സംഘാംഗങ്ങൾ പിടികൂടി. വയസ്സനെ ഞാൻ ചുറ്റിപ്പിടിച്ചു. ബ്ലാക്ക് സ്റ്റോണിന്റെ സംഘത്തലവൻ എന്റെ കയ്യിൽ പിടഞ്ഞു. 39 പടവുകൾ കയറിയാണ് ഞാൻ ഈ രഹസ്യ സങ്കേതത്തിലെത്തിയത്. സ്കഡർ എല്ലാം വിശദമായി ഡയറിയിൽ രഹസ്യഭാഷയിൽ അടയാളപ്പെടുത്തിയിരുന്നു. എന്റെ സഹായികൾ ചാരസംഘത്തെ പിടികൂടി. വയസ്സനെ ഞാൻ വിലങ്ങണിയിച്ചു. അയാൾ കുതറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവർ രക്ഷപ്പെടാൻ ഒരുക്കി നിർത്തിയ കപ്പലും ഞങ്ങൾ കണ്ടെത്തി. 7 ആഴ്ചകൾക്ക് ശേഷം യുദ്ധം തുടങ്ങി. ആദ്യ ആഴ്ചയിൽ തന്നെ ഞാൻ സൈന്യത്തിൽ ചേർന്നു. യുദ്ധത്തിലെ എന്റെ പരിചയം വെച്ച് ഒരു ക്യാപ്റ്റനായി എന്നെ ഉയർത്തി. ഞാൻ എനിക്ക് കഴിയാവുന്നത്ര സേവനം ചെയ്തുവെന്നാണ് എന്റെ വിശ്വാസം.
0: 39 പടവുകൾ എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന ജർമ്മൻ ചാരസംഘടനയെ അമർച്ച ചെയ്ത റിച്ചാർഡ് ഹന്നെ എന്ന കഥാനായകൻ ബ്രിട്ടീഷ് ഭരണകൂടത്തെ നശിപ്പിക്കാനെത്തുന്ന സംഘത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുന്നതോടെയാണ് ഈ ക്ലാസിക് കൃതി അവസാനിക്കുന്നത്. ലോകമഹായുദ്ധങ്ങളുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഉദ്വേഗഭരിതമായ രഹസ്യ ചാരസംഘടനകളുടെ കഥ പറയുന്ന ജോൺ ബുക്കാന്റെ 39 പടവുകൾ അതിവേഗമാണ് വായനക്കാർക്കിടയിൽ പ്രചാരം നേടിയത്. 1910 പുറത്തിറങ്ങിയ പ്രെസ്റ്റർ ജോൺ എന്ന ഡിറ്റക്റ്റീവ് നോവലിലൂടെയാണ് ബുക്കാൻ ശ്രദ്ധേയനാകുന്നത്.
2: ആയിരത്തി തൊള്ളായിരത്തി 1915 39 പടവുകൾ എന്ന കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. റിച്ചാർഡ് ഹന്നെ എന്ന ഐതിഹാസിക കഥാനായകനെ ഈ നോവലിലൂടെ എഴുത്തുകാരൻ അവതരിപ്പിച്ചു. നിരവധി സംവിധായകർ ഈ നോവലിനെ അടിസ്ഥാനമാക്കി ചലച്ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തം 1935 വിശ്രുത സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്ക് അഭ്രപാളികളിലെത്തിച്ച 39 പടവുകൾ എന്ന സിനിമയാണ്. പിന്നീട് ഹോളിവുഡ് നടൻ റോബർട്ട് പവൽ റിച്ചാർഡ് ഹന്നെ എന്ന കഥാപാത്രമായി അഭിനയിച്ചതോടെ ഈ കൃതി വീണ്ടും അനുവാചകരുടെ ശ്രദ്ധയിൽ ഇടം നേടി. റിച്ചാർഡ് ഹന്നയെ കഥാനായകനാക്കി ജോൺ ബുക്കാൻ 5 നോവലുകൾ എഴുതിയിട്ടുണ്ട്. ഈ കഥാപാത്രത്തിന്റെ രചനാവൈഭവത്തോടെ ഇംഗ്ലണ്ടിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ എന്ന ഖ്യാതി ജോൺ ബുക്കാനെ തേടിയെത്തി. എല്ലാ സാഹിത്യ വിഭാഗങ്ങളുടെയും ഘടകങ്ങൾ ഈ നോവലിൽ ജോൺ ബുക്കാൻ വിളക്കി ചേർത്തിട്ടുണ്ട്.
0: 1935 വരെ സാഹിത്യരചന തുടർന്ന ബുക്കാൻ 1940 ഫെബ്രുവരി 11 തീയതി അന്തരിച്ചു. എന്നാൽ ആ വിശ്വപ്രതിഭയുടെ സാഹിത്യ സൃഷ്ടികൾ ഇന്നും ജീവിക്കുന്നു. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത പുസ്തകങ്ങളിൽ കൾട്ട് ക്ലാസിക്കായ ജോൺ ബുക്കാന്റെ 39 പടവുകളും ഇടം പിടിച്ചിട്ടുണ്ട്. തീർച്ച
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
4: ജോൺ ബക്കൻ എഴുതിയ നോവൽ 39 പടവുകൾ. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യ.
5: റേഡിയോ ഹെൽത്ത്. ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും

0: ഉച്ചതിരിഞ്ഞ് 3:45.
1: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
2: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
3: ഇൻറോയൽ അപ്ടോൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
2: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആന്റ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495563321. മറ്റൊരു നമ്പർ 9495569321. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.

സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രസതന്ത്രം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും അഞ്ജനയും പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം നാളെ രാവിലെ 7:40 പ്രായോജകർ മക്കാച്ചിയുടെ പായസക്കട ശാസ്തമംഗലം പൈപ്പിൻ മൂഡ് റോഡ് ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ് ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: ഷാജി യൂസഫിന്റെ വരികൾക്ക് രഞ്ജിത് വാസുദേവ് സംഗീതം നൽകി. 80s-ലെ ഏഭ്യന്മാർ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും ജിതിൻ രാജും പാടിയ ഗാനം കേൾക്കാം.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: രാജേഷ് വിജയ്, ജോൽസ്ന എന്നിവർ ഇമ്മിണ നല്ലൊരാൾ എന്ന ചിത്രത്തിൽ പാടിയത്, വരികളെഴുത്തിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് എം ജയചന്ദ്രൻ.

മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. ഡിഷ്യൂം എന്ന ചിത്രത്തിൽ ജയദേവും രാജലക്ഷ്മിയും പാടിയ ഗാനമിതാണ്.

0: സമയം 3 മണി.
1: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
2: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെ ആർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ പരിപാടിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തികച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളെ ഒരേ താളത്തിൽ കൂട്ടിയിണക്കുന്ന അപൂർവ വ്യക്തിത്വമാണ്. ഒരു വശത്ത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ തിരക്കേറിയ ഓങ്കോളജിസ്റ്റ് എന്ന നിലയിൽ അർബുദ രോഗികൾക്ക് സാന്ത്വനമേകുന്ന വൈദ്യശാസ്ത്ര വിദഗ്ധൻ, മറുവശത്ത് ആടയാഭരണങ്ങൾ അണിഞ്ഞ് അരങ്ങുകളിൽ കഥകളിയുടെ വിസ്മയം തീർക്കുന്ന അനുഗ്രഹീത കലാകാരൻ ഡോക്ടർ കെ ആർ രാജീവാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സ്റ്റുഡിയോയിൽ ഒപ്പമുള്ളത്. സ്വാഗതം. ഇപ്പോൾ ആഗ്നേയം എന്ന പുതിയ കഥകളി ആവിഷ്കാരത്തെ കുറിച്ചൊന്ന് പറയാം. അതാണല്ലോ ഏറ്റവും ഒടുവിലായി വന്ന പെർഫോമൻസ്. ഇപ്പം ഗ്രീക്ക് പുരാണത്തിലെ പ്രൊമിത്യൂസിന്റെ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു അവതരണമായിരുന്നല്ലോ. ഇപ്പം ഇത്തരം പരീക്ഷണാത്മകമായ ഇടപെടലുകൾ സാധ്യമാകുന്നത് എങ്ങനെയാണ്?
3: ആഗ്നേയം തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്ത് കാരനായിട്ടുള്ള കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന എനിക്കൊരു ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമുള്ള ഒരു വലിയ കഥകളിക്കാരൻ്റെ ഒരു സ്ഥാപനമുണ്ട്, അർജുന എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ഥാപനത്തുമായിട്ട് ഞാൻ ഇടപഴകി തുടങ്ങിയിട്ട് ഏതാണ്ട് കഴിഞ്ഞൊരു 3-4 ചുരുങ്ങിയ വർഷങ്ങളായിട്ടേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വ്യക്തി എന്നെ വല്ലാതെ സ്വാധീനിച്ചു പോയി. കാരണം പാലക്കാട് ജനിച്ച് വളർന്ന് തിരുവനന്തപുരത്ത് വന്ന് ഒരു സ്ഥാപനം കെട്ടിപ്പടുത്ത് ഇപ്പം ഏകദേശം 1000 കുട്ടികൾ അവിടെ പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ അറിയപ്പെടുന്ന ഒരു കലാകാരൻ അർജുൻ സുബ്രഹ്മണ്യൻ. ഞാനും ഒരു കലാകുടുംബത്തിൽ തന്നെ ജനിച്ച് വളർന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹവുമായിട്ട് വളരെ നല്ലൊരു അടുപ്പം ഉണ്ടാക്കാനും നിരവധി പരിപാടികളെല്ലാം ചെയ്യാനുമായിട്ട് വന്നു. അവിടെ വ്യത്യസ്തമായി എന്ത് ചെയ്യാം എന്ന് ചിന്തിച്ചപ്പോൾ ഞങ്ങളൊരു 3-4 ഒരു കൃഷ്ണകുമാർ സാറ്, SBI ജോലി ചെയ്യുന്ന സാറ്, പിന്നെ അതുപോലെ തന്നെ മനോജ് കൃഷ്ണ എന്ന് പറഞ്ഞ ടെക്നോപാർക്കിലെ ജോലി ചെയ്യുന്ന ഒരു സാറ്, അങ്ങനെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് മനോജ് കൃഷ്ണ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ച ഒരു ആശയത്തിന് കൃഷ്ണകുമാർ സാർ അത് വരികളിലോട്ടാക്കി, സുബ്രഹ്മണ്യൻ ചേട്ടൻ അതിനെ ഒരു സംവിധാനം ചെയ്ത്, പിന്നെ ഞങ്ങളെല്ലാവുന്ന വിധം എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാവോ. വാസ്തവത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം ചെയ്യുക എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് നമ്മൾ അത്രയും നേരം നമ്മളെ തന്നെ മറന്നു പോവുകയാണ് ജീവിതത്തിൽ. അപ്പോൾ ആ കല എന്ന് പറയുന്നതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അടിസ്ഥാനവും അത് തന്നെയാണ്. ഇപ്പോൾ ഒരു കലാകുടുംബത്തിൽ ഉള്ളൊരു മേന്മയും അത് തന്നെയാണ്. കലാകുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും ആ കലയിൽ കൂടി ഞാൻ അനുഭവിച്ച വളർന്ന ആളാണ്, അത് മാറിപ്പോവും. അപ്പോൾ അങ്ങനെ അത്രയും ദിവസം ഞങ്ങൾക്കതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സങ്കടം വരുന്നത്. കാരണം ഇനി അടുത്തത് ചെയ്യാനായിട്ട് ആ ഒരു ഒത്തുകൂടലില്ലല്ലോ. കുറേ അനുഭവം, നല്ല നല്ല അനുഭവം.
0: സാധാരണ നമ്മുടെ തന്നെ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും ഒക്കെ ആയിരിക്കുമല്ലോ തിരഞ്ഞെടുക്കുക. പക്ഷേ ഇത് ഗ്രീക്ക് പുരാണത്തിലെ ഒരു പ്രൊമിത്യൂസ് എന്ന് പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് വേണ്ടി അഗ്നി

0: കൊണ്ടുവന്ന ഒരു കഥാപാത്രത്തെയാണ് താങ്കൾ ചെയ്തത്. അപ്പോൾ അതിലെ ഒരു വെല്ലുവിളി എന്തായിരുന്നു പ്രധാനമായിട്ടും?
1: അത് തീർച്ചയായിട്ടും, അതായത് ഇപ്പോൾ നമുക്ക് കൊട്ടാരക്കര തമ്പുരാനും കോട്ടയം തമ്പുരാനും ഉണ്ണായിവാരനും ഇരയമ്മൻ തമ്പി എല്ലാം എഴുതിയ ആട്ടക്കഥകൾ അതിനൊരു വ്യവസ്ഥാപിതമായ ഒരു ചിട്ടക്രമം ആചാര്യന്മാർ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇപ്പം പണ്ടത്തെ കാലമല്ല, നിലത്തിലിരുന്ന് വിളക്കിന്റെ വെളിച്ചത്തിൽ മാത്രം മൈക്കില്ലാതെ ഇങ്ങനൊരു കാലഘട്ടമല്ല ഇപ്പോൾ. അപ്പോൾ ഏതിനും അതിൻ്റെതായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവണമെങ്കിൽ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയുന്ന പോലെ അതിൻ്റെ കൂടെ നമ്മൾ ചലിച്ചാലേ ആവുള്ളൂ. അപ്പോൾ അതിലോട്ട് വഴങ്ങാത്ത ഒരു കാര്യത്തിനെ എങ്ങനെ ഈ പുരാണ രൂപത്തിലേക്ക് ആക്കി നമ്മളുടെ ശാസ്ത്രീയ കലയിലേക്ക് കൊണ്ടുവരാം, അതിൻ്റെ ഒപ്പം തന്നെ കഥകളിയുടെ ശാസ്ത്രീയത ഒട്ടും വിട്ടുമാറാതെ നിൽക്കും വേണം, എന്നാൽ ആ കഥ വരും വേണം. മൂന്നാമത്തെ ഒരു പ്രധാന കാര്യം, എന്ത് കഥ ചെയ്യുമ്പോഴും എൻ്റെ ഒരു അനുഭവത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കുവാനൊരു സന്ദേശം ഉണ്ടാവണം അതിൽ നിന്ന്. അപ്പോൾ ആ മനുഷ്യന് കിട്ടിയ ആ അഗ്നിയെ വെച്ച് മനുഷ്യൻ തന്നെ മനുഷ്യനാശിയെ നശിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, നമ്മളൊരു പക്ഷെ ഒരു ലേഖനം എഴുതിയാലോ ഒരു പുസ്തകം എഴുതിയാലോ ജനങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ 1000 മടങ്ങാണ് ഒരു ദൃശ്യാവിഷ്കാരത്തിൽ കൂടെ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മളൊരു ദൃശ്യാവിഷ്കാരം സ്റ്റേജിൽ കാണുമ്പോൾ വളരെ പെട്ടെന്ന് അത് ജനങ്ങളിലേക്ക് എത്തുക. ഈ പ്രൊമീത്യസിൻ്റെ കഥ പുതിയ കഥയല്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മളത് ഈ അഗ്നി വളരെ ഒരു വലിയ രൂപമായി കാണിക്കുകയും പ്രൊമീത്യസിനെ കഴുകന്മാരെല്ലാം ആക്രമിക്കുന്ന ചെയ്യുമ്പോൾ ഒരു ലേഖനം വായിക്കുന്നതിൻ്റെ 10 മടങ്ങ് ഇരട്ടിയാണ് അത് വരുന്നത്. അപ്പോൾ അർജുന എന്ന് പറയുന്ന ആ സ്ഥാപനം വാസ്തവത്തിൽ ഒരു കുടുംബമാണ്. അവിടെ അച്ഛനും അമ്മയും മക്കളും പോലെയാണ് ഞങ്ങളെല്ലാവരും ഇടപഴകുന്നത്. ആ ഒരു കൂട്ടായ്മയിൽ നിന്ന് സന്തോഷത്തിൽ നിന്ന് നല്ലൊരു ആവിഷ്കാരം ഉണ്ടായി എന്നുള്ളത്.
0: സാർ പറഞ്ഞ പോലെ സമൂഹത്തിന് നൽകാൻ ഒരു സന്ദേശം ആ കഥയ്ക്ക് ഉണ്ട്, എല്ലാ കാലത്തും ഉണ്ട്. മനുഷ്യന് വേണ്ടിയിട്ട് അഗ്നി കൊണ്ടുവന്ന പ്രൊമീത്യസ് മനുഷ്യരാൽ തന്നെ അവഹേളിക്കപ്പെട്ട് അല്ലെങ്കിൽ അധികാര കേന്ദ്രങ്ങളാൽ ശിക്ഷിക്കപ്പെട്ട് അവസാനം വളരെയധികം വേദനാജനകമായ മരണത്തെ വരിക്കുന്ന ഒരു കഥയാണ്. അപ്പം സാറ് പറഞ്ഞതുപോലെ അതിന്റെ ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് പല വെല്ലുവിളികളും ഉണ്ട്. അപ്പം കഥകളി സംഗീതത്തിന് അതിൻ്റെതായിട്ടുള്ള പരമ്പരാഗത ശീലുകളും സംഗീതവും ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ തന്നെ പേരുകൾ നമ്മൾ വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഇപ്പൊ പ്രൊമീത്യസ്, സിയൂസ് ഇതിനെല്ലാം നമ്മൾ കഥകളിയിലോട്ട് കൊണ്ടുവരുമ്പം അതിനനുസരിച്ച് കഥാപാത്രങ്ങളുടെ പേര് വ്യത്യസ്തപ്പെടുത്തണം, സംഗീതം അതിനനുസരിച്ചാകണം. നമ്മുടെ പരമ്പരാഗത സംഗീതം ഗ്രീക്ക് മിത്തോളജിയിലെ കഥാപാത്രങ്ങളെ നമ്മൾ ആവാഹിക്കുമ്പോൾ ആ സംഗീതവുമായിട്ട് ഒത്തുപോകുന്നതാണോ? അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും എന്നുണ്ടോ?
1: തീർച്ചയായിട്ടും ഇത് പുതിയതായി നമ്മൾ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾക്ക് അമരമൗലി എന്ന സിയൂസിന് പേര് കൊടുക്കുക, പ്രൊമീത്യസിന് പ്രഗതിശീലൻ എന്ന് കൊടുക്കുക, അദ്ദേഹത്തിന് അനിയന് എപ്പിമെത്തിയസ് എന്ന് പേര് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ വരികളും പുതുതായി സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഈ കഥകളി എന്ന് പറയുന്ന കലാരൂപത്തിന്റെ പ്രത്യേകത തന്നെ ഇതൊരു കൂട്ടായ്മയാണ്. ഒരിക്കലും കഥകളി ഒരു വ്യക്തിയുടെ പ്രഭാവം കൊണ്ട് നന്നാവുന്നതല്ല, അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ പ്രഭാവം ഇല്ലായ്മ കൊണ്ട് മോശമാവുകയും ഇല്ല. കഥകളി ഒരു ടീം വർക്കാണ്, ഒരു ഒത്തുചേരലിന്റെ കലയാണ്. അപ്പോൾ നമ്മളൊരു വരി എഴുതുമ്പോൾ അതൊരു പ്രത്യേക താളത്തിൽ പിടിച്ച് ആ വരി പറയുമ്പോൾ അതിലവിടെ ചേരായ്മ വരികയാണെങ്കിൽ ആ സംഗീതം അതിനനുസരിച്ച് ചേർക്കുന്ന ആ കലാകാരന് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും. ഇപ്പം ഇതിൽ പാടിയത് കലാനിലയൻ രാജീവൻ എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കറുമാണ്. അപ്പോൾ അവരവിടെ അതിന് സംഭാവന കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനം ചെയ്യുമ്പോൾ ഇപ്പോൾ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ അത് സംവിധാനം ചെയ്തു, കൂടെ തന്നെ രംഗക്രിയകൾ ചെല്ലുമ്പോൾ അതിന് ചെണ്ട വായിച്ച കലാമണ്ഡലം കൃഷ്ണദാസ് സാർ അദ്ദേഹത്തിന് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുണ്ടാവും. മദ്ദളം ചെയ്യുന്ന ആൾക്കാർക്ക് സംഭാവന കൊടുക്കാനുണ്ടാവും. ഈ അഗ്നി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എങ്ങനെ വേഷം കൊടുക്കണം, ഒരു പക്ഷേ ഒരു ചുട്ടിക്കലാകാരൻ മാർഗി രവീന്ദ്രൻപിള്ള വിഷ്ണു, അപ്പം അവരുടെ സംഭാവനകൾ ഉണ്ടാവും. ഈ ഒരു കഴുകന്റെ വേഷം വരുമ്പോൾ അതിൻ്റെ ഉടുത്തുകെട്ട് എങ്ങനെ വേണം, അണിയറ കലാകാരൻ ഉണ്ടാവും. ഈ തെരശ്ശീല പിടിപ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രൊമീത്യസും സഹോദരനും കൂടി വരിക, ഭൂമിയിൽ നിന്ന് മനുഷ്യനെ കാണുക, അപ്പം ഇതെങ്ങനെ സ്വർഗത്തിൽ ഇവർ നിൽക്കുന്നു താഴെ ഭൂമിയിൽ മനുഷ്യൻ നിൽക്കുന്നു എന്ന് സംവിധാനം ചെയ്യുമ്പോൾ അവിടെ തെരശ്ശീല പിടിക്കുന്നതിലെ
0: ഉയർച്ചതാഴ്ചകൾ
1: ഉണ്ടാവും, അവർ പിടിക്കുന്നതിൻ്റെ സ്ഥാനത്തിന് പ്രസക്തി ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് അപകടമായാൽ ഈ ദൃശ്യാവിഷ്കാരം മൊത്തത്തിൽ മോശമായി പോകും. അപ്പം അവിടെയാണ് ഇതിൻ്റെ ആ ഒരു യോജിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അവകാശപ്പെടുന്ന കാര്യമല്ല, അത് ആ കുടുംബത്തിന്, ഇവരെല്ലാം ചേർന്നിട്ടുള്ള ആ കുടുംബത്തിന് അവകാശപ്പെടുന്നു.
0: കേവലം വിനോദത്തിനപ്പുറം ആത്മസംതൃപ്തിക്കായിട്ടാണ് കലയെ ഉപാസിക്കുന്നതെന്ന് ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കഥകളിയിലേക്ക് എത്തുന്നത്? നേരത്തെ പറഞ്ഞു കലാകുടുംബമാണ്, അതിൻ്റെ ഒരു പശ്ചാത്തലം പറയാമോ?
1: അതെ, തീർച്ചയായിട്ടും ഞാനൊരു കലാകുടുംബത്തിൽ, അച്ഛൻ കഥകളിക്കാരനായിരുന്നു, കലാനിലയൻ രാഘവൻ എന്ന പേര്. അച്ഛനിപ്പോൾ 91 വയസ്സായി. ഇരിഞ്ഞാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം കൂടൽ മാണിക്യസ്വാമിയുടെ തൊട്ടടുത്ത്. അച്ഛന് ഉണ്ടായ ഒരു വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ

0: ഇന്ന് നമുക്കൊക്കെ കാണുന്ന പോലെ അച്ഛനും ആരും ഉണ്ടായിരുന്നില്ല. ഞാനത് ഗുണം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുനാള് മുതല് ആ ഒരു ഒറ്റയ്ക്കുള്ള ഒരു ജീവിതത്തിന്റെ പടപൊരുതലിൽ അച്ഛൻ ആദ്യത്തെ ഒരു കൂട്ട് വരുന്നത് അമ്മയാണ്, ഭാര്യയായിട്ട് അമ്മയാണ് വരുന്നത്. അപ്പൊ അച്ഛൻ എപ്പോഴും പറയും, എന്റെ ഭാര്യയും അമ്മയും മകനും മകളും സഹോദരി എല്ലാം സരസ്വതിയാണ് എന്ന് പറയും. ഞങ്ങൾ നാല് മക്കളാണ്, എനിക്ക് മൂന്ന് സഹോദരിമാരും ഞാൻ നാലാമത്തെ ആളാണ്. അപ്പോ അമ്മ കാഥികയായിരുന്നു കഥാപ്രസംഗം. ചെല ഇപ്പൊ കാണുന്ന ആ ഒരു ഭാഗമല്ല, ഹരികഥ അതിപ്പോ വളരെ ചുരുക്കമാണ്. അമ്മ ഹരികഥാ കലാകാരിയായിരുന്നു സരസ്വതി അമ്മ എന്ന് പറയും. എന്റെ മൂത്ത സഹോദരി വളരെ നന്നായിട്ട് അക്ഷരശ്ലോകം ചൊല്ലുമായിരുന്നു. ചേച്ചി കണക്ക് ടീച്ചറായിരുന്നു, ചേച്ചി റിട്ടയർ ചെയ്തു. രണ്ടാമത്തെ സഹോദരി ജയശ്രീ, ചേച്ചി ഭരതനാട്യവും കഥകളിയും ഒക്കെ ചെയ്യുമായിരുന്നു. ചേച്ചി ഇപ്പൊ കാർഷിക വികസന ബാങ്കിലെ മാനേജറാണ്. മൂന്നാമത്തെ സഹോദരി ജയന്തി, ചേച്ചി ചെയ്യാത്തതൊന്നുമില്ല, ഭരതനാട്യം മോഹിനിയാട്ടം. എന്റെ സത്യം പറഞ്ഞ വലിയൊരു പ്രചോദനം ചേച്ചിയാണ്. ചേച്ചി കാലടിയിൽ സംസ്കൃത കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ്, പിന്നെ നാലാമത് ഞാനും. അപ്പോ ഇവരിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ കയ്യിലുള്ളത് മൃദംഗമാണ്. ഞങ്ങളുടെ ഈ മക്കളും അച്ഛനും അമ്മയുള്ള ഈ കുടുംബത്തിലേക്ക് എന്റെ രണ്ടാമത്തെ സഹോദരിയുടെ ഭർത്താവായിട്ട് വരുന്നത് കലാനിലയം ഗോപി. ഞാനിന്ന് കലയിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് കലാനിലയം ഗോപിയാണ്.
1: കഥകളി എല്ലാം നൽകുന്നു, ചികിത്സാ മുറിയിലെ ഏകാഗ്രത, രോഗം നിർണയിക്കുമ്പോൾ ഉണ്ടാകേണ്ട കൃത്യത, രോഗിയെ കേൾക്കുമ്പോൾ ഉണ്ടാകേണ്ട ക്ഷമ, വ്യക്തി ജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ധാർമ്മികതയും നിഷ്ഠയും തുടങ്ങി കഥകളിയിലെ ജീവിതം, ശാസ്ത്രീയത എല്ലാം ഈ കലാരൂപം നൽകുന്നതായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കഥകളി വേഷം കെട്ടിയാടുമ്പോൾ ലഭിക്കുന്ന ഊർജം എങ്ങനെയാണ് ഒരു ഓങ്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ താങ്കളെ സ്വാധീനിക്കുന്നത്?
0: ഓങ്കോളജി എന്ന് പറയുന്ന ഒരു തൊഴില്, നമ്മളിപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, എത്രയൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലും ധൈര്യമുണ്ടെങ്കിലും വളരെ സമാധാനമായി പോകുന്ന ഒരു വീട്ടിൽ, ഇപ്പം ഇന്ന് തന്നെ നമ്മളെ വീട്ടിലോട്ട് വൈകുന്നേരം ചെന്ന് കയറുമ്പോൾ നമ്മുടെ കുടുംബത്തിലൊരാൾക്ക്, അച്ഛനാവട്ടെ മകളാവട്ടെ മകനാവട്ടെ, ഒരു ക്യാൻസർ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ എത്ര ധൈര്യമുള്ള ആളൊന്ന് പതറിപ്പോവും. അപ്പം ആ പതർച്ചയിൽ കൂടി ഒരു കുഞ്ഞിനെയും കൊണ്ട് ബ്രെയിൻ ട്യൂമറായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു അച്ഛനമ്മ, അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു വരുന്ന ഒരു വ്യക്തി, ഇവർക്ക് ഒരു 70% ഊർജം കൊടുക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ 700% ഊർജം വേണം. എന്നാലേ ഒരു 70 എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് എൻ്റെ കയ്യിൽ 40 ഉള്ളുവെങ്കിൽ ഞാൻ എന്താ കൊടുക്കുക? ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പം അവർ നിങ്ങൾ തളരരുത് എന്ന് വാക്കാൽ പറഞ്ഞ് അവരുടെ കൂടെ ഒരാളായി ഞാനുണ്ട് നിങ്ങൾക്ക് എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഊർജമുണ്ട്. ഇത് കൊടുക്കണമെങ്കിൽ എനിക്ക് നല്ല കുടുംബം വേണം, എനിക്ക് നല്ല മനസ്സ് വേണം, എനിക്ക് നല്ല ശരീരം വേണം, എന്നാൽ മാത്രമേ എനിക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ആ ഒരു തലത്തിലോട്ടേക്ക് എന്നെ എത്തിക്കുന്നതിന് ഞാൻ അഭ്യസിച്ച ഈ കലകളെല്ലാം, കഥകളി ആയിക്കോട്ടെ മൃദംഗം ആയിക്കോട്ടെ, എല്ലാ കലകളും വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒ പിയിലൊക്കെ ഇരിക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് എന്നെ കാണുമ്പോൾ എൻ്റെ വിദ്യാർത്ഥികളൊക്കെ, സാറിന് ഇന്നലെ കഥകളി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഊർജം കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മളെല്ലാം മറക്കുകയാണ്. ഇപ്പോൾ ഒരു അമ്പലത്തിലോട്ട് ചെല്ലുന്നു, ആ അമ്പലത്തിൽ കുളത്തിൽ കുളിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു അന്തരീക്ഷ, ഒരു ആശുപത്രി അന്തരീക്ഷമല്ല അവിടെ. അവിടെ ഞാനും ഗുരുവായൂരപ്പനും ദേവിയും ഒക്കെ തമ്മിലുള്ള ഒരു സംവേദനമാണ് നടക്കുന്നത്. അപ്പം ആ ചെയ്യുന്ന കഥ, ആ കഥയിലെ വേഷം, അർജുനനായിക്കോട്ടെ കൃഷ്ണനായിക്കോട്ടെ ബ്രാഹ്മണനായിക്കോട്ടെ, ഞാൻ അതിലങ്ങ് മൂവി കഴിയുമ്പോൾ ഏകദേശം ഒരു 2-3 ലീവ് എടുത്ത ഒരു പ്രതീതിയാണ് ഒരു കഥകളി കഴിഞ്ഞ് എനിക്ക് തിരിച്ചു പോരുമ്പോൾ. കാരണം അത്രയും നേരം ഞാൻ മറ്റൊരു ലോകത്തായിരുന്നു. അപ്പം ഈ ഒരു പ്രതീതിയിൽ നിന്ന് ഞാനൊരു വെക്കേഷൻ കഴിഞ്ഞ പോലെയാണ് അടുത്ത ദിവസം ഒപ്പിയിലോട്ട് ചെല്ലുന്നത്. അതെന്നെ കണ്ടമാനം സഹായിച്ചിട്ടുണ്ട്.
1: ഓക്കെ, അപ്പോൾ ഈ പരിപാടിയിൽ നമ്മൾ ഇഷ്ടഗാനങ്ങൾ കൂടെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാറുണ്ട്. അപ്പോൾ ഡോക്ടറിനെ കേൾക്കാൻ ആഗ്രഹമുള്ള ആദ്യത്തെ പാട്ട് ഏതാണ്?
0: നമ്മൾ തുടങ്ങിയത് കുടുംബത്തിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഏറ്റവും ജീവിതത്തിൽ വില കൽപ്പിക്കുന്നതും കുടുംബത്തിനെയാണ്. കാരണം അടിസ്ഥാനം അതാണ് എന്നാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. അച്ഛൻ്റെ പേര് രാഘവൻ എന്നാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന 1993 ഇറങ്ങിയ മമ്മൂട്ടിയുടെ വാത്സല്യം എന്ന് പറഞ്ഞൊരു സിനിമ എന്നെ വല്ലാതെ സ്പർശിച്ചൊരു സിനിമയാണ്. അതിനപ്പുറം ആ കഥാപാത്രത്തിൻ്റെ പേരും രാഘവൻ എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിൽ ആ കഥാപാത്രം ആ കുടുംബത്തിലെ എല്ലാവരെയും തണലിൽ നിർത്തി പരിപോഷിച്ച് പോരുമ്പോൾ ഇടയ്ക്ക് അറിയാതെ തന്നെ സഹോദരന്മാരിൽ നിന്നും അവരിൽ നിന്നൊക്കെ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അദ്ദേഹം അനുഭവിച്ചിരുന്ന ആ വേദന, അത് അലയും കാറ്റിൻ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു, അത് അന്നത്തെ കാലത്ത് ഞാൻ ആ കഥാപാത്രത്തിന് അച്ഛനോട് വെച്ച് താരതമ്യപ്പെടുത്തി ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് ഗദ്ഗദണ്ഡമായിട്ട് ആ ഒരു ഇതുണ്ട്. അപ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ആ പാട്ടാണ്. അത് രചിച്ചിരിക്കുന്നത് കൈതപ്രമാണ്, SP വെങ്കടേഷിൻ്റെ സംഗീതത്തിൽ യേശുദാസാണ് അത്.
1: ഓക്കെ, നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു തരാം.

0: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
1: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
0: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ് ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: अरे मोहन भाई, काफी बिजी लग रहे हो.
3: मैं सोच रहा हूँ कि बिजनेस शुरू करूँ. एक एजेंट ने कहा कि मुद्रा लोन जल्दी सैंक्शन करवा देगा, बस प्रोसेसिंग फीस और लीगल फीस देनी होगी. पेमेंट लिंक भी भेजा है.
2: अरे मोहन भाई, प्रधानमंत्री मुद्रा योजना में कोई एजेंट नहीं होता है. धोखेबाज नकली वेबसाइट, सैंक्शन लेटर्स और दस्तखत से लोगों को फंसाते हैं.
3: सच?
2: सीधा बैंक या वित्त संस्था में जाओ या सरकारी वेबसाइट से लोन अप्लाई करो. सतर्क रहें और ऑनलाइन ठगों से बचें.
3: समझ गया.
4: ക്ലിനിക്കൽ ഓങ്കോളജി തിരഞ്ഞെടുക്കാനുണ്ടായ പ്രചോദനം എന്താണ്? അപ്പൊ എങ്ങനെയായിരുന്നു ആർ സി സിയിലോട്ടുള്ള യാത്ര?
5: തീർച്ചയായിട്ടും ദൈവനിഷ്ഠയെ മാത്രമല്ലാതെ ഞാനായിട്ട് മനഃപൂർവ്വം തീരുമാനിച്ചതൊന്നുമല്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു കഥകളിക്കാരൻ്റെയും കാഥികയുടെയും മകനായിട്ട് ജനിച്ച ഒരു കുട്ടിക്ക് ഈ തരത്തിലൊരു ഡോക്ടറാവുക അല്ലെങ്കിൽ ഒരു ക്യാൻസർ സ്പെഷ്യലിസ്റ്റ് ആവുക എന്നുള്ളതൊക്കെ ചിന്തിക്കാവുന്നതിനപ്പുറത്താണ്. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് കുടുംബാണിക്യസ്വാമി എന്നെ കൂടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈശ്വരനാണ് എന്നേക്കാൾ നന്നായി അറിയുക എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ എന്നിൽ ഏൽപ്പിക്കുന്ന ജോലി എനിക്ക് പറ്റുന്നത് കൊണ്ടാണ് ഈശ്വരൻ എന്നെ ഏൽപ്പിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഒരു ഭാഗത്ത് അച്ഛൻ കലാകാരൻ്റെ ജീവിതം അറിയാലോ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ജീവിച്ചേ പറ്റൂ. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയിൽ പോകുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഒഴിവ് സമയങ്ങളിലൊക്കെ പോകും, അവിടെയുള്ള ക്യാൻസർ രോഗികളുടെ കൂടെ കൂടും. ഒപ്പം അവിടെ അന്ന് ആ വിഭാഗത്തിന്റെ തലവനായിരുന്ന ഡോക്ടർ സുധാകരൻ സാറ് വളരെ വലിയ പ്രൊഫസറായിരുന്നിട്ടും കൂടി രോഗികളുടെ അടുത്ത് ഇടപഴകുന്ന രീതി, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറിന്റെ കേരളത്തിലെ തന്നെ അതിൻ്റെ ഉപജ്ഞതാവ് എന്ന് പറയപ്പെടുന്ന രാജഗോപാൽ സാറ്, സാറ് താല്പര്യമുള്ള കുട്ടികളെയും കൊണ്ട് ഈ ഹോം കെയർ അതിനൊക്കെ പോകും. സാറിൻ്റെ ലാളിത്യവും സാറ് അവരുടെ ഇടപഴകുന്ന സമ്പ്രദായവും എല്ലാം കണ്ട് അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇത് മതി. അന്നൊക്കെ ക്യാൻസർ വാർഡിലേക്ക് തന്നെ പോകാൻ ആൾക്കാർ പേടിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ അതിൽ തന്നെ ആഗ്രഹിച്ചപ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കണോ എന്ന് പറഞ്ഞ് എനിക്കൊരു കത്ത് വരുന്നത്. അതും ഈശ്വരനിഷ്ഠയാണ്. അങ്ങനെ അവിടെ ജോലി ചെയ്ത ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് വെല്ലൂർ പോകണം എന്ന് താല്പര്യം വന്നു. ഞാൻ സാറിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ വെല്ലൂർ പോയി. ഏകദേശം ഒരു കൊല്ലം അവിടെ ജോലി ചെയ്തപ്പോൾ അമ്മയ്ക്ക് വയ്യാതെ എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു. എന്തായാലും ഞാൻ തീരുമാനിച്ചു എനിക്കിത് തന്നെ വേണം. അങ്ങനെ എൻട്രൻസിന് വേണ്ടി പഠിച്ചു. വളരെ പെട്ടെന്നാണ്, തികച്ചും യാദൃശ്ചികമായിട്ട് തലേ ദിവസം ഞാൻ അറിയുന്നു പിറ്റേ ദിവസം ആർ സി സിയിൽ അപേക്ഷിക്കാനുള്ളതിൻ്റെ അവസാന തീയതി. അപ്പം അതും ഒരു ഈശ്വര ഭാഗ്യമാണ്. അന്ന് എനിക്ക് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാൻ മാർഗമൊന്നും ഇല്ലായിരുന്നപ്പോൾ മുൻ എം പി ആയിരുന്ന പ്രൊഫസർ സാവിത്രി ലക്ഷ്മൺ ടീച്ചർ എന്നെ ടു ടയർ എ സിയിൽ ഒരുമിച്ച് കൊണ്ടുവരാച്ചു. അപ്പം ഇതൊക്കെ ഒരു ദൈവനിയോഗം പോലെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ആർ സി സിയിൽ വന്നിട്ട് അന്ന് ഞാൻ വാസ്തവത്തിൽ ഇവിടെ ആദ്യം കൊടുക്കാനുള്ള ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. തികച്ചും ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ബുദ്ധിമുട്ടുകളാണ് വാസ്തവത്തിൽ എന്നെ ഇവിടെ എത്തിച്ചത്, അല്ലെങ്കിൽ ഞാൻ എത്തില്ലായിരുന്നു. അപ്പോൾ അന്ന് ആർ സി സിയിൽ എനിക്ക് കിട്ടിയത് ദൈവനിയോഗമാണ്, അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്ത് കണക്ക് കൂട്ടി ഏതെങ്കിലും ഡോക്ടർമാർ പറഞ്ഞു തന്നു ഇതൊന്നുമല്ല. കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആരുമില്ല. അച്ഛൻ എപ്പോഴും പറയും, മോനെ എനിക്ക് കഥകളി ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റും, പക്ഷെ ഇതൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല. നീ നിന്റെ ഗുരുദാസന്മാരോട് ചോദിക്കുക, അവരോട് അറിയുക എന്നുള്ളത്. അപ്പോൾ എനിക്കിതൊന്നും വേണ്ടിയൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ എവിടെ നോക്കിയോ ഓരോ ശക്തികൾ ഇങ്ങനെ എന്നെ ഇങ്ങനെ കൊണ്ടുപോയി എത്തിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, ആ ലക്ഷ്യത്തിന് നമ്മൾ അബ്ദുൽ കലാം പറഞ്ഞ പോലെ ആ ലക്ഷ്യത്തിന് അങ്ങ് പ്രണയിക്കുക, അതിനുവേണ്ടി അങ്ങ് പരിശ്രമിക്കുക, നമുക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ അതിന് സഹായം വരും. അങ്ങനെ ഞാൻ തികച്ചും യാദൃശ്ചികമായിട്ടാണ് ആർ സി സിയിൽ എത്തിപ്പെട്ടത്.
4: അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തിന് വിളിച്ചമാകാൻ പറ്റുന്നുണ്ടല്ലോ. പല അവാർഡുകളും കിട്ടിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ ബെസ്റ്റ് യൂത്ത് ഡോക്ടർ അവാർഡ്, റോട്ടറി ക്ലബ് എക്സലൻസ് അവാർഡ് തുടങ്ങിയ ബഹുമതികൾ താങ്കളെ തേടി വരുമ്പോൾ അത് രോഗികളെ പരിചരിക്കുന്നതിൽ ഇത്തരം അംഗീകാരങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നതായിട്ട്, അതായത് കുറച്ചും കൂടെ ഒരു പ്രചോദനം കിട്ടുന്നു, നമ്മൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നലും കൂടെ വരുമ്പോൾ അതെങ്ങനെയാണ് രോഗി പരിചരണത്തിൽ പ്രതിഫലിക്കുന്നത്?
5: വാസ്തവത്തിൽ അത് ഒട്ടും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. കാര്യം ഇത് തികച്ചും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. ഈ ബഹുമതികളെല്ലാം കലയിൽ എനിക്ക് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു പ്രചോദനം. പക്ഷേ രോഗീ പരിചരണവും ഇതുമായിട്ട് യാതൊരു ബന്ധവും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഞാനവിടെ വ്യത്യസ്തനായിട്ടുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ ആർ സി സിയിലെ ഗുരുനാഥന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, ഒരു ആശുപത്രിയിലെ ഏറ്റവും പ്രഥമ സ്ഥാനം അവിടുത്തെ ഡയറക്ടർക്കോ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിനോ ഒന്നുമല്ല,
4: അവിടെ വരുന്ന
5: രോഗിക്കാണ്. അവർ കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ആ എന്റെ മുമ്പിലിരിക്കുന്ന രോഗിയുടെയും കുടുംബത്തിന്റെയും അടിമാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ

0: ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തി, ഇത്രയേ ഉള്ളൂ എനിക്ക് അവിടെ ജോലി. കാരണം പ്രവർത്തിക്കുന്നത് ഞാനല്ല, അത് ഈശ്വരനാണ്. ഈശ്വരൻ നമ്മളിൽ കൂടി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന അവരുടെ വേദന മാറണം, അവരുടെ കഷ്ടപ്പാട് മാറണം, അവര് നല്ല രീതിയിലാവണം എന്ന ചിന്തയും, അതിനുവേണ്ടി ശാസ്ത്രത്തിനെ എങ്ങനെ ഉപയോഗിക്കാം ഈ ഒരു ചിന്തയും, മുമ്പ് പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, അതുമായിട്ട് ഒരു ബന്ധവും വരുന്നില്ല. അവിടെ ഞാൻ സാധാരണ ഒരു പച്ചയായ മനുഷ്യൻ എന്നുള്ളത്.
1: ക്യാൻസർ ചികിത്സയും കഥകളിയും ഒരുപോലെ സമഗ്രവും ശാസ്ത്രീയവുമായിട്ടുള്ള സമീപനം ആവശ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണല്ലോ. പ്രത്യേകിച്ചും വ്യത്യസ്തമായ രണ്ട് മേഖലകളുടെയും ഒരു ബ്ലെൻഡിങ് അല്ലെങ്കിൽ ഒരു കൂടിച്ചേരൽ എങ്ങനെയാണ് താങ്കളുടെ മനസ്സിൽ സംഭവിക്കുന്നത്? ഇപ്പൊ സാറ് പറഞ്ഞു, ഒന്ന് പ്രൊഫഷനാണ്, ഒന്ന് പാഷനാണ്. ഇപ്പൊ രണ്ടും തമ്മിൽ വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വേർതിരിവുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരു സമയത്ത് രണ്ടും ഒരു ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സമയം കൂടെ വരുമല്ലോ. എങ്ങനെയാണ് ആ കൂടിച്ചേരൽ സംഭവിക്കുന്നത്?
0: ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശാസ്ത്രമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ശാസ്ത്രീയ കല എന്ന് പറയുന്നത്. അപ്പൊ ഈ ശാസ്ത്രീയ കലകൾ അഭ്യസിക്കാൻ എനിക്ക് പറ്റി, അത് കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റി എന്നുള്ളത് വാസ്തവത്തിൽ വലിയ ഉപകാരമായി. ഈ ശാസ്ത്രീയ കലകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊക്കെ ഒരു സമ്പ്രദായമുണ്ട്. ഇപ്പോൾ കോഴിക്കോടുള്ള ഒരു വ്യക്തി കൃഷ്ണൻ കളിക്കുന്നു, തിരുവനന്തപുരത്തുള്ള ഞാൻ കൂടാർജുനൻ കളിക്കാം. എന്തുകൊണ്ടാണ്? അതിനൊരു ചിട്ടയുണ്ട്, അതിനൊരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എറണാകുളത്തുള്ള ഒരു വ്യക്തി പാട്ട് പാടാൻ ഇരുന്നാൽ എനിക്ക് കൂടെ ഇരുന്ന് മൃദംഗം വായിക്കാം കച്ചേരിക്ക്. കാരണം എന്താ? അതിനൊരു വ്യവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ശാസ്ത്രീയ കല എന്ന് പറയുന്നത്. ഒരു വ്യക്തി ബ്രസ്റ്റില് ക്യാൻസറായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ അത് എങ്ങനെ അതിനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ശാസ്ത്രമുണ്ട്. ആദ്യം അവരെ പരിശോധിക്കുക, അത് കഴിഞ്ഞ് അതിനുവേണ്ട ടെസ്റ്റുകൾ ചെയ്യുക, അത് കഴിഞ്ഞ് ബയോപ്സി ചെയ്യുക, ഇന്നതാണെങ്കിൽ ഇന്നത് ചെയ്യുക. ഇതിനൊരു വ്യവസ്ഥയുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ പഠിച്ച കഥകളിയും മൃദംഗവും മെഡിസിനും എല്ലാം വ്യവസ്ഥയിൽ കൂടെ, സമ്പ്രദായത്തിൽ കൂടെ, ചിട്ടയിൽ കൂടെ പോകുന്ന കാര്യമാണ്. അപ്പം എനിക്ക് നോക്കുമ്പോൾ രണ്ടും തമ്മിലൊരു വ്യത്യാസമില്ല. പക്ഷെ പുറമേ നിന്ന് മറ്റൊരു വ്യക്തിക്ക് നോക്കുമ്പോൾ, ഞാൻ ഡാൻസ് കളിക്കുന്നു, അപ്പോൾ കഥകളിയെ നമുക്ക് ഡാൻസ് എന്ന് പറയാമല്ലോ, അല്ലെങ്കിൽ ഞാൻ കൊട്ടാൻ പോകണം, മൃദംഗത്തിനെ നമ്മൾ മൃദംഗം വായിക്കുക എന്നാണ് പറയുക. അപ്പോൾ അവർ നോക്കുമ്പോൾ മൃദംഗം കൊട്ടണം. പക്ഷേ ഡോക്ടർ എന്തൊക്കെയോ പുതിയത്, വാസ്തവത്തിൽ പുതിയതായിട്ടൊന്നും ചെയ്യുന്നില്ല. അവിടെ ആ ഒരു വ്യവസ്ഥയിൽ കൂടെ, ഇപ്പോൾ ഒരു ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്ന ഇന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജിലുള്ള ഒരു രോഗിയ്ക്ക് ഞാൻ കൊടുക്കുന്ന ചികിത്സയും കോഴിക്കോട് ഡോക്ടർ ഇരുന്ന് ചികിത്സിക്കുന്നതും ഡൽഹിയിലിരുന്ന് ചികിത്സിക്കുന്നതും ഒരു വ്യവസ്ഥയിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ അത് ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ദുര്യോധനം കളിച്ചാലും തിരുവനന്തപുരത്ത് ദുര്യോധനം കളിച്ചാലും ഒരുപോലെ ഇരിക്കുന്നത്. പക്ഷെ അവിടെ എന്താണ് ആസ്വദിക്കുന്നത് എന്ന് വെച്ചാൽ, ആ ചെയ്യുന്നതിൽ നമ്മളുടെ വ്യക്തി അതിൽ ആ കഥാപാത്രമാകുവാനായിട്ട് ചേർക്കുന്ന ഒരു സമ്പ്രദായം. എല്ലാവരും കൃഷ്ണൻ കെട്ടിക്കഴിഞ്ഞ കൃഷ്ണനാണെന്ന് കാണുന്നവർക്ക് തോന്നിക്കൊള്ളുന്നില്ല. മംഗളം തിരുമേനിയുടെ കൃഷ്ണനാണ് ഏറ്റവും പ്രസിദ്ധമായ കൃഷ്ണൻ. എൻ്റെ അച്ഛൻ്റെയും പ്രധാനപ്പെട്ട വേഷങ്ങളിലൊന്ന് കൃഷ്ണനായിരുന്നു. അച്ഛൻ എപ്പോഴും പറയും കൃഷ്ണനാണെന്ന് തോന്നണ്ടേ. അപ്പം നമ്മൾ വേഷം കെട്ടിയുകൊണ്ട് മാത്രം കാര്യമില്ല. അതുപോലെ തന്നെ എൻ്റെ ഗുരുനാഥന് വളരെ ഉള്ള കാര്യമാണ് കൃത്യനിഷ്ഠ. ഗോപിച്ചേട്ടൻ എന്നെ കഥകളി പഠിപ്പിക്കുമ്പോൾ എന്നെ ആദ്യം പഠിപ്പിച്ചത് കഥകളിയല്ല, കാര്യം എൻ്റെ അളിയനാണ് എന്നെ കുഞ്ഞുനാള് പോലെ കൈപിടിച്ച് വളർത്തിയതാണ്. അപ്പോൾ ചേട്ടൻ 9 മണി എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ 10 മണിയാക്കാം, പക്ഷെ ചേട്ടനത് സമ്മതിക്കില്ല. 5 മിനിറ്റ് വൈകി എന്താണെന്ന് ചോദിക്കും. ഇതേ കൃത്യനിഷ്ഠയാണ് ഞാൻ വൈദ്യശാസ്ത്രത്തിൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അടുത്തും ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ മൃദംഗം അഭ്യസിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ കൊരമ്പ് സുബ്രഹ്മണ്യം തിരുമേനിയാണ് എന്നെ ആദ്യ ഇരിഞ്ഞാലക്കുടയിൽ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൊടുവായൂർ രാധാകൃഷ്ണൻ മാഷ്. മൃദംഗം എന്ന് പറഞ്ഞ ശാസ്ത്രത്തിൽ കണക്കാണ്. ആ കണക്കിൽ കൂടിയേ പോകാൻ പറ്റുള്ളൂ. അവിടെ 2, 1, 3 ആകാവൂ, അതിനപ്പുറത്ത് പറ്റില്ല. ഇതെല്ലാം തന്നെയാണ് ഒരു മരുന്നിന്റെ ഡോസ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യുമ്പോൾ വരുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എനിക്ക് കൂട്ടിച്ചേർക്കാൻ വ്യക്തിപരമായി എനിക്ക് വളരെ എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ അത് സന്തോഷമായിരുന്നു. പക്ഷെ പുറമേ നിന്നൊരു വ്യക്തി നോക്കുമ്പോൾ വ്യത്യസ്തതയുണ്ട്.
1: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
0: ഞാൻ വിട്ടുപോവാതെ പറയേണ്ടുന്ന അല്ലെങ്കിൽ കേൾക്കേണ്ടുന്ന ഒരു പാട്ട് ജയചന്ദ്രന്റെ ആണ്. ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ മറന്നെനിക്ക്, എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം, മറ്റൊരു തലത്തിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടിയും കുടൽമാണിക്യ സ്വാമിയുടെ ആശ്രിതനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒന്നിനി ശ്രുതി താഴ്ത്തി പൊങ്കുയിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു, അത് അഗ്നികുറിപ്പ് സാറിന്റെ വരികള് ദേവരാജൻ മാഷ്ടറെയാണ് സംഗീതം.

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടൗൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോർ കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ്

0: പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻ റോയൽ അപ്ടൗൺ, കണ്ണമൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
0: ഇൻ റോയൽ പ്രോപ്പർട്ടീസ്.
2: കഥകളി പരിശീലനമാണെങ്കിലും രോഗികളെ പരിചരിക്കുന്നതാണെങ്കിലും വളരെയേറെ സമയം വേണ്ടി വരുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പൊ സാർ ഒരുപാട് സമയം ആശുപത്രിയിൽ ചെലവാക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു കഥകളി അരങ്ങിലെത്തണമെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് അധ്വാനം, പരിശീലനം ഒക്കെ വേണമല്ലോ. എങ്ങനെയാണ് ചികിത്സയും ചികിത്സക്കിടയിൽ കഥകളിയിൽ പ്രാക്ടീസിന് വേണ്ടുന്ന സമയവും ഒക്കെ മാനേജ് ചെയ്യുന്നത്?
3: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ പേര് ജോസഫ് ടി ജോൺ എന്നാണ്, ഫോറൻസിക് വിഭാഗത്തിന്റെ മേധാവിയായിരുന്നു. ഒരിക്കൽ മാത്രം ഞാൻ അദ്ദേഹത്തിനോട് സമയം കിട്ടിയില്ല സാർ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ജീവിതത്തിൽ ഇന്നുവരെ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അന്ന് അദ്ദേഹം എന്നെ തിരുത്തിയത്, രാജീവ് അത് സമയം അതിന് കിട്ടണം എന്ന് രാജീവ് ചിന്തിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഒരു പിഴവ് മാത്രമാണ് അതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം എന്നല്ലാതെ വേറൊരു ഷോർട്ട് കട്ടും ഇല്ല എന്ന് തികച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കഥകളി ചെയ്യണമെങ്കിലും മൃദംഗം വായിക്കണമെങ്കിലും ഒരു വൈദ്യൻ്റെ ജോലി ചെയ്യണമെങ്കിലും കഠിനാധ്വാനം ഇല്ലാതെ പറ്റില്ല. ഞാനത് ചെയ്തിട്ടുള്ളൂ, അതിനപ്പുറത്ത് അതിൽ വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. അപ്പോൾ വൈദ്യം എങ്ങനെ കഥകളിയെ സഹായിച്ചു അല്ലെങ്കിൽ മൃദംഗത്തെ സഹായിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ കഥകളി എന്ന് പറയുന്നത് തല മുതൽ കാല് വരെ ശരീരത്തിൻ്റെ നിയന്ത്രണമാണല്ലോ. പലപ്പോഴും ഒരു കുട്ടിയെ ശരീരം പാകപ്പെടുത്തിയെടുക്കാൻ കണ്ടമാനം ബുദ്ധിമുട്ട് വരാറുണ്ട് ഗുരുനാഥന്മാർക്ക്. ആ ബുദ്ധിമുട്ടുകൾ എനിക്കിതിൻ്റെ ശാസ്ത്രം അറിയുമ്പോൾ എന്താണ് അതിൽ നിന്ന് അവിടോട്ട് നമുക്ക് ഉപകാരപ്പെടുന്നത് എന്നുള്ളത്. പിന്നെ ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഗുരുനാഥനും, മൃദംഗം പഠിപ്പിച്ച രണ്ട് ഗുരുനാഥന്മാരായിക്കോട്ടെ, കഥകളി പഠിപ്പിച്ച കോച്ചറിനായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇന്നേ വരെ ഒരു ക്ലാസ് പോലും പഠിക്കാനുള്ളത് മുടക്കി കല പഠിക്കാൻ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ കൊരമ്പ് തിരുമേനിയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്, ഒരിക്കലും പേന പിടിക്കുന്ന കൈയുടെ ശക്തി മൃദംഗം വായിക്കുമ്പോൾ കിട്ടുന്ന വിരലുകൾക്ക് വന്നോളണമെന്നില്ല എന്ന്. അപ്പം ഈ ഒരു തരത്തിൽ എന്നെ കുട്ടിക്കാലം മുതലേ ഗുരുനാഥന്മാർ അങ്ങനെ കൊണ്ടുപോയത് കൊണ്ട് വാസ്തവത്തിൽ ഇന്ന് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്നും കലയെ ഉപജീവന മാർഗമായിട്ടെടുക്കാൻ ഞാൻ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അച്ഛന് വളരെ നിർബന്ധമായിരുന്നു, ഞങ്ങൾ നാല് മക്കളും കലയൊക്കെ ചെയ്യണം, പക്ഷേ ജീവിക്കാനൊരു ജോലി ഉണ്ടാവണം. കാരണം നമ്മുടെ നാട്ടിൽ ഇന്നും ഈ കലയെ ജനങ്ങൾക്കുള്ളൊരു ആസ്വാദന ഉപാധി, അത് ചെയ്യുന്നവർ ആ ഒരു ഉപാധി ചെയ്യുവാനുള്ളൊരു വ്യക്തികൾ എന്നുള്ളതിനപ്പുറത്ത് അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ കുടുംബം എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അത് അച്ഛൻ അനുഭവിച്ച ആ വഴിയിൽ കൂടി ഞങ്ങൾ അനുഭവിക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അവിടെ എനിക്ക് വിദ്യാഭ്യാസം കലയ്ക്ക് നല്ലോണം സഹായം ചെയ്തു, കല വിദ്യാഭ്യാസത്തിനും സഹായം ചെയ്തു.
2: നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ.
3: ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കലയും കുടുംബവും കൂടി ചേർന്ന് കാണുമ്പോൾ, ഞങ്ങൾ വീട്ടിൽ തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പണക്കങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളൊരു അമ്പലത്തിലോട്ട് പ്രോഗ്രാമിന് പോയി ഒന്നര മണിക്കൂർ ഒരു ഓട്ടം തുള്ളൽ പ്രോഗ്രാം കഴിയുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് പോലും ഞങ്ങൾ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ വീട്ടിലുണ്ട്. കുറേ കുട്ടികൾ വരിക, അപ്പോൾ ഡോക്ടർ ബിന്ദു, ഐ എസ് ആർ മുൻ ചെയർമാൻ രാധാകൃഷ്ണൻ സാറ്, ഇവരൊക്കെ അച്ഛൻ്റെ ശിഷ്യന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരിപ്പോഴും പറയുന്നത് അവർ കഥകളി പഠിച്ച കാര്യമൊന്നുമല്ല, വീട്ടിൽ വന്നപ്പോൾ അമ്മ കൊടുത്ത വീലിൻ്റെ കാര്യവും ഒക്കെയാണ് അവരിപ്പോഴും പറയുന്നത്. അപ്പോൾ ആ ഒരു പവിത്രം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു സിനിമയിൽ ഈ വാലിന്മേൽ പൂ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട്, അതിൽ എല്ലാ കുടുംബാംഗങ്ങളും കൂടി ചേർന്ന്, ഇപ്പം നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ തന്നെ ഇപ്പോൾ എല്ലാവരും ചേർന്ന് കൂട്ടാൻ കഷ്ണം അരിയുക അല്ലെങ്കിൽ ഇളക്കുക രാത്രി, അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. ഇന്നിപ്പോൾ അതൊന്നും ഇല്ല. അവിടെ ആക്ച്വലി അത് കൂട്ടാനോ അല്ലെങ്കിൽ ചോറുണ്ടാക്കാനോ ആൾക്കാരില്ലാത്തതുകൊണ്ട് എല്ലാവരും ചെയ്യണേ, ആ ഒരു ബന്ധം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സ്മരണയാണ് എനിക്ക് ആ പാട്ടിൽ കൂടി ആഗ്രഹിക്കുന്നത്. അത് കുറുപ്പ് സാർ, ഓ എൻ സാറിന്റെ രചനയില് ശരത്ത് അദ്ദേഹം സംഗീതം നൽകിയിട്ട് എം ജി ശ്രീകുമാർ.
2: നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു.

കഥകളി കലാകാരനും ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ രാജീവ് കെയാർ പങ്കെടുത്ത പരിപാടിയുടെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, നിർവഹണം MS ആശ, നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്ത തിങ്കളാഴ്ച കേൾക്കാം.

0: സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റീഡേ വെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസിക വെല്ലുവിളികളും പരിഹാരങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ പീഡിയാട്രിക്സ് പ്രൊഫസറും ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റ് മേധാവിയും ചൈൽഡ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ ആർ ജയപ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
3: നമസ്കാരം
2: സർ. ട്രാൻസ്ജെൻഡർ കുട്ടികളെ എങ്ങനെയാണ് അവരുടെ മാതാപിതാക്കൾക്ക് ആദ്യകാലം മുതൽക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കുക? ഒപ്പം തന്നെ എന്താണ് ട്രാൻസ്ജെൻഡർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്?
3: ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികളുടെ മേഖലയിൽ കേന്ദ്രീകരിച്ച് നമ്മൾ സംസാരിക്കുമ്പം ട്രാൻസ്ജെൻഡർ ബോയ്സും ട്രാൻസ്ജെൻഡർ ഗേൾസും ഉണ്ട് അല്ലേ. അതിൽ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. അതിന് എല്ലാവർക്കും മനസ്സിലാകുന്നതിന് വേണ്ടി ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു കേസ് പറയാം. ഒരു 2 കൊല്ലത്തിന് മുമ്പ് ഒരു കുട്ടി, ഒരു 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. +1 പഠിക്കുകയാണ്. അമ്മയും അച്ഛനും കൂടെയാണ് കൊണ്ടുവന്നത്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അമ്മ പറഞ്ഞു, ഈ കുട്ടി ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, അതുപോലെ ടൈറ്റായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ട് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു. പിന്നെ സ്കൂളിൽ ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ആൺകുട്ടികളുടെ മൈതാനത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ ഈ കുട്ടിയും കൂടെ ഫുട്ബോൾ കളിക്കുക അവരുടെ കൂടെ ചേരുന്നു. അതിങ്ങനെ തുടരവേ കുറച്ച് നാളിന് മുമ്പ് അമ്മയുടെ വലിയ പരാതി എന്ന് പറഞ്ഞാൽ, കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൺകുട്ടികളൊക്കെ വരുന്നത് പോലെ വൈകിട്ട് രാത്രിയിലേ എത്തത്തുള്ളൂ. വീട്ടിൻ്റെ അടുത്ത് ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്ത് പോയി കുട്ടിയും ഈ സ്പോർട്സ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയി ആൺകുട്ടികളോടെ ഫുട്ബോൾ കളിക്കുന്നു. ഒരുമിച്ച് അവരുടെ കൂടെ ഒരുമിച്ച് നടക്കുന്നു. അവർ രാത്രിയിൽ എത്തുന്നത് പോലെ കുട്ടിയും രാത്രിയിൽ എത്താൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവ രീതി, ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അങ്ങനെ അമ്മയും അച്ഛനും കൂടെ കുട്ടിയെ ഒരുപാട് വഴക്കു പറഞ്ഞ് നിർബന്ധിച്ച് അവരെ പിന്നെ പറഞ്ഞ് സംസാരിച്ച് കുട്ടിയുടെ അടുത്ത് സ്വഭാവം മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ച്. അങ്ങനെ ഒരു ദിവസം ഈ സംസാരത്തിൻ്റെ ഇടയിൽ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രിയിൽ ഇറങ്ങിപ്പോയി. ഏർലി മോർണിംഗ് ആയപ്പോഴത്തേക്ക് മറ്റൊരു ജില്ലയിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുട്ടിയെ KSRTC ബസ്സുകാർ, സ്റ്റാഫ്, പോലീസും കൂടെ ചേർന്ന് പിടിച്ച് അങ്ങനെ അവർ പോയി വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെയാണ് കുട്ടിയെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ജന്മനാ ഒരു പെൺകുട്ടിയായിട്ടാണ് അവർ വളർത്തുന്നത്. പക്ഷേ കുട്ടി കാണിക്കുന്ന സ്വഭാവമല്ല ആൺകുട്ടികളുടെ. ആൺകുട്ടികളുടെ ഡ്രസ്സ് ധരിക്കുന്നു, ശരീരം, പ്രകൃതി, പെൺകുട്ടികളുടെ പ്രകൃതി, വലിയ കുട്ടിയായല്ലോ 16 വയസ്സ്, പ്രകൃതം

0: ശരീരപ്രകൃതം ഒക്കെ മറയ്ക്കാനായിട്ട് ആ രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു. കുട്ടികൾ അവിടെ കളിക്കുന്നു, വൈകുന്നേരത്തെ രാത്രി തിരിച്ചു വരുന്നു. അങ്ങനെ പെൺകുട്ടിയാണ് ജന്മന എങ്കിലും, ജന്മന എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ സെക്സ് ആണെങ്കിലും ആൺകുട്ടികളുടെ സ്വഭാവ രീതി കാണിക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഈ രീതിയിലുള്ള സ്വഭാവ രീതി തുടരുകയും വീട്ടിൽ സംഘർഷം ഉണ്ടാവുകയും വീട്ടിൽ നിന്ന് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കുട്ടിയാണ് നമ്മൾ ട്രാൻസ്ജെൻഡർ ബോയ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ജന്മന പെൺകുട്ടികൾ പക്ഷേ ആൺബോധം കാണിക്കും, ആൺകുട്ടികളുടെ സ്വഭാവ രീതി. ഇനി മറ്റൊരു കേസിൽ ഞാനൊരു കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഒരു ആൺകുട്ടി, 11 വയസ്സുള്ള ഒരു ആൺകുട്ടി അതൊരു സാധാരണ പൂവർ സോഷ്യോ എക്കണോമിക് ഗ്രൂപ്പിൽ നിന്ന് വന്ന ഒരു ഒരു ആൺകുട്ടിയെ കൊണ്ടുവന്നു. അമ്മയുടെ പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ചേച്ചിയുടെ ഡ്രസ്സ് എടുത്തിട്ട് പെൺകുട്ടികളോടെ ഡാൻസ് കളിക്കുന്നു. ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല, സ്കൂളിലും പോകുന്നില്ല. സ്കൂളിലും ആ പെൺകുട്ടികളുടെ കൂടെ പരിസരത്തും പെൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നു, ആൺകുട്ടികളോടെ കളിക്കാൻ പോകുന്നില്ല. അവരെത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ അവർ നിർബന്ധിച്ച് പെൺകുട്ടികളോടെ പോകരുത്, ആൺകുട്ടികളോടെ കളിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിയുടെ സ്വഭാവം മാറുന്നില്ല. ഒരു ദിവസം രാത്രിയിൽ അമ്മ ഉണന്നു, രാത്രി 12 മണിയായപ്പോൾ അമ്മ അറിയാതെ ഉണന്നു. ഉണന്ന് നോക്കിയപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഈവൻ അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടിട്ട്, പാൻറ്റീസും ബ്ലേസറും ഒക്കെ എടുത്തിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നു, കണ്ണാടി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അമ്മ ഞെട്ടിപ്പോയി, ഷോക്ക്ഡായിപ്പോയി. അമ്മ എന്താന്ന് ചോദിച്ച് അങ്ങനെ അമ്മ അവനെ വഴക്കു പറഞ്ഞ് അടിച്ച്, എന്നിട്ട് ആ സ്വഭാവം നീ കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഈ സ്വഭാവം അവൻ്റെ പെൺകുട്ടികളോടുള്ള കളിയും എല്ലാം തുടരുകയാണ്. കൂട്ടത്തിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മയുടെ അണ്ടർ ഗാർമെൻറ്റ്സും ചേച്ചിയുടെ അണ്ടർ ഗാർമെൻറ്റ്സ് ഒന്നും കാണുന്നില്ല, വാഷ് ചെയ്യാൻ കിളിയിലായാലിട്ടാൽ. ഒരു ദിവസം അവർ അവനില്ലാത്തപ്പോൾ അവൻ്റെ സാധനങങ്ങളൊക്കെ ചെക്ക് ചെയ്ത്, അവനൊരു മുറിയൊന്നുമില്ല, പാവപ്പെട്ട മനുഷ്യരാണ്, പക്ഷെ അവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നിടത്തു നിന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാതെ പോയ അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഈ കുട്ടിയുടെ ഈ സാധനങ്ങൾ വെച്ചിരിക്കുന്നിടത്തു നിന്ന് ഇടയ്ക്ക് നിന്ന് കണ്ടുപിടിച്ച്. അങ്ങനെ അമ്മയും അച്ഛനും പാവപ്പെട്ട മനുഷ്യരാണ്, ഭയങ്കര ഷോക്ക്ഡായി. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അങ്ങനെ ആൺകുട്ടി ഈ കുട്ടിയുമായിട്ട് അമ്മ വന്നു. അപ്പോൾ ഇവിടെ ജന്മന ഒരു ആൺകുട്ടി, നേരത്തെ നമ്മൾ പറഞ്ഞു ജന്മന ഒരു പെൺകുട്ടി, ഇവിടെ ജന്മന ഒരു ആൺകുട്ടി പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണും. അപ്പോൾ ഈ ഒരു സ്വഭാവ രീതിയെ നമ്മൾ ട്രാൻസ്ജെൻഡർ ഗേൾ എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസ്ജെൻഡർ ബോയ് ആണ്, ഇത് ട്രാൻസ്ജെൻഡർ ഗേൾ. അപ്പോൾ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ട്രാൻസ്ജെൻഡർ ബോയും ട്രാൻസ്ജെൻഡർ ഗേളും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണേണ്ടുന്നത്, ഇപ്പോൾ ഒരാൺകുട്ടി ജനിക്കുന്നു, ആൺകുട്ടി വളർന്നു വരുന്നു, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ആൺകുട്ടിക്കൊരു സ്വത്വബോധം, ആൺബോധം, ആൺകുട്ടിയാണ്, ആൺകുട്ടിയുടെ ആൺബോധം ഉണ്ടാകും. അപ്പോൾ ഈ ചില കുട്ടികളൊക്കെ പറയുന്ന 3 വയസ്സൊക്കെ ആകുമ്പോൾ ഐ ആം എ ബോയ്, അതുപോലെ ഐ ആം എ ഗേൾ ഡിക്ലെയർ ചെയ്യുക അവർ, ഐ ആം എ ബോയ്, ഐ ആം എ ഗേൾ. അപ്പോൾ ആൺകുട്ടിയായിട്ട് ആൺകുട്ടി ജനിച്ചു, ആൺകുട്ടിയുടെ ബോധം ആൺബോധത്തിൽ, സ്വബോധം, സെൻസ് ഓഫ് സെൽഫ് എന്ന് പറയും, ആൺബോധത്തിൽ കുട്ടി വളർന്നു വരുന്നു, കുഴപ്പമില്ല, ആൺകുട്ടിയായിട്ട് തന്നെ. വേറെ ചില കുട്ടികൾ, ആൺകുട്ടികൾ ജനിക്കുന്നു, ആൺകുട്ടിയായിട്ട് ജനിക്കുന്നു അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ട് ജനിക്കുന്നു, പക്ഷെ അവർ വളർന്നു വരുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം, ജെൻഡർ എന്ന് പറയും, ജെൻഡർ സെൻസ് ഓഫ് സെൽഫാണ്, ഞാൻ ആൺബോധം, ഞാൻ കുട്ടി, ഞാൻ പെൺകുട്ടി എന്നുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റി ഓഫ് സെക്സാണ് ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ജെൻഡർ എന്ന് പറയുന്ന ഡെവലപ്ഡ് ജെൻഡറാണ്. പ്രസ്യൂംഡ് സെക്സ്, പ്രസ്യൂംഡ് സെക്സ് എന്ന് പറഞ്ഞാൽ ജന്മന ആൺകുട്ടി, ജന്മന പെൺകുട്ടി, അത് ആൺബോധം. ജെൻഡർ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ആൺകുട്ടിക്ക് പെൺബോധം ഡെവലപ്പ് ചെയ്യും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺബോധം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടെ കോൺഫ്ലിക്റ്റ് ആവും. അപ്പോൾ ഇത് കുട്ടിയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, കുടുംബത്തിൽ ഇതിനേക്കാളേറെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും, മാതാപിതാക്കൾ ഹെൽപ്ലെസ് ആയിരിക്കും, മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവർക്ക് അറിയാവുന്നത് വഴക്ക് പറയാനും അടിക്കാനും കുറ്റപ്പെടുത്താനും ആളുകളെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് സംസാരിപ്പിക്കാനും ഒക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡോക്ടറെ അടുത്ത് എത്തുന്നത്.
1: സർ, ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: അതായത് ഇപ്പോൾ ആൺകുട്ടിക്ക് പെൺബോധം ഉണ്ടാകുന്നെന്ന് പറയുന്നത് പോലെ പെൺകുട്ടിക്ക് ആൺബോധം ഉണ്ടായി, ജെൻഡർ ഐഡൻറ്റിറ്റി, അങ്ങനെ ട്രാൻസ്ജെൻഡർ ബോയികള്. അപ്പോൾ ഇവർക്ക് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയും, എന്ന് വെച്ചാൽ ജന്മന ആൺകുട്ടി അല്ലെങ്കിൽ ജന്മന പെൺകുട്ടി പക്ഷേ ആൺകുട്ടിയുടെ സ്വഭാവ രീതി കാണിക്കുന്നു. അപ്പോഴേ ഈ ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യാതെ വരുന്ന ഒരു സാഹചര്യവും കൂടെ വരും. കുടുംബം, ആദ്യം കുടുംബം, കുടുംബത്തിനകത്ത് ഒറ്റപ്പെടുന്നു, കുടുംബത്തിനകത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു, ക്രിറ്റിസിസത്തിന് വിധേയമാകുന്നു, പിന്നെ പുറത്ത് അയൽപക്കങ്ങളിൽ കൂട്ടുകാരാലും

0: കളിയാക്കൽ, സ്റ്റിഗ്മ, ഇങ്ങനെയെല്ലാം വരുമ്പോഴത്തേക്ക് കുട്ടികളിൽ മാനസിക ഉത്കണ്ഠകൾ വളരെ കൂടുതലായിട്ടുണ്ടാകും. മാനസിക ഉത്കണ്ഠ, ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ ചില കുട്ടികളിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകും. ട്രാൻസ്ജെൻഡർ ബോയ്സ് ആയിട്ട് വരുന്ന നേരത്തെ ആദ്യം പറഞ്ഞ പെൺകുട്ടിയുടെ ആൺകുട്ടിയായിട്ട് മാറുന്ന ജെൻഡർ ഐഡൻറ്റിറ്റി വന്ന കുട്ടിയുണ്ടല്ലോ, അതുപോലെയുള്ള ഈ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ ചിലപ്പം വീട് വിട്ടു പോകാനുള്ള പ്രവണത, ഈ വഴക്കും അടിയൊക്കെ നടന്നിട്ടായിരിക്കും. അപ്പോൾ ആ ട്രാൻസ്ജെൻഡർ ബോയ്സിൽ സ്വഭാവം ഈ പറഞ്ഞ ഉത്കണ്ഠയും വിഷാദ രോഗവും പിന്നെ പുറത്ത് ഓടിപ്പോകാനുള്ള പ്രവണതയൊക്കെ കാണിക്കും, സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കും, പിന്നെ ബിഹേവിയറൽ ഡിസോർഡേഴ്സ് കാണിക്കും, അഗ്രസീവ് ബിഹേവിയർ, സാധനങ്ങൾ നശിപ്പിക്കുക, വഴക്ക് കൂടുക, ഇറങ്ങി ഓടുക, അബ്സ്കോണ്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ബിഹേവിയറൽ എക്സ്റ്റേണലൈസിങ് ഡിസോർഡേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ സ്വഭാവ രീതികൾ കാണിക്കുക, പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുക. അതുപോലെ പെൺകുട്ടി ഇത് ട്രാൻസ്ജെൻഡർ ഗേളിലും ഇതുപോലുള്ള സ്വഭാവ രീതികൾ കാണിക്കും. ട്രാൻസ്ജെൻഡർ ഗേൾസിൽ കൂടുതൽ വിഷാദം, സോഷ്യൽ ആങ്സൈറ്റി, പുറത്തിറങ്ങി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതൊരു വലിയ ബുദ്ധിമുട്ട് പോലെ സോഷ്യൽ ആങ്സൈറ്റി ഈ ട്രാൻസ്ജെൻഡർ ഗേൾസിലായിരിക്കും. സോഷ്യൽ അത് ജന്മന ആൺകുട്ടിയാണ്, ജെൻഡർ ഐഡൻറ്റിറ്റി വന്നപ്പം പെൺകുട്ടിയായതാണ്, ബയോളജിക്കൽ സെക്സ് ഫീമെയിൽ മെയിലാണ്, പക്ഷേ ട്രാൻസ്ജെൻഡർ ഗേളാണ്. അപ്പോൾ സോഷ്യൽ ആങ്സൈറ്റി, അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഈ ആൺകുട്ടികളിലും ട്രാൻസ്ജെൻഡർ ബോയ്സിലും ട്രാൻസ്ജെൻഡർ ഗേൾസിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യം ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഇത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഇത് മാതാപിതാക്കൾ തെറ്റായ രീതിയിൽ വളർത്തുന്നത് കൊണ്ടൊന്നും അല്ല ഇങ്ങനെ വരുന്നത്, അങ്ങനെ തെറ്റായ ധാരണ നിലനിൽക്കും. അത് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കണം. നമ്മളുടെ ഭ്രൂണം, അമ്മയുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണം എംബ്രിയോ ഫീറ്റസ് ആയിട്ട് വളർന്നു വരുന്ന ഘട്ടത്തിൽ ആദ്യത്തെ മാസങ്ങളിലാണ് ഈ സെക്ഷൽ ബയോളജിക്കൽ ആയി വേർതിരിവുണ്ടാകുന്നത്, ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള ലിംഗത്തിൻ്റെ ഡെവലപ്മെൻറ്റും വേർതിരിവുണ്ടാകുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ. പിന്നെ അത് കഴിഞ്ഞ് തേർഡ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴാണ് ഈ ബ്രെയിനിന് ആൺകുട്ടിയുടെ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ നടക്കുന്നത്, ആൺകുട്ടിയുടെ ബ്രെയിൻ്റെത്, പെൺകുട്ടിയുടെ ബ്രെയിൻ്റെത്. അപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്ററിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷർ നടക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ബ്രെയിനിൻ്റെ സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടെത്തൽ. ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അവസാനത്തേതല്ല, ഇപ്പോഴത്തെ ഫോർ ദ ടൈം ബീങ് ഇപ്പോഴത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ ബ്രെയിനിനകത്തുള്ള സെക്ഷലൈസേഷൻ എന്ന് പറയുന്ന തേർഡ് ട്രൈമസ്റ്റർ നടക്കുമ്പം ഹോർമോണൽ കൂടുതൽ ഗർഭപാത്രത്തിൽ കൂടുതൽ ഹോർമോണൽ എക്സ്പോഷറിന് വിധേയമാകുന്നതിൻ്റെ ഭാഗമായിട്ട് സെക്ഷലൈസേഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും. അതുകൊണ്ടാണ് ആൺകുട്ടി ബയോളജിക്കലായിട്ട് ആൺകുട്ടിയാണ് പക്ഷേ പെൺകുട്ടികളുടെ സ്വഭാവം കാണിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്ജെൻഡർ ഗേളായിട്ടും, പെൺകുട്ടി ബയോളജിക്കൽ സെക്സ് ഉള്ള പെൺകുട്ടിയായിട്ടുള്ള പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ബോയിയായിട്ട് മാറുന്ന രീതിയിലുള്ള ബോയ്സിൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഉണ്ടാകുന്നത്. ഡെവലപ്ഡ് ജെൻഡറും ബയോളജിക്കൽ സെക്സും ഡിഫറൻ്റ് ആയിരിക്കും. അതാണ്
1: സർ. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികളെ അവരെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ലാതെ സമൂഹത്തിൻ്റെ ഭാഗമായി തന്നെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കുമുള്ള പങ്കിനെ കുറിച്ചൊന്ന് പറയാമോ?
0: അത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇപ്പം ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത, ഇപ്പം ഞാൻ ആ ട്രാൻസ്ജെൻഡർ ഗേളിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആൺകുട്ടി അമ്മയുടെ അണ്ടർ ഗാർമെൻസ് ഒക്കെ എടുത്തിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ പ്രീ അഡോളസെൻ്റ് ഏജിൽ ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു നോർമൽ പ്രോസസ്സ് ഉണ്ട്, പ്രക്രിയയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഡ്രസ്സ് മാറിയിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷനാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത് കുട്ടി വന്നാലും നമ്മൾ എക്സ്പെരിമെൻറ്റേഷൻ ആണോ, വെതർ ഇറ്റ് ഈസ് റിയൽ ട്രാൻസ്ജെൻഡർ ഗേളാണോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ബോയ് ആണോ, ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒരു ഘട്ടമുണ്ട് കൗമാര പ്രീ അഡോളസെൻ്റ് കാലഘട്ടം, അതാണോ എന്ന് നമ്മൾ വേർതിരിച്ചറിയണം. റിപ്പീറ്റഡ് പിന്നെ സെഷൻസ് നടത്തി വിസിറ്റ് നടത്തി മാത്രമേ നമുക്ക്, നമ്മൾ സൈക്കോ എഡ്യൂക്കേഷനൊക്കെ കൊടുത്തിട്ട് അതിലൊന്നും മാറ്റം വരുന്നില്ല എന്നുള്ളത് രീതിയിലുള്ള റിപ്പീറ്റഡ് സെഷൻസിന് ശേഷം മാത്രമേ ഒരു വിദഗ്ധൻ ജെൻഡർ ഐഡൻറ്റിറ്റി ട്രാൻസ്ജെൻഡർ ഗേളാണോ ബോയ് ആണോ എന്ന് തിരിച്ചറിയത്തുള്ളൂ, തിരിച്ചറിയാൻ പാടുള്ളൂ. ജെൻഡർ എക്സ്പെരിമെൻറ്റേഷൻ്റെ ഘട്ടത്തിന് നമ്മൾ അതാണോ എന്ന് വേർതിരിച്ചറിയണം. അപ്പോഴേ എന്തായാലും ഈ രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിലുള്ള സ്വഭാവ രീതികൾ, ഇപ്പോൾ ഒരു ആൺകുട്ടി പെൺകുട്ടിയുടെ സ്വഭാവ രീതികൾ കാണിക്കുക, ഡ്രസ്സ് അങ്ങനെ പല രീതി ഹെയർ സ്റ്റൈൽ പെൺകുട്ടികളോടെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളോ, അല്ലെങ്കിൽ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ കൂടെ നടക്കുന്നു, പെൺകുട്ടികളുടെ കൂടെ നടക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവ മാറ്റങ്ങളുണ്ടല്ലോ ജെൻഡർ ഐഡൻറ്റിറ്റിയുടെ എവോൾവ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് കാണുമ്പോഴും നമ്മൾ അപ്സെറ്റ് ആകാൻ പാടില്ല, പേരൻസ് ആണെങ്കിലും അധ്യാപകരാണെങ്കിലും. ഇതൊരു വലിയ ചർച്ചാ വിഷയമായി ഒരു സ്റ്റിഗ്മ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന രീതി പരസ്യമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടി നേരത്തെ പറഞ്ഞ മാനസിക പിന്നെ ആഘാതത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സമാധാനത്തോടു കൂടി കുട്ടിയുടെ സ്വഭാവ രീതി

0: രീതിയിലുള്ള പ്രവണതകളൊക്കെ വരും. സ്റ്റിഗ്മയും ഒരു പ്രധാനപ്പെട്ട ഇത്, സ്റ്റിഗ്മ നിൽക്കുന്നുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അതൊക്കെ കൊണ്ട് പേരൻസ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും, ആങ്ഷ്യസ് ആയിരിക്കും, അഗ്രസീവ് ആകും, അവർ ഡിപ്രസ്ഡ് ആകും. അപ്പോൾ അത് ഇതേ ഇതിൻ്റെ ഏറെക്കുറെ ഇതേപോലുള്ള വികാര പ്രകടനങ്ങൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും സ്കൂളിൽ. അപ്പോൾ ആദ്യം ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള നല്ല രീതിയിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും നിരീക്ഷണങ്ങൾ നടത്തി കുട്ടിയായിട്ട് സംസാരിച്ചിട്ടും ശരിയാകുന്നില്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിദഗ്ധനെ കാണുക എന്നുള്ളത്. ഈ മേഖലയിൽ കൂടുതൽ പിന്നെ ഇതുള്ളവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യൻസിന് കുറച്ച് ഇതേക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ പീഡിയാട്രിഷ്യൻസിനെ കാണിക്കുക, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, എന്നിട്ട് അവിടെ നിൽക്കുന്നില്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക, ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ഉണ്ടെങ്കിൽ ഇതും കൂടെ നല്ലത്. അവർ മേഖലയിൽ കുട്ടികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുമ്പോൾ അവർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് കാണും, കേസുകൾ കണ്ടതിന്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഈ കേക്കേ ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോറ്റി
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
2: ഓണം ആഘോഷമാക്കാൻ ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
3: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
2: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
3: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
4: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: തിരയപ്പൂക്കളിൽ ഇനി തെങ്കാശി പട്ടണം എന്ന ചിത്രത്തിൽ മനോയും സ്വർണലതയും സംഘമം പാടിയ ഗാനം കേൾക്കാം.
6: മയിലിറകെ മയിലിറകെ

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ, കണ്ണമ്പുല, ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.

0: മാരി ടു എന്ന ചിത്രത്തിൽ ധനുഷും ധീയും പാടിയ ഗാനമാണ് കേട്ടത്.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: തളപതി എന്ന ചിത്രത്തിൽ SP ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും പാടിയ ഗാനം കേൾക്കാം.

0: ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
2: എന്തോറ്റി
1: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
3: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
4: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണമോതിരങ്ങൾ.
3: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
4: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
5: തിരുപ്പൂക്കളിൽ ഇനി തിരുടാ തിരുണി എന്ന ചിത്രത്തിലെ ഗാനം.

தலைப்பு செய்தி வாசிக்கிறது கிரிஜக்கா கோமலா மாமா ஒரே

0: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
1: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ അപ്ടോൺ റെഡി ടു ഓക്കുപൈ സ്റ്റേജിലല്ലേ. പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ, ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
0: ഇൻറോയൽ അപ്ടോൺ കണ്ണമ്പുല ട്രിവാൻഡ്രം. കോൾ 9497012000.
1: ഇൻറോയൽ പ്രോപ്പർട്ടീസ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: ചിത്രം സാമി, യുഗേന്ദ്രൻ, ശ്രീലേഖ, പാർത്ഥസാരഥി എന്നിവർ പാടിയത്.

0: ആ മാഷേ, സുഖാണോ?
1: ആ സുഖം തന്നെ, സുഖം തന്നെ.
0: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
1: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
0: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
2: പൊതുജന താല്പര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ
4: സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
5: തിരുമല എന്ന ചിത്രത്തിലെ ഗാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം. 9 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം രക്ഷപ്പെടുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും സ്ഥിതിഗതികൾ സർക്കാർ നിരന്തരം വിലയിരുത്തി വരികയാണെന്നും മന്ത്രി AP അനിൽകുമാർ. അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായ മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്നും മനുഷ്യനിർമ്മിത ദുരന്തമെന്നും മന്ത്രി TC സിദ്ദിഖ്. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ ദുരന്തം അങ്ങേയറ്റം ദാരുണമെന്നും സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജനാരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിൽ അകപ്പെട്ട കാട്ടാനയെ വനം വകുപ്പ് കരയ്ക്ക് കയറ്റി. JCB ഉപയോഗിച്ച് വഴിയൊരുക്കിയാണ് ആനയെ പുറത്തെത്തിച്ചത്. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെ ആരംഭിക്കും. വനിതാ പ്രവർത്തക സമിതി യോഗം കൊച്ചിയിൽ തുടരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഫീനിക്സ് എന്ന ചിത്രത്തിനുവേണ്ടി കപിൽ കപിലനും ചിത്രയും പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം സാം സി എസ്.

0: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ വെൺമണിയിലെ നാട്ടുചന്ത, ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം, പ്രത്യേക പരിപാടി.
1: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: കെ ചേട്ടൻ, ഇത് എന്ത് ഭാവിച്ച?
4: എന്തോ
3: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ,
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
8: ഹരിനാരായണന്റെ വഴികൾ, എം ജയചന്ദ്രന്റെ സംഗീതം, അഹി അജയൻ പാടിയത്, ചിത്രം ഐഷ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: വരനെ ആവശ്യമുണ്ട്. ഈ ചിത്രത്തിനുവേണ്ടി ശ്വേതാ മോഹനും ശ്വേതാ സോമസുന്ദരനും പാടിയത്, വരികൾ എഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം നൽകിയത് അൽഫോൺസ് ജോസഫ്.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
7: സ്വന്തം സംഗീത സംവിധാനത്തിൽ റെക്സ് വിജയൻ പാടിയ ഗാനം കേൾക്കാം. രചന വിനായക് ശശികുമാർ. ചിത്രം പറവ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുന്ന മണക്കാട് നാഷണൽ കോളേജ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾക്കൊപ്പം ലേണിംഗ് ഇസ് ലൈഫ് എന്ന പദ്ധതിയുടെ ഭാഗമായി സിവിൽ സർവീസ് സപ്പോർട്ട്, വിദേശ ഭാഷാ പഠനം, ലൈഫ് സ്കിൽ ട്രെയിനിംഗ് എന്നീ പ്രോഗ്രാമിലൂടെ വിദ്യാർത്ഥികൾക്ക് മികച്ച കരിയർ സമ്മാനിക്കുന്നു.
4: ഉടൻ ജോയിൻ ചെയ്യൂ നാഷണൽ കോളേജ് മണക്കാട് ട്രിവാൻഡ്രം.
5: ഇനി ലിവിംഗ് ആഘോഷമാക്കണം.
6: അതിനോ നമ്മുടെ ഇൻറോയൽ പ്രോപ്പർട്ടീസിന്റെ അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെന്റ് ആയ ഇൻറോയൽ

0: റെഡി ടു ഓക്യുപൈ സ്റ്റേജിലല്ലേ? പാർട്ടി ഡെക്കോട് കൂടിയ റൂഫ് ടോപ്പ്, ഇൻഫിനിറ്റി പൂൾ, കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് പൂൾ, പ്ലേ ഏരിയ ആൻഡ് ഡേ കെയർ. ഇത്രയധികം ഫെസിലിറ്റീസ് വേറെ എവിടെ കിട്ടും?
1: ഇൻ റോയൽ അപ്ടൗൺ, കണ്ണമ്മൂല, ട്രിവാൻഡ്രം. കോൾ 9497012000.
0: ഇൻ റോയൽ പ്രോപ്പർട്ടീസ്.
2: ഈ കേക്ക് ചേട്ടൻ ഇത് എന്ത് ഭാവിച്ച?
3: എന്തോ
2: അല്ല, സമ്മാനങ്ങളും ഓഫറും കൊണ്ട് നമ്മുടെ കണ്ണു തള്ളി പോവല്ലേ.
4: ഓണം ആഘോഷമാക്കാൻ ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്.
5: നറുക്കെടുപ്പിലൂടെ 8 പേർക്ക് സ്കൂട്ടർ, 8 പേർക്ക് ഗോൾഡൻ നെക്ലേസ്, 8 പേർക്ക് മലേഷ്യൻ ട്രിപ്പ്. തീർന്നില്ല, വെഡിംഗ് പർച്ചേസിലേക്ക് 4000 സ്വർണ മോതിരങ്ങൾ.
4: ഒപ്പം സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും.
5: സത്യസന്ധമായി പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, അടൂർ, കളിയേക്കാവിലായി, കൊല്ലം.

0: തൊമ്മനും മക്കളും എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സൽ, മധു ബാലകൃഷ്ണൻ, പ്രദീപ്, വിപിൻ, സവിത എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് അലക്സ് പോൾ.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരണം സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആ മാഷേ, സുഖാണോ?
3: ആ സുഖം തന്നെ.
2: മോനിപ്പോ എന്ത് ചെയ്യുന്നു?
3: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
2: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
4: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: ജൂൺ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകളെ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ഗാന്ധിജി കൽക്കത്തയിൽ ഒരു മാസം താമസിച്ചു. ഇന്ത്യ ക്ലബിലാണ് അന്ന് അദ്ദേഹം പാർത്തിരുന്നത്. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ സംബന്ധിച്ച് കൽക്കത്തയിൽ അദ്ദേഹത്തിന് പലരെയും കാണുവാനുണ്ടായിരുന്നു. അവിടെ അദ്ദേഹം താമസിച്ചിരുന്ന കാലത്തായിരുന്നു ഗോഖലെയുമായി അടുത്തറിയുന്നതിന് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. ബില്ല്യാർഡ്സ് കളിക്കുവാനായി ദിവസേന ഇന്ത്യ ക്ലബിൽ ഗോഖലെ പോവുക പതിവായിരുന്നു. അക്കാലത്ത് അദ്ദേഹം കേന്ദ്ര നിയമസഭയിലെ ഒരംഗമാണ്. സഭ കൂടിയിരുന്നത് കൽക്കത്തയിലായിരുന്നതുകൊണ്ട് ഇടയ്ക്കിടെ ഗോഖലെ കൽക്കത്തയിൽ പോയി വളരെ ദിവസം പാർത്തിരുന്നു. ഇന്ത്യ ക്ലബിൽ വെച്ച് ഗാന്ധിയെ കണ്ടപ്പോൾ തന്നോടൊപ്പം പാർക്കുവാനായി ഗോഖലെ അദ്ദേഹത്തെ ക്ഷണിച്ചു. ഗാന്ധി ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യ ക്ലബിൽ നിന്ന് ഗാന്ധി ഗോഖലെയുടെ വസതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ലബിൽ വെച്ചുണ്ടായ ഒരു സംഭവത്തെപ്പറ്റി പറയേണ്ടതുണ്ട്. അക്കാലത്ത് വൈസ്രോയി കഴ്സൺ പ്രഭു കൽക്കത്തയിൽ വെച്ച് ഒരു ദർബാർ നടത്തി. ആ ദർബാറിൽ സന്നിഹിതരാകുവാനായി പല മഹാരാജാക്കന്മാരും അവിടെ എത്തിയിരുന്നു. അവരിൽ ചിലർ പാർത്തിരുന്നത് ഇന്ത്യ ക്ലബിലായിരുന്നു. ക്ലബിനകത്ത് സാധാരണ വസ്ത്രങ്ങളാണ് അവർ ധരിച്ചിരുന്നത്. എന്നാൽ ദർബാറിൽ പങ്കെടുക്കുവാനായി പുറപ്പെട്ടപ്പോൾ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അണിഞ്ഞിരുന്ന ആഭരണങ്ങളും ഗാന്ധിജിയെ വിസ്മയിപ്പിച്ചു. നീണ്ട വില്ലിസ് കുപ്പായവും കാലുറയും മിന്നുന്ന ബൂട്ട്സും ആഭരണങ്ങളും മുത്തും രത്നവും തൂക്കിയ വലിയ തലക്കെട്ടും കണ്ടപ്പോൾ നാടകത്തിന് വേഷം കെട്ടിയ പോലെയാണ് ഗാന്ധിജിക്ക് തോന്നിയത്. എന്തിനാണ് ഇങ്ങനെയെല്ലാം വേഷം കെട്ടുന്നത് എന്ന് ഒരു മഹാരാജാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഇതായിരുന്നു: നിങ്ങൾക്ക് ഞങ്ങളുടെ ശരിയായ സ്ഥിതി ഇനിയും മനസ്സിലായിട്ടില്ല. ദർബാർ സമയം ഇന്ന വസ്ത്രം ധരിക്കണമെന്നും ഈ വിധത്തിൽ പെരുമാറണമെന്നും നിശ്ചയിച്ചിരിക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങളുടെ യജമാനന്മാരാണ്. ദർബാറിന് പോയില്ലെങ്കിൽ അതൊരു കുറ്റമാണ്. അവർ നിശ്ചയിച്ച പ്രകാരത്തിലുള്ള ഉടുപ്പ് ധരിച്ചില്ലെങ്കിൽ അതും കുറ്റം. ഇങ്ങനെയെല്ലാം വേഷം കെട്ടിപ്പോയാലും വൈസ്രോയിയോട് ഒന്ന് സംസാരിക്കാൻ കൂടി കഴിഞ്ഞെന്ന് വരില്ല. ഈ കഥ കേട്ടപ്പോൾ ഗാന്ധിജിക്ക് മഹാരാജാക്കന്മാരുടെ സ്ഥിതി ഓർത്ത് സഹതാപം തോന്നി. സ്വാഭിപ്രായ പ്രകാരം പ്രവർത്തിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത പാവങ്ങൾ.
1: ഗാന്ധി സ്മൃതി, ആഖ്യാനം N.J. ജോഷിലാൽ.
3: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
7: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
8: കരുണാസായി മനോയാനം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നല്ല ഇനം നടീൽ വസ്തുക്കളാണ് ഒരു ചെടിയുടെ വളർച്ചയും വിളവും നിർണയിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള കൃഷിക്ക് ഹൈബ്രിഡ് തൈകളും പ്രോട്രൈകളിലെ തൈകളുമൊക്കെയാണ് കൂടുതൽ അഭികാമ്യം. പ്രോട്രൈകളിൽ സ്വന്തമായി തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ചെയ്യുന്ന രീതി ഇന്ന് സാർവത്രികമായി കണ്ടുവരുന്നുണ്ട്. കരുത്തോടെ വളരുന്ന ഇത്തരം തൈകൾ കൂടുതൽ ഫലം തരുന്നതായും കാണുന്നുണ്ട്. ഇന്ന് കൃഷി എന്നത് പൊതുസമൂഹം ഏറ്റെടുത്ത പശ്ചാത്തലത്തിൽ തൈ ഉൽപ്പാദനം മുതൽ വിളവെടുപ്പ് വരെയുള്ള വിവിധ വശങ്ങളും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്കിന്നാദ്യം പ്രോട്രൈകളിലെ തൈ ഉൽപ്പാദനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രോട്രൈകൾ തെരഞ്ഞെടുക്കുന്നത് മുതൽ മിശ്രിതം തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നു വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.
3: ഗുണമേന്മയുള്ള തൈകളാണ് വിജയകരമായ ഒരു പച്ചക്കറി കൃഷിയുടെ ശക്തമായ അടിത്തറ. ആരോഗ്യമുള്ള തൈകൾ കൃഷിയിടത്തിൽ വേഗത്തിൽ വേരുറപ്പിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളെയും രോഗകീടബാധകളെയും കൂടുതൽ ഫലപ്രദമായി അതിജീവിക്കുകയും മികച്ച വിളവ് നൽകുകയും ചെയ്യുന്നു. ഉയർന്ന ഉൽപ്പാദനശേഷിയും മികച്ച ഗുണമേന്മയും സങ്കരയിനം വിത്തുകളുടെ ഉപയോഗവും വർദ്ധിച്ചതോടെ പ്രോട്രൈകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശാസ്ത്രീയ രീതി വ്യാപകമായി സ്വീകരിച്ചു വരുന്നു. ഈ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് ഒരേപോലെയുള്ള വളർച്ചയും ശക്തമായ വേരുകളും മികച്ച ആരോഗ്യവും ലഭിക്കുന്നു. കൂടാതെ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതെ എളുപ്പത്തിൽ കൃഷിയിടത്തിലേക്ക് മാറ്റി നടാൻ കഴിയുന്നതിനാൽ നടീലിന് ശേഷമുള്ള നഷ്ടവും ഗണ്യമായി കുറയുന്നു. പ്രോട്രൈകളിൽ ആരോഗ്യമുള്ള പച്ചക്കറി തൈകൾ എങ്ങനെ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിക്കാമെന്ന് വിശദമായി പരിചയപ്പെടാം. ആദ്യം പ്രോട്രൈ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ന് പ്രധാനമായും പോളിപ്രൊപ്പിലിൻ അല്ലെങ്കിൽ സ്റ്റൈറോഫോം ഉപയോഗിച്ച് നിർമ്മിച്ച പ്രോട്രൈകളാണ് ഉപയോഗിക്കുന്നത്. സാധാരണയായി 50 അറകളുള്ളതും 98 അറകളുള്ളതുമായ ട്രേകളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. തക്കാളി, വഴുതന, മുളക്, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ ചെറിയ വിത്തുകളുള്ള പച്ചക്കറികളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ 98 അറകളുള്ള ട്രേകൾ അനുയോജ്യമാണ്. അതേസമയം വെള്ളരി, മത്തൻ, പാവൽ, പടവലം, വള്ളിപ്പയർ തുടങ്ങിയ വലിപ്പമുള്ള വിത്തുകളുള്ള വിളകൾക്ക് 50 അറകളുള്ള ട്രേകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവയ്ക്ക് പുറമെ 144 അറകളോ അതിലധികമോ ഉള്ള ട്രേകളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നല്ല നിലവാരമുള്ള പ്രോട്രൈകൾ 4 മുതൽ 5 തവണ വരെ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്.
0: പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്ന രീതി പരിചയപ്പെടാം.
3: പ്രോട്രൈകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സാധാരണ മണ്ണ് ഉപയോഗിക്കുന്നത് അനുയോജ്യമല്ല. കാരണം മണ്ണ് കട്ട പിടിക്കാനും രോഗാണുക്കൾ ഉണ്ടാകാനും

0: ും സാധ്യത കൂടുതലാണ്. അതിനാൽ വായുസഞ്ചാരവും ജലവാർച്ചയും നന്നായി ലഭിക്കുന്ന ലഘുഭാരമുള്ള പോട്ടിംഗ് മിശ്രിതങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. ഇതിനായി കൊക്കോപിറ്റ്, വെർമിക്കുലൈറ്റ്, പേർലൈറ്റ്, ചകിരിച്ചോർ കമ്പോസ്റ്റ്, മണൽ തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കാം. നല്ല തൈ ഉൽപ്പാദനത്തിനായി കൊക്കോപിറ്റ്, വെർമിക്കുലൈറ്റ്, പെർലൈറ്റ് എന്നിവ 3:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത മിശ്രിതം ഉപയോഗിക്കാവുന്നതാണ്. നല്ല പോട്ടിംഗ് മിശ്രിതമാണ് ആരോഗ്യവും കരുത്തുമുള്ള തൈകൾ ലഭിക്കുന്നതിന്റെ പ്രധാന രഹസ്യം. ഇനി പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനം എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ആദ്യം പ്രോട്രേകളിലെ ഓരോ അറയും ചെറു നനവുള്ള പോട്ടിംഗ് മിശ്രിതം കൊണ്ട് നിറയ്ക്കണം. തുടർന്ന് ഓരോ അറയിലും ഏകദേശം 1.5 മുതൽ 1 സെന്റിമീറ്റർ വരെ ആഴത്തിൽ വിരൽ ഉപയോഗിച്ച് ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ ഓരോ വിത്ത് വീതം ഇടണം. ശേഷം വിത്തിന് മുകളിൽ നേർത്ത പാളിയായി പോട്ടിംഗ് മിശ്രിതം വിതറി മൂടണം. പോട്ടിംഗ് മിശ്രിതത്തിൽ ആവശ്യത്തിന് ഈർപ്പമില്ലെങ്കിൽ റോസ് കാൻ ഉപയോഗിച്ച് മൃദുവായി നനയ്ക്കേണ്ടതാണ്.
1: തൈകളുടെ പരിപാലനത്തെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കണം.
0: തൈകൾ ആരോഗ്യത്തോടെ വളരാൻ കൃത്യമായ പരിപാലനം അത്യാവശ്യമാണ്. ട്രേകളിലെ തൈകൾ ദിവസവും റോസ് കാൻ ഉപയോഗിച്ച് ആവശ്യത്തിന് മാത്രം നനയ്ക്കണം. അധികമായി നനയ്ക്കുന്നത് രോഗബാധയ്ക്ക് കാരണമാകുന്നതിനാൽ വെള്ളക്കെട്ടുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൈകളിൽ 2 യഥാർത്ഥ ഇലകൾ വിരിഞ്ഞതിനു ശേഷം 19:19:19 എന്ന വെള്ളത്തിൽ ലയിക്കുന്ന സമീകൃത വളം 1 ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാം എന്ന തോതിൽ കലക്കി തളിക്കുകയോ നനയായി നൽകുകയോ ചെയ്യാം. തുടർന്ന് ഈ വളം 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം എന്ന തോതിൽ തയ്യാറായ ലായനി 5 ദിവസത്തിലൊരിക്കൽ നൽകുന്നത് തൈകളുടെ നല്ല വളർച്ചയ്ക്ക് സഹായിക്കും. പ്രോട്രേകളുടെ തൈകളെ പ്രധാനമായും ബാധിക്കുന്ന രോഗമാണ് കടജീയൽ. ഇത് നിയന്ത്രിക്കുന്നതിനായി സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി ട്രേകളിൽ ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നനവ് അധികമാകാതെയും നല്ല വായുസഞ്ചാരം ഉറപ്പാക്കിയും രോഗബാധ ഒഴിവാക്കാം. വെള്ളീച്ച, ഇലപ്പേൻ, മണ്ടരി തുടങ്ങിയ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെയും ചിത്രകീടങ്ങളെയും വേപ്പധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാം. വെള്ളീച്ചയെ നിയന്ത്രിക്കാൻ മഞ്ഞക്കിണിയും ഇലപ്പേനെ നിയന്ത്രിക്കാൻ നീലക്കിണിയും വളരെ ഫലപ്രദമാണ്. പച്ചക്കറി ഇനമനുസരിച്ച് തൈകൾ 15 മുതൽ 40 ദിവസത്തിനുള്ളിൽ പറിച്ചു നടാൻ പാകമാകും. തക്കാളി, വഴുതന, ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയുടെ തൈകൾ 25 മുതൽ 30 ദിവസം പ്രായമാകുമ്പോൾ നടാം. എന്നാൽ മുളകിന്റെ തൈകൾ 35 മുതൽ 40 ദിവസം പ്രായമാകുമ്പോൾ നടുന്നതാണ് ഏറ്റവും അനുയോജ്യം. വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, തണ്ണിമത്തൻ തുടങ്ങിയ വിളകളുടെ തൈകൾ 12 മുതൽ 17 ദിവസം പ്രായമാകുമ്പോൾ തന്നെ പറിച്ചു നടാവുന്നതാണ്. പറിച്ചു നടുന്നതിന് 1 ആഴ്ച മുമ്പ് നനവ് ക്രമേണ കുറയ്ക്കണം. കൂടാതെ ദിവസവും കുറച്ചു സമയം നേരിട്ടുള്ള സൂര്യപ്രകാശം ലഭിക്കുന്ന വിധത്തിൽ ട്രേകൾ പുറത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇനി പ്രോട്രേ തൈകളുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. പ്രോട്രേകളിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി വളരെ കുറഞ്ഞ അളവിലുള്ള വിത്ത് ഉപയോഗിച്ച് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഏകദേശം 98 മുതൽ 100% വരെ വിത്തുകൾ നല്ല രീതിയിൽ മുളയ്ക്കുന്നതിനാൽ വിത്ത് നഷ്ടമാകുന്നത് വളരെ കുറവാണ്. ട്രേകളിലെ എല്ലാ അറകൾക്കും ഒരേ വലുപ്പവും ആഴവും ഉള്ളതിനാൽ എല്ലാ തൈകൾക്കും ഒരുപോലെയുള്ള വളർച്ച ലഭിക്കുന്നു. ഇതിലൂടെ ആരോഗ്യമുള്ളതും ഒരേ പ്രായത്തിലുള്ളതുമായ തൈകൾ ലഭിക്കുകയും കൃഷി കൂടുതൽ ക്രമബദ്ധമായി നടത്താൻ കഴിയുകയും ചെയ്യുന്നു. പോട്ടിംഗ് മിശ്രിതം ഉപയോഗിക്കുന്നതിനാൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളും കീടബാധകളും താരതമ്യേന കുറവായിരിക്കും. അതോടൊപ്പം ചെറിയ സ്ഥലത്ത് തന്നെ ധാരാളം തൈകൾ ഉൽപ്പാദിപ്പിക്കാനാകുന്നതും ഈ രീതിയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ തൈയും അതിന്റെ വേരോടുകൂടിയ മിശ്രിതത്തോടൊപ്പം തന്നെ പുറത്തെടുക്കാൻ കഴിയുന്നതിനാൽ വേരുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാറില്ല. ഇങ്ങനെ കരുത്തുറ്റതും ആരോഗ്യമുള്ളതുമായ തൈകൾ ലഭിക്കുന്നതിനാൽ കൃഷിയിടത്തിൽ നിന്ന് പറിച്ചു നട്ട ശേഷമുള്ള നഷ്ടം കുറയുകയും തൈകൾ വേഗത്തിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വിളയുടെ വളർച്ചയും പിന്നീട് ലഭിക്കുന്ന ഉൽപ്പാദനവും മെച്ചപ്പെടുന്നു. ശാസ്ത്രീയമായ പ്രോട്രേ തൈ ഉൽപ്പാദന രീതി സ്വീകരിക്കുന്നത് ആരോഗ്യവത്തായ തൈകൾ, മികച്ച വിളവ്, കൂടുതൽ ലാഭം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ്.
1: പ്രോട്രേകളിലെ തൈ ഉൽപ്പാദനത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചുകൂടി അറിയാം. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെ ചെറുത്ത് രോഗപ്രതിരോധ ശേഷി കൂടിയ സസ്യങ്ങളിൽ പച്ചക്കറികൾ ഗ്രാഫ്റ്റ് ചെയ്ത്

0: കൂടുതൽ ഈടും കായ്ഫലവും നേടാൻ സാധിക്കും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
1: ഇന്ന് പച്ചക്കറി കൃഷിയിൽ കൂടുതൽ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ ഒട്ടിക്കൽ. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളെയും നിമാവിരകളെയും പ്രതിരോധിക്കുന്നതിനും ഉയർന്ന താപനില, അമിതമായ മണ്ണിലെ ഈർപ്പം, ലവണാംശം തുടങ്ങിയ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനും അതോടൊപ്പം മികച്ച വിളവും ഗുണമേന്മയുള്ള ഉൽപ്പന്നവും ലഭിക്കുന്നതിനുമാണ് പച്ചക്കറികളിൽ ഗ്രാഫ്റ്റിംഗ് പ്രധാനമായും ചെയ്യുന്നത്. ഗ്രാഫ്റ്റിംഗ് എന്നത് രണ്ട് വ്യത്യസ്ത സസ്യഭാഗങ്ങളെ ശാസ്ത്രീയമായി യോജിപ്പിച്ച് ഒരു പുതിയ സസ്യമായി വളർത്തുന്ന സാങ്കേതിക വിദ്യയാണ്. ഇതിൽ മുകളിലേക്ക് വളരുന്ന ഭാഗത്തെ സയോൺ എന്നും വേരുകൾ രൂപപ്പെടുന്ന താഴത്തെ ഭാഗത്തെ റൂട്ട് സ്റ്റോക്ക് എന്നും വിളിക്കുന്നു. ഇവ രണ്ടും കൂടിച്ചേരുന്ന ഭാഗത്തെ ഗ്രാഫ്റ്റ് യൂണിയൻ എന്നാണ് പറയുന്നത്. കേരളത്തിലെ മണ്ണിന്റെ ഒരു പ്രധാന പ്രത്യേകത അതിലെ അമ്ല സ്വഭാവമാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ പച്ചക്കറി കൃഷിയിൽ വലിയ വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് തക്കാളി, മുളക്, കത്തിരി തുടങ്ങിയ വഴുതനവർഗ പച്ചക്കറികളിൽ ബാക്ടീരിയൽ വാട്ടവും വെള്ളരി വർഗ വിളകളിൽ ഫ്യൂസേറിയം എന്ന കുമിൾ മൂലമുണ്ടാകുന്ന വാട്ടവും വ്യാപകമായി കണ്ടുവരുന്നു. ഇവയിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിലൊന്ന് വഴുതനവർഗ വിളകളായ തക്കാളി, മുളക് എന്നിവയിലെ ബാക്ടീരിയൽ വാട്ടമാണ്. ഈ രോഗം ബാധിച്ചാൽ ആരോഗ്യമുള്ളതായി തോന്നുന്ന ചെടികൾ പോലും പെട്ടെന്ന് വാടിപ്പോകുകയും കർഷകന് വലിയ സാമ്പത്തിക നഷ്ടം സംഭവിക്കുകയും ചെയ്യും. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പല വഴുതനവർഗ ഇനങ്ങൾക്കും ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ നല്ല പ്രതിരോധ ശേഷിയുണ്ട്. എന്നാൽ കൂടുതൽ വിളവും മികച്ച വിപണി മൂല്യവും ലക്ഷ്യമാക്കി കർഷകർ വ്യാപകമായി കൃഷി ചെയ്യുന്ന പല ഹൈബ്രിഡ് ഇനങ്ങൾക്കും ഈ രോഗത്തിനെതിരെ മതിയായ പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അതിനാൽ ബാക്ടീരിയൽ വാട്ടം ഇന്നും തക്കാളി, മുളക് കൃഷിയിലെ പ്രധാന വെല്ലുവിളിയായി തുടരുകയാണ്. ഈ പ്രശ്നത്തിന് ഫലപ്രദമായ ഒരു പരിഹാരമാണ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുടെ ഉപയോഗം. രോഗപ്രതിരോധ ശേഷിയുള്ള റൂട്ട് സ്റ്റോക്കിൽ കർഷകർക്ക് ആവശ്യമുള്ള ഹൈബ്രിഡ് ഇനങ്ങളെ സയോണായി ഒട്ടിച്ചാണ് ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കുന്നത്. കേരളത്തിൽ തക്കാളി ഗ്രാഫ്റ്റിംഗിനായി രോഗപ്രതിരോധ ശേഷിയുള്ള ഹരിത എന്ന വഴുതന ഇനമാണ് പ്രധാനമായും റൂട്ട് സ്റ്റോക്കായി ഉപയോഗിക്കുന്നത്. കൂടാതെ ചുണ്ടയിലും തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. മുളകിലെ ഗ്രാഫ്റ്റിംഗിന് രോഗപ്രതിരോധ ശേഷിയുള്ള അനുയോജ്യമായ മുളകിനങ്ങളാണ് റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ഗ്രാഫ്റ്റ് തൈകൾക്ക് ബാക്ടീരിയൽ വാട്ടത്തിനെതിരെ മികച്ച രോഗപ്രതിരോധ ശേഷി ലഭിക്കുകയും പ്രതികൂല സാഹചര്യങ്ങളിലും നല്ല വളർച്ചയും ഉയർന്ന വിളവും നൽകുകയും ചെയ്യുന്നു. തണ്ണിമത്തൻ, പാവൽ എന്നിവ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ മത്തൻ, കുമ്പളം, ചുരക്ക എന്നിവ റൂട്ട് സ്റ്റോക്കുകളായി ഉപയോഗിക്കുന്നത് മികച്ച ഫലം നൽകുന്നതായി കണ്ടിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് സാങ്കേതിക വിദ്യ ഇന്ന് കൂടുതൽ ആധുനികവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. തൃശൂർ വെള്ളാനിക്കരയിലെ കാർഷിക കോളേജിൽ ഗ്രാഫ്റ്റിംഗ് റോബോട്ടിന്റെ സഹായത്തോടെ പച്ചക്കറി ഗ്രാഫ്റ്റ് തൈകൾ വേഗത്തിലും കൃത്യതയോടെയും ഉൽപ്പാദിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിലും കർഷകരുടെ മുൻകൂർ ആവശ്യപ്രകാരം ഗ്രാഫ്റ്റ് തൈകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. ഒരു വിജയകരമായ പച്ചക്കറി കൃഷിയുടെ തുടക്കം ഒരു നല്ല തൈയിൽ നിന്നാണ്. ശാസ്ത്രീയമായ രീതിയിൽ തൈകൾ ഉൽപ്പാദിപ്പിക്കുകയും ആവശ്യമായിടത്ത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഉപയോഗിക്കുകയും ചെയ്താൽ രോഗപ്രതിരോധ ശേഷിയുള്ള കരുത്തുട്ട ചെടികളും മികച്ച വിളവും ഉറപ്പാക്കാൻ കഴിയും. നമ്മുടെ വീട്ടുവളപ്പിലും കൃഷിയിടങ്ങളിലും ഗുണമേന്മയുള്ള പച്ചക്കറി തൈകൾ നട്ട് വിഷരഹിത പച്ചക്കറികൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാം.
0: പച്ചക്കറികളിലെ ഗ്രാഫ്റ്റിംഗിനെ കുറിച്ചും പ്രോട്രേകളിലെ തൈ ഉൽപാദനത്തെക്കുറിച്ചുമെല്ലാം ഇതുവരെ വിശദമായി പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക കോളേജിലെ പച്ചക്കറി ശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി ശ്രുതി ഓയൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ഇന്ത്യയ്ക്കും ഇന്തോനേഷ്യയ്ക്കും വൻ അവസരങ്ങളുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. 18 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇവരിൽ 9 പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കള്ളാടിയിൽ മണ്ണിനടിയിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം രക്ഷപ്പെടുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും സ്ഥിതിഗതികൾ സർക്കാർ നിരന്തരം വിലയിരുത്തി വരികയാണെന്നും മന്ത്രി എ.പി. അനിൽകുമാർ. അപകടത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തി. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതാണ് അപകട കാരണമെന്ന് മന്ത്രി ടി. സിദ്ദിഖ്. ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ ആശ്രിതർക്ക് അടിയന്തര ധനസഹായം ലഭ്യമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പരിക്കേറ്റവർക്ക് സർക്കാർ സൌജന്യമായി വിദഗ്ധ ചികിത്സയും ധനസഹായവും ഉറപ്പുവരുത്തുമെന്നും പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് മഴ തുടരുന്നു. കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളത്തിലെ പ്രധാന ആരോഗ്യ പദ്ധതികളുടെയും പൊതുജന ആരോഗ്യ സംരംഭങ്ങളുടെയും നടപ്പാക്കലും പുരോഗതിയും സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയും മന്ത്രി കെ മുരളീധരനും ഓൺലൈൻ യോഗം ചേർന്നു. പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ പ്രകാശനം ചെയ്യും. വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രോജക്ട് സീറോ പദ്ധതിയുടെ ഭാഗമായാണ് പരിഷ്കരിച്ച വിജിലൻസ് മാനുവൽ പുറത്തിറക്കുന്നത്. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി പിശകുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്നും PSC പ്രസ്താവനയിൽ അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6:20 6:40 സന്ധ്യാഗീതം. ക്ഷമിക്കണം, അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, വെൺമണിയിലെ നാട്ടുചന്ത, ഓണത്തിനൊരുക്കം, വിളവിന്റെ വിസ്മയം, പ്രത്യേക പരിപാടി. 7:20 8:20 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ, ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, തോംസൺ ആന്റണി അവതരിപ്പിച്ചത്. 11:00 വിവിധ് ഭാരതീയറിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം സുരേന്ദ്രൻ ചുനക്കര അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി. വയലാർ എഴുതിയ കവിത രാജഹംസം, ആലാപനം എച്ച് രാജേഷ്. ഉദയഗീതം കെ ആർ ശ്യാമ പാടിയത്, പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് കരുണാസായി മനോയാനം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്കു ചുറ്റും, മക്കാച്ചിയുടെ പായസക്കട, ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 72. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി.

മധുരം. 8:45 യോഗ സൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അമൽ എം ജി മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി. തുടർച്ചയായ ഗർഭമത്സൽ എന്തുകൊണ്ടുണ്ടാകുന്നു, പരിഹാരമാർഗ്ഗങ്ങൾ എന്തെല്ലാം, ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു. 12:20, 12:50, 2:30, 4:00 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര. കരൾ രോഗങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ഷാജി പൌലോ സംസാരിക്കുന്നു. 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി. 2:02 ചിത്രീകരണം. 2:45 തിരൈപ്പൂക്കൾ. 3:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം. രതീഷ് കൃഷ്ണൻ അവതരിപ്പിക്കുന്നു. കിളിമഞ്ചാരോ യാത്രാ വിശേഷങ്ങൾ അവസാന ഭാഗം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 5:02 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. എള്ളു കൃഷിയിലൂടെ അധിക വരുമാനം, ഡോക്ടർ അതുൽ ജയപാലുമായി അഭിമുഖം. 9:00 മൊഴിയാമൊരു കഥ. 9:30 സംഗീതസുധ. സി എസ് അനുരൂപിന്റെ വയലിൻ കച്ചേരി. എസ് ആർ ശ്രീകാന്ത് മൃദംഗം. തൃപ്പൂണിത്തറ എൻ രാധാകൃഷ്ണൻ ഖടം. ഗോപകുമാർ കെ ഡി മുഖർശങ്കർ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5°C, കുറഞ്ഞ താപനില 25.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 26°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ജാനകി ജാനെ എന്ന ചിത്രത്തിനു വേണ്ടി വൈഷ്ണവ് ഗിരീഷ് പാടിയത്. ഗാനരചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം കൈലാസ് മേനോൻ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: എന്നെന്നും കണ്ണേട്ടന്റെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ജെറി അമൽദേവ്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. ചോറ്റാനിക്കര അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഭരണികാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ.

0: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
1: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?

0: പേടിക്കണ്ട സാർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
1: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ബേബി സുജാതയും മാസ്റ്റർ സുജിത്തും സംഘവും പാടിയ ഗാനം കേൾക്കാം, ചിത്രം അപരാധി. വരികൾ എഴുതിയത് പി ഭാസ്കരൻ, സംഗീതം നൽകിയത് സലിൽ ചൌധരി.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3. ചികിത്സയിലുള്ളത് 10 പേർ. പ്രദേശത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി TC സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. വാർത്തകൾ വിശദമായി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ നിരവധി അവസരങ്ങൾ മുന്നിലുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെത്തിയ പ്രധാനമന്ത്രി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള മേഖലകളിൽ സാങ്കേതിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് സുപ്രധാന കരാറുകളിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 3 സ്ഥിരീകരിച്ചു. 18 അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 10 പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവശേഷിക്കുന്ന 5 പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: ഇന്ന് രാവിലെ 11:15 നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത്. പദ്ധതി പ്രദേശത്തെ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുരക്ഷാ ജീവനക്കാർ, മേൽനോട്ട ചുമതലയുള്ള ജീവനക്കാർ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. NDRF, ഫയർഫോഴ്സ്, പോലീസ്, ഫോറസ്റ്റ്, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് മീനാക്ഷി പാലത്തിലേക്കാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേപ്പാടി ചൂരൽമല റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മണ്ണിടിച്ചിലിൽ മീനാക്ഷി പാലത്തിലേക്ക് പതിച്ച മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പാലത്തിന് ഇരുവശങ്ങളായി കുടുങ്ങിക്കിടന്ന പ്രദേശവാസികളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. കഴിഞ്ഞ 2 ഈ പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്തെ പ്രവർത്തികൾ നിർത്തിവെക്കുവാൻ ജില്ലാ ഭരണകൂടം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതിനാൽ നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ടായിരുന്നില്ല.
0: ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വയനാട് മണ്ണിടിച്ചിൽ അപകടം ദൌർഭാഗ്യകരമായ സംഭവമാണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം 20 തന്നെ നൽകിയിരുന്നതാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ. എന്നാൽ കരാറുകാർ ഈ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്നും അദ്ദേഹം വിമർശിച്ചു.
2: മുൻകൂട്ടി ഈ മണ്ണ് നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളതായിരുന്നു. ജില്ലാ കളക്ടറും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ചെയർമാനും 20 തന്നെ ഉത്തരവിറക്കി ഇതെല്ലാം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാണ്. PWD മന്ത്രി യോഗം ചേർന്ന് ഇത് അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് കോൺട്രാക്ടർമാരെ അറിയിച്ചിട്ടുള്ളതായിരുന്നു നേരത്തെ തന്നെ. പക്ഷേ അതിന്റെ കരാറുകാര് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും മന്ത്രിയുടെയും നിർദ്ദേശം അവർ പാലിച്ചില്ല. എന്തായാലും വളരെ ദൌർഭാഗ്യകരമായ ദുരന്തമാണ്. ദുരന്തത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക.
0: വയനാട് കള്ളാടിയിലുണ്ടായത് ഉരുൾപൊട്ടലല്ലെന്നും ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടത് മൂലമുണ്ടായ മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും മന്ത്രി TC സിദ്ദിഖ്. മഴക്കാലത്ത് ഇത്തരം മണ്ണ് നീക്കലും സംഭരണവും പൂർണ്ണമായി നിർത്തിവെക്കണമെന്നും അപകട സാധ്യത നേരിടുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും കർശന നിർദ്ദേശം നൽകിയിരുന്നു. നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാതിരുന്നതെന്ന് പരിശോധിച്ച് കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെയും ദുരന്ത നിവാരണ വകുപ്പിന്റെയും പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അറിയിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ദുരന്തത്തിൽ ജീവഹാനി സംഭവിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി പറഞ്ഞ അദ്ദേഹം ദുരന്തബാധിതർക്ക് സർക്കാർ ധനസഹായം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ എല്ലാ ജില്ലകളിലും നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി മുൻ ജില്ലാ ജഡ്ജി N ശേഷാദ്രിനാഥൻ ചുമതലയേറ്റു. കോഴിക്കോട് സ്വദേശിയായ N ശേഷാദ്രിനാഥന് നിയമരംഗത്ത് നീണ്ടകാലത്തെ പരിചയസമ്പത്തുണ്ട്. A ഷാജഹാൻ വിരമിച്ച ഒഴിവിലാണ് നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. വീടുകളിൽ എത്തുന്ന എന്യൂമറേറ്റർമാരോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ചലച്ചിത്രതാരം മോഹൻലാൽ അഭ്യർത്ഥിച്ചു.
2: രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പുരോഗതി വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ തയ്യാറാക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. 2026 July 1 to 30 നടക്കുന്ന സെൻസസ് 2027 ഒന്നാംഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സെൻസസ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച എന്യൂമറേറ്റർമാർ നമ്മുടെ വീടുകൾ സന്ദർശിക്കുമ്പോൾ എല്ലാവരും പൂർണ്ണവും കൃത്യവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
1: ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തൂഫാൻ ലഹരി പ്രതിരോധ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച തൂഫാനൊപ്പം എന്റെ വിദ്യാലയം പരിപാടിയുടെ ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിനായി കൂടുതൽ പിന്തുണ നൽകിയത് സ്ത്രീ സമൂഹമാണെന്നും എല്ലാ വിഭാഗം ജനങ്ങളും ഇതിനായി കൈകോർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ തറയിൽ കിടത്താൻ പാടില്ല എന്ന നിലപാടുമായി സർക്കാർ മുന്നോട്ടു പോകുകയാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പുലയനാർകോട്ട ആശുപത്രിയിൽ 200 കിടക്കകൾ സജ്ജീകരിച്ചുകൊണ്ട് പനി ബാധിച്ച രോഗികളെ ഇവിടേക്ക് മാറ്റുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ഇതിന്റെ കരട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നും ചർച്ചകൾക്ക് ശേഷം ഉത്തരവ് ഇറങ്ങുമെന്നും അദ്ദേഹം അമ്പലപ്പുഴയിൽ പറഞ്ഞു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് കൊച്ചിയിൽ നാളെ തുടക്കം. 2 യോഗത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി അന്നപൂർണാദേവി പങ്കെടുക്കും. ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതിയുടെ യോഗം ഇന്നലെയും ഇന്നുമായി കൊച്ചിയിൽ നടന്നു. കേരള PSCയെക്കുറിച്ച് പ്രചരിക്കുന്ന വസ്തുതാവിരുദ്ധമായ വാർത്തകൾ ഖേദകരമാണെന്ന് PSC പ്രസ്താവനയിൽ അറിയിച്ചു. നിരവധി നിയമന പ്രക്രിയകൾ നടക്കുമ്പോൾ അത്യപൂർവമായി ഉണ്ടാകുന്ന പിശകുകളെ പർവ്വതീകരിക്കുന്ന രീതിയിൽ നിന്ന് മാധ്യമങ്ങൾ വിട്ടുനിൽക്കണമെന്നും കമ്മീഷൻ അഭ്യർത്ഥിച്ചു. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് രാത്രി 9:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കരുത്തരായ ഈജിപ്തിനെ നേരിടും. ലയണൽ മെസ്സിയും മുഹമ്മദ് സലായും നേർക്കുനേൽ വരുന്ന പോരാട്ടത്തിനായി ഫുട്ബോൾ ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുകയാണ്. രാത്രി 1:30 നടക്കുന്ന മത്സരത്തിൽ കൊളംബിയ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ 3rd മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 10:00 ഇംഗ്ലണ്ടിലെ ട്രെന്റ് ബ്രിഡ്ജ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 മുന്നിലാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 104 ഇടിഞ്ഞ് 78,181 നിഫ്റ്റി 32 നഷ്ടത്തിൽ 24,399 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,000 താഴ്ന്ന് 1,06,520 ഗ്രാമിന് 13,315 ഇന്നത്തെ വില. നെല്ലിയാമ്പതി ചുരം റോഡിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന എല്ലാവിധ കർശന നിയന്ത്രണങ്ങളും പിൻവലിച്ചതായി പാലക്കാട് ജില്ലാ കളക്ടർ. ജില്ലയിൽ മഴയുടെ തീവ്രത ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് നടപടി. കോതമംഗലം കുട്ടമ്പുഴയിൽ ജനവാസ മേഖലയിലെ കിണറ്റിലകപ്പെട്ട കാട്ടാനയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമങ്ങളിലൂടെ കരയ്ക്കെത്തിച്ച് വനംവകുപ്പ്. ഇന്ന് പുലർച്ചെയോടെയാണ് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂവപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണത്. ആനയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് ഔട്ട്റീച്ച് ശില്പശാല സമാപിച്ചു. കളമശ്ശേരിയിൽ നടന്ന പരിപാടി മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ നടന്ന ചടങ്ങിൽ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് ഭദ്രദീപം കൊളുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരതയ്ക്കെതിരായ സംയോജിത പ്രവർത്തനങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 3, ചികിത്സയിലുള്ളത് 10. പ്രദേശത്ത് തിരച്ചിൽ പുരോഗമിക്കുന്നു. തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരുന്ന മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം June 20 തന്നെ നൽകിയിരുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. മനുഷ്യനിർമ്മിത ദുരന്തമാണിതെന്ന് മന്ത്രി TD സിദ്ദിഖ്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലഹരി വ്യാപനത്തിനെതിരെ സർക്കാർ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ

0: ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഈജിപ്തിനെ നേരിടും. രാത്രി 9:30 മത്സരം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുന്നു. ഇനി അഫ്സൽ പാടിയ ഗാനം കേൾക്കാം.

0: സന്ധ്യാഗീതം സമാപിച്ചു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
1: നിങ്ങളുടെ മനസ്സിലെ ഭയത്താൽ നിങ്ങൾ നയിക്കപ്പെടരുത്. ഹൃദയത്തിലെ സ്വപ്നങ്ങൾ നിങ്ങളെ നയിക്കട്ടെ. ഈ ഒരു ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ആദ്യമായി ശ്രോതാക്കൾക്കുള്ള ഇന്നത്തെ ചോദ്യമാണ്, റബ്ബർ തൈകൾ നട്ടതിനോടൊപ്പം ആവരണ വിളകൾ കൂടി നടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം വയലും വീടും പരിപാടിയുടെ അവസാനം കേൾക്കാം.
0: കേരളത്തിന്റെ നാടൻ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേലാധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് കൈമാറുക എന്നതാണ് കർഷക സഭയും ഞാറ്റുവേല ചന്തയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷിവകുപ്പിന്റെയും കൃഷിഭവന്റെയും സേവനങ്ങൾ താഴെത്തട്ടിലെത്തിക്കുക, കർഷകർക്ക് ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ സമയബന്ധിതമായി ലഭ്യമാക്കുക, കാർഷിക പദ്ധതികളെക്കുറിച്ച് കർഷകരെ ബോധവാന്മാരാക്കുക, പ്രാദേശിക കാർഷിക പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുക എന്നീ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെയാണ് കർഷക സഭകളും ഞാറ്റുവേല ചന്തകളും ക്രമീകരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം സൃഷ്ടിക്കുന്നതിന്, വിദ്യാലയങ്ങളിൽ പച്ചക്കറിത്തോട്ടം സ്ഥാപിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കൃഷിവകുപ്പ് വിദ്യാലയങ്ങളിൽ രൂപീകരിക്കുന്ന കാർഷിക ക്ലബ്ബാണ് കതിര്. കർഷകരെയും സ്കൂൾ വിദ്യാർത്ഥികളെയും കാർഷിക യജ്ഞത്തിൽ പങ്കാളികളാക്കുന്ന ഈ സമഗ്ര പദ്ധതിക്ക് ആലപ്പുഴ ജില്ലയിലെ വെൺമണി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമിട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ വെൺമണി ഗ്രാമപഞ്ചായത്തും വെൺമണി കൃഷിഭവനും സംയുക്തമായി സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതി, വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബ്ബിന്റെ രൂപീകരണം എന്നിവയുടെ ഉദ്ഘാടനം ഇക്കഴിഞ്ഞ 4-ാം തീയതി വെൺമണി കല്യാത്തറയിലുള്ള ഗവൺമെന്റ് JB സ്കൂളിൽ നടന്നു. ഇതോടനുബന്ധിച്ച് കൃഷി, കൃഷി അനുബന്ധ മേഖലയിൽ നിന്നുള്ള വിദഗ്ധർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ക്ലാസുകൾ നയിച്ചു. VFPCK ആലപ്പുഴ ജില്ലാ ഡെപ്യൂട്ടി മാനേജർ ശ്രീമതി അനില മോളി ജോൺ.
2: തക്കാളി ആക്ച്വലി ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഏറ്റവും ബെസ്റ്റ് സീസൺ തക്കാളിയുടെ ഏതാന്ന് ചോദിച്ചാല് സെപ്റ്റംബർ. സെപ്റ്റംബറിൽ നമ്മൾ നട്ട് ആ ഒരു സമയത്താണ് തക്കാളിയുടെ ബെസ്റ്റ് സീസൺ ഇപ്പോഴും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇത് മിക്കവാറും ഹൈബ്രിഡ് ഇനം, ശിവം എന്ന് പറയുന്ന ഒരു ഇനം ഉണ്ട്. അത് നല്ലപോലെ കായ്ക്കുകയും ചെയ്യും, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. തക്കാളിക്കുള്ള ഒരു പ്രശ്നം, തക്കാളി ഭയങ്കരമായ ഒരു കാൽസ്യം ലവിംഗ് പ്ലാന്റ് ആണ്. അതായത് കാൽസ്യം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് തക്കാളി. ഇപ്പം തക്കാളിക്ക് എന്തോ കൊടുക്കണം, കാൽസ്യം കൊടുക്കണം. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും തടത്തിൽ നമുക്ക് ഒരു സ്പൂൺ ഡോളോമൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ കുമ്മായം ഇട്ട് കൊടുക്കണം. ഇതൊന്നുമല്ല, നമുക്കല്ലാതെ ഇലകളിൽ കൂടെ തളിച്ചു കൊടുക്കാൻ പറ്റുന്ന കാൽസ്യം നൈട്രേറ്റ് എന്ന് പറയുന്ന ഒരു മൂലകമുണ്ട്. അത് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയിൽ തളിച്ചു കൊടുക്കണം. പിന്നെ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്ന ഉടനെ ഒരേ കുടുംബത്തിൽപ്പെട്ട ഇനങ്ങള് പിന്നെയും പിന്നെയും ചെയ്യാൻ പാടില്ല. ഇപ്പം വഴുതന നട്ടടത്ത് തക്കാളിയും മുളകും ചെയ്യാൻ പാടില്ല. ഇത് മൂന്നും ഒരു കുടുംബത്തിൽപ്പെട്ട വിളകളായതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം മുളകും വഴുതനയും തക്കാളിയും ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ പയറ് ചെയ്യാം. അതുപോലെ പാവല് ചെയ്തെടുത്ത് പടവലം ചെയ്യാൻ പാടില്ല, പയറ് ചെയ്യാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വിള പരിക്രമം ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു തന്നെ ചെയ്യുക. പാവലിനകത്ത് ഞാൻ പറയും, കിട്ടിയാ കിട്ടി, പോയാ പോയി അല്ലേ? ശരിക്കും പാവല് കിട്ടിയാ ശരിക്കും നമുക്ക് കാശ് വാങ്ങിക്കാനായിട്ട് പറ്റും, പക്ഷേ ചില സമയത്ത് എടുത്തു പോകാൻ ഭയങ്കര പാടാണ്. പാവല് നിങ്ങൾ ഈ നവംബറിനകത്തിൽ ഇട്ട് ഡിസംബറിൽ വള്ളി വീശണം. ഞാൻ ഒരു സീസൺ മാത്രം നിങ്ങളെ പറഞ്ഞൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ആ സമയത്ത് വള്ളി വീശിയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ സമയത്തൊക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്താൽ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഈ ഹൈബ്രിഡ് ഇനം പാവലിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ മുള്ളുകൾ വളരെ കുറഞ്ഞ ഇനമാണ്. മായയും താജുമാണ് ഹൈബ്രിഡ് ഇനങ്ങൾ. അപ്പൊ ഈ മാർക്കറ്റിങ്ങിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ പ്രീതിയാണ് നമ്മുടെ ആളുകൾ തെക്കൻ ജില്ലകളിൽ കൂടുതലായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. വെള്ള കലർന്ന പച്ച, വെള്ളയെന്ന് പറയാൻ പറ്റത്തില്ല, ഇളം പച്ച നിറത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നത്. ഈ ആരോഗ്യമുള്ള ഒരു കായ് എന്ന് പറഞ്ഞാൽ പച്ചക്കറിയിലെ ഒരു കായ് എങ്ങനെ നമുക്ക് അറിയാനായിട്ട് പറ്റും? നിരപ്പുള്ള വിത്തുകളായിരിക്കണം നമ്മുടെ പച്ചക്കറിക്ക്. നിരപ്പുള്ള വിത്തുകൾ എന്ന് പറഞ്ഞാൽ എന്തുവാ, അവിടെ ഇവിടെയും രണ്ട് വിത്തായ കൊള്ളില്ല, നിരപ്പായിട്ട് വിത്തിരിക്കണം, എന്നാലേ അത് ആരോഗ്യമുള്ള ഒരു കായാന്ന് പറയും. ഈ പഴയ ആൾക്കാരൊക്കെ കൊട്ടകളിൽ ഇങ്ങനെ പാവയ്ക്ക എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കത്തില്ലായിരുന്നോ? അപ്പൊ ഒരു ശബ്ദം കേൾക്കത്തില്ലായിരുന്നോ? അതാണ് അതിന്റെ പാവയ്ക്കായുടെ ആരോഗ്യമുള്ള വിത്തിന്റെ ലക്ഷണം. അങ്ങനെ ശബ്ദം കേൾക്കാത്ത പാവയ്ക്ക നല്ല പാവയ്ക്കയല്ല എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള സാധനങ്ങളൊന്നും അതിനകത്തിലില്ല. അതുപോലെ തന്നെ പയറാണെങ്കിൽ നമ്മളിങ്ങനെ തടവി നോക്കുമ്പോഴത്തേക്ക് ഒരു വിത്ത് നമുക്ക് എന്തുവാ പറയുന്നത് എണ്ണാൻ പാടില്ല. മീൻസ് നമുക്ക് നമ്മൾ തൊട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒറ്റ വിത്തും സെപ്പറേറ്റ് ആയിട്ട് എണ്ണാൻ പാടില്ലാത്ത വിധത്തിൽ വേണം നമ്മുടെ പയർ ഇരിക്കാൻ. അതാണ് അതിന്റെ ആരോഗ്യമുള്ള കായയുടെ ലക്ഷണം. അപ്പം പാവലിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം മുരടിപ്പാണ്. മുരടിപ്പ് വരുന്നത് ഒന്നും വൈറസ് രോഗവും വേറെ ഒന്ന് നമ്മുടെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുമാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം.

0: തുടർന്ന് കർഷക സഭയും ഞാറ്റുവേല ചന്തയും വിദ്യാലയങ്ങളിൽ കാർഷിക ക്ലബ്ബ് രൂപീകരണം എന്നിവയുടെ ഉദ്ഘാടനം ശ്രീ സജി ചെറിയാൻ MLA നിർവഹിച്ചു. ചടങ്ങിൽ വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ് അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ സജി ചെറിയാൻ MLA.
1: നമ്മുടെ മണ്ഡലത്തിൽ ഏറ്റവും നല്ല നിലയിൽ കാർഷിക മേഖല പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് വെൺമണി ഗ്രാമപഞ്ചായത്ത്. വിപണികൾ അടക്കം ഒരു വലിയ ശൃംഖല വെൺമണി പഞ്ചായത്തിൽ നമ്മുടെ കൃഷിക്കാർ മുൻകൈയെടുത്ത് നിന്ന് നടപ്പാക്കി വരുന്നുണ്ട്. ആ വിപണിയിലെല്ലാം പോയി അനുഭവം വെച്ച് കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് വെൺമണി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു വലിയ മേൽക്കൈ കാർഷിക രംഗത്ത് ഈ മണ്ഡലത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന വസ്തുതയാണ്. എല്ലാ വിപണിയും ലാഭകരമായി തന്നെ പോകുന്നുണ്ട്. എല്ലാ വിപണിയോടും കൃഷിക്കാർ നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ന്യായമായ വില ലഭ്യമാകുന്നുണ്ട്. ആ നിലയിൽ ഒരു നല്ല മാറ്റം ഉൽപാദന വിതരണ രംഗത്ത് വെൺമണി പഞ്ചായത്തിൽ ഇന്ന് നമുക്ക് കരയേറ്റുവാൻ കഴിഞ്ഞു എന്നത് വസ്തുതയാണ്. ഉൽപാദിപ്പിക്കുന്ന കൃഷി ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില കിട്ടാൻ കഴിയുന്ന മാർക്കറ്റിംഗ് സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കുക എന്നാണ് ഒന്നാമത്തെ നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ അതിന് വെൺമണി ഒരു മാതൃകയാണ്. ഇത് നമ്മുടെ മണ്ഡലത്തിൽ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമുക്ക് ആരംഭിക്കേണ്ടതായിരുന്നു. രണ്ടാമത്തെ കാര്യം, എല്ലാ മേഖലയിലെ സൗകര്യങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തി കൃഷി വ്യാപിപ്പിക്കുക. സമ്പൂർണ്ണ തരിശുരഹിത മണ്ഡലമെന്ന നമ്മുടെ സ്വപ്ന യാഥാർത്ഥ്യമാക്കാൻ വലിയൊരു ശ്രമമാണ് നടത്തി. ഏതാണ്ട് അതിനുവേണ്ടി മാത്രം ഒരു 10-40 കോടി രൂപ ഈ മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചു. ഇപ്പോ കുട്ടമ്പേരൂരാറിന്റെ നവീകരണം, ഇല്ലിമല മൂഴിക്കൽത്തോടിന്റെ നവീകരണം, അന്ന് വരെ കൃഷിയില്ലാത്ത 2200 ഹെക്ടർ സ്ഥലത്ത് കൃഷി ഇറക്കി. മിക്കവാറും എല്ലാ പാടശേഖരത്തിലും നമുക്ക് ഇന്ന് കൃഷിയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് ചെയ്തു. ഒറ്റപ്പെട്ട പാടശേഖരം വഴി മിക്കവാറും എല്ലായിടത്തും കൃഷി ഇറങ്ങിക്കഴിഞ്ഞു. 1000 കണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷിയില്ലായിരുന്നു. അപ്പൊ ആ ഒരു പദ്ധതി സമ്പൂർണതയിലെത്താൻ കഴിഞ്ഞു, അതിനുവേണ്ടി ശ്രമിച്ചു. എങ്കിലും വീണ്ടും ഒന്നുകൂടി നമ്മള് തോട് നവീകരണം, കനാൽ നവീകരണം, കനാലിന്റെ നവീകരണത്തിന് അന്ന് 6.5 കോടി രൂപ ചെലവഴിച്ചാണ് കനാല്, ഈ പൊട്ടി ഒലിക്കുന്ന കനാല്, ഒരു സ്ഥലത്ത് വെള്ളക്കെട്ട കൃഷി ചെയ്യാൻ കഴിയാത്ത സാഹചര്യം മാറ്റി 6.5 കോടി രൂപ എടുത്ത് അതിന്റെ റിനോവേഷൻ നടത്തി. പക്ഷേ സമ്പൂർണമായില്ല. ഇനിയും വെള്ളം എത്താൻ കഴിയേണ്ട സ്ഥലങ്ങളിൽ കനാലുകൾ റിനോവേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തോടുകൾ ശുചീകരിക്കേണ്ടതായിട്ടുണ്ട്. മോട്ടറുകളും പമ്പ് സെറ്റുകളും വൈദ്യുതിയും എത്തിക്കേണ്ട സംവിധാനമുണ്ട്. മാന്നാർ, ചെന്നിത്തല, അപ്പർ കുട്ടനാടൻ മേഖലയിലെ ബണ്ടുകൾ കൂടുതൽ ബലപ്പെടുത്തി കൃഷിക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ സംവിധാനം ഉണ്ടാക്കേണ്ടത്. കുറേയേറെ പ്രൊജക്ടുകൾ നമ്മൾ ചെയ്തു. ഒട്ടേറെ ബണ്ട് റോഡുകളും ബണ്ടുകളും ഒക്കെ നിർമ്മിച്ചു കൊടുത്തു. ഒരുപാട് സ്ഥലത്ത് കൃഷി ഇറക്കി. അതൊരു വലിയ മാറ്റമാണ്. ഞാൻ പറഞ്ഞത് എല്ലാ സ്ഥലത്തും കൃഷി ഇറക്കണം. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇപ്പൊ കൃഷി അവശേഷിക്കുന്നത്. ആ അവശേഷിക്കുന്ന സ്ഥലത്ത് നെൽകൃഷിയും പച്ചക്കറി കൃഷിയും മീൻ കൃഷിയും എല്ലാം ഇറക്കാൻ കഴിയുന്ന കൃഷിക്കാരെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് വിത്തും വളവും സബ്സിഡിയും ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ കൃഷി മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്തി ഉൽപാദനം നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ വിപണനം ഒരു പ്രശ്നമാണ്. അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും? ഇതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും? ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കൃഷി ലാഭകരമാക്കാൻ എങ്ങനെ കഴിയും? അപ്പൊ വളരെ സയന്റിഫിക്കായി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട്.
0: അധ്യക്ഷ പ്രസംഗത്തിൽ വെൺമണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെബിൻ പി വർഗീസ്.
2: നമ്മുടെ വെൺമണി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് വലിയ ആഭിമുഖ്യമുള്ള ഒരു മണ്ണാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സമൃദ്ധി എന്നുള്ള ഒരു പദ്ധതി നമ്മളുടെ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കി. കൃഷി സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒട്ടനവധി പ്രവർത്തനങ്ങളാണ് വെൺമണി ഗ്രാമപഞ്ചായത്തിൽ വിവിധ ഇട

0: ആലപ്പുഴ ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ശ്രീമതി സിന്ധു വി പി പദ്ധതി വിശദീകരണം നടത്തി.
1: ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഈ തൈകളും വിത്തുകളൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. 7.25 ലക്ഷം രൂപയുടെ പദ്ധതികളാണ്. അതും കൂടാതെ നമുക്കിനി വരാനിരിക്കുന്ന ഒരു വനിതാ പദ്ധതി കൂടിയുണ്ട്, ഹരിത സഖി എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതിന്റെ കൂടുതൽ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നേ ഉള്ളൂ, അതും നമുക്ക് ഉടനെ തന്നെ ലഭ്യമാവുന്നതായിരിക്കും.
2: ആലപ്പുഴയിലെ കർഷകർ കൊടുത്തിട്ടുള്ളത് 135,000 മെട്രിക് ടൺ നെല്ലാണ്. അതുപോലെ തന്നെ നമുക്കൊരു അളവ് വേണം. പച്ചക്കറി കൃഷിയായാലും ഓരോ വീട്ടമ്മമാരുടേതാണെങ്കിൽ പോലും അത് ഇത്ര ഗ്രാം പച്ചക്കറി ഞങ്ങൾ ഒരു കൂട്ടി ഉണ്ടാക്കി, അതെല്ലാം കൂടി കൂട്ടുമ്പോൾ ചെങ്ങന്നൂരിലെ ബ്ലോക്കിലെ ഓരോ പഞ്ചായത്തിലും എത്രയാണ് ഉണ്ടായതെന്നും ബ്ലോക്ക് ഒട്ടാകെ എത്രയാണ് ഉണ്ടായതെന്നും ജില്ലയിൽ എത്ര ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളൊരു കണക്ക് നമുക്ക് ആവശ്യമാണ്. അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ട്, ഉൽപ്പാദനം ലക്ഷ്യമിട്ടുകൊണ്ട്, വിപണനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകേണ്ടതുണ്ട്. വിപണനത്തിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി വനിതകളുടെ ഇപ്പൊ പദ്ധതി വരുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങളത് കാണുന്നത്. നിങ്ങൾക്ക് പറ്റുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള പദ്ധതികളെ, നമുക്ക് കൃഷി വകുപ്പിന്റെ പദ്ധതി തന്നെ ആവണമെന്നില്ല, ജനകീയാസൂത്രണ പദ്ധതി ആയാലും ഇനി ഒരു പദ്ധതിയുടെയും ഇതില്ലാതെ തന്നെ നമുക്ക് കൂട്ടായ്മയായിട്ടുള്ള ഒരു ശക്തി നമുക്കുണ്ടെങ്കിൽ ഏത് പദ്ധതി നമ്മളിലേക്ക് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ആരംഭിക്കുക. ഒരു പദ്ധതിയും തന്നുകൊണ്ട് ആരംഭിക്കുകയല്ല, നിങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന്റെ പുറകെ നിങ്ങളിലേക്ക് പദ്ധതി വരുന്നതായിരിക്കും.
0: ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ടി വിശ്വനാഥൻ, വെൺമണി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ദിലീപ് ഗാർഡൻസ് എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതി ഉദ്ഘാടനം ചെയ്ത ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധാമണി എൻ.
3: വെൺമണി ഗ്രാമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും, അതായത് സോഷ്യൽ മീഡിയയിലടക്കം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ്. കാരണം പച്ചക്കറി കൃഷിക്ക് ഏറ്റവും നന്നായിട്ട് വിപണിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. പലപ്പോഴും ഞാനത് നോക്കാറുണ്ട് നാട്ടുചന്തയടക്കം. തീർച്ചയായിട്ടും കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ ഗ്രാമത്തിന്റെ പ്രശസ്തി മാറട്ടെ. നമുക്ക് എല്ലാവർക്കും കൃഷിയിലേക്ക് പോകാം.
0: ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സൂസൻ തോമസ് സ്വാഗതവും വെൺമണി കൃഷി ഓഫീസർ ശ്രീ സന്ദീപ് കുമാർ കെ എസ് കൃതജ്ഞതയും പറഞ്ഞു. ചെങ്ങന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി സൂസൻ തോമസ്.
4: കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി കതിർ എന്ന ഒരു പുതിയ പദ്ധതി ഗവൺമെന്റ് വിഭാവന ചെയ്തിരിക്കുന്നു. കതിർ എന്നാൽ കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹെറിറ്റേജ് ആൻഡ് ഇന്നോവേഷൻ ഫോർ റൂറൽ അണ്ടർസ്റ്റാൻഡിംഗ്. ഈ പദ്ധതിയിലൂടെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലൊരു കാർഷിക സംസ്കൃതി രൂപം കൊടുക്കുക, കൃഷിയോടും പ്രകൃതിയോടുമുള്ള ഒരു ആഭിമുഖ്യം, ജീവിതത്തിന്റെ എല്ലാ തുറകളിലും എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കർഷകരോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൽ രൂപപ്പെടുത്തുവാൻ ഈ പദ്ധതി ഇടയാക്കുന്നു എന്ന് അറിയിക്കട്ടെ. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് 4 സ്കൂളുകൾക്ക് ജനകീയാസൂത്രണ പദ്ധതിയിലൂടെ ചട്ടിയും തൈയും, അതുപോലെ തന്നെ കൃഷി വകുപ്പിന്റെ പദ്ധതിയിലൂടെ പച്ചക്കറി ഹൈബ്രിഡ് തൈകളും നൽകപ്പെടുന്നു. ഇതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതി പ്രകാരമുള്ള കുരുമുളക് തൈകൾ കർഷകന് നൽകപ്പെടുന്നു. നാളികേര വികസന പദ്ധതി പ്രകാരമുള്ള തെങ്ങും തൈ മുതിർന്ന കർഷകന് നൽകപ്പെടുന്നു.
0: വെൺമണി ഗവൺമെന്റ് ജെ ബി സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീമതി മഞ്ജു കെ ജോൺ.
5: കൊല്ലകടവാണ് എന്റെ സ്വദേശം. വെൺമണിയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഈ രണ്ട് പ്രദേശങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനങ്ങളാൽ നിബിഡമായ സ്ഥലമാണ്. അതുപോലെ തന്നെ ധാരാളം വയലുകളാൽ സമ്പുഷ്ടമായ നാടും കൂടിയാണ്. ഏത് വീട്ടിൽ ചെന്നാലും ഒരു 5 മൂട് പച്ചക്കറിയെങ്കിലും ഇല്ലാത്ത വീട് ഈ വെൺമണി പ്രദേശത്ത് കുറവാണ്. അതേപോലെ തന്നെ എന്റെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ പശ്ചാത്തലവും കൃഷിയുമായി ബന്ധപ്പെട്ട് തന്നെ ഇരിക്കുന്നതാണ്. വെൺമണി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കതിര എന്ന പദ്ധതി ഞങ്ങളുടെ സ്കൂളിൽ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു എന്നറിഞ്ഞപ്പോൾ തന്നെ അവർ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നു ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിക്കണമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ 25 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാർഷിക ക്ലബ്ബ് രൂപീകരിച്ചു. ഈ കാർഷിക ക്ലബിന്റെ ഉദ്ദേശ്യം കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുക, അതുപോലെ തന്നെ പരിസ്ഥിതി ബോധം വളർത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. എല്ലാ കുട്ടികളെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എങ്കിലും കൃഷിഭവനിൽ നിന്നുള്ള നിബന്ധന മൂലം ഞങ്ങൾ 25 കുട്ടികളെ മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പച്ചക്കറി തോട്ടം നിർമ്മിക്കൽ, പരിസ്ഥിതി സംരക്ഷണം, പ്ലാസ്റ്റിക് വിമുക്ത പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയവ ആണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. എല്ലാ കുഞ്ഞുങ്ങളും അതിനു വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. ഓണത്തിന് ഒരു വിസ്മയം തന്നെ ഞങ്ങളുടെ സ്കൂളിലും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് എന്റെ സഹ

0: പ്രവർത്തകരും ഞങ്ങൾ എല്ലാവരും ഒത്തിരിച്ച് പരിശ്രമിക്കുന്നതിന് അങ്ങേയറ്റം ശ്രമിക്കുന്നതുമായിരിക്കും.
1: എന്റെ പേര് ആദിനന്ദ. ഞാൻ മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ ജെ ബി എസ് രമണിയില്. ഞാൻ എന്നും വീട്ടിൽ കൃഷി ചെയ്യും. അമ്മേന്റെ കൂടെ മുളകിന്റെയും പയറിന്റെയും പിന്നെ പൂക്കളുടെ കൃഷിയും ഞാൻ ചെയ്യും. സ്കൂളിലെ ബന്ധുത്തായി നട്ടു. ഇനി അടുത്തത് പച്ചക്കറികളുടെ വിത്താണ് നടാൻ പോകുന്നത്. പിന്നെ ടീച്ചർമാരൊപ്പം ഞാൻ വെള്ളമായിരിക്കും. ഞാനും കൂട്ടുകാരും വളവും ഇടും. എല്ലാ ദിവസവും ഞങ്ങൾ അത് നോക്കും. നല്ലൊരു പച്ചക്കറി തോട്ടം ഉണ്ടാവട്ടെന്ന് ആശംസിക്കുന്നു.
2: കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ, കർഷകർ, കർഷക പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരുൾപ്പെട്ട പ്രൗഢഗംഭീരമായ സദസ്സാണ് ഈ കാർഷിക യജ്ഞത്തിന് സാക്ഷ്യം വഹിക്കുവാനായി എത്തിച്ചേർന്നത്.
3: വെൺമണിയിലെ നാട്ടുചന്ത ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിന്റെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഷിബു ജോർജ്. ആഖ്യാനം, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

ഇനി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്, ശ്രദ്ധിക്കൂ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കു വേണ്ടി ദക്ഷിണമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി നൽകുന്ന കാലാവസ്ഥാ നിർദ്ദേശപ്രകാരം ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. പൊതുനിർദ്ദേശങ്ങൾ: കൃഷിയിടങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് ചാലുകൾ കീറി നീർവാർച്ച സൗകര്യം ഉറപ്പാക്കുക. താങ് നൽകി നിർത്തേണ്ട വിളകൾക്ക് ആവശ്യമായ താങ്ങുകൾ നൽകുക. മഴക്കാലം കൊതുകുകൾക്ക് മുട്ടയിട്ടു പെരുകാൻ അനുയോജ്യമായ സമയമായതിനാൽ തൊഴുത്തും അതിന്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. മഴക്കാലമായതിനാൽ തീറ്റയിൽ പൂപ്പൽ ബാധ ഏൽക്കുവാൻ സാധ്യതയുള്ളതിനാൽ കാലിത്തീറ്റ ദീർഘനാൾ വാങ്ങി സൂക്ഷിക്കാതിരിക്കാനും പൂപ്പൽ ബാധിച്ച തീറ്റകൾ കന്നുകാലികൾക്ക് നൽകാതിരിക്കാനും ശ്രദ്ധിക്കുക. കാർഷിക നിർദ്ദേശങ്ങൾ: കൂർക്ക. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവ് കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ് നടുന്നതിന് അനുയോജ്യമായ സമയമാണ്. നിലമൊരുക്കുമ്പോൾ 1 സെന്റിന് 1 കിലോഗ്രാം കുമ്മായം ചേർത്ത് 2 ആഴ്ച കഴിഞ്ഞ് 4 കിലോഗ്രാം നന്നായി അഴുകിയ കാലിവളം നൽകുക. തുടർന്ന് 250 ഗ്രാം യൂറിയ, 1 കിലോഗ്രാം മസൂറിഫോസ്, 350 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ 1 സെന്റിന് എന്ന തോതിൽ പ്രയോഗിക്കുക. കിഴങ്ങ് പാകി മുളപ്പിച്ച 3 ആഴ്ച പ്രായമായ ചെടികളുടെ 10 മുതൽ 15 സെന്റിമീറ്റർ നീളമുള്ള ആരോഗ്യവത്തായ തലപ്പുകൾ മുറിച്ചെടുത്ത് വരമ്പുകളിൽ പറിച്ചു നടുക. നെല്ല്. നെൽപ്പാടങ്ങളിൽ ചിനപ്പ് പൊട്ടിയ ശേഷമുള്ള വളർച്ചാഘട്ടത്തിൽ ഏകദേശം 5 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് നിലനിർത്താൻ ശ്രദ്ധിക്കുക. ജലലഭ്യത ഉറപ്പുള്ളതും അമ്ലത്വം കൂടുതലുള്ളതുമായ നെൽപ്പാടങ്ങളിൽ 15 ദിവസത്തിലൊരിക്കൽ വെള്ളം വാർത്ത് കളഞ്ഞ് വീണ്ടും വെള്ളം കയറ്റുന്ന രീതി അവലംബിക്കുന്നത് നല്ലതാണ്. ഇത് മണ്ണിന്റെ അമ്ലത്വത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും നെല്ലിന്റെ മികച്ച വളർച്ചയ്ക്കും സഹായകമാണ്. നെല്ലിലെ പ്രധാന കീടങ്ങളായ തണ്ടുതുരപ്പൻ, ഓലച്ചുരുട്ടി എന്നിവയെ ജൈവ രീതിയിൽ നിയന്ത്രിക്കുന്നതിന് ട്രൈക്കോകാർഡുകൾ ഉപയോഗിക്കാം. തണ്ടുതുരപ്പനെതിരെ ട്രൈക്കോഗ്രമ്മ ജപ്പോണിക്കം, ഓലച്ചുരുട്ടിക്കെതിരെ ട്രൈക്കോഗ്രമ്മ കിലോണിസ് എന്നിവ ഉപയോഗിക്കാം. 1 ഏക്കറിന് 2 ട്രൈക്കോകാർഡുകൾ എന്ന തോതിൽ ഉപയോഗിക്കുക. ഓരോ കാർഡും 1 ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കപ്പിനുള്ളിലോ തെങ്ങോലയുടെ അടിവശത്തോ സ്റ്റേപ്പിൾ ചെയ്ത് പാടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴയും നേരിട്ടുള്ള സൂര്യപ്രകാശവും ഏൽക്കാത്ത വിധം സ്ഥാപിക്കുക. ട്രൈക്കോകാർഡുകൾ രാവിലെ നേരത്തെയോ വൈകുന്നേരമോ സ്ഥാപിക്കുന്നതാണ് ഉചിതം. ട്രൈക്കോകാർഡുകൾ സ്ഥാപിക്കുന്നതിന് 1 ആഴ്ച മുൻപും 1 ആഴ്ച ശേഷവും കീടനാശിനികൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. അങ്ങനെ മാത്രമേ പരാദജീവികളുടെ പ്രവർത്തനം ഫലപ്രദമാകൂ. മുട്ടക്കോഴികളുടെ മഴക്കാല പരിചരണം. മഴക്കാലത്ത് മുട്ടക്കോഴികളിൽ രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലായതിനാൽ തീറ്റയും കുടിവെള്ളവും നൽകുന്ന പാത്രങ്ങൾ 1:1000 അനുപാതത്തിൽ നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയിൽ കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് റാണിഖേത്ത് രോഗത്തിനെതിരെ 7 ദിവസവും 21-ാം ദിവസവും ഇൻഫെക്ഷ്യസ് ബർസൽ രോഗത്തിനെതിരെ 14-ാം ദിവസവും 28-ാം ദിവസവും നിർദ്ദേശിച്ച പ്രകാരം വാക്സിനേഷൻ നൽകുക. കുഞ്ഞുങ്ങൾ 4 ആഴ്ച പ്രായമാകുമ്പോൾ ആദ്യ വിരയിളക്കൽ നിർബന്ധമായും നടത്തുക. ഇത് ആരോഗ്യകരമായ വളർച്ചയ്ക്കും മികച്ച ഉൽപ്പാദനക്ഷമതയ്ക്കും സഹായകരമാണ്.

ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ് അക്വാക്കൾ

അഗ്രികൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.

ഇന്നത്തെ വയലും വീടും പരിപാടി അതിന്റെ അവസാന ഘട്ടത്തിലാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, റബ്ബർ തൈകൾ നട്ടതിനോടൊപ്പം ആവരണ വിളകൾ കൂടി നടുന്നതിന്റെ പ്രാധാന്യം എന്താണ്? ഉത്തരം, റബ്ബർ തോട്ടത്തിലെ മണ്ണ് സംരക്ഷിക്കുന്നതിനും മണ്ണിന്റെ ഘടനയും ഫലപുഷ്ടിയും മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ആവരണ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് പ്രധാന വിളയ്ക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ സൂക്ഷിക്കാൻ കഴിവുള്ളതിനാൽ പയറുവർഗത്തിൽപ്പെട്ട ആവരണ വിളകളാണ് റബ്ബർ തോട്ടങ്ങളിൽ വളർത്താൻ യോജിച്ചത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കല്യാണരാമൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് ബേണി ഇഗ്നീഷ്യസ്.

0: മക്കാച്ചിയുടെ പായസക്കട ഗ്രാമകേരളം, നാളെ രാവിലെ 7:40. പ്രായോജികർ മക്കാച്ചിയുടെ പായസക്കട, ശാസ്തമംഗലം പൈപ്പിൻമൂട് റോഡ്, ദേവസ്വം ബോർഡ് നിയർ ക്ലിഫ് ഹൌസ്, ജവഹർ നഗർ പെട്രോൾ പമ്പിന് എതിർവശം.
1: കേരള കഫേ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജി പാൽ.

0: ബിജു തിരുമല വരികൾ എഴുതി ഇളയരാജയുടെ സംഗീതത്തിൽ ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ജാക്ക്പോട്ട്.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ടൂർണമെന്റ് എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തികും മേഘയും പാടിയ ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം നൽകിയത് ദീപക് ദേവ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 9496563 1 ഒരു നമ്പർ കൂടിയുണ്ട്, 9496593 1. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യേശുദാസും ശ്രേയ ഘോഷാലും പാടിയത്, ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം മല്ലു സിംഗ്.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ആ മാഷേ, സുഖാണോ?
2: ആ സുഖം തന്നെ, സുഖം തന്നെ.
1: മോനിപ്പൊ എന്ത് ചെയ്യുന്നു?
2: അവ ITI ചേർന്നോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു.
1: വളരെ നല്ല കാര്യം. 2026 വർഷത്തെ ITI പ്രവേശനത്തിനുള്ള നടപടികൾ ദേ ഇപ്പൊ ആരംഭിച്ചു കഴിഞ്ഞു. 108 സർക്കാർ ITI കളിലായിട്ട് 78 ട്രേഡുകളിൽ സൗജന്യ തൊഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ലഭ്യമാണിപ്പോ. പിന്നെ ITI കളിൽ അഭിരുചിയുള്ള ട്രേഡുകളിൽ ചേർന്ന് തൊഴിൽ നൈപുണ്യ പരിശീലനം കൂടി നേടിയാലേ ഇന്നത്തെ കാലത്ത് രക്ഷയുള്ളൂ. ITI admissions.kerala.gov.in എന്ന പോർട്ടലിൽ അപേക്ഷകൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും ചെയ്യാം.
3: പൊതുജന താൽപര്യാർത്ഥം തൊഴിലും നൈപുണ്യവും വകുപ്പ് കേരള സർക്കാർ.

0: മധു ആലപ്പുഴ വരികൾ എഴുതി ആലപ്പി രംഗനാഥിന്റെ സംഗീത സംവിധാനത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ആരാന്റെ മുല്ല കൊച്ചുമുല്ല.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.

0: സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ ഇന്തോനേഷ്യ സഹകരണം മെച്ചപ്പെടുത്താൻ അവസരങ്ങളേറെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്തോനേഷ്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. വയനാട് മേപ്പാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 മരണം സ്ഥിരീകരിച്ചു. മണ്ണ് നീക്കണമെന്ന നിർദ്ദേശം

ത്തിനെതിരെ സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പൊതുസമൂഹം പിന്തുണ നൽകണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സിനിമാ നയം ഉടൻ പ്രഖ്യാപിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. സിനിമാ മേഖലയ്ക്ക് വ്യവസായ പദവി കൊടുക്കുക എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് നാളെ കൊച്ചിയിൽ തുടക്കം. കേന്ദ്രമന്ത്രി അന്നപൂർണദേവി പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് അർജന്റീന ഈജിപ്തുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2020 പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന് രാത്രി 10 മണിക്ക്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

അടുത്ത ഗാനം സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും നേഹാ നായരും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബിജിപാൽ.

അവിയൽ ബാൻഡിന്റെ സംഗീതത്തിൽ ടോണിയും നേഹ നായരും പാടിയ ഗാനം കേൾക്കാം. രചന വേണുഗോപാൽ, ചിത്രം 22 ഫീമെയിൽ കോട്ടയം.

0: മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി വരികൾ എഴുതി ജോൺസൺ ഈണം നൽകി ചിത്രയും ചന്ദ്രശേഖറും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ കെ കെ തോമസ് മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പരുകൾ ഇനി പറയുന്നു. 9495946321 ഒരു നമ്പർ കൂടി 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ കന്നുകാലികളിൽ മെച്ചപ്പെട്ട ഉൽപാദനത്തിനായി കൃത്രിമ ബീജാദാനം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അഗ്നിദേവൻ എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

അടുത്ത ഗാനം വിഷ്ണുവും ജോത്സ്നയും പാടിയത് ചിത്രം സക്കരയുടെ ഗർഭിണികൾ. രചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം ശരത് വിഷ്ണു.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ദേവയുടെ സംഗീതത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദ പ്രിൻസ്.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.

എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം പ്രിയപ്പെട്ട കുക്കു. അടുത്ത ഗാനം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം നൽകിയത് ബേണി ഇഗ്നേഷ്യസ്.

അടുത്ത ഗാനം ജഗദീഷും ചിത്രയും പാടിയത്. ചിത്രം പ്രായിക്കര പാപ്പാൻ. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിയോതെറാപ്പിസ്റ്റ് അമൽ എം ജി മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9496553231, ഒരു നമ്പർ കൂടിയുണ്ട്, 9496593231. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സത്യം. രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

കൈതപ്രം വരികൾ എഴുതി കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ സംഗീതം നൽകിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ശ്രീരാഗം. പാടിയത് കാഞ്ഞങ്ങാട് രാമചന്ദ്രനും ചിത്രയും. അടുത്ത ഗാനം ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയത് ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വേണി ഇഗ്നീഷ്യസ്.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: അടുത്ത ഗാനം അഫ്സൽ പാടിയത്, ചിത്രം 2 കൺട്രീസ്. രചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ചങ്ങനാശ്ശേരി സി പി മാധവൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യം വയലിൻ, ചേർത്തല എ കെ രാമചന്ദ്രൻ മൃദംഗം, ആറ്റിങ്ങൽ എം ആർ മധു ഖടം. ആദ്യം ഭൂഷാവലി രാഗത്തിൽ ഗോപനന്ദന എന്ന കൃതി കേൾക്കാം. ആദ്യതാളം മഹാരാജ സ്വാതി തിരുനാൾ കൃതി.

സംഗീതസുധ സമാപിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടത് ചങ്ങനാശ്ശേരി CP മാധവൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി. ആറ്റുകാൽ K ബാലസുബ്രഹ്മണ്യം വയലിൻ, ചേർത്തല AK രാമചന്ദ്രൻ മൃദംഗം, ആറ്റിങ്ങൽ MR മധു ഘടം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിശാ സുരഭി. നിശാ സുരഭിയിൽ ആദ്യം വിഷ്ണുലോകം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയത്. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

നിശാസുരഭയിൽ ഇനി പ്രേമാഭിഷേകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗൈ അമരൻ.

മാളൂട്ടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. വരികളിൽ എഴുതിയത് പഴവിള്ള രമേശൻ, സംഗീതം നൽകിയത് ജോൺസൺ.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. വേണുഗോപാൽ, മിൻമിനി, മണികണ്ഠൻ എന്നിവർ പാടിയത് ചിത്രം സ്വാഗതം. രചന ബിജു തിരുമല, സംഗീതം രാജാമണി.

0: നിശാസുരഭി സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിച്ചത് തോംസൺ ആന്റണി.
1: മനസ്സിലെ വൈരാഗ്യവും ദേഷ്യവും ഒഴിവാക്കി പുതിയൊരു തുടക്കത്തിന് തയ്യാറെടുക്കുന്ന ദിവസമാണ് ഗ്ലോബൽ ഫോർഗിവ്നെസ് ഡേ അഥവാ ആഗോള ക്ഷമാദിനം. എല്ലാ വർഷവും ജൂലൈ 7-നാണ് ഇത് ആചരിക്കുന്നത്. ക്ഷമിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു സമ്മാനം മാത്രമല്ല, അത് നമ്മൾ നമുക്ക് തന്നെ നൽകുന്ന വലിയ സമാധാനമാണ്. മുൻകാലങ്ങളിലെ തെറ്റുകൾ പൊറുക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിച്ച് മുന്നോട്ടു പോകാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ മാനസിക ആരോഗ്യത്തിന് ക്ഷമ വളരെ അത്യാവശ്യമാണ്. ദേഷ്യവും പ്രതികാര ചിന്തയും നമ്മുടെ മനസ്സിനെ വിഷലിപ്തമാക്കുന്നു. എന്നാൽ ക്ഷമിക്കുന്നതിലൂടെ നാം ആ ഭാരത്തിൽ നിന്ന് മോചിതരാകുന്നു. തെറ്റ് മനുഷ്യ സഹജമാണ്, ക്ഷമിക്കുന്നത് ദൈവികമാണ്. ടു എറർ ഈസ് ഹ്യൂമൻ, ടു ഫോർഗീവ് ഡിവൈൻ എന്ന് ഇംഗ്ലീഷ് കവി അലക്സാണ്ടർ പോപ്പ് എഴുതി. ക്ഷമ ഒരു ബലഹീനതയല്ല, മറിച്ച് അത് ഒരാളുടെ ഏറ്റവും വലിയ കരുത്താണ്. മഹാത്മാഗാന്ധി ക്ഷമയെക്കുറിച്ച് പറഞ്ഞത്, ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല, ക്ഷമ ശക്തരുടെ ഗുണമാണ് എന്നാണ്. മഹാഭാരതത്തിൽ യുധിഷ്ഠിരൻ തന്റെ ബന്ധുക്കളായ കൗരവർ തന്നോടും സഹോദരന്മാരോടും ദ്രൗപദിയോടും കാണിച്ച കോപത്തിന് ക്ഷമിക്കേണ്ടതിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നു. ഹോമറിന്റെ ഇലിയഡിന്റെ ക്ലൈമാക്സിൽ ട്രോയിലെ രാജാവായ പ്രിയാം തന്റെ മകൻ ഹെക്ടറിനെ വധിച്ച അക്കിലീസിനോട് ക്ഷമിക്കുന്നത് കാണാം. ഭഗവത്ഗീത 16-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ ക്ഷമയെ മുക്തിയിലേക്ക് നയിക്കുന്ന ഒരു ദിവ്യ ഗുണമായി പട്ടികപ്പെടുത്തുന്നു. കോപം അഥവാ ക്രോധം വിനാശകരമാണെന്നും ഒരു വ്യക്തിയെ ഭൗതിക മിഥ്യാധാരണയിലേക്ക് ബന്ധിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിക്കുന്നു. ഒരിക്കൽ മുഹമ്മദ് നബിയുടെ പ്രമുഖ ശിഷ്യനായ അലിയെ ഒരാൾ നിശിതമായി വിമർശിക്കുകയുണ്ടായി. അയാളുടെ ആക്ഷേപം കേട്ട് അലി സഹി കെട്ടു. അപമാനഭാരം താങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ അലി തിരിച്ചടിച്ചു. തന്റെ നേരെ തൊടുത്തുവിട്ട ആക്ഷേപ ശരങ്ങളെ ദുർബലമാക്കുന്ന അതിശക്തമായ ശരങ്ങൾ തന്നെ അലി പ്രയോഗിച്ചു. അലി പ്രത്യാരോപണങ്ങൾ തൊടുത്തുവിടാൻ ആരംഭിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്ന മുഹമ്മദ് നബി സ്ഥലം വിട്ടു. അന്ന് വൈകുന്നേരം നബിയെ കണ്ടപ്പോൾ അലി ചോദിച്ചു, എന്നെ അയാൾ കണ്ടമാനം അപമാനിച്ചത് കണ്ടിട്ടും അങ്ങൊന്നും പറയാതെ എഴുന്നേറ്റു പോയല്ലോ? ഉടനെ നബി പ്രശാന്തനായി ഇങ്ങനെ പറഞ്ഞു, സ്നേഹിത, താങ്കളെ അധിക്ഷേപിച്ച ആ മനുഷ്യൻ തികച്ചും പരുഷമായും ക്രൂരമായുമാണ് താങ്കളോട് പെരുമാറിയത്. താങ്കൾ അതിന് മറുപടിയൊന്നും പറയാതെ നിശബ്ദനായിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. അപ്പോൾ 10 മാല

0: ത്തിൽ ക്ഷമ എന്നത് ഒരാളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗമാണ്. ജൈന മതത്തിലെ ഒരു പ്രധാന മൂല്യമായ അഹിംസയുടെ ഒരു വശമാണ് ക്ഷമ. എല്ലാ വർഷവും ജൈനന്മാർ ക്ഷമ ചോദിക്കുന്ന ദിവസമായ ക്ഷമാവാണി ദിവസ് എന്നറിയപ്പെടുന്ന ഉത്സവം ആഘോഷിക്കുന്നു. ഷേക്സ്പിയറിന്റെ ദ ടെംപസ്റ്റ് എന്ന നാടകത്തിലെ പ്രധാന വിഷയം തന്നെ ക്ഷമയും അനുരഞ്ജനവുമാണ്. തന്റെ പ്രഭുത്വം തട്ടിയെടുത്ത കൊള്ളക്കാരോട് പ്രതികാരം ചെയ്യാൻ പ്രോസ്പെറോ 12 വർഷം പദ്ധതിയിട്ടു. ഒടുവിൽ അവൻ അവരോട് ക്ഷമിക്കാൻ തീരുമാനിച്ചു എന്നതാണ് കഥാതന്തു. കൊല്ലപ്പെട്ട ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിന്റെ ഭാര്യ ഗ്ലാഡീസ് സ്റ്റെയിൻസ് 1999 തന്റെ ഭർത്താവിനെയും പ്രായപൂർത്തിയാകാത്ത 2 ആൺമക്കളെയും കൊലപ്പെടുത്തിയ കുറ്റവാളികളോട് പരസ്യമായി ക്ഷമിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതകഥ പറയുന്ന സിനിമ ദ ഫേസ് ഓഫ് ദ ഫേസ്ലെസ് കുറച്ചുനാൾ മുമ്പ് കാണാനിടയായി. ആ സിസ്റ്ററിന്റെ ദാരുണ മരണത്തിനിടയാക്കിയ സമുന്ദർ സിംഗ് എന്ന ഘാതകനോട് അവരുടെ കുടുംബം ക്ഷമിക്കുകയും സിസ്റ്ററിന്റെ അനുജത്തി സിസ്റ്റർ സെൽമി അയാളെ ജയിലിൽ ചെന്ന് കണ്ട് ഭായി എന്നു വിളിച്ച് അയാളുടെ കൈകളിൽ സാഹോദര്യത്തിന്റെ രാഖി കെട്ടിക്കൊടുത്തു. ഈ പറഞ്ഞതെല്ലാം ക്ഷമയുടെ വലിയ പാഠങ്ങളാണ്. മാനസിക സമാധാനവും ബന്ധങ്ങളുടെ ദൃഢതയും ആരോഗ്യവും ഇതുവഴിയായി നമ്മൾ നേടുന്നു. നമുക്ക് ഹൃദയത്തിൽ ക്ഷമയുടെ വിത്തുകൾ പാകാം.
1: തോംസൺ ആന്റണി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 16 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.